ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 25. കൊല്ലവർഷം 1201, മിഥുനം 31. 2026 ജൂലൈ 15 തീയതി, ബുധനാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 52 സെക്കൻഡും.

0: ആരംഭിക്കുന്ന വിദ്യാർത്ഥി കേട്ടു തുടങ്ങുന്നത് തന്നെ എങ്ങനെ വിജയിക്കണം എന്നതിനുള്ള എളുപ്പവഴികളാണ്. എന്താണ് വിജയം? സഹോദരന്റെ തോളിൽ ചവിട്ടിയാണെങ്കിലും ഒന്നാമതെത്താനുള്ള എന്റെ പരിശ്രമത്തിന് പറയുന്ന പേരാണോ വിജയം? വിജയത്തിലെ സന്തോഷം ആസ്വദിക്കുമ്പോഴും പരാജയത്തിനും ഒരു സുഖമുണ്ടെന്ന് നാം തിരിച്ചറിയണം. സ്നേഹത്തിൽ നിന്നു മാത്രമേ തോൽവി ഉടലെടുക്കൂ. ആരെയും തോൽപ്പിച്ച് നിരാശനാക്കി നോവിക്കുവാൻ സ്നേഹത്തിനാവില്ല. എല്ലാ വിജയവും പരിശോധിച്ചാലും അതിനെല്ലാം പിന്നിൽ നമ്മുടെ ശാഠ്യങ്ങളുടെ അനേകം കഥകളുണ്ട്. നമ്മുടെ ശാഠ്യങ്ങളെ നിശബ്ദമായി സഹിക്കേണ്ടി വരുന്ന എത്രയോ പേർ വീടിനുള്ളിലും സമൂഹത്തിലുമായുണ്ട്. നമുക്ക് വിജയിക്കാൻ വേണ്ടി പരാജയപ്പെടുന്നവർ എത്രയോ അധികമാണ്. ആദി മാതാപിതാക്കന്മാരായി വിശുദ്ധ ബൈബിൾ പറയുന്ന ആദം ഹവ്വ, ദൈവം അവരെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ നൽകിയ ഏക നിർദ്ദേശം തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്നാണ്. എന്നാൽ ദൈവത്തിന് മീതെയായി പ്രവർത്തിക്കുവാൻ അവർ ശ്രമിക്കുമ്പോൾ ദൈവം അവരുടെ മുമ്പിൽ തോറ്റുപോവുകയാണ്. തോട്ടത്തിന് പുറത്തും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിന്റേതായി. സഹോദരന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട് അവനെ കൊന്ന് ചരിത്രത്തിലെ ആദ്യ കൊലപാതകിയായി മാറിയ കയ്യിന്റെ മുമ്പിലും തോൽക്കുന്നത് ദൈവമാണ്. ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിരവധി പേർ തോൽക്കുമ്പോഴും നമുക്കാരുടെ മുമ്പിലും തോൽക്കാൻ വയ്യ. വിജയത്തിനൊരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു മഹത്വം പരാജയത്തിനുണ്ട്. ഓട്ടമത്സരത്തിനായി തയ്യാറെടുക്കുന്ന ഒരു കുട്ടി മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് മത്സരക്കളത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഓടുവാൻ ആരംഭിച്ചു. പക്ഷേ ആ മത്സരത്തിൽ അവൻ പരാജയപ്പെട്ടു. നിരാശയോടെ അവന്റെ അധ്യാപകർ അവന്റെ അടുത്തെത്തി പറഞ്ഞു, പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടും നീ തോറ്റുപോയല്ലോ. അതിനുള്ള അവന്റെ മറുപടി ഏവരെയും ചിന്തിപ്പിക്കുന്നതാണ്. ഞാൻ പ്രാർത്ഥിച്ചത് ജയിക്കാൻ വേണ്ടിയല്ല, തോറ്റാൽ കരയാതിരിക്കാനാണ്. എവിടെയും വിജയിക്കാനായി നാം പരക്കം പായുമ്പോഴും ഇടയ്ക്കെവിടെയെങ്കിലും തോൽവിയും നാം ശീലിക്കണം. യേശു തന്റെ മരണത്തിനു മുമ്പ് ക്രൂശിൽ നിന്നും പറയുന്നത് സകലവും നിവർത്തിയായി എന്നാണ്. എന്റെ ജീവിതം അവസാനിച്ചു എന്നല്ല ഇതിനർത്ഥം, എന്റെ ദൗത്യം പൂർത്തിയായി എന്നാണ്. മരണം, അതും ഒരു കൊലപാതകിയുടേതിന് സമാനമായ ക്രൂശുമരണം, ഒരു പരാജയമായി വിലയിരുത്തപ്പെടാം. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മുറിവേറ്റ് പിടഞ്ഞു മരിക്കുമ്പോഴും സകല നിയോഗങ്ങളും പൂർത്തീകരിച്ചു എന്ന തിരിച്ചറിവാണ് വിജയിയുടെ ജീവിതത്തിന്റെ പ്രത്യേകത. മരണത്തെക്കുറിച്ചും ഒരു പരാജയമായിട്ടല്ല കാണേണ്ടത്, പ്രത്യുത സകല ദൗത്യവും പൂർത്തീകരിച്ച വിജയിയുടെ മടക്കയാത്രയായിട്ടാണ്. അസാധാരണമായ ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും ലോകത്തെ മുഴുവൻ സ്തബ്ധരാക്കുന്നവനാണ് വിജയി. എന്തിന് സഹിക്കണം എന്നല്ല, എങ്ങനെ സഹിക്കണമെന്ന് നാം പഠിക്കണം. വിശുദ്ധ വേദപുസ്തകം പരാമർശിക്കുന്ന ധൂർത്ത പുത്രന്റെ കഥ പരിചിതമാണ്. വിജയിയാകാൻ വീട് വിട്ടുപോയവൻ അലഞ്ഞു തളർന്ന് മറ്റാരുടെയോ അടിമയായപ്പോൾ അവൻ ശരിക്കും തോറ്റു. സ്വത്തു വാങ്ങി ഇറങ്ങിപ്പോയ അതേ വേഗത്തിൽ കരഞ്ഞുകൊണ്ട് പിതാവിന്റെ അടുക്കലേക്ക് അവൻ വന്നു. ആരു ജയിച്ചെന്നോ തോറ്റെന്നോ അല്ല ഇവിടെ വിഷയം. മടങ്ങി വന്ന് പിതാവിന്റെ മാറിൽ തലചായിച്ചു കരയുമ്പോൾ അറിയുന്നത്, എത്ര അഗ്നി പരീക്ഷയിലൂടെ കടന്നുപോയാലും സ്നേഹം ഒരിക്കലും പരാജയപ്പെടില്ല എന്നാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാദർ സുനിൽ മാത്യു.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് യോഗം. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോനടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോയോസ് MS-29 പേടകത്തിലാണ് സംഘം കസാഖിസ്ഥാനിൽ നിന്ന് ഇന്നലെ യാത്ര തിരിച്ചത്. പുതുതലമുറ സംരംഭകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ വിജയിച്ചു.

സംരംഭകർ മുന്നോട്ടു വരണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. നോയിഡയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റിന്റെ ആദ്യ അലുംനി മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ തെന്നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ രാവിലെ 11:30 കൂടിക്കാഴ്ച. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കുകളുടെ കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു ടി ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ കലക്ട്രേറ്റിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. ആശുപത്രി മാനേജ്മെന്റുകൾ ടിഒ മോഹനൻ, എംഎൽഎ, ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ധാരണയുണ്ടാക്കിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ദേശീയപാതയിൽ കണ്ണൂർ മേലേച്ചൊവ്വയിൽ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്നും നാളെയും രാത്രി 9 മുതൽ രാവിലെ 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ സമയം ഒരു ദിശയിൽ കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടൂ എന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. ഡല്ലാസ് സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ മഗ്ദലന മറിയം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ടി പി വിവേക്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. നൃത്തം, മധുരം, ലാസ്യം, മോഹനം. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് ജില്ലാതല വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയും ഇടോഴിയില്ലം ആയുർവേദ ഫൌണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ജില്ലാതല നൃത്തശില്പശാലയുടെ വിശേഷങ്ങൾ. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI എഫ് എം ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ? തുടർന്ന് സയൻസ് കഫേ, ചെറുപ്രാണികളുടെ അത്ഭുത ലോകം. ജീവശാസ്ത്ര ഗവേഷകൻ വിജയകുമാർ ബ്ലാത്തൂർ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ചലച്ചിത്രഗാനം. 10:30 ഗാനലോകവേദികളിൽ പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം. 12:10 സേവന വാർത്തകൾ. 12:15 കോൽക്കളി, എം വി ചന്ദ്രനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, ഡെങ്കിപ്പനി വിരുദ്ധ മാസാചരണത്തോടനുബന്ധിച്ച് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ സംസാരിക്കുന്നു. 1:00 പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ചിത്രപൂർണിമ. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. വൈകുന്നേരം 5:00 ഹിന്ദി പാഠം. 5:15 ചെറുമക്കളിപ്പാട്ട്, KC കടുങ്ങനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashvani, the news read by Subhadra Ramachandran. India-UK Comprehensive Economic and Trade Agreement, CETA, has come into force. Simultaneously, the agreement on social security, also referred to as the Double Contribution Convention, DCC, also comes into effect today, reinforcing the mobility and competitiveness of Indian professionals in the United Kingdom. The landmark deal grants Indian exports a zero duty access to 99% of tariff lines in the UK market. Briefing media in New Delhi, Commerce Secretary Rajesh Agarwal described the CETA as a defining milestone in India's trade journey.
2: This is one of first FTA of its kind, which establishes a future-oriented economic architecture between the two major economies of the world. This is also one of the most ambitious and aspirational FTAs of India, which we are operationalizing till date. Because of its wide sectoral coverage and deep reduction in both tariff and non-tariff barriers, while it also safeguards the India's sensitive sectors and areas like dairy, cereals, pulses, vegetables, gold and jewelry, smartphones, critical polymers, etc.
1: More from our correspondent.
3: This agreement has been designed as a people-centric agreement that delivers benefits across society. The simultaneous enforcement of the CETA and the DCC will open up significant new opportunities for India's export. Indian exporters will benefit from the complete elimination of UK tariff across several key sectors. Tariffs of up to 70% on processed food products, over 21% on marine products, around 18% on engineering goods and auto components, up to 16% on leather and footwear products, around 12% on textiles and clothing will be reduced to zero. This will significantly enhance the competitiveness of Indian exporters in the UK market, generate new opportunity for farmers, fishermen, MSMEs and manufacturers, and strengthen India's integration into global value chains. With Rohan, Aman Yadav, Akashvani News, Delhi.
1: Union Minister of Coal and Mine G. Kishan Reddy will launch the 8th tranche of auction of critical and strategic mineral blocks in New Delhi today. Minister of Mines has said that it comprises 20 critical and strategic mineral blocks spread across 9 states, including 13 newly identified blocks and 7 blocks being offered under the second attempt. The mineral portfolio includes molybdenum, graphite, glauconite, rare earth elements, titanium, tungsten, potash, lithium, cesium, and rubidium. These minerals are critical for clean energy, advanced manufacturing, fertilizers, defense, and other strategic sectors. With 7 tranches of auction completed, the ministry has successfully auctioned 56 out of 88 critical and strategic mineral blocks, achieving a success rate of over 63%. India will host the 12th BRICS Labour and Employment Ministers meeting in Hyderabad beginning today. The two-day meeting will bring together labour and employment ministers and senior officials from BRICS member countries under India's BRICS chairship theme, Building for Resilience, Innovation, Cooperation and Sustainability. Union Labour and Employment Minister Dr. Mansukh Mandavia will chair the meeting. The ministers will deliberate on 4 priority areas, including advancing social security and formalization of labour market markets and enhancing women's participation and inclusion in the workforce. In football, Spain stormed into the final of FIFA World Cup 2026 after producing a commanding 2-0 victory over France in the first semi-final clash at Dallas Stadium in Texas, US last night. Mikhail Oyarzabal opened the scoring in the 22nd minute before Pedro Porro made sure of the win with a brilliant second goal. 16 years since winning its first World Cup trophy, La Roja will face Argentina or England in final at New Jersey's MetLife Stadium on Sunday night. In another semi-final clash, defending champions Argentina will face England tonight at Atlanta Stadium. The match is scheduled to begin at 12:30 a.m. Indian time. In cricket, India defeated England by 6 wickets in the first of the 3-match ODI series at Edgbaston, Birmingham last night. Chasing a target of 259 runs set by England, India scored 262 for 4 in 45.2 overs. Skipper Shubman Gill retired hurt with the top score of 80 runs. And that is the end of this news bulletin.
0: Akashavani, Kannur. Kavyanjali. മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ മഗ്ദലനമറിയം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ടി

മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ മഗ്ദലന മറിയം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ടി പി വിവേക്. കാവ്യാഞ്ജലി.

ഇന്ന് വൈകുന്നേരം 6:50 ഹരിതവീഥി. ഈ പുരയിടം ഹരിത സ്വർഗം. ഇത്തിരി മണ്ണിലും കനകം വിളയിച്ച് കടമ്പൂരിലെ കെ കനകവല്ലി, തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം, 8:00 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിൻ്റെ ആവിഷ്കാരം. സംഗീത സംവിധായകൻ ശരത് ഒരുക്കിയ സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു രമ്യ ദിലീപ്. കീബോർഡ് സുശാന്ത് വി ജെയിംസ്, റിതം പാഡ് ജെയിംസ് പീറ്റർ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ആദ്യം. പരശ്ശിനിക്കടവിനടുത്ത് എന്നാരംഭിക്കുന്നു.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ദേശീയപാത 66 എടക്കാട് നടാലിലെ അടിപ്പാത വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നാളെ യോഗം ചേരും. 11 മണിക്ക് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ദേശീയപാതയിൽ മേലേ ചൊവ്വ ജംഗ്ഷനിൽ ഇന്നും നാളെയും രാത്രി 9 മുതൽ രാവിലെ 7 മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ സമയം ഒരു ദിശയിൽ കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. മുട്ടം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 8 മുതൽ 20 വൈകുന്നേരം 6 മണിവരെ അടച്ചിടും. വാഹനങ്ങൾ ഉപ്പള ഗേറ്റ് വഴി തിരിച്ചുപോകണം. കാസർകോട് ജില്ലയിലെ ബിബിജി റാംജി പദ്ധതിയുടെ ഭാഗമായി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി ഇന്നു മുതൽ നടക്കും. പരിശീലനത്തിന്റെ ഉദ്ഘാടനം 17 രാവിലെ 9:15 കാസർകോട് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. ജാഫർ പനാഹിയുടെ ഓഫ്സൈഡ് എന്ന ചിത്രത്തിന്റെ പ്രദർശനം കണ്ണൂർ കേരള ബാങ്ക് ഹാളിൽ ഇന്ന് വൈകുന്നേരം 5:15 നടക്കും. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ 1 മണിവരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497270760. കേരള സർക്കാരിന്റെ കീഴിലുള്ള തവനൂരിലെ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ സർട്ടിഫൈഡ് ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ സൌജന്യ വർക്ക്ഷോപ്പ് നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 96 58. ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ സാമ്പത്തിക സഹായത്തോടെ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കർഷകർക്കായി നാളെ മുട്ടക്കോഴി താറാവ് വളർത്തൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 85 47 67 51 24. കാസർകോട് ജില്ലയിലെ എല്ലാ പോളിടെക്നിക് കോളേജുകളിലെയും റെഗുലർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രവേശനത്തിനുള്ള ജില്ലാതല കൌൺസിലിംഗും സ്പോട്ട് അഡ്മിഷനും ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും. സ്ട്രീം 1 സ്പോട്ട് അഡ്മിഷൻ ഇന്നും നാളെയും പെരിയയിലുള്ള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലും സ്ട്രീം 2 സ്പോട്ട് അഡ്മിഷൻ മറ്റന്നാൾ തൃക്കരിപ്പൂർ EKNM പോളിടെക്നിക് കോളേജിലും നടക്കും. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംഘടിപ്പിക്കുന്ന 19-ാമത് കുട്ടികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസിലേക്ക് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. പ്രൊജക്ട് പ്രസന്റേഷൻ, പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിംഗ് തുടങ്ങിയ വിവിധ മത്സരങ്ങളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും കേരള ബയോഡൈവേഴ്സിറ്റി .org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 85 92 97 13 38. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 17. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. സ്റ്റേഴ്സ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിലെ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ഫോൺ നമ്പർ 94 47 47 12. അസാപ് കേരളയും ഹെൽത്ത് കെയർ സെക്ടർ സ്കിൽ കൌൺസിലും സംയുക്തമായി നടത്തുന്ന NSQF ലെവൽ 4 സർട്ടിഫൈഡ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 79 07 82 83 69. ബദിയടുക്ക കൃഷിഭവനിൽ 100,000 യുവജനങ്ങൾക്കുള്ള തൊഴിൽദാന പദ്ധതിയിൽ അംഗത്വമുള്ള എല്ലാ കർഷകരും ഈ മാസം 17 AIM പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് കൃഷിഭവനിൽ വിവരം അറിയിക്കണമെന്ന് ബദിയടുക്ക കൃഷി ഓഫീസർ അറിയിച്ചു.

0: തങ്കണ്ണം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 ശൈലേഷ് ഭാഗവതിന്റെ ഷഹനായി വാദനം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കർക്കിടക സംക്രമ പൂജ നാളെ നടക്കും. രാവിലെ 4 മണിക്ക് കണിക്കായി നട തുറക്കും. പള്ളിക്കുന്ന് തടത്തിൽ കൂറുമ്പ് ഭഗവതിക്കാവിൽ നടയരി പൂജ നാളെ മുതൽ 17 വരെ നടക്കും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടകമാസ സംക്രമപൂജയും ആയില്യപൂജയും നാളെ വൈകുന്നേരം നടക്കും. അലവിൽ കളത്തിൽ കാവിൽ സംക്രമപൂജ നാളെ നടക്കും. 17 മുതൽ രാമായണ പാരായണം. പെരിങ്ങളായി കൂറുമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ സംക്രമപൂജ നാളെ രാവിലെ 10 മണിക്ക്. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ സമാപിച്ചു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
5: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
6: ലാപ്ടോപ്പോ?
5: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
7: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
8: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
1: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
10: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
11: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
11: അതെങ്ങനെയാ?
2: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
11: എടാ, സംഭവം കൊള്ളാലോ.
2: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
12: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
12: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
12: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-94958.
13: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
14: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
15: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഇന്ന് 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. നൃത്തം, മധുരം, ലാസ്യം, മോഹനം. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ്, ജില്ലാതല വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയും ഇടോഴിയിലും ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ജില്ലാതല നൃത്തശില്പശാലയുടെ വിശേഷങ്ങൾ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. പ്രിയ ശ്രോതാക്കളെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മലയാളിയായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ അടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോയൂസ് MS-29 പേടകത്തിലായിരുന്നു യാത്ര. കസാഖിസ്ഥാനിൽ ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ദുബ്രോവ്, അന്ന കിഗിന എന്നിവരാണ് അനിൽ മേനോനൊപ്പം യാത്രയിൽ. അദ്ദേഹത്തിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയാണിത്. ബഹിരാകാശത്ത് 8 മാസം ചെലവഴിക്കുന്ന സംഘം 2027 ഏപ്രിലായിരിക്കും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുക. മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണ പുരോഗതി ലക്ഷ്യമിട്ട് വിവിധ പരീക്ഷണങ്ങൾക്ക് അനിൽ മേനോൻ നേതൃത്വം നൽകും. ഇന്ത്യയിലെ സ്കൂൾ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ സഹിതമാണ് സോയൂസ് റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നതെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസി പ്രതിനിധി യെലേന റെമിസോവ അറിയിച്ചു. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യു കെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കുകളുടെ കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്നലെ വൈകിട്ട് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിൻ്റെ നേതൃത്വത്തിൽ കൊച്ചി കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു ടി ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ആദ്യത്തെ ചരക്ക് കയറ്റുമതി ഏറെ അഭിമാനകരമാണെന്നും ഇത് ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യു കെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും കയറ്റുമതിയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൻ ഉസൈദ് അറിയിച്ചു. ആദ്യ ചരക്കിൽ മറയൂർ ശർക്കര ഉൾപ്പെടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് കയറ്റിയയച്ചത്. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ തൊഴിൽ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം. രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനും ഇന്ത്യ ആണവോർജ്ജ പദ്ധതികൾ ക്രമാനുഗതമായി വിപുലീകരിക്കുകയാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു. നിലവിൽ ഇന്ത്യയിൽ 7 കേന്ദ്രങ്ങളിലായി 24 ആണവ റിയാക്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ 8000 MW ശേഷിയോടെ 10 റിയാക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം കൂടി പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്തോനേഷ്യയിലെ നാഷണൽ എനർജി കൗൺസിൽ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. ശുദ്ധമായ ഊർജ്ജം രാജ്യത്തെ കർഷകരിലേക്കും വീടുകളിലേക്കും നേരിട്ടെത്തിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച സുസ്ഥിര പുരോഗതി ചർച്ചയിൽ പങ്കുവച്ചതായി പ്രഹ്ലാദ് ജോഷി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ രാവിലെയാണ് കൂടിക്കാഴ്ച. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും നടത്തുന്ന സംയുക്ത നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ലഹരിക്കെതിരെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെയും രമേശ് ചെന്നിത്തല കണ്ടിരുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവതലമുറ കായിക രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ച് ആരോഗ്യ ജീവിതശൈലി സ്വീകരിക്കണമെന്ന് ഉത്തരമേഖല IG പുട്ട വിമലാദിത്യ പറഞ്ഞു. കുന്ദമംഗലം MLA MA റസാക്ക് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാൻ ഗോൾവണ്ടി പര്യടനത്തിൻ്റെ സമാപന സമ്മേളനം കോഴിക്കോട് ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ ഇന്ന് വിധിക്കും. പാലക്കാട് 4th Additional Sessions കോടതിയാണ് വിധി പറയുന്നത്. പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമരാക്ഷൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2025 ജനുവരി 27 നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിൻ്റെയും ഭാര്യ ലൊവേനി തോമസിൻ്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമാപ്പള്ളിയിൽ നടത്തും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഈ മാസം 7-നാണ് എ സി തോമസും ലൊവേനിയും 32-അംഗ സംഘത്തോടൊപ്പം വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. ഫുക്വോക്ക് ദ്വീപിന് സമീപം വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് ഇവരുൾപ്പെടെ 15 പേരാണ് മരിച്ചത്. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവാക്കൾക്ക് തൊഴിൽ, മാന്യമായ ജോലി, സംരംഭകത്വം എന്നിവയ്ക്ക് ആവശ്യമായ കഴിവുകൾ നൽകുന്നതിൻ്റെ പ്രാധാന്യം ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ജൂലൈ 15 ലോക യുവജന നൈപുണ്യദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫ്രാൻസിനെതിരെ ആധികാരിക ജയത്തോടെ സ്പെയിൻ ഫിഫ ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ചു. ടെക്സാസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ 1-ാം സെമിഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കിലിയൻ എംബാപ്പേ എന്ന പവർ ഹൗസിനെ അതിസമർത്ഥമായി പൂട്ടിയ സ്പെയിൻ പ്രതിരോധക്കാർ ഫുട്ബോൾ ലോകകപ്പിൽ തുടർച്ചയായ 3-ാം ഫൈനൽ എന്ന ഫ്രാൻസിന്റെ സ്വപ്നം നുള്ളിയെറിഞ്ഞു. പേരും പെരുമയും ഏറിയ ഫ്രാൻസ് ആക്രമണ നിരയെ വരച്ച വരയിൽ നിർത്തിയാണ് സ്പെയിനിന്റെ വിജയം. ഫ്രാൻസിന്റെ പടനീക്കങ്ങളെല്ലാം കുക്കുറലടക്കമുള്ള അത്യുദ്ധാനികൾ പടുത്തുയർത്തിയ സ്പാനിഷ് പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചു. എംബാപ്പയും ഓസ്മാൻ ചെമ്പലയും ബർക്കോളയും ഒലിസയും പതറിയപ്പോൾ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പാരമ്പര്യ വൈരികളെ വീഴ്ത്തി സ്പെയിൻ ഒരിക്കൽ കൂടി കപ്പിനരികെ എത്തുന്നു. 22-ാം മിനിറ്റിൽ മൈക്കൽ ഒയർസെബാലിലൂടെ ലീഡെടുത്ത സ്പെയിൻ 58-ാം മിനിറ്റിൽ പെഡ്രോ പോറയുടെ ഗോൾവെട്ട പൂർത്തിയാക്കി. കളിയുടെ അവസാന മിനിറ്റുകളിൽ ജീവനു വേണ്ടി ഫ്രഞ്ച് സൈന്യം ആഞ്ഞുപിടിച്ചെങ്കിലും ആക്രമണത്തിന്റെ മുനയൊരു സ്പാനിഷ് സംഘം വിജയം കൈപ്പിടിച്ചൊതുക്കി. ഇന്ന് നടക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടത്തിലെ വിജയികളായിരിക്കും കലാശപ്പോരിൽ സ്പെയിനിന്റെ എതിരാളികൾ.
0: ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് എടുത്തു. പരമ്പരയിലെ 2-ാം മത്സരം കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30. 2027 വേനൽക്കാലം കേരളത്തിൽ കടുത്തതായിരിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ സമഗ്ര പദ്ധതിക്ക് തുടക്കമായി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: ജില്ലയിൽ ഇപ്പോൾ പെയ്യുന്ന മഴവെള്ളം സംരക്ഷിച്ചു നിർത്തുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്ഥാപന തലത്തിൽ മഴക്കുഴികൾ ഉൾപ്പെടെ നിർമ്മിക്കുമെന്നും ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കെ കെ സുബേർ ആകാശവാണിയോട് പറഞ്ഞു.
3: പരമാവധി ഈ വെള്ളത്തെ പിടിച്ചു നിർത്താൻ ആവശ്യമായ വിവിധ തരത്തിലുള്ള തടയണകൾ, മഴക്കുഴികൾ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടുകൂടി നടപ്പാക്കുകയും അടുത്ത വർഷം വരാൻ പോകുന്ന വരൾച്ചയെ നേരത്തെ കണ്ട് അവയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് 1-ാമത്തെ ഭാഗം. 2-ാമത്തെ ഭാഗം, അത്തരമൊരു വരൾച്ച വരികയാണെങ്കിൽ അതെങ്ങനെ നേരിടണം എന്നുള്ള സംവിധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടി ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ 14 വകുപ്പുകളുടെയും അതോടൊപ്പം തന്നെ അക്കാദമിക് സ്ഥാപനങ്ങളുടെയും വിദഗ്ധരുടെയും ഒരു വർക്ക്ഷോപ്പ് നടത്തി അതിനകത്ത് നിന്ന് ഒരു പ്രാഥമിക പ്ലാൻ ഉണ്ടാക്കുകയും കൂടുതൽ വിദഗ്ധരുടെ അഭിപ്രായത്തിനായിട്ട് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്.
0: ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് DYFI കോഴിക്കോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത യാഥാർത്ഥ്യമാകുന്നതോടെ ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് സമ്മേളനം അംഗീകരിച്ച പ്രമേയം വ്യക്തമാക്കി. കണ്ണൂർ പയ്യന്നൂരിൽ ചികിത്സാപ്പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ്കുമാർ പറഞ്ഞു. പയ്യന്നൂർ എരമംഗലത്തെ വീട്ടിലെത്തി കുട്ടിയുടെ അച്ഛനെയും കുടുംബാംഗങ്ങളെയും കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: നൃത്തത്തിൽ 13 വിധത്തിലാണ് ശിരസിന്റെ ചലനങ്ങൾ എന്ന് നാട്യശാസ്ത്രം നിഷ്കർഷിക്കുന്നു. ആട്ടത്തിലെ ആൺവഴികൾ ആർജവത്തോടെ അടയാളപ്പെടുത്തിയ നർത്തകനും കേരള കലാമണ്ഡലം നൃത്ത അധ്യാപകനുമായ ഡോക്ടർ ശ്രീ ആർ എൽ വി രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഏകദിന മോഹിനിയാട്ട നൃത്ത ശില്പശാല പുരോഗമിക്കുകയാണ്. മഹാകവി വള്ളത്തോൾ മുതൽ നിരവധി സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ സാന്നിധ്യത്തിന് വേദിയായ ധന്വന്തരി ഹാളാണ് വേദി. ഈ നൃത്തവേദിയിലേക്കാണ് പ്രിയ ശ്രോതാക്കളെ ഇന്ന് ജാലകം ക്ഷണിക്കുന്നത്.
1: ത്രയോദശം, ത്രയം മൂന്ന് ദശം പത്ത്, 10+3 13 വിധത്തിലാണ് നാട്യശാസ്ത്രത്തില് ശിരസിന്റെ കർമ്മങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്.
0: കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ്, കണ്ണൂർ ജില്ലാ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയും ഇടൂഴിയില്ലം ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ഇക്കഴിഞ്ഞ ജൂലൈ 11 ശനിയാഴ്ച ഇടൂഴിയില്ലം ആയുർവേദ ഹോസ്പിറ്റൽ ധന്വന്തരി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ഏകദിന ജില്ലാതല നൃത്തശില്പശാല ഒരു ശബ്ദചിത്രം.

0: க தி மி த க ஜ நோ
1: സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പ്രായഭേദം പരിഗണിക്കാതെ ഏതാണ്ട് 100 പേർ നൃത്തത്തെ പ്രാണനോട് ചേർക്കുന്നവർ. അവരിൽ നൃത്ത അധ്യാപകരുണ്ട്, നൃത്തത്തിൽ ഫെല്ലോഷിപ്പ് നേടിയവരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിലൊന്നും നൃത്തം പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ആഗ്രഹം കൊണ്ട് കേട്ടറിഞ്ഞ് വന്നു ചേർന്നവരുണ്ട്, കുഞ്ഞുമക്കളുണ്ട്. എന്താണ് നൃത്തം? ഈ ചോദ്യത്തോടെയാണ് ശ്രീ ആർ എൽ വി രാമകൃഷ്ണൻ ശില്പശാലയ്ക്ക് തുടക്കമിട്ടത്. അംഗപ്രത്യംഗ ഉപാംഗങ്ങളെ വിവരിച്ച് അവയുടെ ചലന സങ്കേതങ്ങൾ പ്രത്യേകം പ്രത്യേകം ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കി താളത്തിന്റെ ഗണിതത്തിലേക്ക്, ചതുർവിധാഭിനയങ്ങൾ വിവരിച്ച് പിന്നീട് 24 അടിസ്ഥാന മുദ്രകളിലേക്ക്, അവയുടെ പ്രയോഗ തലങ്ങളിലേക്ക്.
0: ആദ്യം നമ്മൾ ആ സാഹിത്യത്തിന്റെ അർത്ഥത്തെ അറിയണം. ഓരോ പദവും പദാനുപദവും അതിന്റെ അർത്ഥം ആദ്യം അന്വേഷിക്കണം. അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കൊറിയോഗ്രാഫി എന്ന സംഭവത്തിലേക്ക് കടന്നു പോകാനായിട്ട് ശ്രമിക്കുന്നത്.
1: 24 മുദ്രകളുടെയും പ്രയോഗ സാധ്യതകൾ പഠിച്ച ഒരു നർത്തകന് അല്ലെങ്കിൽ നർത്തകിക്ക് ഒരാശയത്തെ മുദ്രാഭാഷയിലേക്ക് പരാവർത്തനം ചെയ്യാൻ സാധിക്കും. മൂലകൃതിയുടെ സാഹിത്യം കൂടി ബോധ്യപ്പെട്ടാൽ പിന്നെ കൊറിയോഗ്രാഫി ലളിതമായി.
0: സാഹിത്യം അറിയണം, സാഹിത്യത്തിന്റെ അർത്ഥം അറിയണം, നമുക്ക് എന്തറിയണം, എന്തർത്ഥാണെങ്കിലും അതിന് മുദ്രകള് നമ്മൾ കണ്ടെത്തണം. ഞാനിപ്പോ ഒരു കൃതി ചെയ്യാൻ ഉദ്ദേശിക്കാൻ പോകുന്നത് എങ്ങനെ ഈ മുദ്രകളിലൂടെ എഴുതാൻ പറ്റും.

നൃത്തത്തിനായി സ്വയം സമർപ്പിക്കപ്പെട്ട തൻ്റെ ആണുടൽ കൊണ്ട് ഈ നർത്തകൻ വരച്ചിട്ട ചിത്രം. പാൽക്കടലിൽ തിരതള്ളുന്ന ഓളങ്ങൾ, അവിടെ നിദ്ര കൊള്ളുന്ന അനന്തശായിയുടെ

നടൻ അവനവനിൽ നിന്ന് കൂടുവിട്ട് കഥാപാത്രത്തിലേക്ക് കൂടുമാറുന്നതിൻ്റെ രസതന്ത്രം. ഒരു പിടി അവിലും ഓലക്കുടയും വടിയുമായി നിറകണ്ണുകളോടെ കൃഷ്ണനെ കാണാൻ പോകുന്ന കുചേലനായി നർത്തകന്റെ പകർന്നാട്ടം. കണ്ണുകൾ നിറഞ്ഞൊഴുകി സദസ്സും. ഇതാണ് രസാനുഭവം. ഓലത്തലപ്പുകളുടെ മൃദുചലനം പോലെ, നെല്ലോലകളുടെ ആന്തോളനം പോലെയാവണം ഒരു മോഹിനിയാട്ട നർത്തകന്റെ അഥവാ നർത്തകിയുടെ ചലനങ്ങൾ എന്ന് സൗന്ദര്യശാസ്ത്രം. അതിനായി ശരീരത്തെ വഴക്കിയെടുക്കാൻ പലവിധം ചുഴിപ്പുകൾ.

0: രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നീണ്ട ഈ നൃത്തശില്പശാലയിൽ പങ്കെടുത്ത ചിലരോട് ജാലകം അനുഭവം പങ്കുവെക്കാൻ പറഞ്ഞു. പറഞ്ഞു തീരുന്നില്ല പലർക്കും.
1: അനഘ പി വി ചെറുപ്പത്തിൽ പഠിച്ചു, പിന്നെ കുറെ കാലം ഗ്യാപ്പ് വന്നു. ഫെലോഷിപ്പ് വഴി കേരള നടനത്തിലേക്ക് ഫസ്റ്റ് കയറി ലാസിയ കോളേജിൽ എം എ ഭരതനാട്യം ചെയ്തു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ തന്നെ.
2: ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സെഷൻ ഏതായിരുന്നു?
1: മുദ്രകളെ കുറിച്ചാണ് കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ട് തോന്നിയത്. കാരണം ഞങ്ങൾ നാട്യശാസ്ത്രവും അഭിനയദർപ്പണവും ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്.
2: ഈ ഒരു ഭരതനാട്യ നർത്തകി ഒരു മോഹിനിയാട്ടം ക്ലാസ് കാണുമ്പോൾ എന്താണ് അവനവനിലേക്ക് പകർത്താൻ എന്തൊക്കെ ഫാക്ടേഴ്സ് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്?
1: കല എന്ന് പറയുമ്പോൾ എല്ലാം ഒരുപോലെ, അതായത് നമുക്ക് അഭിനയിക്കാനായാലും ഓഡിയൻസിന് കിട്ടുന്ന രസമെല്ലാം ഒരുപോലെയാണെന്നാണ് വിശ്വസിക്കുന്നത്.
3: എന്റെ പേര് മേഘ, ഞാനിപ്പോ കല്യാശ്ശേരി ബ്ലോക്കിന്റെ ഫെലോഷിപ്പിന്റെ ക്ലസ്റ്റർ കൺവീനർ. സത്യം പറഞ്ഞാൽ ഈ സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ക്യാമ്പിൽ വന്നിട്ടുള്ളത്. ഒരാഴ്ച ഞാൻ റെസ്റ്റ് ആയിരുന്നു, നടുവേദന ആയിട്ട്. പക്ഷേ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്.
2: ശരിക്കും ഇവിടുന്ന് കിട്ടിയ പാഠങ്ങൾ പ്രാക്ടിക്കലാക്കാൻ വേണ്ടി ഒരു ഉത്സാഹം തോന്നുന്നുണ്ടല്ലേ?
3: തോന്നുന്നുണ്ട്. കാരണം നമ്മളെ കുട്ടികളിലേക്ക് നമ്മൾ എത്രത്തോളം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ അവരേലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളൊരു ക്ലാസ് സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.
2: ഒരു അഴിച്ചുപണി വേണം തോന്നുന്നുണ്ട്.
3: അഴിച്ചുപണി വേണമെന്ന് തീർച്ചയായും തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പം പഠിക്കുന്നുണ്ട്, അതുകൂടെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും ഒന്നും അല്ല എന്ന് തോന്നുന്നത് സാറിനെ പോലെയുള്ള ആൾക്കാരുടെ ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴാണ്. ഞാനിപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ ഞാനും ഒരു വിദ്യാർത്ഥിയാണ്. ഒരു എൽ കെ ജി ക്ലാസ്സിൽ ഒരു കുട്ടി എങ്ങനെയാണോ പോയിരിക്കുന്നത് അതുപോലെയാണ് ഞാനും സാറിൻ്റെ ക്ലാസ്സിൽ വന്നിരുന്നത്.
4: എൻ്റെ പേര് വിജിന, ഞാൻ ഫെലോഷിപ്പിൻ്റെ തളപ്പുറം ബ്ലോക്കിൻ്റെ ക്ലസ്റ്റർ കൺവീനറാണ്. ഇപ്പോൾ അവിടെ തിരുവാതിര ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ ചെറുപ്പത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്തുള്ള സാഹചര്യം നമുക്ക് സാഹചര്യം അനുവദനീയം അല്ലാതുകൊണ്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് മക്കളായ ശേഷം ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിക്കൽ പഠിക്കുന്നത്. ഭരതനാട്യം ഇടുക, ചലങ്കി അണിയുക, കോസ്റ്റ്യൂം ധരിക്കുക എന്നുള്ള ഭയങ്കര ആഗ്രഹം മാത്രമായിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഇതിനോടൊരു ഭയങ്കരമായ ഒരു ആസക്തി എന്ന് പറയില്ലേ, ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
2: ഈ ക്ലാസ് കൂടി കേട്ടതിന് ശേഷം എന്താണ്
4: ഈ ക്ലാസ് കേൾക്കുന്ന ചില സാർ എടുക്കുന്ന ക്ലാസ് പറഞ്ഞപ്പോൾ നമ്മളത് എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ വന്നു. കൊറിയോഗ്രാഫിയെ പറ്റി സാറ് പറഞ്ഞപ്പോൾ, സാറ് ചെയ്ത കുറെ കരുണ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അത് സാറിന്റെ കണ്ണും നിറഞ്ഞു. അത് കണ്ടപ്പോൾ നമ്മൾ കണ്ടു നിൽക്കുന്ന നമ്മളെ കണ്ണും അത് ശരിക്കും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയായിരിക്കണം ഒരു കലാകാരൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നു.
5: എന്റെ പേര് ശലാക, ഞാൻ 7ാം ക്ലാസ് കേളാലൂർ. എന്റെ പേര് ഗണിക, 8ാം ക്ലാസ് കടമ്പൂർ സ്കൂൾ.
2: ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഡാൻസ് പഠിക്കുന്നവരാണോ? ഇതുവരെ മുമ്പ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? വർക്ക്ഷോപ്പിൽ ഡാൻസ്? മോളാദ്യ ഗണികനെ സ്റ്റേജിലേക്ക് വിളിച്ചല്ലോ.
5: മാഷ് കളിക്കുന്നിടയില് സ്റ്റേജിൽ വിളിച്ചിട്ട് കളിപ്പിച്ചപ്പോ എല്ലാരും മുമ്പൊന്നും നല്ല ഭാവി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി.
2: ഇനിയിപ്പോ ഡാൻസ് പഠിക്കാൻ പോകുമ്പോ ഇതുവരെ പഠിച്ച ഗണികയല്ല അല്ലേ, ഒരു പുതിയൊരു ഒരു എനർജി ആയിട്ടാണ് പോണത് അല്ലേ? മോള് പറഞ്ഞേ. മോള് വളരെ ആത്മാർത്ഥമായിട്ട് ഭയങ്കര രസമായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു, നല്ല ഉത്സാഹമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ടത് ഇന്ന് ഏത് സെഷൻ ആയിരുന്നു?
5: മാഷ് ഇങ്ങനെ മോഹിനിയാട്ടത്തിന്റെ ഓരോ ഘട്ടങ്ങള്, മോഹിനിയാട്ടം എങ്ങനെയാണ് ഉത്ഭവിച്ചത്,
2: ചരിത്രം അല്ലേ,
5: അതിന്റെ ചരിത്രം. മാഷ് പറഞ്ഞു സ്ത്രീകള് മാത്രമല്ല മോഹിനിയാട്ടം കളിക്കുക, പുരുഷന്മാരും കളിക്കും. പക്ഷെ സമൂഹം സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കൂ എന്ന് പറയാം. പഴയ മോഹിനിയാട്ടം ഗുരുനാഥന്മാർ പുരുഷന്മാരായിരുന്നു. അതൊരു എനിക്കൊരു പുതിയ അറിവ് തന്നെയായിരുന്നു.
2: എന്താണ് ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ രാവിലെ മുതൽക്ക് ഉണ്ടായിരുന്നല്ലോ, വലിയ ഉത്സാഹമായിരുന്നു.
6: അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു മുഹൂർത്തം ഇത്, ജീവിതത്തിൽ കിട്ടാതെ അത്രയോ.
2: എന്തായാലും മോള് വിളിച്ച സ്റ്റേജിൽ കേറ്റിയല്ലോ.
6: കേറ്റി, അപ്പൊ അഭിമാനം തോന്നി. അപ്പൊ എടുക്കാൻ പറ്റില്ല വീഡിയോ, അത് കേൾക്കാൻ ഞാൻ ഓടി എത്തി, പക്ഷെ അപ്പുറത്തേക്ക് കഴിഞ്ഞു പോയി.
7: എന്റെ പേര് സഫ്വാൻ ഷാൻ എന്നാണ്. നവജന ജൂബിലി ഫെലോഷിപ്പിന്റെ സർക്കാരിന്റെ ഈ വർഷത്തെ ഫെലോഷിപ്പ് കിട്ടിയിരുന്ന ആർട്ടിസ്റ്റാണ്. ബേസിക്കലി ഞാൻ തിയേറ്റർ ആണ്, പക്ഷെ ഇതിൽ എനിക്ക് ഫെലോഷിപ്പ് കിട്ടിയിരിക്കുന്നത് മാപ്പിളകാരികളിലാണ്. ഒപ്പനയാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്.
2: ആർ എൽ വി രാമകൃഷ്ണൻ സാറ് വരുന്ന ഒരു ക്യാമ്പില് പുരുഷന്മാരെ കാണാനില്ല എന്ന് പറഞ്ഞത് ചെറിയൊരു സങ്കടം. താങ്കളെ കണ്ടു കിട്ടിയത് സന്തോഷം. എങ്ങനെ തോന്നുന്നു, കല ഏതായാലും അവിടെ ജെൻഡറും ഇല്ല, മതവും ഇല്ല, ഒന്നുമില്ല, എല്ലാത്തിലും ഒന്നിച്ച് ദർശിക്കാവുന്ന ഒരു ഒരു വല്ലാത്തൊരു സൗന്ദര്യാത്മകത ഉണ്ടല്ലേ?
7: എക്സാക്ട്ലി, ഇതിനൊക്കെ ഉള്ളൊരു ഉത്തരവാണ് സത്യത്തിൽ സാറിന്റെ ഒരു ക്ലാസ്.
2: സെഷനുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയത് ഏതാണ്?
7: അതിൽ അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ചുഴിപ്പുകളെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി.
2: ഞാൻ കണ്ടു നിങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി ചെയ്യുന്നു, എന്നൊരു സ്റ്റേജിലേക്ക് വിളിപ്പിച്ചല്ലോ.
7: അതെ അതെ, എന്നെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചിട്ട് ചെയ്യിക്കുകയൊക്കെ ചെയ്തു. മാഷിക്ക് അറിയാം ഞാൻ നൃത്തത്തിന്റെ ബേസ് ഇല്ല, പക്ഷെ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് നൃത്തം ആസ്വദിച്ച് ചെയ്യാൻ പറ്റുക എന്ന് മാഷ് എന്നെ കൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് കാണിച്ചു തന്നു. അതൊരു വലിയ കയ്യടി നേടിയ ഒരു പരിപാടിയായിരുന്നു. ഒരു പുരുഷൻ എങ്ങനെയാണ് ചുഴിപ്പുകൾ സ്ത്രീകളുടെ ശരീരത്തിൽ കൊണ്ടുവരേണ്ടത് എന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെയുള്ള ഒരു ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അത്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് എത്രത്തോളം ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റിയെന്നതല്ല, അത് നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയെന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്.
2: ഇതിന്റെ റിസൾട്ട് ആയിട്ട് മോഹിനിയാട്ടം പഠിക്കാൻ ആഗ്രഹമുണ്ടോ?
7: തീർച്ചയായും. ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച സമയത്ത് ഞാൻ എന്റെ സ്റ്റുഡൻസിനോട്, എന്റെ മാപ്പിളകളിലുള്ള സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് മോഹിനിയാട്ടം കൂടി പഠിക്കണം, നമുക്കത് അറിയണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലക്കിലി ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ക്യാമ്പിൽ ഉണ്ടാവാൻ വരാനുള്ള നിമിത്തങ്ങളൊക്കെ ഇങ്ങനെ ഒന്നില്ലേ. ഇപ്പോൾ ഇവിടുന്ന് മൂപ്പർ എന്നെ സ്റ്റേജിൽ എൻ്റെ കൈ പിടിച്ച് കാലൊക്കെ അടവൊക്കെ ഈ ചുഴിപ്പൊക്കെ ചെയ്ത് കാണിച്ചു എന്നുള്ളൊരു, ഇതൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് തന്നെ
8: നിമിത്തമാവാം
7: നമ്മുടെ ജേണിയിലെ ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ.
8: എൻ്റെ പേര് ശ്രുതി എന്നാണ്, ഞാൻ വരുന്നത് കണ്ണൂർ അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മോഹിനിയാട്ടം കലാകാരിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 34-ാമത്തെ വയസ്സിലാണ് ശരിക്കും മോഹിനിയാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മോഹിനിയാട്ടത്തോട് ഭയങ്കര ഇഷ്ടമാണ്. മോഹിനിയാട്ടം എവിടെ ഉണ്ടായാലും ഞാനത് കണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ശില്പശാലയിൽ ബേസിക് ആയിട്ട് മോഹിനിയാട്ടത്തിൻ്റെ ഇടവേളാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരാഴ്ചയാവുന്നേ ഉള്ളൂ, റെസ്റ്റിലാണ്. അവിടുന്ന് ഞാൻ
2: എടുത്ത റിസ്ക് മുഴുവൻ മുതലായി
8: എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ബ്ലെസ്ഡ് മൊമെന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അനുഭവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ഒരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നേട്ടോ. കാരണം ഞങ്ങൾ രാമകൃഷ്ണ സാറിനെ നമ്മൾ മുന്നേ എങ്ങനെ അറിയുന്നത്, കലാഭവം മണിയുടെ അനിയൻ. പക്ഷെ ഇന്ന് ഇവിടെ രാവിലെ വന്ന് ഈ സമയം വരെ ഇരുന്നപ്പോഴാണ് നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് എത്ര പെട്ടെന്നാണ് മാറുക എന്നുള്ളത്. അദ്ദേഹം ഒരു ലെജൻഡാണ്. ശരിക്കും പറഞ്ഞാൽ ലെജൻഡ് എന്ന് പറയാൻ എനിക്കിങ്ങനെ അത്ഭുതത്തോടെയാണ് ഞാൻ കേട്ടോണ്ടിരുന്നത്. ശരിക്കും സാറ് നമ്മുടെ കരുണ ചെയ്യുവാനെന്തു എന്ന് പറഞ്ഞിട്ട് അത് അഭിനയിച്ചല്ലോ, പകർന്നാട്ടം എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാനും അതുപോലെ നമ്മുടെ മുഖം വെച്ചിട്ടുള്ള അഭിനയങ്ങൾ എങ്ങനെ വരുത്തണം, ഭാവങ്ങൾ എങ്ങനെ വരുത്തണം, ആ ഒരു രംഗം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും പറയാൻ മാഷൊക്കെ അറിയുന്നതിലൂടെ എന്റെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം വന്നു.
9: എന്റെ പേര് സുനിത, പാട്യം പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു പഠിതാവാണ്. എനിക്ക് 60 വയസ്സ്. ശില്പശാലയെ പറ്റി പറഞ്ഞ ഒരു വാക്കിൽ തീരുന്നതല്ല, ഒരു ദിവസം കൊണ്ട് പറഞ്ഞാലും തീരുന്നതല്ല. ക്ലാസിക്കൽ ഡാൻസ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഹൈസ്കൂൾ ക്ലാസ്സിൽ നമ്മൾ സ്കൂൾ കലോത്സവം അങ്ങനെയുള്ള വേദികളിലെല്ലാം തിരുവാതിരയും ഒപ്പന അതുപോലെയുള്ള കലകളിൽ പങ്കെടുത്തിട്ടുണ്ട്.
2: എന്നാൽ ഞാനൊരു ചോദിച്ചു നോക്കിയിട്ടെ, 60 വയസ്സായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിന് പോകുമ്പോൾ എന്തിനാണ് പോണെന്ന എവിടെന്തെങ്കിലും ഒരു അപസ്വരം കേട്ടോ, വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ എവിടെന്നെങ്കിലും?
9: അപസ്വരം കേട്ടാൽ ഞാനത് ചെവിക്കൊള്ളാറില്ല.
2: കേട്ടോ
9: എന്നെ കേൾക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ പരസ്പരം അവർ പറഞ്ഞിട്ടുണ്ടാവണം.
2: പരിപാടിക്ക് വന്ന ചേച്ചിയല്ലോ തിരിച്ചു പോകുമ്പോ, ഭയങ്കര എനർജിയാണ് അല്ലേ? ഈ എനർജി എങ്ങനെ ചെലവഴിക്കാൻ വിചാരിക്കുന്നു ബാക്കി ജീവിതത്തിൽ?
9: ഇനിയും ഇതുപോലെ അവസരങ്ങൾ നമ്മൾ തേടി വരികയാണെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കാൻ തയ്യാറാ.
10: കേരളത്തിലെ 1000 കലാകാരന്മാർക്ക് ഫെലോഷിപ്പ് നൽകി ആദരിക്കുന്നതിന്റെ ഭാഗമായി 1st-2nd സർക്കാരിന്റെ കാലഘട്ടത്താണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്.
0: എന്താണ് ഈ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി?
10: 1000 കലാകാരന്മാർക്ക് 2 വർഷത്തേക്കാണ് ഈ പദ്ധതി പ്രകാരം വജ്രജൂബിലി ഫെലോഷിപ്പ് നൽകുന്നത്.
0: കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ശ്രീ നിഖിൽ വി.
10: മാസം 1.5 ലക്ഷമാണ് കലാകാരന്മാർക്ക് നൽകുന്നത്. അത് സാംസ്കാരിക വകുപ്പും ബ്ലോക്കും രണ്ടും ചേർന്നാണ് ഇവർക്ക് ഈ ഓണറേറിയം നൽകുന്നത്. അതാത് പ്രദേശത്ത് ഏത് കലാരൂപമാണോ മികച്ചു നിൽക്കുന്നത് ആ ഭാഗത്ത് ആ കലകൾ കൊടുക്കുന്നുണ്ട്. നൃത്തകലകൾ തിരുവാതിര കൊടുക്കുന്നുണ്ട്, മോഹിനിയാട്ടം കൊടുക്കുന്നുണ്ട്, കേരള നടനം കൊടുക്കുന്നുണ്ട്, ഇതുപോലുള്ള കലാരൂപങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാപ്പിള കലകൾക്കും നമുക്ക് ഫെലോഷിപ്പിൽ അധ്യാപകൻ ഇപ്പം നിലവിലുണ്ട്. അതുപോലെ തന്നെ ചിത്രരചന, നമ്മുടെ ഫെലോഷിപ്പ് ഇപ്പം തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തിന് മുകളിൽ പദ്ധതി തുടങ്ങിയിട്ട് ആയെങ്കിൽ പോലും ഇതുവരെ അങ്ങനെ ഒരു ശില്പശാലകൾ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ ഈ പദ്ധതി എത്തിയിട്ടില്ല. ഇതിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ളവരെ കൊണ്ട് സാധാരണക്കാരായ കലാകാരന്മാർക്ക് എക്സ്പേർട്സിനെ ഒന്ന് പരിചയപ്പെടുത്തുക, അവരുടെ ഒരു ക്ലാസ് കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഒരുപാട് നാളായി ഇങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാശയത്തിൽ നിന്നാണ് നമ്മുടെ ഫെലോഷിപ്പ് കലാകാരിയായ അഖില, മോഹിനിയാട്ടം കലാകാരിയാണ് അഖില, മാഷിൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയാണ്, അങ്ങനെയാണ് ഞങ്ങൾ RLB കണ്ടെത്തുകയും ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുതിർന്നത്.
5: എൻ്റെ പേര് അഖില.
2: അഖില ടീച്ചറാണ് RLB രാമകൃഷ്ണൻ മാഷ് ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു. സത്യത്തിൽ ഗുരുനാഥനെ കുറിച്ചിട്ടും ഈ ഒരു ക്യാമ്പിനെ കുറിച്ചും വല്ലാത്ത അഭിമാനമായിരിക്കുമല്ലോ അല്ലേ ടീച്ചർ?
5: തീർച്ചയായും.
2: മറക്കാൻ വയ്യാത്തൊരു ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ?
5: മാഷ്, ഇപ്പോ ഒരു ഏജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാണാനുള്ള രൂപ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഠിച്ചവരായിക്കോട്ടെ, അല്ലെങ്കിൽ പഠിക്കാത്ത, അതൊന്നും മാഷിന്റെ ഒരു ഇതിൽ

0: പെട്ടതേയല്ല. ഭയങ്കര വിനയമുള്ള ഒരാളാണ് മാഷൻ. ഒരു വിനയം തന്നെയാണ് എനിക്ക് തോന്നുന്നു മാഷൻ ഇത്രയും ഹൈയിൽ എത്തിച്ചതെന്ന് എൻ്റെ ഒരു.
1: കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് കണ്ണൂർ ജില്ലാ ഘടകം ഇടൂഴിയിലെ ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മയ്യിൽ മായി ചേർന്നാണ് ഏകദിന നൃത്തശില്പശാല മയ്യിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്.
2: ഇടൂഴിയില്ലം ആയുർവേദ ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഐ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ശില്പശാലയുടെ സാഫല്യം നൽകിയ സന്തോഷത്തെക്കുറിച്ച്.
1: വളരെ താല്പര്യത്തോടു കൂടിയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പഠിതാക്കൾ അതുമായി സഹകരിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇത്തരം പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇതോടൊപ്പം ഇതിന്റെ ഭാഗമായി ഒരു ഡാൻസ് ഫെസ്റ്റിവൽ മയ്യിൽ വെച്ച് സംഘടിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ കൂടിയാണ് ഇടൂഴിയിലം ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്.
0: രാവിലെ 10 മണി മുതൽ ഏകദേശം വൈകുന്നേരം 6 മണി വരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് എങ്ങനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, വല്ലാത്തൊരു വിസ്മയം തോന്നുന്നു.
3: തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക, നമ്മളും ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എങ്ങനെ ഇത് പൂർത്തീകരിക്കും എന്നൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം ഇത്രയധികം മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ നമുക്ക് ഇവരിലേക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്താ പറയുക, അവരുടെ ഒരു ഓരോരുത്തരുടെയും കണ്ണും മുഖവും ഭാവവും നമ്മളെ മാത്രം ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ അവരെ അത് പരിഗണിക്കാതിരിക്കാനും പറ്റില്ല. കലാകാരന്റെ ധർമ്മം അത് തന്നെയാണ്, നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ നമ്മളെ അറിയാൻ അല്ലെങ്കിൽ അവരെ അറിവ് നേടാൻ വേണ്ടി വന്നിരിക്കുന്നവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലനാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്രയും സമയം പോയത് അറിയുന്നില്ല. വളരെ നല്ലൊരു ദിവസം ഈ കലായാത്രയിൽ എഴുതപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്ന്.
0: ഇത് ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പാക്ഡ് ആക്കി വെച്ച പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നോ ഇത്?
3: ഒരിക്കലും അല്ല. രാവിലെ പറയുമ്പോഴും എനിക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ സംഭവിക്കാനുള്ളത് സംഭവിക്കുന്ന പറഞ്ഞ നിമിത്തമാണ് ഇതൊക്കെ. അത് ഒരിക്കലും ഒരു ബ്രേക്ക് വരാതെ നമുക്ക് ഒന്നിലൂടെ സഞ്ചരിച്ച് അത് നമുക്ക് എല്ലാ രീതിയിലും ഒന്നും സ്കിപ്പാവാതെ അവരിലേക്ക് ഒഴുകി എത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാനായിട്ട്. അത് ഇവിടുത്തെ കുട്ടികളുടെ ആ ഒരു അറിയുവാനുള്ള അഭിവാഞ്ച തന്നെയാണ് അതിന് കാരണമായി തീർന്നിട്ടുള്ളത്.
0: ഇവിടെ പങ്കെടുത്ത പലരോടും ആകാശവാണി ജാലകം ഇങ്ങനെ അതിന്റെ അഭിപ്രായം ചോദിച്ചപ്പോ എല്ലാവരും കണ്ണു നിറഞ്ഞിട്ട് അത്രമാത്രം സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ ഓരോരുത്തരും അനുഭവം പങ്കുവച്ചത്. അപ്പൊ അവരുടെ ഓരോരുത്തരുടെയും കണ്ണിനീർത്തുള്ളിയിലപ്പുറം വലിയൊരു പുരസ്കാരം വലിയ.
3: തീർച്ചയായിട്ടും മണിച്ചേട്ടന്റെയും എന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹമായിട്ടാണ്. കാരണം മണിച്ചേട്ടൻ ഇറങ്ങി പോകുന്ന ഓരോ വേദികളും അത്രയും പ്രിയപ്പെട്ടതാക്കിയിട്ടാണ് പോകാറുള്ളത്. അവിടെ കൂടിയിട്ടുള്ളത് ഓരോ മണ്ഡരിയെ പോലും അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് അവർക്കൊരു ഇടം കൊടുത്തിട്ടാണ് എവിടെയും പോകാറുള്ളത്. പക്ഷെ ഒരു ക്ലാസിക്കൽ നർത്തകന് എങ്ങനെ എന്റെ ചേട്ടനെ പോലെ ആവാൻ പറ്റുമെന്നുള്ള ചിന്തയാണ്, ഒരു പഠനമാണ് എനിക്ക് ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഞാൻ ഒരു കേവലം ഒരു ക്ലാസിക്കൽ നർത്തകനായിട്ടല്ല ഇവരുടെ ഇടയിൽ നിൽക്കുന്നത്. എനിക്ക് അവരുടെ ഇടയിൽ വേറൊരു സ്ഥാനം, ഒരു അധ്യാപകനപ്പുറം ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു ജൂനിയർ കലാഭവൻമണി എന്നതുകൂടി ഒരു കർത്തവ്യം എന്നിലുണ്ട്. അത് ഞാൻ നിർവഹിക്കപ്പെട്ടു പോകുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.

0: ശില്പശാല സമ്മാനിച്ച ഊർജവും ഉണർവുമായി തിരികെ ജീവിതത്തിന്റെ അരങ്ങുകളിലേക്ക് യാത്ര പറഞ്ഞിറങ്ങിയ ഓരോരുത്തർക്കും ഈ ദിവസത്തിന്റെ തിരുമധുരം എന്നും പ്രസാദമായി കൂടെയുണ്ടാവട്ടെ എന്ന് ജാലകവും ആശംസിക്കുന്നു. നൃത്തം മധുരം, ലാസ്യം മോഹനം. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ്, കണ്ണൂർ ജില്ലാ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയും ഇടൂഴിയില്ലം ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ജില്ലാതല നൃത്തശില്പശാലയുടെ വിശേഷങ്ങൾ പങ്കുവച്ച ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ദീപാ കൃഷ്ണൻ.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
3: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ.
4: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൗണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. അന്താരാഷ്ട്ര യുവജന ദിനത്തിന് മുന്നോടിയായി കേരള സ്റ്റേറ്റ്

0: എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് കാസർഗോഡ് ജില്ലയിലെ 8, 9, 11 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. 25-ന് രാവിലെ 10:30 മുതൽ കാഞ്ഞങ്ങാട് ദേശീയ ആരോഗ്യ ദൌത്യം കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന മത്സരത്തിൽ ഒരു സ്കൂളിൽ നിന്നും 2 പേരടങ്ങുന്ന ഒരു ടീം മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. താൽപര്യമുള്ളവർ 99 46 10 57 89 എന്ന നമ്പറിൽ 23-ന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. കണ്ണൂർ തോട്ടടയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ ഭാഗമായ കണ്ണൂർ കോളേജ് ഫോർ കോസ്റ്റ്യൂംസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങിൽ നടപ്പ് അധ്യയന വർഷത്തേക്കുള്ള BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്, BSc ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ഫർണിഷിംഗ് എന്നീ കോഴ്സുകളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2. ഫോൺ നമ്പർ 82 81 57 43 90. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച 30-ന് രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 94 46 32 84 83. ബദിയടുക്കയിൽ പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ UPST കന്നഡ 1, LPST കന്നഡ 1, ഹൈസ്കൂൾ മ്യൂസിക് 1 എന്നീ അധ്യാപക തസ്തികകളിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 17-ന് രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 90 48 40 54 84. കെൽട്രോണിന്റെ തലശ്ശേരി നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി 31-ന് മുൻപ് തലശ്ശേരി കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തണം. നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനടിസ്ഥാനത്തിൽ ഡോക്ടർ, ഫാർമസിസ്റ്റ്, നഴ്സിംഗ് ഓഫീസർ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 20-ന് നടക്കും. ഡോക്ടർ തസ്തികയിലേക്കുള്ള നിയമനത്തിന്റെ കൂടിക്കാഴ്ച 20-ന് രാവിലെ 11:30, ഫാർമസിസ്റ്റ് തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 12:30 നടക്കും. ഫോൺ നമ്പർ 04 67 228 2933. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-3740.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതിയിളവ്. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതിയിളവ് ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: 2030 ഇന്ത്യയും UKയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാൻ സമഗ്ര സാമ്പത്തിക

0: വ്യാപാര കരാറിലൂടെ ലക്ഷ്യമിടുന്നു. കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%-ലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18% തുകൽ പാദരക്ഷാ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്ക് 12% വരെയും ഉണ്ടായിരുന്ന തീരുവ ഇനിയുണ്ടാകില്ല. വ്യാപാര കരാറിന് കീഴിൽ UKയിലേക്കുള്ള ആദ്യ ചരക്ക് കൊച്ചിയിൽ നിന്ന് ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. UKയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ തൊഴിൽ സഞ്ചാരവും മത്സരശേഷിയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ സാമൂഹിക സുരക്ഷാ കരാറും ഇന്ന് പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് ഹൈദരാബാദിൽ ആരംഭിക്കും. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നിവ യോഗത്തിൽ ചർച്ചയാകും. സാമൂഹിക സുരക്ഷ, തൊഴിൽ വിപണികളുടെ ശാക്തീകരണം, തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ മന്ത്രിമാർ ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു.
2: പശ്ചിമേഷ്യാ മേ ജോ ഭീ ഗതിവിധിയാ ചൽ റഹി ഹൈ ഉസ് പർ ഹം ലഗാതാർ നസർ റഖേ ഹുവേ ഹൈ. ഹമാരാ മാൻനാ ഹൈ കി സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് കേ റാസ്തേ സുരക്ഷിത് ഓർ ആസാദ് നൗ പരിവഹൻ ഓർ വ്യാപാർ കേ പക്ഷ് ജിസ്കാ ഹം ഹമേഷാ സേ ബാത് കർതേ റഹേ ഹൈ ഇസ്സേ യേ സുനിശ്ചിത് കിയാ സക്താ ഹൈ കി ലോഗോ കാ ആർത്ഥിക് സുരക്ഷ ഉൻകേ ഊർജാ കാ സുരക്ഷ പൂരേ ദുനിയാ മേ സിർഫ് ഭാരത് മേ നഹീ പൂരേ ദുനിയാ മേ ഉസ് പേ ആധാരിത് ഹൈ.
1: സ്പെയിൻ സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലെത്തി. ബെൽജിയം ഉപപ്രധാനമന്ത്രി ഡേവിഡ് ക്ലാരൻവാളുമായി ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്സ്, തൊഴിൽ ശക്തി എന്നിവയിൽ ഇന്ത്യ ബെൽജിയം സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പരിവർത്തന സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും അഭിപ്രായം പങ്കുവച്ചു. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിൽ ഉണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. ധാതു ബ്ലോക്കുകളുടെ 8-ാം ഘട്ട ലേലം കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 9 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 20 നിർണായകവും തന്ത്രപരവുമായ ധാതു ബ്ലോക്കുകൾ 8-ാം ഘട്ടത്തിൽ ഉൾക്കൊള്ളുന്നതായി ഖനി മന്ത്രാലയം അറിയിച്ചു. ഹരിയാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം കൂടി നീട്ടി. പുതുക്കിയ സമയക്രമമനുസരിച്ച് ഈ മാസം 24 വരെ BLOമാർ വീടുകൾ തോറും സന്ദർശിക്കും. ഇന്നലെ വരെയായിരുന്നു നേരത്തെ സമയം അനുവദിച്ചിരുന്നത്. കരട് വോട്ടർപട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 7:17 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 10 മുതൽ 3 വരെ പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 ജൂബിലി മന്ദിരം ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തിയാണ് സ്പെയിനിന്റെ മുന്നേറ്റം. 2-ാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി 12:30 മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സ്വപ്നങ്ങൾ തോളിലേറ്റി വീണ്ടും ഒരു വലിയ പോരാട്ടത്തിനിറങ്ങുന്ന ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സി.

0: കൂടെ രക്തവും ജീവനും നൽകാൻ തയ്യാറായ ഒരു തകർപ്പൻ സ്ക്വാഡ്. മറുവശത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫിനിഷർ ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ട്, കൂടെ മിന്നും ഫോമിലുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം, മുന്നേറ്റത്തിന് അതിവേഗം നൽകാൻ സാക്ക. 1986 ഇതിഹാസ താരം മറഡോണയ്ക്ക് മുന്നിൽ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ വീണ കണ്ണീരോർമ്മകൾക്ക് പകരം വീട്ടാനുള്ള സുവർണ അവസരമായാണ് ഇംഗ്ലണ്ട് സെമി പോരാട്ടത്തെ കാണുന്നത്. ലോക ഫുട്ബോളിൽ 6 പതിറ്റാണ്ട് പഴക്കമുള്ള അർജന്റീന ഇംഗ്ലണ്ട് വൈരത്തിലേക്ക് മെസ്സി കൂടി വരുന്നതോടെ പോരാട്ടങ്ങളുടെ പോരാട്ടമാവും നടക്കുക. ചില മത്സരങ്ങൾ പോയിന്റിന് വേണ്ടിയല്ല, ചിലത് കിരീടത്തിന് വേണ്ടിയുമല്ല, അത് ചരിത്രം എഴുതാൻ വേണ്ടിയാണ്.
1: 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. ബർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് നേടി. ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് വീഴ്ത്തിയ അക്സർ പട്ടേലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. 2-ാം മത്സരം നാളെ വൈകുന്നേരം 5:30 നടക്കും. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവാക്കളെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ കഴിവുകളിൽ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ജൻശിക്ഷൺ സംസ്ഥാന തിരുവനന്തപുരവും പ്രാദേശിക പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി നടത്തുന്ന പരിപാടികൾക്ക് മുന്നോടിയായി ശംഖുമുഖത്ത് റാലി സംഘടിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിനായി ഹോർമുസ് തുറന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ എല്ലാ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിൽ സ്കൂൾ കുട്ടികൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം പ്രതിഷേധം സംഘടിപ്പിച്ചു. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ പ്രദേശത്ത് ഇസ്ലാമാബാദ് നടപ്പിലാക്കിയ ദീർഘകാല നിയന്ത്രണത്തിനെതിരെയാണ് പ്രതിഷേധം. രാവിലെകോട്ടയിലെ ഈദ്ഗാഹ് ഗ്രൌണ്ടിൽ സമാധാനത്തിന്റെ പ്രതീകമായി വെള്ളക്കൊടിയുമായാണ് കുട്ടികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ കീഴിൽ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിച്ച 2 ദിവസത്തെ വെർച്വൽ ഔട്ട്റീച്ച് വർക്ക്ഷോപ്പുകൾ സമാപിച്ചു. ഛത്തീസ്ഗഡ്, പഞ്ചാബ്, അസം, അരുണാചൽ പ്രദേശ്, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ 7 സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. സുസ്ഥിര വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നതിന് പ്രാദേശിക വിഭവങ്ങളും നൂതന ആശയങ്ങളും പ്രയോജനപ്പെടുത്താൻ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് സ്ഥാപനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവ്. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: ന്യൂട്രോണിക്സ് ITIയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
4: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 9446071998.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITIയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
7: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
6: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
7: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
6: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
7: ഫോൺ 6282520614.
2: പാട്ടിൽ ഈ പാട്ടിൽ

ഇത്തവണത്തെ ഫിഫ ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് ഗ്രിറ്റ എൽഗോൾ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഗാനം കേൾക്കാം ഇന്ന്. സ്പാനിഷ്, പോർച്ചുഗീസ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇംഗ്ലീഷ്, റഷ്യൻ തുടങ്ങി 16 ഭാഷകൾ വരികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഗാനത്തിൽ മലയാളം, ഹിന്ദി, പഞ്ചാബി, ബംഗാളി ഭാഷകളിൽ നിന്നുള്ള വരികളുമുണ്ട്.

നിങ്ങൾക്കറിയാമോ, ഇത്തവണ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്ത ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ ക്യുറാസാവോ ആണ് ഇത്തവണ ഫിഫ ലോകകപ്പിൽ പങ്കെടുത്ത ഏറ്റവും ചെറിയ രാജ്യം. ആദ്യമായാണ് ഇവർ ലോകകപ്പ് യോഗ്യത നേടുന്നത്. ആദ്യ മത്സരത്തിൽ ക്യുറാസാവോ ജർമ്മനിയോട് 7-1 പരാജയപ്പെട്ടെങ്കിലും രണ്ടാം മത്സരത്തിൽ അവർ ഇക്വഡോറിനെ ഗോളരഹിത സമനിലയിൽ കുരുക്കി. എന്നാൽ ഗ്രൂപ്പ് ഇയിലെ അവസാന മത്സരത്തിൽ ഐവറി കോസ്റ്റ് ക്യുറാസാവോയെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തി. ഈ വിജയത്തോടെ ചരിത്രത്തിലാദ്യമായി ഐവറി കോസ്റ്റ് ലോകകപ്പിന്റെ

0: നോക്കൌട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു.
1: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
2: സയൻസ് കഫേ.
0: വലുപ്പത്തിൽ ചെറുതാണെങ്കിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ വലിയ പങ്കുവഹിക്കുന്നവരാണ് ചെറുപ്രാണികൾ. പരാഗണം മുതൽ ജൈവ വൈവിധ്യ സംരക്ഷണം വരെയുള്ള അവയുടെ അതുല്യമായ സംഭാവനകളും അത്ഭുതകരമായ ജീവിത രീതികളും പരിചയപ്പെടുത്തുകയാണ് ജീവശാസ്ത്ര ഗവേഷകൻ വിജയകുമാർ ബ്ലാത്തൂർ ഇന്നത്തെ സയൻസ് കഫേയിലൂടെ.
3: തല, ഉരസ്, ഉദരം എന്നിങ്ങനെ 3 ഭാഗമായി വേർതിരിച്ചുള്ള ശരീരവും കഷണം പോലെ യോജിപ്പിച്ച 6 കാലുകളുമുള്ള ചെറു ജീവികളാണ് സയൻസിൽ ഇൻസെക്റ്റ് എന്ന് വിളിക്കുന്ന പ്രാണികൾ. ചിത്രശലഭങ്ങൾ മുതൽ ഉപദ്രവകാരികളും ശല്യക്കാരുമായ ചിതലും കൊതുകും പേനും മൂട്ടയും കൂറയും ഒക്കെ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ജീവസാമ്രാജ്യമാണ് പ്രാണിലോകം. മാനവരാശിയുടെ ചരിത്രം മാറ്റിയെഴുതിയത് ഈ പ്രാണികളാണ്. യൂറോപ്യർ സുഗന്ധദ്രവ്യങ്ങൾ അന്വേഷിച്ച് 100 നടത്തിയ അറ്റമില്ലാതെ സഞ്ചാരങ്ങൾ നമുക്കറിയാം. ഇന്ത്യ എന്ന കിഴക്കൻ ദേശത്തെ പടിഞ്ഞാറൻ തീരത്തുള്ള മലബാറിലെ തുറമുഖങ്ങളിൽ നിന്നാണ് ഇവയൊക്കെയും പ്രധാനമായും അറബി കച്ചവടക്കാർ ശേഖരിക്കുന്നത് എന്ന് യൂറോപ്യർക്ക് പണ്ടേ അറിയാമായിരുന്നു. മാംസം കേടാകാതെ സൂക്ഷിക്കാനും മറ്റും കുരുമുളക് സഹായിക്കുമെന്നതും വലിയ അറിവായിരുന്നു. അങ്ങനെയാണ് കുരുമുളക് കറുത്ത സ്വർണമായത്. അറബികളിലൂടെയല്ലാതെ ഈ ചരക്കുകൾ നേരിട്ടെത്തിക്കാൻ മലബാറിലേക്കുള്ള കടൽപ്പാതകൾ അന്വേഷിച്ചുള്ള യാത്രകളാണല്ലോ ലോകചരിത്രവും കോളനി വൽക്കരണത്തിൻ്റെ വലിയ കാലവും സൃഷ്ടിച്ചത്. അവരെല്ലാം തേടി നടന്ന കറുത്ത പൊന്നായ കുരുമുളകും മറ്റും ഇവിടെ മാത്രം ഇത്രയും രൂക്ഷരുചിയോടെ പരിണമിച്ചുണ്ടായത് എന്തുകൊണ്ടാവും? ഇവിടുത്തെ പ്രാണികളുമായുള്ള സസ്യങ്ങളുടെ മത്സരവും സഹജീവനം അതിജീവനവും പരിണാമവും ഒക്കെയാണ് ഉത്തരം. അതിനാൽ ലോകചരിത്രം എഴുതിയത് കേരളത്തിലെ പ്രാണികളും കൂടിയാണ്. കുരുമുളക് പശ്ചിമഘട്ട താഴ്വരകളിൽ ഇങ്ങനെ പരിണമിച്ചുണ്ടായി വളരാൻ കാരണമെന്താകും? കുരുമുളകിലും ഏലത്തിലും കറാമ്പൂവിലും ഒക്കെയുള്ളത് കാഠിന്യമുള്ള വളരെ രൂക്ഷമായ രുചിയും മണവുമൊക്കെയുള്ള ചില രസഘടകങ്ങളാണ്. അവ അതിൽ ഉരുത്തിരിഞ്ഞത് അതിജീവന സമരത്തിന്റെ ഭാഗമായുള്ള പരിണാമഘട്ടത്തിലാണ്. മറ്റ് മൃഗങ്ങളെയും ജീവികളെയും പോലെ സസ്യങ്ങൾക്ക് അവയെ തിന്നാൻ വരുന്നവരുടെ മുന്നിൽ നിന്നും ഓടിയൊളിക്കാൻ കാലുകളില്ലല്ലോ. അതിനാൽ തന്നെ പലതരം അനുകൂലനങ്ങൾ യാദൃശ്ചികമായി ലഭിച്ചവ മാത്രമാണ് അതിജീവിച്ച് ബാക്കിയായത്. ഇലകൾ തിന്നു തീർക്കുന്ന ലക്ഷക്കണക്കിന് പ്രാണികളുടെ ലാർവകളിൽ നിന്നും രക്ഷപ്പെടുന്നത് കഠിനവിഷ രാസഘടകങ്ങൾ ഉരുത്തിരിഞ്ഞ സസ്യങ്ങൾ മാത്രമാണ്. അവയെ തിന്നുന്ന ലാർവകളും ചത്തുപോകും എന്നതിനാൽ ചെടി ബാക്കിയാകും. എങ്കിലും അത്തരം രാസഘടകങ്ങൾ തിന്നാലും കുഴപ്പമില്ലാത്തവയും പരിണമിച്ചുണ്ടാകും. മൊത്തം പ്രാണികൾ പോയാൽ സപുഷ്പികളെ സംബന്ധിച്ച് പരാഗണവും പ്രതിസന്ധിയിലാകുമെന്നതിനാൽ ഒരുതരം നിയന്ത്രണം മാത്രമേ ഉണ്ടാകൂ. എന്നാൽ കുരുമുളകിന് പരാഗണത്തിന് പ്രാണി സഹായങ്ങൾ വേണ്ടല്ലോ. വെള്ളത്തുള്ളികളും മറ്റ് പല ഘടകങ്ങളും ചേർന്ന സങ്കീർണ വ്യവസ്ഥയാണ് കുരുമുളകിനെ പരാഗണത്തിന് സഹായിക്കുന്നത്. അതെല്ലാം ഇവിടെ അനുകൂലമായിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ പ്രാണികളും സസ്യങ്ങളും തമ്മിൽ നടന്ന അതിജീവന മത്സരങ്ങളുടെ ബാക്കിയാണ് നമ്മൾ ഇന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്ന സസ്യഭാഗങ്ങൾ. ഒരുവിധം പ്രാണിക്കും തിന്നാൻ പറ്റാത്തത്ര രൂക്ഷ ഘടകങ്ങൾ ഉള്ളതാവും ആ ഭാഗങ്ങൾ. ആർത്രോപോഡുകൾ എന്ന ഫൈലത്തിൽപ്പെടുന്ന അകശേരുകികളായ ഷഡ്പദങ്ങളെ ഇൻസെക്ട എന്ന ഓർഡറിലാണല്ലോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യോജിപ്പിച്ച് ചേർത്ത കാലുള്ളവർ എന്നാണ് ആർത്രോപോഡ എന്നാൽ ലാറ്റിനിൽ അർത്ഥം. ഇൻസെക്ട എന്നാൽ പല ഭാഗമായുള്ള ശരീരമുള്ളവർ എന്നും. ബാഹ്യകവചം കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചതാവും. 1000 കുഞ്ഞു ഭാഗങ്ങൾ ചേർന്നുള്ളതാണ് ഇവയുടെ സംയുക്ത നേത്രം. ഇതുകൂടാതെ 3 കുഞ്ഞു ഓസിലകൾ എന്ന പ്രകാശഗ്രാഹികളായ സാധാരണ നേത്രങ്ങളും ഇവർക്കുണ്ടാകും. 1,000,000+ ഇനം ഇൻസെക്റ്റുകളെ തിരിച്ചറിഞ്ഞ് വർഗീകരിച്ച് കാണും. 300,000 ഇനങ്ങൾ തിരിച്ചറിയാനുണ്ട്. ഭൂമിയിൽ മൊത്തം ജീവികളിൽ 90% പ്രാണികളാണെന്ന് പറയേണ്ടി വരും. മുട്ട വിരിഞ്ഞാണ് ഇവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ഇലാസ്തികതയില്ലാതെ പുറം കവചമാണ് ഇവർക്കുള്ളത്. അതിനാൽ വളരുക എന്നത് ഓരോ പ്രാവശ്യവും പുറം അസ്ഥി പൊഴിച്ചു കളഞ്ഞ് പുതിയ കവചം ഉണ്ടാക്കിക്കൊണ്ടുള്ള മോൾട്ടിങ് വഴിയാണ്. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ മുതിർന്നവരുമായി രൂപത്തിൽ പലപ്പോഴും സാമ്യമുണ്ടാവുകയില്ല. മെറ്റമോർഫസിസ് നടന്ന് പുതിയ പ്രാണിയായി മാറുന്ന 4 ജീവഘട്ടങ്ങളുള്ളവയാണ് പ്രാണികളിലേറെയും. മുട്ട വിരിഞ്ഞിറങ്ങുന്നത് പുഴുവിന് പകരം നിംഫുകൾ എന്ന് വിളിക്കുന്ന മിനിയേച്ചർ ശരീരക്കാരാണ് 3 മാത്രം ജീവദശയിലുള്ള പ്രാണികളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. നിംഫുകൾ നിരവധി തവണ ഉറപൊഴിച്ച് അവസാനം മുതിർന്ന പ്രാണിയാകും. അവസാനഘട്ടത്തിൽ മാത്രമേ അത്തരക്കാർക്ക് സാധാരണയായി ചിറകുണ്ടാവുകയുള്ളൂ. ദിനോസറുകൾക്കും മുമ്പേ പരിണമിച്ചുണ്ടായ ഇവർ 300,000,000 വർഷമായി

വിലസി നടക്കുന്നുണ്ട്. പല ജീവിവർഗങ്ങളും ചത്തൊടുങ്ങിയിട്ടും ഇവർക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ആർട്ടിക് പ്രദേശത്ത് പോലും പ്രാണികളുണ്ട്. ശുദ്ധജലത്തിലും ചിലപ്പോൾ കടലിലും ഇവർ ജീവിക്കും. മണ്ണിനു മുകളിലും അടിയിലും മരത്തിലും ആകാശത്തും ഒക്കെ ഇവരുണ്ട്. ഏതു സാഹചര്യത്തിലും അതിജീവിക്കാനുള്ള അനുകൂലനങ്ങൾ ആർജിച്ചവർ. ഏതെങ്കിലും ഒരു ഇനം പ്രാണിയില്ലാത്ത ഒരു സ്ഥലവും ഉണ്ടാകില്ല. പ്രധാനമായും കോളിയോപ്റ്റെറ എന്ന ഒരു വിഭാഗമാണുള്ളത്. അതിലാണ് ബീറ്റിലുകൾ ബണ്ടുകളൊക്കെ ഉൾപ്പെടുക. പിന്നെയുള്ളതാണ് ഡൈപ്റ്റെറ, അതിലാണ് ഫ്ലൈസ് ഉൾപ്പെടുക. പിന്നെ ഹൈമനോപ്റ്റെറ, അതിൽ ഉറുമ്പുകൾ, ബീകൾ, കടന്നലുകൾ, വാസ്പുകൾ ഒക്കെ ഉൾപ്പെടും. അത് കഴിഞ്ഞാൽ ലെപ്പിഡോപ്റ്റെറ, നിശാശലഭങ്ങൾ, ചിത്രശലഭങ്ങൾ, മൂത്തുകൾ, ബട്ടർഫ്ലൈസ് ഒക്കെ അതിലാണ് ഉൾപ്പെടുക. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻസെക്റ്റുകൾ. പല പ്രാണികളുടെയും നടത്തം രണ്ട് ത്രികോണ രൂപങ്ങൾ കാലുകൾ കൊണ്ട് പണിതാണ്. ഒരു വശത്തെ മുന്നിലെയും പിന്നിലെയും കാലുകളും മറുവശത്തെ നടുവിലെ കാലുമാണ് ഒരേ സമയം നിലത്ത് മുട്ടിക്കുക. ഉടനെ മറ്റേ ജോഡി നിലത്ത് മുട്ടിക്കും. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രാണികളും. എങ്കിലും സാമൂഹിക ജീവിതം പിന്തുടരുന്നവരാണ് ചിലയിനം ബീകൾ, കടന്നലുകൾ, ഉറുമ്പുകൾ, ചിതലുകൾ എന്നിവയൊക്കെ. മുട്ടയിട്ട് സ്ഥലം കാലിയാക്കുന്നവരുണ്ട്. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഭക്ഷണം മുൻകൂട്ടി കരുതി വെക്കുന്ന വേട്ടാളന്മാരുണ്ട്. മുട്ടകളെയും കുഞ്ഞുങ്ങളെയും കുറേക്കാലം കൂടി സംരക്ഷിക്കുന്ന, മാതൃസ്നേഹം കാണിക്കുന്ന ഇയർവിഗുകൾ എന്ന ഇനങ്ങളുണ്ട്. പരസ്പരം ആശയവിനിമയം നടത്താൻ പല ഉപാധികൾ ഇൻസെക്റ്റുകൾക്കുണ്ട്. ശബ്ദങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു ആശയവിനിമയ പരിപാടി. സിക്കാടകൾ എന്ന് വിളിക്കുന്ന ചീവീടുകൾ ആയിരക്കണക്കിന് എണ്ണമായിട്ടാണ് ഒന്നിച്ച് മണ്ണിനടിയിൽ നിന്നും പുറത്തേക്ക് വരിക. അവർ ശബ്ദമുണ്ടാക്കുന്നത് അവയുടെ വീർത്ത വയറിനടിഭാഗത്തെ പാളികൾ കമ്പനം ചെയ്യിച്ചാണ്. മണ്ണട്ട, കീരാങ്കീരി, കീരാങ്കീരിക്ക എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തുള്ളന്മാരെ പോലെയുള്ള ക്രിക്കറ്റ് ചീവീടുകൾ ചിറകുകളുടെ അഗ്രമുരച്ചാണ് കിരികിരാ ശബ്ദമുണ്ടാക്കുന്നത്. ഇവരെ കൂടാതെ പലതരം പുൽച്ചാടികൾ, കാറ്റിഡുകൾ, ചില ശലഭ ലാർവകൾ ഒക്കെ ശബ്ദമുണ്ടാക്കും. ഇരപിടിയന്മാരെ ഭയപ്പെടുത്താൻ, ഇണകളെ ആകർഷിക്കാൻ, അപായ സൂചനകൾ നൽകാൻ ഒക്കെ ശബ്ദം ഇവർ ഉപയോഗിക്കാറുണ്ട്. ഇരപിടിയന്മാരായ വാവലുകളുടെ രാത്രി സഞ്ചാര സഹായമായ എക്കോലൊക്കേഷൻ ജാമാക്കി ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ചിലയിനം നിശാചലഭങ്ങളുണ്ട്. ചോരകുടിയന്മാരായ ചിലയിനം പ്രാണികൾക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളെ തിരിച്ചറിഞ്ഞ് തൻ്റെ ഇരയുടെ സാന്നിധ്യം അറിയാനുള്ള കഴിവുണ്ട്. ഗ്ലോവേമുകൾ എന്ന് വിളിക്കുന്ന വലിയ വിഭാഗം ജീവികൾ ലൂസിഫറിൻ എന്ന രാസപദാർത്ഥമുണ്ടാക്കി ഇരുളിൽ തിളങ്ങാൻ കഴിവുള്ളവരാണ്. മിന്നാമിനുങ്ങി ഇണകളെ ആകർഷിക്കാനാണ് മിന്നി മിന്നി കളിക്കുന്നത്. ഫിറമോൺ എന്ന് വിളിക്കുന്ന രാസഘടകങ്ങൾ പ്രസരിപ്പിക്കലാണ് വേറൊരു പ്രധാന പരിപാടി. സാമൂഹ്യ ജീവിതം നയിക്കുന്ന ഉറുമ്പുകൾ, ചിതലുകൾ എന്നിവയിലെ ഒരു കോളനിയിലുള്ളവരൊക്കെ പരസ്പരം തിരിച്ചറിയുന്നത് കൂട്ടിലെ റാണി പ്രസരിപ്പിക്കുന്ന ഫിറമോൺ പങ്കുവെച്ചാണ്. നിശാശലഭങ്ങളിൽ പെണ്ണിനങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫിറമോൺ തൻ്റെ നീണ്ടു വിതർത്ത ഓലപ്പീലി പോലുള്ള ആന്റിനകൾ കൊണ്ട് തിരിച്ചറിഞ്ഞാണ് ആൺമൂത്തുകൾ തേടി വരുന്നത്. പല വലിയ നിശാശലഭങ്ങൾക്കും പ്യൂപ്പൽ ദശ കഴിഞ്ഞ് വിരിഞ്ഞിറങ്ങുമ്പോൾ വദനഭാഗങ്ങൾ ഉണ്ടാകുക പോലുമില്ല. അതിനാൽ തന്നെ പിന്നീടുള്ള ജീവിതകാലം ഭക്ഷണം കഴിക്കുന്നില്ല. ആകെ ഫിറമോൺ വിടലും സ്വീകരിക്കലും ഇണചേരലും മാത്രമാണ് അവയുടെ ജീവിതം. ഇണചേരലോടെ ഉടനെ ചത്തുപോകും. അത്ര സമയത്തേക്കുള്ള ഊർജം ലാർവ പുഴുക്കളായപ്പോൾ ശരീരത്തിൽ ശേഖരിച്ചു വെച്ചതിൽ നിന്നാണ് അവ ഉപയോഗിക്കുന്നത്. കടന്നലുകൾ, തേനീച്ചകൾ എന്നിവയുടെ മുള്ളുകൾ മരത്തടിയിലും മറ്റും തുളച്ച് മുട്ടയിട്ടുവെക്കാനുള്ള പെൺപ്രാണികളുടെ ഒരു അവയവമായ ഒവിപ്പോസിറ്റർ രൂപാന്തരം സംഭവിച്ചുണ്ടായതാണ്. അതിനോട് ചേർന്ന് വിഷഗ്രന്ഥികളും ഉണ്ടാകും. അതിനാൽ പെൺപ്രാണികൾക്ക് മാത്രമേ സാധാരണയായി ഇത്തരം വിഷമുള്ളും കുത്തും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ചിലർക്ക് ഈ കുത്തൽ വളരെ മാരകമാവുകയും മരണത്തിനു വരെ കാരണമാകുന്ന അനോഫിലാറ്റിക് ഷോക്ക് ഉണ്ടാവുകയും ചെയ്യും. തേനീച്ചകളുടെ വിഷമുള്ള ദേഹത്ത് തറച്ചാൽ അവയുടെ രൂപഘടനയുടെ പ്രത്യേകത മൂലം അതവിടെ തറിഞ്ഞു നിൽക്കും. എന്നാൽ കടന്നലുകളുടെ മുള്ളുകൾ തറഞ്ഞു നിൽക്കില്ല. മുള്ളുകൊണ്ട് ഒരു പ്രാണി കുത്തുന്നതോടെ അതിൻ്റെ വിഷാംശത്തോടൊപ്പം കുറച്ച് അപായ സഹായ സിഗ്നൽ ഫിറമോണുകൾ കൂടി പ്രസരിപ്പിക്കും. അത് തിരിച്ചറിഞ്ഞാണ് ഒന്നിനു പുറകെ ഒന്നായി കടന്നലുകളും തേനീച്ചകളും നമ്മളെ തുരത്തി കുത്തുന്നത്. ഒരു തേനീച്ച കൂട്ടിലെത്തി കൂടെയുള്ളവരെ പുതുതായി തേൻ കണ്ടെത്തിയ വിവരവും സ്ഥലവും വളരെ കൃത്യമായി അറിയിച്ചു കൊടുക്കാനുള്ള കഴിവുള്ളവരാണ്. ഓഗിൾ ഡാൻസ് എന്ന് പറയുന്ന പിറകുവശം കുലുക്കിയുള്ള ഒരു നൃത്തമാണ് അതിന് അവർ ചെയ്യുക. സൂര്യന്റെ സ്ഥാനം, ദിശ എന്നിവയെ ആസ്പദമാക്കി പൂക്കൾ കണ്ട സ്ഥലത്തേക്കുള്ള ദൂരം വരെ കൃത്യതയോടെ അവ ഇങ്ങനെ കൈമാറും. മനുഷ്യർ കുറേ ഇനങ്ങളെ ഉപദ്രവകാരികളായ കീടങ്ങളായി കണക്കാക്കുന്നത് പ്രധാനമായും കൃഷി നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് അവയെ നിയന്ത്രിക്കാനും കൊല്ലാനും ഒക്കെയായി കീടനാശിനികൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. മാലിന്യങ്ങളിൽ മുട്ടയിട്ട് വളർന്ന് അത് മുഴുവൻ പുഴുക്കുട്ടികളെ കൊണ്ട് തീറ്റിച്ച് വളർത്തി നമുക്ക് സഹായം ചെയ്യുന്നത് പലതരം ഈച്ചകളാണ്. പല പ്രാണികളും രോഗകാരികളോ വാഹകരോ ആണ്. ഭൂമിയിൽ ഏറ്റവും അധികം ആളുകൾ ആയുസ്സെത്താതെ മരിച്ചത് പ്രാണികൾ സമ്മാനിച്ച അസുഖങ്ങൾ കൊണ്ടാണ്. കൊതുകും ഈച്ചയും ചെള്ളുകളും ഈ കാര്യത്തിൽ മുമ്പന്മാരാണ്. ജൈവവസ്തുക്കളുടെ ജീർണിക്കൽ പോലുള്ള സഹായങ്ങൾ മാത്രമല്ല ഇവരെ കൊണ്ടുള്ളത്. മനോഹര വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ, സിൽക്ക് വേമുകൾ ഉണ്ടാക്കാൻ

0: എന്നതാണല്ലോ പട്ടുനൂലുകൾ. അതുപോലെ അരക്ക്, തേൻ, മെഴുക് തുടങ്ങിയ പലതും നാം പ്രാണികളിൽ നിന്നും ഒപ്പിച്ചെടുക്കുന്ന വസ്തുക്കളാണ്. ഇതൊന്നും കൂടാതെ ലോകത്തിലെ 3000-ത്തിലധികം ഗോത്രസമൂഹങ്ങൾ പ്രാണികളെ ഭക്ഷണമാക്കുന്നുണ്ട്. സസ്യഭാഗങ്ങൾ തിന്നുന്ന പ്രാണികളോട് മത്സരിക്കാൻ ചെടികളിൽ കെമിക്കൽ ഡിഫൻസിനു വേണ്ടി ഉരുത്തിരിഞ്ഞവയാണല്ലോ ടോക്സിനുകൾ. എന്നാൽ കാലക്രമത്തിൽ ചിലയിനങ്ങൾ ഈ വിഷങ്ങളും പ്രശ്നമല്ലാതെ വിധം പരിണമിച്ചു. അബദ്ധത്തിൽ പിടിച്ചു നിന്നതുപോലും ഒഴിവാക്കാൻ പെട്ടെന്ന് തിരിച്ചറിയുന്ന അപകട നിറങ്ങളുള്ളവയായി അവ. ഇരപടിയന്മാരുടെ കണ്ണിൽപ്പെടാതെ ചുറ്റുപാടുമായി ചേർന്ന് നിൽക്കുന്ന രൂപവും നിറവും ആർജിച്ച കാമോഫ്ലാഷിൻ്റെ നേർ വിപരീതം. കടും ചുവപ്പും മഞ്ഞയുമൊക്കെ നിറത്തിൽ വേഗത്തിൽ തിരിച്ചറിയും വിധം എടുത്തു നിൽക്കുന്ന നിറങ്ങൾ ഒളിഞ്ഞു നിൽപ്പല്ല, തെളിഞ്ഞു നിൽപ്പ്. അപ്പോസമാറ്റിസം എന്നാണ് ഇതിന് പറയുക. ഇത്തരത്തിൽ വിഷസ്വഭാവമുള്ളവയെ അനുകരിച്ച് ഉപായത്തിൽ രക്ഷപ്പെടുന്ന വിഷമില്ലാതെ സൂത്രശാലികളുടെ മിമിക്രികളും ഉരുത്തിരിഞ്ഞു. പൂവിനടുത്തും ഉള്ളിലും ഒളിഞ്ഞു നിന്ന് ഇരപിടിക്കുന്ന ഓർക്കിഡ് മാൻഡിസുകൾ കാഴ്ചയിൽ ഓർക്കിഡ് പുഷ്പം പോലെ തന്നെ തോന്നി. പൂവെന്ന് കരുതി തേൻ നുകരാൻ വരുന്ന പ്രാണികളെ ശാപ്പിടാനാണി മിമിക്രി. എന്നാൽ ചിലപ്പോൾ ആൺ ഓർക്കിഡ് മാൻഡിസുകൾ ശരിക്കുമുള്ള ഓർക്കിഡ് പൂവിനെ പെൺ മാൻഡിസ് എന്ന് തെറ്റിദ്ധരിച്ച് ഇണചേരാൻ ശ്രമിക്കുമ്പോൾ പരാഗണം കൂടി സാധ്യമാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള മ്യൂച്വലിസം പല പ്രാണികളും സസ്യങ്ങളും പരിണാമത്തിലൂടെ ആർജിച്ചിട്ടുമുണ്ട്. ഇരപിടിയന്മാരുടെ കണ്ണിൽപ്പെടാതെ മറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്ന അനുകൂലനം ആർജിച്ചവയിൽ ഏറ്റവും അത്ഭുത രൂപമുള്ളത് ലീഫ് ഇൻസെക്റ്റുകൾക്കും സ്റ്റിക്ക് ഇൻസെക്റ്റുകൾക്കുമാണ്. ശരിക്കും ഒരു ഇല പോലുള്ള ഇലപ്രാണികളുണ്ട്. ഇലഞ്ഞരമ്പുകളും പുഴുക്കൾ തിന്ന ദ്വാരം പോലും അതുപോലെ അനുകരിച്ചവ. കമ്പെന്നു തന്നെ ഒറ്റനോട്ടത്തിൽ തോന്നുന്ന ചുള്ളിക്കമ്പു പ്രാണികൾ ചലിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് അതൊരു പ്രാണിയാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഉണങ്ങിയ പാഴില പോലെ ചിറകു പൂട്ടിയാൽ കാഴ്ചയിൽ തോന്നുന്ന ഓട്ടം ലീഫ് ബട്ടർഫ്ലൈകളുണ്ട്. ചിറകു തുറക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന വർണ്ണങ്ങളാവും ഉള്ളിൽ. ഇരപിടിയൻ പക്ഷികളെ ആകപ്പാടെ ആശയക്കുഴപ്പത്തിലാക്കാനും ചിറക് മിന്നൽ പോലെ തുറന്നടക്കൽ വഴി ഇതിന് കഴിയും. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ് വലിയ വിഭാഗം പ്രാണികളും. എന്നാൽ ഉള്ളിൽ സൂക്ഷിച്ച് വളർച്ചാഘട്ടങ്ങൾ പൂർത്തിയാക്കി നേരിട്ട് മുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കുന്നവരുണ്ട്. പാർത്തനോജെനിസിസ് എന്ന രീതിയിലുള്ളവരുണ്ട്. ആണുമായി ഇണചേരാതെ തന്നെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവാണ് പാർത്തനോജെനിസിസ്. അഫിഡുകളിൽ പലതും ഇങ്ങനെ ഇണചേരാതെ തന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിയുന്നവരാണ്. മൊണാർക്ക് ശലഭങ്ങളും തുലാത്തുമ്പികളുമൊക്കെ ദേശാടന സ്വഭാവമുള്ളവരാണ്. ഭൂഖണ്ഡങ്ങൾ താണ്ടി സഞ്ചരിക്കാൻ ഇവർക്കാവും.
1: ചെറുപ്രാണികളുടെ അത്ഭുത ലോകം. ഇതുവരെ സംസാരിച്ചത് ജീവശാസ്ത്ര ഗവേഷകൻ വിജയകുമാർ ബ്ലാത്തൂർ. സയൻസ് കഫേ സമാപിക്കുന്നു.
2: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI
4: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
5: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിഗ് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
4: ഫോൺ 6282520614.
6: ആകാശവാണി കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:66:10 ബാംഗ്ലൂർ സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 4 മിനിറ്റും 1:63:47 ബാംഗ്ലൂർ എക്സ്പ്രസ് 8 മിനിറ്റും വൈകി വിടുന്നു.
8: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
5: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
4: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
5: ഫോൺ 9446071998.
10: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
11: ലാപ്ടോപ്പോ?
10: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
12: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.

0: കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: എടാ സംഭവം കൊള്ളാലോ.
0: എടാ അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
4: പ്രിയ ശ്രോതാക്കളെ, ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവേദി, ആകാശവാണി, കണ്ണൂർ 67000-04 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പ്രിയ സഖി വീണെ, പറയരുത് നീ എന്റെ ഹൃദയാനുരാഗത്തിൻ കഥകൾ. അപർണ രാജീവ് പാടിയതാണ് അടുത്ത ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: പ്രിയമാനസ, നീ വരുന്നതും കാത്ത്. സുജാത പാടിയത്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ജയചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. പ്രിയസഖേ നിനക്ക് ചായാൻ ഒരുക്കിയേ മാറിൽ ചെയ്യാതലം.

യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. പ്രിയ സഖി, പ്രാണസഖി, പാവമാമി പാട്ടുകാരൻ്റെ പ്രാണപ്രിയയാം കളിത്തോടി.

മലയാളം ആൽബം ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെ രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിന് ഹോർമുസ് തുറന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സ്വാതന്ത്ര്യസമരസേനാനി കെ കാമരാജിന്റെ ജന്മദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിൽ ഒരാളായിരുന്നു കാമരാജെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിന്റെ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് 8,500 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൊൽക്കത്തയിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, മുതിർന്ന മന്ത്രിസഭാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് യുവശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് ബിർള ഇക്കാര്യം പറഞ്ഞത്. റെയിൽവേ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യാൻ റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിൽ ഉണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. ഹരിയാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം കൂടി നീട്ടി. പുതുക്കിയ സമയക്രമമനുസരിച്ച് ഈ മാസം 24 വരെ വിഎൽഒമാർ വീടുകൾ സന്ദർശിക്കും. കോഴിക്കോട് ജില്ലയിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായ ബോർഡുകളും ബാനറുകളും കമാനങ്ങളും എല്ലാം ഉടൻ നീക്കം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നിർദ്ദേശം. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബോർഡുകളും ഹോർഡിംഗുകളും സ്ഥാപിച്ചവർ തന്നെ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ 2 സെമി ഫൈനലിൽ ഇന്ന് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം. ഇന്ന് ഗാനാമൃതത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനങ്ങൾ. ആദ്യം ഗാനം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ദക്ഷിണമൂർത്തിയുടെ. ഈണം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: മുത്തോട് മുത്ത്. ഈ ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ഈണം പകർന്നത് ശ്യാം.

0: മാലിന്യമുക്തഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ചിത്രം ചൂള. ഗാനശില്പികൾ പൂവച്ചൽ കാദർ, രവീന്ദ്രൻ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത ഗാനം ഒഴിവുകാലം എന്ന ചിത്രത്തിൽ നിന്നും. കെ ജയകുമാറിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജോൺസൺ.

നിന്നിഷ്ടം എന്നിഷ്ടം. ഈ ചിത്രത്തിലെ ഗാനം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ഈണം കണ്ണൂർ രാജൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: തൃഷ്ണ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് ശ്യാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: മനസ്സേ നിനക്കു മംഗളം ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പൂവച്ചൽ ഖാദറിന്റെ വരികളും രവീന്ദ്രന്റെ ഈണവും.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ചിത്രം: ഈ തണലിൽ ഇത്തിരി നേരം. പൂവച്ചൽ കാതറിന്റെ വരികൾ, ഈണം ശ്യാം.

0: ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എട്ടാം ഘട്ടത്തിൽ 9 സംസ്ഥാനങ്ങളിലെ 20 നിർണായക ധാതു ബ്ലോക്കുകളാണ് ലേലത്തിലെന്ന് ഖനി മന്ത്രാലയം അറിയിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായ കൊല്ലം കല്ലുംതാഴം ഫ്ളൈഓവറിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി ഷിബു ബേബി ജോൺ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ഫ്ളൈഓവറും സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലവും യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടിയിലെ തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്കായി ബംഗാളിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. അടുത്ത മാസം 28, 29, 30 തീയതികളിലാണ് യോഗം ചേരുകയെന്ന് ബേബി ന്യൂഡൽഹിയിൽ അറിയിച്ചു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ കുടിയാൻമല പൂപ്പറമ്പിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അസം സ്വദേശി ഫിലിപ്പാണ് മരിച്ചത്. ബെർമിംഗ്ഹാമിൽ 3 മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 ജയം. രണ്ടാം മത്സരം നാളെ വൈകിട്ട് 5:00. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന, അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടലെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിൽ നിന്ന് വരുന്ന ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിന്റെ എക്സ്പാൻഷൻ, അല്ലെ മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തിൽ, ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ തന്നെ, കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിന് രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം. രണ്ട്, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളോട് ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD അസുഖത്തിന് രണ്ട് തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടല്, വൻകുടല്, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട് കൂടുതലായിട്ട് വൻകുടലിനെ ആയിരിക്കും ബാധിക്കും. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് IBD അല്ലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തിൽ ഈ അസുഖത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തിൽ അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാര്യം കുടലിന് മൊത്തത്തിൽ അൾസറായിട്ടങ്ങ്

അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയില് ഈ അസുഖത്തിൻ്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് അസുഖത്തിൻ്റെ അൾസറിൻ്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ IBD രോഗം നിർണയത്തിന് ശേഷം അതിന് അതിൻ്റെതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിൻ്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് രണ്ടല്ലേ മൂന്നാഴ്ചയ്ക്ക് അപ്പുറത്ത് പോകാറില്ല, നമ്മുടെ ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പോൾ വയറിളക്കം IBD രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും, 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം IBD രോഗമാണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായ വയറിന് വേദന, അത് പൊക്കിളിന് ചുറ്റുമോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകണം എന്നുള്ള തോന്നൽ, മലദാരത്തിൻ്റെ അവിടെ ഇരിച്ചിൽ, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് IBD രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിൻ്റെ കൂടെ തന്നെ മലത്തിൽ ബ്ലഡ് പോവുക, രക്തത്തിൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇവ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കളെ പോലെ പോവുക, ഇതും IBD രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റിക് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പുണ്ണ് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വായ്പുണ്ണ് വരിക, വന്ന് മാറുക, പിന്നെയും വരിക, പിന്നെയും ഇത് ആവർത്തിച്ച് വരിക. ഇങ്ങനെയുള്ളവർക്ക് IBD അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റിക് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം IBD രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാരെ, രണ്ടാമത് പ്രായമുള്ള ആൾക്കാർ. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ, ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 to 30 വയസ്സുള്ള വരെയുള്ള പ്രായത്തിൽ. ഈ ചെറുപ്പക്കാരിൽ വരുമ്പോഴത്തേക്കും അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ IBD രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപഗ്രഥിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ IBD രോഗം നിർണയിക്കാൻ സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് പോവുക, അല്ലെങ്കിൽ CRP കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷേ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടൽ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിക്കിടത്തി വൻകുടലും ചെറുകുടലിൻ്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം, നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിൻ്റെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയപോലത്തെ പാടുകൾ, ചുമന്ന പാടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിൻ്റെ ഭാഗത്തുനിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം, സംശയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ്, അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ IBD എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്കൊരാശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലദാരത്തിക്കൊരു ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടു കൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണമില്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്ന ഒരു ടെസ്റ്റല്ല. വേദന അങ്ങനെയൊക്കെ

ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം, വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. IBD രോഗം നിർണ്ണയിക്കുന്നതിന് അതുതന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിൻ്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് IBS എന്നാണ് പേര്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നതിനും പൊതുവെ പറയും IBS. IBS താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അപ്പോൾ ഈ IBS ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും, നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ IBS-ഉം IBD-യും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ IBS വയറിളക്കം ഈ പറയുന്ന പോലെ വയറ്റുവേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ IBS നോർമലാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ. എന്നാൽ IBD-യിൽ വ്യത്യാസങ്ങൾ വരാം, CRP കൂടുതൽ, ESR തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ IBS രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും, എന്നാൽ IBD രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത IBD കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസിൽ തുടങ്ങിയ അസുഖങ്ങളുടെ രോഗം നിർണയം താമസിച്ചു പോയാൽ രോഗം കൂടുതലായിട്ട് വന്നാൽ കുടലിൽ ചുരുക്കം അനുഭവപ്പെടാം. കുടൽ ചുരുക്കം അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിൽ എത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിൻ്റെ പരിഹാരം. ഇപ്പോൾ രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിനും തടയാൻ പറ്റും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ അസുഖം നമ്മളൊരു ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളിയോ വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം. അതുപോലെ സാമ്പത്തികം മരുന്നിനും ടെസ്റ്റിനുമൊക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിൻ്റെ അസുഖത്തിൻ്റെ ആഘാതവും രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിൻ്റെ ചികിത്സ എടുക്കണം? 6 മാസം കൊണ്ട് തീരുമോ, 1 വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ അൾസറേറ്റിക് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടുപോയേക്കാം. പക്ഷേ ഒരു 3-4 വർഷം കൊണ്ട് അൾസറേറ്റിക് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല പുതിയ പല മരുന്നുകളും, അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും, ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിളാണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോ എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ മറ്റൊന്ന്, സാധാരണ രോഗികൾ ചോദിക്കുന്ന ഈ IBD രോഗികൾ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിൻ്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികൾ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും, ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗികൾ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലോ

0: വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്നറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടിയാണ് കേട്ടത്.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു സൗഹൃദം 2026 അന്താരാഷ്ട്ര സെമിനാർ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിൽ 3 ദിവസത്തെ സെമിനാർ ശസ്ത്രക്രിയയുടെ പിതാവായ ആചാര്യ സുശ്രുതനെ ആദരിക്കുക, പരമ്പരാഗത ആയുർവേദ ശസ്ത്രക്രിയാ രീതികൾ ആധുനിക വൈദ്യശാസ്ത്രവുമായി സംയോജിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് യുവശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് ബിർള ഇക്കാര്യം പറഞ്ഞത്. യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, നവീകരണം എന്നിവയാണ് വികസിത് ഭാരത് ദർശനം സാക്ഷാത്കരിക്കുന്നതിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്ന് ഓം ബിർള അറിയിച്ചു. സ്വയം പര്യാപ്തതയ്ക്ക് കഴിവുകളും സാങ്കേതികവിദ്യയും അനിവാര്യമാണെന്നും ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും കഴിവേറിയ രാജ്യമായി ഉയർന്നുവരാൻ യുവത പര്യാപ്തമാകുമെന്നും ഓം ബിർള വ്യക്തമാക്കി. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ തൊഴിൽ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം. സാമൂഹിക സുരക്ഷ, തൊഴിൽ വിപണികളുടെ ഔപചാരികവൽക്കരണം, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ 4 മുൻഗണനാ മേഖലകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. ഊർജ സഹകരണവും അതിർത്തി കടന്ന് വൈദ്യുതി വ്യാപാരം ശക്തമാക്കാൻ ഇന്ത്യയും നേപ്പാളും ചർച്ച നടത്തി. നേപ്പാൾ ഊർജ ജലവിഭവ മന്ത്രി ബിരാജ് ഭക്തശ്രേഷ്ഠ, കേന്ദ്ര ഊർജ സെക്രട്ടറി പങ്കജ് അഗർവാൾ, അഡീഷണൽ വിദേശകാര്യ സെക്രട്ടറി മുനു മഹാവർ എന്നിവരുമായി കാഠ്മണ്ഡുവിലായിരുന്നു കൂടിക്കാഴ്ച. പരസ്പര സമൃദ്ധിക്കും സുസ്ഥിര ഊർജ വികസനത്തിനും ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ പ്രതിബദ്ധത ഇരുപക്ഷവും ചർച്ചകളിൽ ആവർത്തിച്ചു. അസമിലെ 6 ജില്ലകളിൽ പ്രളയ സാഹചര്യം ഗുരുതരമായി തുടരുന്നു. അസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 99 ഗ്രാമങ്ങളിലെ 37,000-ലധികം ആളുകളാണ് പ്രളയക്കെടുതി നേരിടുന്നത്. 35,000-ലധികം ആളുകളെ ബാധിച്ച നോർത്ത് ലഖിംപൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഈ വർഷത്തെ പ്രളയത്തിൽ ഇതുവരെ 4 പേർ മരിച്ചിട്ടുണ്ട്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കുകപ്പലുകളുടെ

കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്നലെ വൈകിട്ട് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു ടിയാണ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. ആദ്യത്തെ ചരക്ക് കയറ്റുമതി ഏറെ അഭിമാനകരമാണെന്നും ഇത് ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ ചരക്കിൽ മറയൂർ ശർക്കര ഉൾപ്പെടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് കയറ്റിയച്ചത്. സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിച്ച പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സംഘടിപ്പിച്ച ദ്വിദിന വെർച്വൽ ശില്പശാല സമാപിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയുടെ കീഴിൽ സംഘടിപ്പിച്ച ഈ ശില്പശാലയിൽ 7 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ട പഞ്ചായത്തുകളാണ് വികസിത് ഭാരതത്തിന്റെ അടിത്തറയെന്ന് പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് വ്യക്തമാക്കി. പുതുതലമുറ സംരംഭകർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അവർക്കായി പുതിയ അവസരങ്ങൾ തുറന്നു നൽകാനും വിജയിച്ച സംരംഭകർ മുന്നോട്ട് വരണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി നിർദ്ദേശിച്ചു. നോയിഡയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റിന്റെ ആദ്യ അലുംനി മീറ്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 സംസ്ഥാനങ്ങളിൽ നിന്ന് 200 സംരംഭകരും വ്യവസായ പ്രമുഖരും നയരൂപീകരണ വിദഗ്ധരും പങ്കെടുത്തെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ബിസിനസ് വിപുലീകരിക്കുന്നതിന്റെ ആവശ്യകതയും ചർച്ച ചെയ്തു. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടിയതായി കേന്ദ്ര ഗവൺമെന്റ്. രജിസ്ട്രേഷൻ അവസാനിക്കാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ടോടെ തീയതി നീട്ടിയത്. പാർട്ടിയിലെ തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്കായി ബംഗാളിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരുമെന്ന് CPIM ജനറൽ സെക്രട്ടറി എം ബേബി അറിയിച്ചു. അടുത്ത മാസം 28, 29, 30 തീയതികളിലാണ് യോഗം ചേരുകയെന്ന് ബേബി ന്യൂഡൽഹിയിൽ അറിയിച്ചു. പശ്ചിമബംഗാളിന്റെ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് 8,500 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. കൊൽക്കത്തയിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, മുതിർന്ന മന്ത്രിസഭാംഗങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തിന്റെ പങ്കാളിത്തത്തോടെ അടുത്ത വർഷം മാർച്ചിൽ പഞ്ചായത്തുകൾ വഴി 12,000 കോടി രൂപയിലധികം ചെലവഴിക്കുമെന്നും ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തും. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും നടത്തുന്ന സംയുക്ത നീക്കത്തിന്റെ ഭാഗമായാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ലഹരിക്കെതിരെ തമിഴ്നാട് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെയും രമേശ് ചെന്നിത്തല കണ്ടിരുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായ കൊല്ലം കല്ലുംതാഴം ഫ്ലൈ ഓവറിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി ഷിബു ബേബി ജോൺ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ഫ്ലൈ ഓവറും സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലവും യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപമായ നോക്കുവിദ്യാ പാവകളിയെ ലോകശ്രദ്ധയിലേക്ക് നയിച്ച പ്രശസ്ത കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷി കോട്ടയത്ത് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. നോക്കുവിദ്യാ പാവകളി എന്ന അപൂർവ കലാരൂപത്തെ ജീവനോടെ നിലനിർത്തിയ അവസാനത്തെ കണ്ണികളിൽ പ്രമുഖയായിരുന്നു പങ്കജാക്ഷി. സംസ്കാരം പിന്നീട് നടക്കും. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവേനി തോമസിന്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടത്തും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഈ മാസം 7-നാണ് AC തോമസും ലോവേനിയും 32-അംഗ സംഘത്തോടൊപ്പം വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. ഫുക്വോക് ദ്വീപിന് സമീപം വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് ഇവരുൾപ്പെടെ 15 പേരാണ് മരിച്ചത്. കണ്ണൂർ പയ്യന്നൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ പറഞ്ഞു. പയ്യന്നൂർ എരമയിലെ വീട്ടിലെത്തി കുട്ടിയുടെയും കുടുംബാംഗങ്ങളെയും ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറും അംഗങ്ങളും കാസർകോട് ജില്ലയിലെ വിവിധ സ്കൂളുകൾ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുമായി സംസാരിച്ച കമ്മീഷൻ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ചു. പരിഹരിക്കേണ്ട വിഷയങ്ങൾ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രി

0: സുമാർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. ആശുപത്രി മാനേജ്മെന്റുകൾ, ടി ഒ മോഹനൻ എം എൽ എ, ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ധാരണയുണ്ടാക്കിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ഫ്രാൻസിന്റെ ആധികാരികതയോടെ സ്പെയിൻ ഫിഫ ലോക ഫൈനലിൽ പ്രവേശിച്ചു. ഡാളസ് സ്റ്റേഡിയത്തിൽ ഒന്നാം സെമിഫൈനലിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ അർജന്റീനയും ഇംഗ്ലണ്ടും രണ്ടാം സെമിയിൽ ഏറ്റുമുട്ടും. ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 6 wicketsന് തോൽപ്പിച്ചു. ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 wicket നഷ്ടത്തിൽ 262 റൺസ് എടുത്തു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 80 റൺസ് നേടി ടോപ്പ് സ്കോററായി. പുറത്താകാതെ 57 റൺസ് നേടിയ അക്സർ പട്ടേലാണ് കളിയിലെ താരം. പരമ്പരയിലെ രണ്ടാം മത്സരം കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളുടെ ഈ വർഷത്തെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ പ്രഖ്യാപിച്ചു. എഐ ലിറ്ററസി, റോബോട്ടിക് പരിശീലനം, ഡിജിറ്റൽ ഇൻക്ലൂഷൻ, സ്കൂളുകളുടെ സാമൂഹിക ഇടപെടലുകൾ തുടങ്ങിയ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഈ വർഷത്തെ പുരസ്കാരങ്ങൾ നിശ്ചയിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം
6: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
8: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഇന്ന് 12:40 ആരോഗ്യദീപ്തി. ഡെങ്കിപ്പനി വിരുദ്ധ മാസാചരണത്തോടനുബന്ധിച്ച് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സി സച്ചിൻ സംസാരിക്കുന്നു. 1 മണിക്ക് പല്ലവി അനുപല്ലവി. രണ്ട് പതിനഞ്ചിന് തുടർനാടകം, 2:30 ചിത്രപൂർണിമ. ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.

വൈകുന്നേരം 6:50 ഹരിതവേദി. ഈ പുരയിടം ഹരിതസ്വർഗം. ഇത്തിരി മണ്ണിലും കനകം വിളയിച്ച് കടമ്പൂരിലെ കെ കനകവല്ലി, തുടർന്ന് കപ്പയും കാന്താരയും.

ഗാനലോക വീഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി 1961 എന്ന വർഷത്തിലെ 4-ാമത് മലയാള സിനിമയിലെ ഗാനവിശേഷങ്ങളിലേക്ക് ഈ പരമ്പര ഈ അധ്യായം മുതൽ പ്രവേശിക്കുന്നു. ചിത്രം ഓറിയന്റൽ മൂവീസിന്റെ ഉമ്മിണി തങ്ക. ആയിരത്തി 1957 മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിനു ശേഷം നിർമ്മാതാവും സംവിധായകനും നടനുമായ പി കെ സത്യപാൽ നിർമ്മിച്ച സിനിമയാണ് ഉമ്മിണി തങ്ക. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന സിനിമ കേരള ആർട്ടിസ്റ്റ് എന്ന ബാനറിലായിരുന്നു നിർമ്മിച്ചത്. എന്നാൽ ഉമ്മിണിത്തങ്ക ഓറിയന്റൽ മൂവീസിന്റെ പേരിലാണ് പുറത്തിറങ്ങിയത്. ന്യൂട്ടോൺ, ശ്യാമള എന്നീ സ്റ്റുഡിയോകളിൽ വെച്ച് നിർമ്മിച്ച ഈ സിനിമ സംവിധാനം ചെയ്തത് ജി വിശ്വനാഥൻ. ജി വിശ്വനാഥൻ ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് വിഭാഗം കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. തിരുവിതാംകൂർ രാജചരിത്രത്തിനെ അവലംബിക്കുന്നുവെന്ന മട്ടിൽ ചരിത്രബാഹ്യങ്ങളായ ഭാവനാകൽപ്പനകൾ കൂടി കൂട്ടിച്ചേർത്ത് മെനഞ്ഞെടുത്ത കഥയും പ്രമേയവുമാണ് ഉമ്മിണിത്തങ്കയ്ക്കുള്ളത്. 1941 മദ്രാസിൽ വെച്ച് നടത്തിയ 2-ാം മലയാളി സമ്മേളനത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഡോക്ടർ സി ആർ കൃഷ്ണപിള്ള എഴുതിയ നാടകം പുസ്തക രൂപത്തിലാകുന്നത് 1949. ഉമ്മിണിത്തങ്ക എന്ന പേരിൽ തന്നെയാണ് ഈ പുസ്തകം പ്രസിദ്ധീകൃതമായത്. ഈ നാടകമായിരിക്കാം 1961 ഉമ്മിണിത്തങ്ക എന്ന സിനിമയ്ക്ക് പ്രചോദനമേകിയത് എന്ന് കരുതപ്പെടുന്നു. സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് ജഗതി എൻ കെ ആചാര്യയായിരുന്നു. ഈ ചിത്രം പിന്തുടരുന്ന കഥയെ നമുക്കൊന്ന് പിന്തുടർന്നു പോകാം.

വേണാട്ടുമന്നനായിരുന്ന രാമവർമ്മ മഹാരാജാവ് ശുചീന്ദ്രം തേരോട്ടം കാണാനെത്തിയ സമയത്ത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു ഹിന്ദുസ്ഥാനി ഭജനക്കാരിയുടെ പാട്ട് കേൾക്കാൻ ഇടയാകുന്നു. അഭിരാമ എന്നു പേരുള്ള സുന്ദരിയായ ആ ഗോസായി ഗായികയിൽ അനുരക്തനാകുന്ന രാജാവ് അവരെ പട്ടമഹിഷിയായി സ്വീകരിക്കുന്നു. അഭിരാമിക്കു പകരം കൃഷ്ണത്തമ്മ എന്ന പേരു സ്വീകരിച്ചുകൊണ്ട് അവർ വേമ്പടി കോയിക്കലിൽ താമസിച്ച് 3 മക്കളെ പ്രസവിക്കുന്നു. തന്റെ മക്കൾക്കായിരിക്കണം രാജാവിന്റെ മരണശേഷം രാജകിരീടം.

0: എന്ന വ്യവസ്ഥയിലായിരുന്നു ഇതെല്ലാം.
1: നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നാം ഇതാ സത്യം ചെയ്യും. ശ്രീ പത്മനാഭൻ സാക്ഷിയാകും, സ്ഥാനമാലയ പെരുമാൾ സാക്ഷിയാകും, ഉടവാളും നിലവിളക്കും സാക്ഷിയാകും. നാം ഇതാ സത്യം ചെയ്യും. അഭിരാമയിൽ നമുക്ക് ജനിക്കുന്ന പുത്രന്മാർ ഈ വേണാട് ഭരിക്കും. സത്യം, സത്യം.
0: പത്മനാഭൻ തമ്പി, രാമൻ തമ്പി, ഉമ്മിണി തങ്ക എന്നീ മക്കൾക്കൊപ്പം വേമ്പടി കോയിക്കലിൽ കഴിയുന്ന കൃഷ്ണത്തമ്മയുടെ കളരിയിൽ രാജാവിന്റെ അനന്തരവൻ കൊച്ചു മാർത്താണ്ഡനും ആയുധാഭ്യാസങ്ങൾ പഠിക്കാനെത്തുന്നു. മാർത്താണ്ഡനും ഉമ്മിണിത്തങ്കയും പിന്നീട് കടുത്ത പ്രേമബന്ധത്തിലാകുകയും ചെയ്യുന്നു.
2: ഈ പൗർണമി നാളിന്റെ ഓർമ്മയ്ക്ക് മധുരം കൂട്ടാനായി ഒരു കൊച്ചു സമ്മാനം ഞാൻ എന്റെ തങ്കയ്ക്ക് തരാൻ പോകുന്നു. സ്വീകരിക്കുമോ? വേമ്പടി കൊയ്ക്കലിലെ കൊച്ചുതങ്ക മാർത്താണ്ഡന്റേതാണ്.
0: കളരിയിൽ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ മാർത്താണ്ഡനെ രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു. അന്നത്തെ ദായക്രമം മക്കത്തായമായിരുന്നില്ല, മരുമക്കത്തായമായിരുന്നു. അതനുസരിച്ച് രാജ്യത്തിന്റെ അനന്തരാവകാശിയാക്കാനാണ് മാർത്താണ്ഡനെ തിരിച്ചു വിളിച്ചതെന്ന് കൃഷ്ണത്തമ്മയെ എട്ടുവീട്ടിൽ പിള്ളമാർ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്നു. മക്കളെ അനന്തരാവകാശികളാക്കുമെന്ന പഴയ പ്രതിജ്ഞ കൃഷ്ണത്തമ്മ രാജാവിനെ ഓർമ്മപ്പെടുത്തുന്നു.
3: അടിയൻ അറിയേണ്ടത് പണ്ട് തേരോട്ടക്കാലത്ത് കൽപ്പിച്ച് ചെയ്ത സത്യത്തെപ്പറ്റിയാണ്.
1: പിടിക്കാതിരിക്കുന്ന എല്ലാം അതിന്റെ ന്യായവും മുറയും അനുസരിച്ച് നടക്കും.
3: നടക്കേണ്ട കാലം അടുത്തു. പത്മനാഭനും രാമനും യുവാക്കന്മാരായി. തിരുമനസ്സുകൊണ്ട് വ്യക്തമായി ഒന്നും കൽപ്പിക്കുന്നില്ലല്ലോ. 10-30 വർഷങ്ങൾക്ക് മുൻപ് ശുചീന്ദ്രത്തെ പള്ളിത്തേരടി അടിയനിരുന്ന് പാടിയ ആ ദിവസം ഇന്ന് കൽപ്പിച്ച് ഓർമ്മിക്കുന്നുണ്ടോ? ഈ അരമനയിൽ ഇതേ സ്ഥലത്ത് വെച്ച് ചെയ്ത ആ സത്യം നിഷേധിക്കുന്നത് അടിയന്റെ ആൺപിറവികളുടെ അവകാശങ്ങളാണ്, അവരുടെ ജന്മാവകാശങ്ങൾ. അടുത്ത രാജ്യാവകാശി പത്മനാഭനാണെന്ന് കൽപ്പിച്ച് വിളംബരം ചെയ്യണം. കോട്ടവാതുക്കൽ നഗരകൊട്ടി നാട്ടുകാരെ അറിയിക്കണം.
0: കിരീടത്തിലും രാജ്യഭരണത്തിലും ആദ്യം താല്പര്യമില്ലാതിരുന്ന മാർത്താണ്ഡൻ പത്മനാഭൻ രാമൻ തമ്പിമാരുടെ പ്രകോപനത്തിലും രാമയ്യൻ എന്ന രായസക്കാരന്റെ കുതന്ത്രങ്ങളിലും വീണ് അധികാരമോഹിയായി മാറുന്നു. ആദ്യഘട്ടത്തിലെ ശീതസമരം പിന്നീട് പ്രത്യക്ഷ യുദ്ധങ്ങളായി മാറുന്നു. രാജ്യഭരണമേറ്റ മാർത്താണ്ഡൻ രാമയ്യനെ ദളവയാക്കി ഉയർത്തുന്നു.
2: രാമയ്യൻ, നമ്മുടെ അധികാരം പ്രയോഗിച്ച് ഇന്ന് മുതൽ വേണാട്ടിലെ ദളവയായി നാം രാമയ്യനെ പ്രഖ്യാപിച്ചിരിക്കുന്നു.
0: ചിത്രത്തിൽ പത്മിനിയാണ് ഉമ്മിണി തങ്കയായി എത്തുന്നത്.
4: ഇതിനെല്ലാം കാരണക്കാരി ഞാനാണ്. എനിക്ക് വല്യണ്ണന്റെ കൈയുണ്ട് തന്നെ മരിക്കണം. എന്റെ കൊച്ചണ്ണന്റെ ആത്മാവ് എന്നെ നോക്കി കാർക്കിച്ച് തുപ്പും. കൂടെ പിറപ്പിനെ ഒറ്റിക്കൊടുത്ത മഹാപാപിയെന്ന് ആ ആത്മാവ് ആകാശത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയും. അയ്യോ, എനിക്കത് കേൾക്കാൻ വയ്യ.
0: കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് മാർത്താണ്ഡവർമ്മ.
2: മാർത്താണ്ഡവർമ്മയുടെ മുമ്പിൽ ഗർജിക്കരുത്. നോക്ക്, നമ്മുടെ രാജ്യം ചെറുതാണെന്ന് കരുതരുത്. അനാവശ്യമായി ഈ രാജ്യത്തിന്റെ ഭരണകാര്യത്തിൽ ഇടപെട്ടാൽ നാം പടയുമായി ആരുവാമണി താണ്ടി അങ്ങോട്ട് കയറും.
0: പത്മനാഭൻ തമ്പിയായി നിർമ്മാതാവ് പി കെ സത്യപാലും രാമൻ തമ്പിയായി ജി കെ പിള്ളയും അഭിരാമ എന്ന കൃഷ്ണത്തമ്മയായി ആറന്മുള പൊന്നമ്മയും രാമയ്യൻ ദളവയായി മുത്തയ്യയും തിരശീലയിലെത്തുന്നു. ഉമ്മിണിത്തങ്കയുടെ തോഴിയായ ആനന്ദമായി എത്തുന്നത് പത്മിനിയുടെ സഹോദരിയായ രാഗിണി. ഒരു നൃത്തരംഗത്തിൽ അംബികയും അതിഥി താരമായി എത്തുന്നുണ്ട്. സുകുമാരിയും എസ് പി പിള്ളയുടെ ഹാസ്യജോഡിയായി സിനിമയിലുണ്ട്. സത്യപാൽ, പത്മിനി, രാഗിണി, സുകുമാരി, അംബിക എന്നിവരെല്ലാം സഹോദരീ സഹോദര സന്താനങ്ങളാണെന്ന സവിശേഷതയും ഈ ചിത്രത്തെ സംബന്ധിച്ചുണ്ട്. കൂടാതെ കെടാമംഗലം സദാനന്ദൻ, മുതുകുളം, കെ കെ ചെല്ലപ്പൻ, തിരുവനന്തപുരം കുട്ടൻപിള്ള എന്നിവരും അഭിനേതാക്കളായുണ്ട്. ഇനി ചിത്രത്തിന്റെ ഗാനവിഭാഗത്തിലേക്ക്.

ഈ ദക്ഷിണാമൂർത്തിയാണ് സംഗീത സംവിധായകൻ. 1960 സീത എന്ന ചിത്രത്തിനു ശേഷം ദക്ഷിണാമൂർത്തി സംഗീത നിർവഹണം ചെയ്യുന്ന സിനിമയാണിത്.

ഗാനരചയിതാക്കളായി പി ഭാസ്കരൻ, അഭയദേവ്, കെടാമംഗലം സദാനന്ദൻ എന്നിവരുടെ പേരുകളാണ് ചിത്രത്തിന്റെ ക്രെഡിറ്റ് ടൈറ്റിലുകളിൽ തെളിയുന്നതെങ്കിലും പാട്ടുപുസ്തക പ്രകാരം പി ഗംഗയും ഒരു ഗാനം രചിച്ചിട്ടുണ്ട്. പി ഗംഗ ആകാശവാണി ഉദ്യോഗസ്ഥനും കലാകാരനുമായ പി ഗംഗാധരൻ നായരാണെന്ന് കരുതപ്പെടുന്നു. പി ഗംഗ രചിച്ച ഗാനമാണ് ചിത്രത്തിന്റെ ശീർഷക ഗാനമായി കൊടുത്തിരിക്കുന്നത്.

പി ലീല നേതൃത്വം നൽകുന്ന ഒരു സംഘഭക്തി ഗാനത്തിൽ കാവിലമ്മയ്ക്കു മുന്നിൽ ഭയഭക്തി ബഹുമാനത്തോടെ നിലകൊള്ളുന്ന ഭക്തജനങ്ങളുടെ ദൃശ്യങ്ങളാണുള്ളത്. ഇതൊരു മൗലിക ഗാനമാണ്. ഗാനസാഹിത്യത്തിൽ ഇഷ്ടദേവതയ്ക്ക് ഇഷ്ടമായതെല്ലാം അർച്ചന ചെയ്യാമെന്നുള്ള സന്നദ്ധതയാണ് തെളിഞ്ഞു നിൽക്കുന്നത്. ഇനി ഗാനത്തിലേക്ക്.

മാർത്താണ്ഡവർമ്മയിൽ അനുരക്തയായ ഉമ്മിണി തങ്ക എന്ന കൊച്ചുമാടത്തമ്മ വേമ്പടി കോയിക്കൽ തറവാട്ടിന്റെ ഉദ്യാനത്തിൽ നിലാവുള്ള രാത്രിയിൽ ഒറ്റയ്ക്ക് നൃത്തം ചെയ്ത് പാടുന്ന പാട്ട്. പാട്ടിനിടെ ഉമ്മിണിത്തങ്കയറിയാതെ കടന്നുവരുന്ന മാർത്താണ്ഡവർമ്മ പാട്ടും നൃത്തവും ആസ്വദിച്ചു നിൽക്കുന്നു. ഗാനരംഗത്ത് ഉമ്മിണിത്തങ്കയായി പത്മിനിയും മാർത്താണ്ഡവർമ്മയായി കൊട്ടാരക്കര ശ്രീധരൻ നായരും. ഗാനം ആലപിക്കുന്നത് പി ലീല. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

രചനയിലും ഈണത്തിലും ആലാപനത്തിലും കാൽപ്പനികത നിറഞ്ഞു നിൽക്കുന്ന ഹൃദ്യമായ ഗാനമാണിത്. സംഗീത നിർവഹണത്തിൽ ഭാവപരതയ്ക്ക് ഊന്നൽ നൽകുന്നു. ഇതിനായി ഭാവം പകരാൻ സമർത്ഥങ്ങളായ ഉത്തരേന്ത്യൻ വാദ്യോപകരണങ്ങളെ അതിവിദഗ്ധമായി ഉപയോഗിച്ചിട്ടുണ്ട് സംഗീത സംവിധായകൻ. MS ബാബുരാജ് ഓർക്കസ്ട്രേഷനിൽ പരിചയപ്പെടുത്തിയ ഉത്തരേന്ത്യൻ സംഗീതങ്ങളും ശൈലികളും മലയാള സിനിമാ സംഗീതം പതിയെ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമായി ഈ ഗാനത്തെ കണക്കാക്കുന്നതിൽ തെറ്റില്ല. ലളിതവും സുതാര്യവുമായ ഗാനസാഹിത്യം പാട്ടിന് സവിശേഷ കാൽപ്പനിക ചാരുത പകർന്നു നൽകുന്നു.

0: ഇനി ചിത്രത്തിന്റെ ശേഷിക്കുന്ന കഥാഭാഗങ്ങളിലേക്കും ഗാനങ്ങളിലേക്കും. രാജാവ് രാമവർമ്മന്റെ നാടുനീങ്ങലിനെ തുടർന്ന് രൂക്ഷമായ അധികാര തർക്കത്തിന് രാജ്യം സാക്ഷ്യം നിന്നു. രാജാവിന്റെ മക്കൾ രാജ്യഭരണത്തിനായി എട്ടുവീട്ടിൽ പിള്ളമാരുടെയും അയൽ രാജ്യക്കാരുടെയും സഹായ സഹകരണങ്ങളോടെ രംഗത്തിറങ്ങി.
1: അനാദികാലം മുതൽ ഈ ആലമ്മൂട്ടിൽ കൂടിയിരുന്നും ചാരോട്ടുതറവാട്ടിനും തായ് വഴിക്കാർക്കും ചുറ്റുമുള്ള നാട്ടാർക്കും നലം കൊടുത്തുവാണരുളുന്ന 51 അമ്മമാരും അവരുടെ സന്തതി പരമ്പരകളും സാക്ഷിയാകെ ഈ പള്ളിവാളും പീഠവും സാക്ഷിയാകെ രാജരാജ വിക്രമ പാണ്ഡ്യൻ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി മാർത്താണ്ഡവർമ്മയോട് നടത്തുന്ന പോരിൽ ഞങ്ങൾ ജീവൻ ബലികഴിച്ചും സകല ഒത്താശകളും ചെയ്തു കൊള്ളാമെന്ന് ഇതിനാൽ സത്യം ചെയ്യുന്നു.
0: രായസം രാമയ്യൻ മാർത്താണ്ഡവർമ്മയെ ഇവർക്കെതിരെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. സ്വന്തം ബന്ധുക്കൾക്കെതിരെ യുദ്ധരംഗത്തിറങ്ങാൻ മാർത്താണ്ഡവർമ്മ മടിച്ചു നിന്നു. രാജ്യ താല്പര്യത്തിനും ക്ഷത്രിയധർമ്മത്തിനും നിരക്കുന്ന രീതിയിൽ പടക്കിറങ്ങണമെന്ന് രാമയ്യൻ ശാഠ്യം പിടിച്ചു.
2: നാം അത് നിശ്ചയിച്ചു കഴിഞ്ഞു. ഉറ്റ ബന്ധുക്കളുമായി പോരിറങ്ങാൻ ഈ കൊച്ചു രാജ്യത്തെ രക്തത്തിൽ മുക്കിയെടുക്കാൻ നാം തയ്യാറല്ല. ഹോ, എന്തൊരു കടുത്ത പരീക്ഷണം!
3: സ്വാമി കൽപ്പിച്ച് ക്ഷത്രിയധർമ്മം മറക്കുകയാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടതും തരണം ചെയ്ത് പ്രജാലക്ഷ്യങ്ങളെ രക്ഷിക്കേണ്ടതും മറ്റാരുടെയും കർത്തവ്യമല്ല സ്വാമി. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ക്ഷത്രിയാണാം രണം കാമ്യം, കർത്തവ്യം ത്യജവീരുത.
0: ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന മാർത്താണ്ഡന്റെ മുന്നിൽ ഗീതോപദേശം പ്രമേയമായി വരുന്ന ഒരു നൃത്തമൊരുക്കുകയാണ് രാമയ്യന്റെ കുശാഗ്രബുദ്ധി. ഈ നൃത്തം കണ്ടുകഴിയുന്നതോടെ മാർത്താണ്ഡവർമ്മ മനസ്സുമാറി യുദ്ധരംഗത്തിറങ്ങുകയാണ്. നൃത്തരംഗത്ത് ശ്രീകൃഷ്ണനായി അംബികയും അർജുനനായി രാഗിണിയും. ഗാനം ആലപിക്കുന്നത് ശ്രീകൃഷ്ണനു വേണ്ടി എം എൽ വസന്തകുമാരി, അർജുനനു വേണ്ടി പി ലീല. സംഗീത സംവിധായകൻ ദക്ഷിണാമൂർത്തിയും ഈ ഗാനത്തിൽ ആലാപന ശബ്ദമായിട്ടുണ്ട്. രാഗമാലിക സമ്പ്രദായത്തിലാണ് ഈ ഭഗവത്ഗീതാഖണ്ഡം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇടയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ചടുലമായ താളവാദ്യ സമന്വയത്തിൽ ചെണ്ടമേളം പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നു.

പരസ്പരം പടവെട്ടുന്ന സഹോദരന്മാർക്കും കാമുകനുമിടയിൽ സംഘർഷഭരിതമായ ഒരു ജീവിതം നയിക്കുകയാണ് ഉമ്മിണിത്തങ്ക എന്ന കഥാനായിക. മുമ്പ് കാമുകനെക്കുറിച്ച് കാൽപ്പനിക മധുരമായ ഗാനം ആലപിച്ച അതേ ഉദ്യാനത്തിൽ നിലാവുള്ള രാത്രിയിൽ ശോകാകുലയായി ഉമ്മിണിത്തങ്ക പാടുന്ന ഗാനം. ഗാനരംഗത്ത് ഉമ്മിണിത്തങ്കയായി പത്മിനി. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

ശാസ്ത്രീയ സംഗീതാടിസ്ഥാനത്തിൽ രാഗഭാവ പ്രാമുഖ്യമുള്ള ഗാനങ്ങൾ ചിട്ടപ്പെടുത്താറുള്ള ദക്ഷിണാമൂർത്തി ആ ശൈലി കൈവെടിഞ്ഞ് ലളിത ഗാനാവിഷ്കാരങ്ങൾക്കായി ഉദ്യമിച്ച ഒരു ചിത്രമാണ് ഉമ്മിണിത്തങ്ക. ആ ജനുസിൽപ്പെട്ട ഒരു ഗാനമാണ് പി ലീല പാടുന്ന ഈ ഗാനം.

ഗാനലോകവീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സൗഹൃദം 2026 അന്താരാഷ്ട്ര സെമിനാർ ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി

സ്വകാര്യ ബസ്സുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റി ഉടനെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സ്വകാര്യ ബസ്സുകൾ പ്രിയദർശിനി സർവീസിനാൽ പ്രശ്നങ്ങൾ നേരിടുന്ന റൂട്ടുകളിൽ പരിഹാരമുണ്ടാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടിയതായി കേന്ദ്ര ഗവൺമെന്റ്. ഇന്ന് രജിസ്ട്രേഷൻ അവസാനിക്കാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ടോടെ തീയതി നീട്ടിയത്. പരമ്പരാഗത കേരള കലാരൂപം നോക്കുവിദ്യ പാവകളി കലാകാരിയും 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മോനിപ്പള്ളി പങ്കജാക്ഷി കോട്ടയത്ത് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. പ്ലസ് വൺ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്ന് വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. ഞായറാഴ്ച അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ലോകകപ്പ് ഫുട്ബോളിലെ 2 സെമി ഫൈനലിൽ ഇന്ന് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495654321, 9495659631. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുകയാണ്. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങളാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC ആണ്. നിങ്ങൾക്ക് 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9495565631, ഇനിയൊരു നമ്പർ കൂടിയുണ്ട് 9495569631. അപ്പോൾ സ്വാഗതം സാർ.
2: നമസ്കാരം.
1: അപ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ കണ്ടുവരുന്ന ഒന്നാണ് ചെവി വേദന എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സമയത്ത്

0: എന്താണ് നമുക്ക് ചെവി വേദന ഗൗരവമായി കാണേണ്ടത്. ചിലർ മിക്കവാറും ഒക്കെ വീട്ടുവൈദ്യങ്ങൾ ചെയ്യുന്നത്, ചിലർ വെള്ളമൊക്കെ ഒഴിച്ച് എണ്ണ ചൂടാക്കി അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ശരിക്കും ശാസ്ത്രീയമായിട്ട് ഇതെങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്, ഏത് സമയത്താണ് ഡോക്ടറെ കാണേണ്ടത്, വേദന തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതോ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഒന്നൊന്ന് പറയാമോ?
1: ചെവി വേദനയുടെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. വാക്സിൻ ചെവി വേദന ഉണ്ടാക്കാം, വെളിച്ചെവിയിലുള്ള ഇൻഫെക്ഷൻ വേദന ഉണ്ടാക്കാം, ഫംഗൽ ഇൻഫെക്ഷൻ വേദന ഉണ്ടാക്കാം. അപ്പോൾ ഓരോന്നിൻ്റെയും ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. എണ്ണ എന്ത് അവസ്ഥയിലും ചൂടാക്കി ഒഴുക്കുന്നത് ഒരു സൊല്യൂഷൻ അല്ല. നമുക്കിപ്പോൾ ഒരു ഇൻസെക്റ്റ് ഒക്കെ ചെവിയിൽ കയറുവാണെങ്കിൽ എണ്ണ ഒഴിച്ചതിനെ കൊല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിനെ ചൂടാക്കി ഒഴിക്കരുത്. ഇപ്പോൾ വാക്സ് ആണെന്ന് കണ്ടെത്തിയാൽ വാക്സിൻ്റെ ഡ്രോപ്സ് ആണ് പോകേണ്ടത്, അതിന് എണ്ണ കുഴപ്പമില്ല വാക്സ് ആണെങ്കിൽ. പക്ഷേ ഒരു ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിൽ എണ്ണ ഒഴിച്ചിട്ട് കാര്യമില്ല. ചെറിയ വേക്ക് പെയിൻ ആണ് എങ്കിൽ വൺ ഓർ ടു ഡേയ്സ് ഒബ്സർവ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ നല്ല പെയിൻ ഉണ്ട്, കൂടെ പനിയുണ്ട്, പഴുപ്പ് വരുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണിക്കുക. പല്ല് വേദന ഉണ്ടെങ്കിൽ പോലും ചെവിയിലോട്ട്, കാരണം അതേ ഞരമ്പാണ് ചെവിക്കും കൊടുക്കുന്നത്. അപ്പോൾ പല്ല് വേദന ഉണ്ടെങ്കിൽ പോലും അതും ചെവി വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ പനിയോട് കൂടെ വരുന്ന ചെവി വേദന, പഴുപ്പോട് കൂടെ വരുന്ന ചെവി വേദനയാണ് എങ്കിൽ കാണിച്ച് തന്നെ ട്രീറ്റ് ചെയ്യുക.
0: ഈ കുട്ടികൾക്ക് അടിക്കടി ചെവി വേദന വരാൻ കാരണം എന്താണ്?
1: കുട്ടികൾക്കാണ് അഡിനോയിഡ് പ്രശ്നം കൂടുതലായിട്ടുള്ളത്. നമുക്ക് മൂക്കിൽ നിന്ന് ചെവിയിലേക്ക് ഒരു ട്യൂബ് പോകുന്നുണ്ട്, അതിന് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്നാണ് പറയുക. മുതിർന്നവർക്ക് ഇതൊരു ഒരു ആംഗുലേഷനിലായിരിക്കുന്നത്, ഒരു കുന്നിലോട്ട് കയറുന്ന പോലെയായിരിക്കുന്നത്. കുട്ടികൾക്ക് ഏകദേശം ഇത് ഒരേ ലെവലിലായിരിക്കുന്നത് ഈ ട്യൂബ് പോകുന്നത്. അപ്പോൾ മൂക്കിൽ നിന്നുള്ള ഈ ട്യൂബ് ഒരേ ലെവലിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് വെള്ളം ഒഴുകി പോകുന്നത് പോലെ ഇൻഫെക്ഷന് പെട്ടെന്ന് ചെവിയിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ചെവി ഇൻഫെക്ഷൻ പിടിക്കാനുള്ള സാധ്യത എപ്പോഴും കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ.
0: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ആദ്യം പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് വിജയൻ, ആരാധിക്കുളം എന്ന സ്ഥലത്ത്.
0: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ പ്രദീഷ് ഉണ്ട്,
2: സംസാരിച്ചോളൂ. കേൾവി സംബന്ധമായ ഒരു പ്രശ്നമാണ്, അത് കുറച്ചു നാളായിട്ട്. ഒരിക്കല് കാതില് ചെറിയൊരു വേദന പോലൊക്കെ വന്ന് ഞാനൊരു ഡോക്ടറെ കണ്ട്, അത് എൻ്റെ ഡോക്ടറൊന്നും അല്ലായിരുന്നു. അദ്ദേഹം വായിച്ച് അടിഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവമൊക്കെ കുത്തി കളയുകയും മറ്റൊക്കെ ചെയ്ത് ഒരു മരുന്നൊക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷമാണ് എനിക്ക് കേൾവിയെ അത് സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. അതുവരെ എനിക്ക് കേൾവി പ്രശ്നമില്ലായിരുന്നു.
1: നമുക്ക് കേൾവിക്കുറവ് തോന്നുകയാണ് എങ്കിൽ നമുക്ക് ആദ്യം വാക്സും ഇൻഫെക്ഷനൊന്നും ഇല്ല എന്ന് ചെവി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം കാതിൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് എത്രത്തോളം കേൾവിക്കുറവുണ്ട് എന്നുള്ളതും എന്ത് രീതിയിലുള്ള കേൾവിക്കുറവാണ് എന്നുള്ളതും കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ ഈ കണ്ണൊക്കെ പവർ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ കാതിൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്യണം, ഓഡിയോളജി എന്ന് പറയും. കാതിൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് മരുന്ന് കൊടുത്ത് ഗുണപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കേൾവിക്കുറവുമുണ്ട്, എന്നാൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള കേൾവിക്കുറവുമുണ്ട്. ഞരമ്പ് സംബന്ധമായ കേൾവിക്കുറവാണ് എങ്കിൽ നമുക്കതിന് ശ്രവണ സഹായി പോലെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോകേണ്ടി വരിക. അപ്പോൾ ഇപ്പോൾ വാക്സ് ഉണ്ടെങ്കിൽ തന്നെ കേൾവിക്കുറവ് ഉണ്ടാക്കും, വാക്സ് ആണെങ്കിൽ വാക്സ് എടുത്തു കഴിഞ്ഞാൽ മതി. അതല്ല, നമുക്ക് ടെസ്റ്റ് ചെയ്താൽ, ഈ ഓഡിയോളജി എന്ന് പറയുന്ന കാതിൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഏത് രീതിയിലുള്ള കേൾവിക്കുറവാണെന്നുള്ളതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്കും പോകാനായിട്ട് സാധിക്കുകയുള്ളൂ.
2: ശരി സാർ, ആ ഒരു ഡോക്ടറെ കാണണം.
1: ആദ്യം ചെവി ഒന്ന് പരിശോധിക്കണം, എന്നാലേ നമുക്ക് വാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കേൾവി ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല.
2: എന്റെ സംശയം അന്ന് അദ്ദേഹം ഇത് വായിച്ചെടുക്കാനായിട്ടൊക്കെ കുത്തിയപ്പോഴത്തേക്ക് എനിക്ക് നൊമ്പരവും വന്നു. ഇനി ആദ്യം വല്ല കുഴപ്പം സംഭവിച്ചതാണോന്നൊരു സംശയം ഉണ്ടായിരുന്നു.
1: വാക്സ് വളരെ വെളിയിലാണ്, പക്ഷെ എന്നാലും നമുക്ക് ചെവി കണ്ടാലേ അത് പറയാൻ പറ്റുള്ളൂ.
0: ഡോക്ടർ, ഇപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ ചെവിയിലെ കായം കളയാനായിട്ട് സാധാരണ വീടുകളിലെല്ലാം ബഡ്സൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ, ചിലർ സേഫ്റ്റി പിൻ സ്ലൈഡ് അങ്ങനെ എന്ത് കൂർത്ത സാധനം എടുത്ത് ഇടുന്നതൊക്കെ കാണാറുണ്ടല്ലോ. ശരിക്കും എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് ചെവി വൃത്തിയാക്കേണ്ടത്? ഡോക്ടറിൻ്റെ സഹായത്തോടെ മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണല്ലോ.
1: നമുക്കൊരു 80% ആൾക്കാർക്കും ചെവിക്കായം തനിയാ പുറത്തു വരും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ചെവിക്കായം അകത്ത് അടിഞ്ഞു പോകുമോ എന്നുള്ളത് രണ്ട് ഫാക്ടേഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഒന്ന്, എത്രത്തോളം ചെവിക്കായം ഉണ്ടാകുന്നു എന്നുള്ളതും ഒന്ന്, എത്രത്തോളം ചെവിക്കായം പുറത്തോട്ട് പോകുന്നു എന്നുള്ളതും. എപ്പോഴും ഒരു 80% ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടിക്കില്ല, പക്ഷേ ചില ആൾക്കാർ അധികമായി വിയർക്കുന്നു എന്ന് പറയുന്ന പോലെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കെല്ലാം കൂടുതൽ ചെവിക്കായം ഉണ്ടാകാനും, ചിലപ്പോൾ ഇപ്പോൾ കാതിൻ്റെ വെളിച്ചെവി വളഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഉണ്ട് എങ്കിൽ പുറത്തോട്ട് പുറന്തള്ളുന്നത് കുറയുകയും ചെയ്താൽ ഇങ്ങനെ സ്റ്റക്കപ്പായി പോവും. പക്ഷെ അതിന് ഹോം റെമഡീസ് അല്ല ചെയ്യേണ്ടത്. അതിന് പ്രത്യേകിച്ച് ഒരു കൂർത്ത ആയുധങ്ങളും ചെവിയിലോട്ട് ഇടാതിരിക്കുന്നതാണ് നല്ലത്. ബഡ്സ് പോലും ഇതിൽ സേഫ് അല്ല. ഒന്നേ തേങ്ങയെണ്ണ പോലെ ചൂടാക്കാതെ ഒഴിക്കുക ചെവിക്കായം അലിയാനായിട്ട്, ഇല്ലെങ്കിൽ ഡോക്ടറിനെ കണ്ട് വാക്സിൻ്റെ ഡ്രോപ്സ് ഒഴിച്ച് അലിയിച്ച് സേഫായിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ കർണപുടത്തിലൊക്കെ ഇഞ്ചുറി ആയിപ്പോവും നമ്മൾ എന്തെങ്കിലും ഇട്ട് കറക്കുകയാണെങ്കിൽ. അപ്പം വാക്സ് അടിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഡോക്ടറിനെ കണ്ട് ഡ്രോപ്സ് ഒഴിച്ച് എടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഹോം റെമഡീസ് ഇതിനില്ല.
0: അപ്പോൾ നമ്മൾ കുട്ടികൾക്കാണെങ്കിലും ഈ ചെവി വൃത്തിയാക്കി കൊടുക്കണോ? അത് കുളിക്കുന്ന സമയത്ത് എങ്ങനെ എന്താണ് ചെയ്യേണ്ടത്?
1: ഇല്ല, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്സ് ഡ്രോപ്സ് ഉണ്ട്. നമുക്ക് ഈ കാതിലേക്ക് കുളിപ്പിച്ചിട്ട് ഊതുക, വെള്ള തുണി വെച്ച് ക്ലീൻ ചെയ്യുക, ഇതൊന്നും അഡ്വൈസബിൾ ആയിട്ടുള്ള പ്രാക്ടീസ് അല്ല.
0: നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ,
1: പണ്ടേ ഉള്ള പ്രാക്ടീസ് ആണ്. നമുക്ക് അമ്മമാരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് കാതിലുള്ള വെള്ളം കളയാനാണ് എന്നാണ്. അപ്പോൾ ഉള്ളിലോട്ട് ഊതുമ്പം വെളിയിലോട്ട് എങ്ങനെ വെള്ളം വരും എന്നുള്ളതിൻ്റെ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നോർമൽ ഇയറിലോട്ട് വെള്ളം കയറി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഡെയിലി മുങ്ങി കുളിക്കുന്ന ആൾക്കാരുണ്ട്, സ്വിമ്മിംഗ് പൂളിലും കായലിലും കടലിലും ഒക്കെ മുങ്ങി കുളിക്കുന്നവരുണ്ട്, അവർക്കൊന്നും ചെവിയിലൊന്നും സംഭവിക്കില്ല. പക്ഷെ ചെവിയിൽ ഒരു ഇൻഫെക്ഷനോടെ വെള്ളം കയറാൻ പാടില്ല. ചെവിയിൽ ഹോൾ ഉള്ളവർക്കും വെള്ളം കയറാൻ പാടില്ല. അങ്ങനെയുള്ളവർ വെള്ളം കയറാതെ തന്നെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെള്ളം കയറി എന്ന് പറഞ്ഞ് ചില ആൾക്കാർക്ക് വാക്സും കൂടെ ഉണ്ട് എങ്കിൽ വെള്ളം കയറി ബ്ലോക്ക് ആയിട്ടിരിക്കും കുറച്ച് നേരം. ആ വെള്ളം ഡ്രൈഡ് അപ്പ് ആകുമ്പോൾ തനിയെ ഓപ്പൺ ആവും. അതിനുവേണ്ടി പക്ഷെ ഒന്നും വിട്ട് കറക്കാതിരിക്കുന്നതാണ് സേഫ്.
0: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ആ, സംസാരിച്ചോളൂ.
1: ആ, പറഞ്ഞോളൂ.
0: ഹലോ,
1: ഹലോ,
0: കോൾ കട്ടായി എന്ന് തോന്നുന്നു. സാർ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കട്ടെ. കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നീന്തുമ്പോൾ ഒക്കെ വെള്ളം കയറി അണുബാധ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും?
1: ഈ പറഞ്ഞതുപോലെ നോർമൽ ചെവിയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ വെള്ളം കയറിയിട്ട് അത് അടഞ്ഞു എന്ന് തോന്നി ബഡ്സിട്ട് കറക്കി ഇൻഫെക്ഷൻ ആക്കി വരുന്ന ആൾക്കാരാണ് വളരെ കോമൺ. അവരുടെ ഹിസ്റ്ററി അത് തന്നെയായിരിക്കും. ഞങ്ങൾ രണ്ടു ദിവസം മുമ്പ് ബീച്ചിൽ പോയി, വെള്ളം കയറി അടഞ്ഞിരുന്നു, ഞാൻ പിന്നിട്ട് കറക്കി, സേഫ്റ്റി പിന്നിട്ട് കറക്കി, കോഴിത്തൂവലിട്ട് കറക്കി എന്ന് പറഞ്ഞ് വേദനയോടെ വരുന്നതാണ് നോർമൽ ഹിസ്റ്ററി. നോർമൽ ചെവിയിൽ വെള്ളം കയറി എന്ന് പറഞ്ഞൊന്നും പറ്റില്ല. വാക്സ് ഉള്ള ചെവിയിൽ വെള്ളം കയറിയാൽ ഈ വാക്സും വെള്ളവും കൂടെ മിക്സ്ഡ് അപ്പ് ആയി ഒരു ബ്ലോക്ക്ഡ് ഫീൽ ഉണ്ടാകും. അതും തനിയാ ഡ്രൈഡ് അപ്പ് ആകുമ്പം ആ വാക്സ് ഒഴികെ ബാക്കിയുള്ള ബ്ലോക്ക് അങ്ങ് മാറും. പക്ഷേ ഒരു ഇൻഫെക്ഷൻ സാധ്യതയുള്ള ചെവിയാണ് എങ്കിലോ, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് ഇല്ലെങ്കിൽ അതിൽ ഹോൾ ഉണ്ട് എങ്കിൽ വെള്ളം കയറാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ഒന്നേ മുങ്ങിക്കുളിക്കണമെങ്കിൽ ഇയർ പ്ലഗ് വാങ്ങാൻ കിട്ടും. സ്പോർട്സ് കടകളിൽ നമുക്ക് ഇയർ പ്ലഗ് വാങ്ങാൻ കിട്ടും. അല്ലാതെ ജസ്റ്റ് ഹെഡ് ബാത്ത് ആണ് എങ്കിൽ പഞ്ഞി വെച്ച് കുളിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പഞ്ഞി പക്ഷേ ചിലപ്പോൾ വെള്ളം വലിച്ചെടുക്കാം. അങ്ങനെ ഉണ്ട് എങ്കിൽ പഞ്ഞി ചെറുതായിട്ട് തേങ്ങ എണ്ണയിൽ മുക്കി ആ പഞ്ഞി പകുതി ഒന്ന് ഞെക്കി ആ എണ്ണയുടെ അംശം ഒരു 50% കളഞ്ഞിട്ട് ആ പഞ്ഞി വെക്കുക. അപ്പോൾ അതിലൊരു ഓയിലി ടെക്സ്ചർ ഉണ്ട് എങ്കിൽ പിന്നെ വെള്ളം പിടിക്കില്ല.
0: അങ്ങനെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം. പെട്ടെന്ന് കിടന്നിട്ട് എണീക്കുമ്പോൾ അതുവരെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ പെട്ടെന്ന് തലകറക്കം ഉണ്ടാകുന്നു. ഒരു സൈഡിലോട്ട് തിരിയുമ്പോൾ തലകറക്കം ഉണ്ടാകുന്നു. വെറ്റുകോ എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ. അത് ചെവിയുടെ ആരോഗ്യവും, അത് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നമാണോ അതോ അത് താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണോ?
1: തലകറക്കം വലിയൊരു ടോപ്പിക്കാണ്. നമുക്കൊരു ചെറിയ കാരണങ്ങളായിട്ടുള്ള ഷുഗർ ലോ ആയാലും ബി പി ലോ ആയാലും തലകറക്കം വരാം. അങ്ങനെ വിരലിൽ എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള കാരണങ്ങളുണ്ട് തലകറക്കത്തിന്. ENT കാരണം തന്നെ ഒരു 10-20 കാരണങ്ങളുണ്ട്. അതിൽ കോമൺ ആണ് മാം ഈ പറഞ്ഞ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പം ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. അത് കാതിനുള്ളിലുള്ള ഓട്ടോലിറ്റ് എന്നുള്ള കല്ലിന് ഇളക്കം സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന തലകറക്കമാണ്. അതിനൊരു ടിപ്പിക്കൽ ഹിസ്റ്ററി ഉണ്ട്. അതായത് രാത്രി ഉറങ്ങാൻ പോയപ്പം കുഴപ്പമില്ല, കട്ടിലിൽ നിന്ന് രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ കട്ടിലിൽ ഉറങ്ങിക്കിടന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞപ്പോൾ തലകറക്കം തുടങ്ങി, എടുത്തടിച്ചതുപോലെ കറങ്ങി, മുറിയെല്ലാം ചുറ്റി, കട്ടിലെല്ലാം ചുറ്റി, പെട്ടെന്ന് വിയർക്കുന്നു, പെട്ടെന്ന് ഛർദ്ദിക്കാൻ തോന്നുന്നു, പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ തോന്നുന്നു, തിരിച്ച് കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, ശാന്തമായി, രാവിലെ പിന്നെ എണീക്കാൻ ശ്രമിച്ചപ്പോൾ തലകറങ്ങുന്നു. അതിനെ നമ്മുടെ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയും. അതായത് നമ്മുടെ കാതിനുള്ളിലുള്ള കല്ലിന് ഇളക്കം സംഭവിച്ചുണ്ടാവുന്ന തലകറക്കമാണ്. ഇതിന് കേൾവി കുറവോ അങ്ങനെ ഒന്നും

0: ഉണ്ടാകത്തില്ല. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അതൊരു രണ്ടാഴ്ചയോളം അതിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പം തുടരും. എപ്പോഴൊക്കെയാണോ നമ്മുടെ തല വലത്തോട്ടും ഇടത്തോട്ടും തിരിയുക, മുകളിലോട്ടും താഴോട്ടും തിരിയുക, കിടന്നിട്ട് എണീക്കുക, ഇരുന്നിട്ട് എണീക്കുക, ഈ സമയത്തെല്ലാം ഈ തലകറക്കം തോന്നാം. ഒരിക്കൽ തലകറക്കം തോന്നിയാൽ ആ ദിവസം മൊത്തം അതിൻ്റെ ഒരു ക്ഷീണവും തലപ്പെരുപ്പും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് വന്നാൽ നമുക്കൊരു കറക്റ്റീവ് മാനുവർ ഉണ്ട്. അതായത് ആ കല്ലിനെ തിരിച്ച് പിടിച്ചിടാനുള്ള ഒരു പ്രൊസീജിയറുണ്ട്. അത് പക്ഷേ ഡോക്ടറിനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടറിനെ പോയി കണ്ട് ഇത് തന്നെയാണോ പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ് ഇതാണ് പ്രശ്നമെങ്കിൽ ആ കല്ല് തിരിച്ചിടാനുള്ള ആ പ്രൊസീജിയറും ചെയ്ത് ഒരു മൂന്നാല് ദിവസം ടാബ്ലറ്റും കൂടെ കഴിക്കുമ്പം ഇതിന് പൂർണ്ണ റിലീഫ് കിട്ടും. പക്ഷേ ഈ ഒരു അസുഖത്തിന് മാത്രം പെറോക്സിസ്മൽ എന്ന് പറയും, അതായത് പിന്നെയും പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, പെട്ടെന്നുണ്ടാവുന്ന ഒരു ടെൻഷൻ, പെട്ടെന്നുണ്ടാവുന്ന ഒരു ഹെഡ് ഇഞ്ചുറി, ഇതൊക്കെ ഇത് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതല്ലാതെ തന്നെ ഇ എൻ ടിയിൽ തലകറക്കത്തിൻ്റെ മറ്റ് കാരണങ്ങളുണ്ട്. കാതിൻ്റെ നെർവ്, വെസ്റ്റിബുലാർ നെർവ് എന്ന് പറയുന്ന നെർവിന് ഇൻഫെക്ഷൻ പിടിച്ചാലും ഒക്കെ തലകറക്കം വരാം. പക്ഷേ അത് ഈ പൊസിഷനുമായിട്ട് അതിന് ബന്ധമില്ല. ഈ കട്ടില്ലെന്ന് തിരിഞ്ഞു എന്ന് പറഞ്ഞോ കട്ടില്ലെന്ന് എണീറ്റു എന്ന് പറഞ്ഞോ അല്ല മറ്റ് കാരണങ്ങളിൽ തലകറക്കം ഉണ്ടാവുക. പക്ഷെ അതിനീ പറഞ്ഞ മറ്റ് പ്രശ്നങ്ങളെയും മാറ്റി നിർത്തണം. ബി പി, പ്രഷർ, രക്തത്തിൻ്റെ അളവ്, അങ്ങനെയുള്ള മറ്റ് നമുക്ക് ന്യൂറോ കോസസ് ഉണ്ടാവും. അതായത് തലച്ചോറുമായി സംബന്ധിച്ച കാരണങ്ങളിലും തലകറക്കം വരാം. അപ്പോൾ അത് തിരിച്ചറിയണം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എൻ്റെ പേര് ആലപ്പുഴ ജില്ലയിൽ ഒഴുക്കിയ രാധാകൃഷ്ണൻ പേര്.
1: ഓക്കെ, സംസാരിച്ചു.
2: 80 വയസ്സുണ്ട്.
1: ഓക്കെ,
0: പറഞ്ഞോളൂ സർ.
2: എനിക്ക് 80 വയസ്സുണ്ട്.
0: പറഞ്ഞോളൂ.
2: ഞാനത് എൻ്റെ ഇടത്തെ ചെവിക്ക് കുറെ നാളായിട്ട് ചൊറിച്ചില്.
0: ഓക്കെ സാറിന്, ചെവിയിൽ ഇതിനു മുമ്പ് പഴുപ്പായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ?
2: ഇല്ലില്ല, പഴുപ്പായിട്ടൊന്നും വന്നിട്ടില്ല.
0: പിന്നെ അടഞ്ഞിരിക്കുന്നുണ്ടോ?
2: അടഞ്ഞിട്ടൊന്നും ഇല്ല, കേൾവിക്കുറവുമില്ല. എപ്പോഴും ഭയങ്കര ചൊറിച്ചിലാണ്.
0: സാർ, ചെവി ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും ഉള്ളിലോട്ട് ഇടാറുണ്ടോ? ബട്ട്സോ ചെവിത്തോണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഇടാറുണ്ടോ?
2: ഞാൻ ഈ കളി ചൊറിച്ചിൽ കൂടുതൽ വരുമ്പോൾ ഈ കടലാസ് തെറുക്ക് കുത്തിയിടും. കടലാസ്
0: നമുക്ക് സാധാരണ നമ്മളീ നമ്മുടെ ശരീരത്തിലുള്ള തൊലിപ്പുറത്ത് നിന്ന് എപ്പോഴും അഴുക്കുണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ ചത്തുപോയ ശരീരത്തിൻ്റെ കോശങ്ങളെല്ലാം, ഈ തൊലിയിലുള്ള കോശങ്ങളെല്ലാം വെളിയിലോട്ട് വരും. ഈ അഴുക്കിനെയൊക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രബ് ചെയ്ത് സോപ്പ് തേച്ച് കുളിക്കുന്നത് ആ തൊലിപ്പുറത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാനാണ്. നമ്മളിപ്പോൾ ഒരു 2 ദിവസം കുളിക്കാതെ നടന്നാൽ തന്നെ നമ്മുടെ കക്ഷത്തൊക്കെ തോന്നുന്ന ചൊറിച്ചിലെന്ന് പറയുന്നത് ആ തൊലി വൃത്തിയാകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇതേ തൊലി തന്നെയാണ് നമ്മുടെ ചെവിക്ക് അകത്തോട്ടും പോകുന്നത്. അവിടെ ഈ പറയുന്ന ക്ലീനിങ് പ്രോസസ്സ് അതുപോലെ നടക്കുന്നില്ല. നമ്മൾ അവിടെ സോപ്പ് തേച്ചൊന്നും വൃത്തിയാക്കുന്നില്ല. ആ ഒരു ഇറിറ്റേഷൻ ആ തൊലി എപ്പോഴും കാണിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ ഇറിറ്റേഷൻ നമ്മളതിനെ വെറുതെ വിട്ടാൽ ഒരു പരിധിയിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷെ നമ്മൾ എപ്പോഴാണോ ആ ഇറിറ്റേഷനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാർ ഈ പറഞ്ഞതുപോലെ പേപ്പർ ഇട്ട് കറക്കുക, കോഴിത്തൂവലിട്ട് കറക്കുക, സേഫ്റ്റി പിൻ, ചെവിത്തോണ്ടി, ബട്ട്സ് പോലെ ഉള്ളിലോട്ടിട്ട് കറക്കുന്നത് തുടങ്ങിയാൽ ആ ചൊറിച്ചിൽ കൂടിക്കൊണ്ടേയിരിക്കും. അതിലൊരു ചെറിയ നനവ് പറ്റുമ്പോൾ ആ ചൊറിച്ചിൽ പിന്നെയും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ കുളിച്ചിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് അസഹനീയ ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചെവി ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് പൂർണ്ണമായും അങ്ങ് നിർത്തുക. ഒരു 5 ദിവസം സമാധാനത്തോടെ ചെവിയെ വിടുക. പക്ഷേ അതിന് ശേഷവും ചൊറിച്ചിൽ നിൽക്കുന്നില്ല എങ്കിൽ ഡോക്ടറിനെ കണ്ട് പരിശോധിച്ചാലേ. കാരണം ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ട് എങ്കിലും ചൊറിച്ചിലാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. അത് നമുക്ക് കണ്ടാലേ പരിശോധിക്കാൻ പറ്റുള്ളൂ.
2: താങ്ക്
0: യു.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി സാർ. നമ്മളിപ്പോൾ തലകറക്കത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഈ പ്രായവുമായിട്ട് ബന്ധമുണ്ടോ? ഇപ്പോൾ ഒരു പ്രായത്തിന് ശേഷമേ വരത്തുള്ളൂ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ വരില്ല എന്ന്?
0: ഞാൻ ഈ പറഞ്ഞ ഈ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്നത് എല്ലാവർക്കും വരാം. കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവരിലോട്ട് ആർക്ക് വേണോ വരാം. പക്ഷെ കൂടുതലും മുതിർന്നവർക്കാണ് വരിക. പിന്നെ കുട്ടികൾക്കൊക്കെ ഈ ടെൻഷൻ, സ്ട്രെസ്, അതൊക്കെ താരതമ്യേന കുറവാണ്. ഈ തലകറക്കമാണ് എങ്കിൽ ഏത് പ്രായക്കാർക്കും വരാം. ഞാൻ ഈ പറഞ്ഞ വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് എന്ന് പറയുന്ന കാതിൻ്റെ ഞരമ്പിനെ ബാധിക്കുന്നത് എപ്പോഴും ഒരു വൈറൽ ഇൻഫെക്ഷൻ പിടിച്ചിട്ടാണ് വരിക. അപ്പോൾ അതിനും പ്രായം ഒരു പ്രശ്നമല്ല. പക്ഷേ ന്യൂറോ കോസസ്, അതായത് ഞരമ്പുമായി സംബന്ധിച്ച പ്രശ്നങ്ങൾ എപ്പോഴും മുതിർന്നവരെയാണ് ബാധിക്കുക. അതുപോലെ ജനറൽ ഹെൽത്ത് എപ്പോഴും മുതിർന്നവർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. അവർക്കായിരിക്കും പ്രഷറിൻ്റെ പ്രശ്നം, കൊളസ്ട്രോളിൻ്റെ പ്രശ്നം, ഞരമ്പുമായി സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം വരുന്നത് മുതിർന്നവർക്കാണ്. അതുകൊണ്ട് നമ്മുടെ ENT ക്ലിനിക്കിൽ എപ്പോൾ നോക്കിയാലും ഈ തലകറക്കവുമായി വരുന്നതിൽ ഒരു 60% ആൾക്കാരും 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും.
1: അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു കോളുണ്ട്. ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഗുഡ് മോർണിംഗ്
1: മാഡം. ആ ഗുഡ് മോർണിംഗ്.
3: ഞാൻ പുഷ്പകുമാരി.
1: ആ എവിടെ നിന്ന്? സംസാരിച്ചു.
3: 61 വയസ്സ് കഴിഞ്ഞ് എനിക്ക് തൈറോയിഡ് തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. അപ്പൊ അതിൽ ഞാൻ ഗുളിക കഴിച്ചോണ്ടിരിക്കുന്നത്, 75 ഗുളിയാണ് ഇപ്പൊ ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് റെസ്പിറേറ്ററിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഞാൻ റെസ്പിറേറ്ററി ഓപ്പി കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയായിരിക്കുമ്പോഴാണ് എനിക്ക് ശബ്ദത്തിന് ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അവിടെ നിന്ന് എന്തിലേക്ക് റെഫർ ചെയ്തു. എന്തിന് റെഫർ ചെയ്തപ്പോൾ അവിടെ ആദ്യം എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തു. അപ്പൊ അതിന് വലിയ പറയത്തൊക്കെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു 1-2 ഗുളിക തന്നു, അത് കഴിക്കുമ്പം കുറവുണ്ട്. വീണ്ടും ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആവും. അപ്പം കൊണ്ടു വന്നപ്പം വീണ്ടും അവര് എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി ചെയ്തിട്ട് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തറാപ്പിലേക്ക് ഓഫർ ചെയ്തു. അങ്ങനെ ആ 1 വർഷം തിരിച്ചു തറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് തിരിച്ചു തറാപ്പി ചെയ്യുമ്പോഴേ എനിക്ക്
0: നമുക്ക് ഈ അമ്മ പറയുന്ന ബുദ്ധിമുട്ടിന് ശരിക്കും ആ എൻഡോസ്കോപ്പി റിസൾട്ട് കണ്ടാലേ എനിക്ക് അതിൽ കൂടുതൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന ഈ സംസാരിക്കുന്ന പേശികൾക്ക് കാഴ്ചയിലോ അതിൻ്റെ പ്രവർത്തനത്തിലോ ബുദ്ധിമുട്ടില്ല എങ്കിൽ പോലും അതിന് അതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടാം. നമുക്ക് ഈ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ മസിൽസിനൊക്കെ ഉണ്ടാവുന്ന വീക്ക്നെസ് പോലെ ഈ സംസാരിക്കുന്ന പേശികളും അതിനകത്തൊരു ചെറിയൊരു മസിലുണ്ട്. ആ മസിലിനും ഈ പറയുന്ന ബലക്കുറവ് വരാം. അപ്പൊ ഈ ബലക്കുറവാണ് അതിന്റെ കാരണമെങ്കിൽ ആ മസിലോട്ട് പോകുന്ന നെർവിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പിയിൽ അത് കാണാൻ പറ്റണമെന്നില്ല. എൻഡോസ്കോപ്പിയിൽ നോക്കുമ്പോൾ സംസാരിക്കുന്ന പേശികൾ കാഴ്ചയ്ക്ക് എങ്ങനെയുണ്ട്, അത് അനങ്ങുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എങ്കിൽ നമുക്ക് സ്ട്രോബോസ്കോപ്പി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. സ്ട്രോബോസ്കോപ്പി എന്ന് പറയുന്നത് ഈ എൻഡോസ്കോപ്പി ചെയ്തുകൊണ്ട് നമ്മളെ സംസാരിപ്പിച്ച് നമ്മുടെ ഈ സംസാരിക്കുന്ന പേശികളുടെ ചെറിയ മ്യൂക്കോസൽ വൈബ്രേഷൻ എന്ന് പറയും, നമ്മുടെ ആ സംസാരിക്കുന്ന പേശികൾ വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണമാണ് ഈ സൗണ്ട് പുറത്തോട്ട് വരുന്നത്. ഈ വൈബ്രേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് സ്ട്രോബോസ്കോപ്പി എന്നുള്ള പ്രൊസീജിയർ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. സാധാരണ എൻഡോസ്കോപ്പിയിൽ നമുക്ക് സംസാരിക്കുന്ന പേശികളിൽ നീരുണ്ടോ, അതിൽ കളർ വ്യത്യാസമുണ്ടോ, ചതവളർച്ചയുണ്ടോ, അതിൽ അത് അനങ്ങുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആ ഉണ്ടാക്കുന്ന അനക്കത്തിലുള്ള വൈബ്രേഷൻ, നമുക്ക് സംസാരം പുറത്തോട്ട് കൊണ്ടുവരാനുള്ള രീതിയിലുള്ള വൈബ്രേഷൻ അതിനുണ്ടോ എന്നുള്ളത് നമുക്ക് എൻഡോസ്കോപ്പിയിലല്ല അറിയാൻ പറ്റുക, ഈ സ്ട്രോബോസ്കോപ്പി എന്നുള്ളതിലാണ്. അപ്പം 2 പ്രാവശ്യം എൻഡോസ്കോപ്പി ചെയ്തിട്ടും അമ്മയ്ക്ക് അതിലൊരു ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല എങ്കിൽ സ്ട്രോബോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ടേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ.
3: തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ജനറൽ മെഡിസിനിൽ കാണിച്ചു. അപ്പോഴ അൾട്രാസൗണ്ട് സ്കാൻ എഴുതി. അപ്പൊ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ 7 നോഡ്യൂളുണ്ട്.
0: നോഡ്യൂളിന്റെ സൈസ് എത്രയുണ്ട്?
3: സൈസ്
0: ഈ തൈറോയിഡ് നോഡ്യൂളൊക്കെ നല്ല വലുതാണ്. അത് കാരണം ആ സംസാരിക്കുന്ന പേശികളുടെ ഞരമ്പിനെ കംപ്രസ് ചെയ്തൊരു നെർവ് വീക്ക്നെസ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിലേ ഈ നോഡ്യൂൾ അതിൻ്റെ കാരണമായി മാറുകയുള്ളൂ. ചെറിയ നോഡ്യൂൾസ് ആണ് എങ്കിലൊന്നും അത് സംസാരിക്കുന്ന പേശികളെ ഡയറക്റ്റായിട്ട് ബാധിക്കില്ല. മാം ഇത്രയും ഇവാലുവേഷൻ ഓൾറെഡി ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇത് നമുക്ക് ഫോണിലൂടെ പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമല്ല. ഈ രണ്ട് ഈ ചെയ്ത എൻഡോസ്കോപ്പി റിപ്പോർട്ട്, തൈറോയിഡിന്റെ നോഡ്യൂളിന്റെ സൈസ്, ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ചേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ.
3: ഇത് കുട്ടി പരിശോധിക്കാൻ വേണ്ടി അവര് വ്യക്തവും കുട്ടി പരിശോധിക്കാൻ ചെന്നപ്പോഴേ കുട്ടി എടുക്കാൻ വേണ്ടിയുള്ള സൈസ് ഇല്ല.
0: അല്ല, അതിന്റെ അർത്ഥം നോഡ്യൂൾ അത്രയും ചെറുതാണ് എന്നാണ്. കുത്തി പരിശോധനയ്ക്കുള്ള സൈസേ നോഡ്യൂളിന് ഇല്ല എങ്കിൽ ആ തൈറോയിഡ് നോഡ്യൂൾ അല്ല മാഡത്തിന്റെ ആ സംസാരിക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും രണ്ട് പ്രശ്നങ്ങളായി തന്നെ അപ്പൊ ട്രീറ്റ് ചെയ്യുക. ഒരു 1 സെന്റിമീറ്റർ സൈസ് ഒക്കെ നോഡ്യൂൾ എത്തുമ്പോഴാണ് കുത്തി പരിശോധിക്കാൻ പറ്റുക. അതിലും ചെറുതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് കുത്തി പരിശോധന ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും ചെറിയ നോഡ്യൂൾസ് ഒന്നും ഒരിക്കലും സംസാരിക്കുന്ന പേശികളെ അങ്ങനെ ബാധിക്കില്ല. എങ്കിൽ മാഡം ഈ സ്ട്രോബോസ്കോപ്പി എന്നുള്ള പ്രൊസീജിയർ ആണ് എങ്കിൽ അടുത്ത് ചെയ്ത് നോക്കേണ്ടത്. അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും സംസാരിക്കുന്ന പേശികളിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻസ് സൗണ്ട് ഉണ്ടാക്കാനുള്ള അഡിക്വേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്.
3: തൈറോയിഡിന്റെ അളവ് ഇരിക്കുന്നത് 1.46 × 2.5 × 4 × 3.
0: ഇതൊക്കെ മില്ലിമീറ്ററിലാണോ സെന്റിമീറ്ററിലാണോ അമ്മ പറയുന്നത്?
3: സെന്റിമീറ്ററിൽ.
0: 2 സെന്റിമീറ്റർ ഒക്കെ ഉണ്ട് എങ്കിൽ കുത്തി പരിശോധന ചെയ്യാനുള്ള സൈസ് ഉണ്ട്.

0: കോള് കട്ടായെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം. 9495964341. മറ്റൊരു നമ്പർ 9496556321. ഇനിയൊരു നമ്പർ 9496563211. ENT പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC ആണ്. നമുക്ക് പരിപാടിയിലേക്ക് തിരികെ വരാം. സാർ, പക്ഷേ ഇന്നത്തെ ഒരു ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇയർഫോണുകളും ബ്ലൂടൂത്ത് ഡിവൈസുകളും ഒക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലർ പാട്ട് കേട്ട് കേട്ട് കിടന്നുറങ്ങുന്നുണ്ട്, രാവിലെ എണീക്കുമ്പം അത് ചെവിയിൽ തന്നെ ഉണ്ടാകും. അപ്പം അത്തരത്തിലുള്ള ഈ ഡിവൈസസിൻ്റെ അമിത ഉപയോഗം കേൾവിശക്തി എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ സുരക്ഷിതമായ ഉപയോഗക്രമം എങ്ങനെയാണ്?
1: നമുക്കത് ഭയങ്കര മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഫീൽഡാണ്. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് പലരും ഇപ്പം ഹെഡ്സെറ്റും എയർപോഡ്സും ഒക്കെ വാങ്ങുന്നത്. ഒരു പരിധിവരെ നല്ലത് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് കാതിൻ്റെ അകത്ത് ഒരു ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും ആ ഹെഡ്സെറ്റ് രാവിലെ വരെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുവാണ്. നമ്മളത് പ്രോസസ്സ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ആ സൗണ്ട് ചെവിയിലെത്തുന്നുണ്ട്, ചെവി 24 ആ ഉറങ്ങുന്ന അത്രയും സമയം വർക്ക് ചെയ്യുന്നുണ്ട്, സിഗ്നൽ തലച്ചോറിലേക്ക് അയക്കുന്നുണ്ട്, ആ സിഗ്നൽ തലച്ചോറിൽ പ്രോസസ്സ് ആവുന്നുണ്ട്, പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല. കാരണം നമ്മളെ മൈൻഡ് ഉറക്കത്തിലാണ്. സോ ഏത് അവയവത്തെയാണോ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് അത് ഡാമേജ് ഉണ്ടാക്കും. അപ്പം ഒരു പബ്ലിക് പ്ലേസിലിരിക്കുവാണ്, നമുക്കൊരു പാട്ട് കേൾക്കണം, അടുത്തിരിക്കുന്നവർക്ക് അത് ഉപദ്രവമാകാതിരിക്കാനുള്ള ഒരു ഡിവൈസാണ്. അല്ലാതെ ഒറ്റയ്ക്കൊരു റൂമിലിരിക്കുമ്പോൾ നമ്മളത് പിന്നെയും ചെവിക്കകത്തെടുത്ത് വെച്ച് കേൾക്കാനുള്ളൊരു കാര്യമല്ല. നമുക്ക് ചിലവർ പറയുന്ന റീസണാണ് ക്വാളിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ. ക്വാളിറ്റിയുള്ള സൗണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്, വൂഫേഴ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഇത് ഹെഡ്സെറ്റും ബ്ലൂടൂത്ത് ഡിവൈസസ് പോലെ യൂസ് ചെയ്യുമ്പോൾ അതിലും വോയിസ് റൂൾ ഓഫ് 60 എന്ന് പറയും. നമുക്കതിൻ്റെ മാക്സിമം വോയിസിൻ്റെ 60% ഇട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പിന്നെയും റിലേറ്റീവ്ലി സേഫ് ആണ്. അതല്ല എങ്കിൽ മാക്സിമം ഈ ഒരു പബ്ലിക് പ്ലേസിലോ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു മീറ്റിങ്ങിലിരിക്കുന്നു, നമുക്കൊരു പേഴ്സണലി ഒരു കോൾ അറ്റൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ യൂസ് ചെയ്യുക. ഇൻഡിവിജ്വലി വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ്. അവർക്കും മാക്സിമം ഇതിൻ്റെ യൂസ് കുറയ്ക്കുക എന്നുള്ളതേ എൻ്റെ അഡ്വൈസ് ആയിട്ടുള്ളൂ. കാരണം ഇഷ്ടംപോലെ പേഷ്യൻസിന് ഇത് കാരണം ഉണ്ടാകുന്ന ചെവി ഇൻഫെക്ഷൻ പിടിക്കുന്നവരുണ്ട്, ഇത് വച്ച് വെച്ച് ചെവിയിലുള്ള തൊലി തുരിഞ്ഞു വരുന്നവരുണ്ട്, കേൾവിക്കുറവ് വരുന്നവരുണ്ട്, ടിനൈറ്റസ് വരുന്നവരുണ്ട്. അതുകൊണ്ട് ഇത് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. സോ അത് ക്ലെവർലി യൂസ് ചെയ്യുക, ഈ റൂൾ ഓഫ് 60 പാലിക്കുക. എപ്പോഴൊക്കെയാണോ അവോയ്ഡ് ചെയ്ത് സാധാരണ ഒരു സ്പീക്കർ വെച്ച് കേൾക്കാൻ പറ്റുന്നത് അതിലേക്ക് യൂസ് ചെയ്യുക.
0: അടുത്ത കോളുണ്ട്. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാം, പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്? ഓക്കെ, സംസാരിച്ചോളൂ,
1: പറഞ്ഞോളൂ.
2: നമസ്കാരം. എനിക്ക് ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമ്മൾ അടുത്ത് ചെന്ന് മാത്രമേ തിരിയുള്ളൂ. എന്ത് പറയുന്നു തിരിയുന്നില്ല, കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയാം, ഞാൻ അടുത്ത് വന്നിട്ടേ പറയാവൂന്ന്. അതെന്താ സാർ?
1: അതെ, നേരത്തെ ഒരു മാഡം പറഞ്ഞത് അതേ കാരണം തന്നെയാണ്. നമുക്കിതിൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്താലേ നമുക്കത് എത്ര ശതമാനം ആ നെർവിന് ഡാമേജ് ഉണ്ടോ, കേൾവി പെർഫെക്റ്റ് ആണോ, കാതിൻ്റെ പവറും പ്രഷറും കറക്റ്റ് ആണോ എന്നുള്ളത് ഇതിനെ ബാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാഴ്ച ടെസ്റ്റ് ചെയ്യണം. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. നമുക്കൊരു ചെറിയൊരു ബ്ലറിംഗ് ഉണ്ടെങ്കിൽ പോലും, ചെറിയൊരു കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും വരെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതുപോലെ കേൾവി കുറവുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അടുത്ത് നിന്ന് പറയുന്നതിനെ വ്യക്തത ഉള്ളൂ എന്നുണ്ട് എങ്കിൽ, ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ കാത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനും നമുക്കുണ്ട്. വളരെ സർവ്വസാധാരണമായി ചെയ്യുന്നതാണ്, പക്ഷേ പലരും അതിലോട്ട് അങ്ങ് എത്തിപ്പെടുന്നില്ല. ഈ കാത് ടെസ്റ്റ് ചെയ്ത് കാതിൻ്റെ പവറും പ്രഷറും വെച്ച് മാത്രമേ നമുക്കിതിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ, എന്ത് രീതിയിലുള്ള മിസ്റ്റേക്കാണ് കാതിന് വന്നേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ചെവിക്കായം ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ ഈ ഓഡിയോളജി എന്ന് പറയുന്ന കാത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടുമായി ഒരു ENT ഡോക്ടറിനെ സമീപിച്ചാൽ മാം പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കും. അതാ, നമുക്ക് ആ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് പോലും ഇതിൽ വരാം. കാതിൻ്റെ പ്രഷറൊക്കെ കുറവാണ് എങ്കിലും ഈ ഒരു ഇത് കൊണ്ടുവരാം നമുക്കപ്പോൾ. അത് ഈ കാതിൻ്റെ ഓഡിയോളജി, അതായത് പ്യുവർ ടോൺ ഓഡിയോളജി, ഇംപിഡൻസ് എന്ന് പറയുന്ന രണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കാതിൻ്റെ പ്രഷറും പവറും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഇത് വെച്ച് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് തൊണ്ടയുടെയും മറ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഈ വായ്നാറ്റം എന്ന് പറയുന്നത് പല്ലിൻ്റെ പ്രശ്നം

0: കൊണ്ട് മാത്രമല്ല ഇ എൻ ടി പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം വരുമ്പം ആദ്യം ചെയ്യുന്നത് ഒരുപാട് ടങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും എന്താണ് അതിന് കാരണം?
1: ഈ വായുനാറ്റം നമുക്ക് വായിലുള്ള മിസ്റ്റേക്കുകൾ കാരണവും വരാം, തൊണ്ടയിലുള്ള മിസ്റ്റേക്ക് കാരണവും വരാം, മൂക്കിൻ്റെ മിസ്റ്റേക്ക് കാരണവും വരാം. അപ്പോൾ പ്രശ്നത്തെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പല്ല് പുഴുപ്പല്ലുണ്ട് എങ്കിൽ വരാം, ഗംസ് ഹെൽത്തി അല്ല എങ്കിൽ വരാം, വായ്ക്കകത്ത് പുണ്ണുണ്ടെങ്കിൽ വരാം, നല്ല കഫം പിടിച്ചുള്ള ജലദോഷം സൈനസൈറ്റിസ് ഉണ്ട് എങ്കിൽ കിടക്കുന്ന സമയത്ത് മൂക്കിൽ നിന്ന് തൊണ്ടയിലേക്കായിരിക്കും കഫം ഇറങ്ങുക, ഈ തൊണ്ടയ്ക്കകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ വരാം. പിന്നെ ചില ആൾക്കാരുടെ ഇൻഹെറന്റ് നേച്ചറാണ്, അവരുടെ ശരീരത്തിൻ്റെ നേച്ചറാണത്, അതായത് എല്ലാവരുടെയും വിയർപ്പ് സ്മെൽ ഉണ്ടാക്കില്ല, പക്ഷെ ചിലവരുടെ വിയർപ്പ് അങ്ങനെയല്ല, നല്ല സ്മെൽ ഉണ്ടാക്കുന്ന വിയർപ്പുണ്ട്. അതുപോലെ വായിലുണ്ടാവുന്ന ഈ സലൈവയ്ക്കും ചില ആൾക്കാരുടെ സലൈവയ്ക്ക് സ്മെല്ലി ആയിട്ടുള്ള നേച്ചറുണ്ട്. മറ്റ് മിസ്റ്റേക്കുകളെല്ലാം റൂൾ ഔട്ട് ചെയ്താൽ പോലും നമുക്കൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് വായുനാറ്റം ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കാരണങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ പിന്നെ മൗത്ത് ഫ്രഷ്നേഴ്സും മൗത്ത് ഗാർഗിൾസുമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനും ടങ് ക്ലീനറിന് ഒരു ബന്ധവും ഇല്ല. നമ്മൾ ശരിക്കും മലയാളികൾ മിസ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടങ് ക്ലീനർ എന്നുള്ളത്. നമ്മൾ ജനറേഷൻസായിട്ട് കൈമാറി വരുന്ന ഒരു ശീലമാണ്. പക്ഷെ നമുക്ക് മലയാളികൾക്ക് മാത്രമേ ഈ ദുശീലമുള്ളൂ. ഒരു മെഡിക്കൽ ഡോക്ടേഴ്സും ടങ് ക്ലീനർ യൂസ് ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യില്ല. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം നാക്കിലും അണ്ണാക്കിലും കവിളിൻ്റെ ഉൾവശത്തും ഒക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം പേഷ്യൻസ് പറയുന്ന കാര്യം ഭക്ഷണം ഒട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കേണ്ടത്, അപ്പോൾ അണ്ണാക്കിലും കവിളിൻ്റെ ഉൾവശത്തും ഒക്കെ ഭക്ഷണം ഒട്ടുന്നില്ലേ? അപ്പം അവിടെ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ടോ? അതെങ്കിൽ നാക്കിൻ്റെ അടിവശം ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, നാക്കിൻ്റെ മേൽവശം മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കി സ്ഥലത്ത് ഒട്ടാത്തതൊക്കെ ഇവിടെ എങ്ങനെയാണ് വന്ന് ഒട്ടുന്നേ? ഇത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴോട്ട് അന്നനാളത്തിലോട്ട് കയറുമ്പം പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ കഴിക്കുന്നതെല്ലാം ഭക്ഷണമാണ്, അപ്പോൾ അതിൽ വേസ്റ്റ് മെറ്റീരിയൽസും ഇല്ല. ഈ നാക്കിലുള്ള ടങ് ഫോളിക്കിൾസ്, നാക്കിന് സ്വാദ് തരുന്ന ഫോളിക്കിൾസിനെയാണ് ഈ ടങ് ക്ലീനർ വെച്ച് നമ്മൾ ഡെയിലി ഇട്ട് റബ്ബ് ചെയ്യുന്നത്. ഈ റബ്ബ് ചെയ്ത് ടങ് ഫോളിക്കിൾസ്, ഈ ടേസ്റ്റ് ബഡ്സൊക്കെ അങ്ങ് ഇളക്കി കളയുവാണ്. അപ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പം സ്വാദ് നഷ്ടപ്പെടും. ഈ ടങ് ക്ലീനർ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പം തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു എന്നുള്ളതും, ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ തട്ടിപ്പോകുന്നു എന്നുള്ളതും, ഉമിനീരിറക്കുമ്പം എന്തോ ഇറിറ്റേഷൻ എന്നുള്ളതും, രാവിലെ എണീക്കുമ്പം തൊണ്ടയിൽ കഫം കെട്ടി നിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീതി കൊണ്ടുവരുന്നത് ഈ ടങ് ക്ലീനേഴ്സാണ്. സോ ടങ് ക്ലീനേഴ്സ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. ഈർക്കിലാണെങ്കിലും ശരി, പ്ലാസ്റ്റിക് ആണെങ്കിലും മെറ്റൽ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും, ഇതൊന്നും ടങ് ക്ലീനേഴ്സ് അഡ്വൈസബിൾ അല്ല. ഡെയിലി ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുക, രാവിലെയും രാത്രിയെങ്കിലും ബ്രഷ് ചെയ്യുക, നല്ലതുപോലെ റിൻസ് ചെയ്യുക, ഗാർഗിൾ ചെയ്യുക, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ടങ് വടിക്കാനുള്ള ഒരു അവയവമല്ല.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ ശാന്ത്, ആലപ്പുഴ വലിയ.
0: ഓക്കെ, സംസാരിച്ചോളൂ, സ്വാഗതം,
1: പറഞ്ഞോളൂ.
2: സാർ, ഞാൻ എന്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: ആ, പറഞ്ഞോളൂ.
2: ചേച്ചിയുടെ ചെവിയിൽ മുൻപ് പഴുപ്പിങ്ങനെ പഴുപ്പൊക്കെ വരുമായിരുന്നു പണ്ട്, അത് മരണശേഷം മാറുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് തലച്ചിട്ടുണ്ടാവും, തലച്ചിട്ടുണ്ടായിട്ട് ഛർദ്ദിക്കും.
1: എത്ര പ്രായമുണ്ട് ചേച്ചിക്ക്?
2: ഡോക്ടർ ഇയർ ബാലൻസിന്റെതാണെന്ന് പറഞ്ഞു.
1: എത്ര പ്രായമുണ്ട്? പ്രായം എത്രയുണ്ട്? എന്ത് ചെയ്യുമ്പോഴാ തലച്ചുറ്റും വരുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുണ്ടോ അതോ ഈ ഇരുന്ന് എണീക്കുമ്പോഴും നിന്നിട്ട് കിടക്കുമ്പോഴും ഒക്കെ ഉള്ളോ? വെറുതെ ഇരിക്കുമ്പോഴും തലകറക്കം ഉണ്ടോ അതോ കട്ടിലിൽ നിന്ന് എണീക്കുക, കട്ടിലോട്ട് കിടക്കുക, അങ്ങനെ തിരിയുമ്പോഴാണോ?
2: കുനിയുമല്ലോ, എന്തെങ്കിലും ഒരു പാത്രം കുനി കിടക്കുന്ന ഉടനെ തലച്ചിട്ടുണ്ടാകും.
1: ഈ ഷുഗറ് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്കും തലകറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ ചെവിയിൽ പലപ്പോഴും ഇൻഫെക്ഷൻ പിടിച്ചിട്ടുണ്ട് എങ്കിൽ കാതിന്റെ കർണപടത്തിലും ഹോൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കും തലച്ചുറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ പോലും ഈ കാതിനുള്ളിലുള്ള കല്ല്, ഓട്ടോലിറ്റ് എന്ന് പറയുന്ന കല്ലിന് ഇളക്കം സംഭവിക്കുമ്പോൾ ഈ രീതിയിലുള്ള തലകറക്കം വരാറുണ്ട്. ഈ തലകറക്കം വരുന്നത് എപ്പോഴൊക്കെയാണോ നമ്മുടെ തല തിരിയുന്നത് ആ സമയത്താണ് ഈ കല്ലിന് ഇളക്കം സംഭവിക്കുക. അപ്പോൾ ഈ കല്ലിളക്കം സംഭവിച്ചതാണ് വരുന്നത് എങ്കിൽ നമുക്ക് മെഡിസിൻ കഴിക്കുമ്പം കുറച്ച് ദിവസം കുഴപ്പമുണ്ടാവില്ല എന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചിത് വരാം. ചിലവർക്ക് എല്ലാ 6 മാസം കൂടുന്തോറും ആയിരിക്കും വരിക, ചിലവർക്ക് 6 ആഴ്ച കൂടുന്തോറും ആയിരിക്കും വരിക. വന്നാൽ ചിലപ്പോൾ 1-2 ആഴ്ച എടുക്കും അത് പൂർണ്ണമായും മാറാൻ. നമ്മളിപ്പം മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് ഇനി ഒരു 6 മാസം കഴിഞ്ഞ്

0: എന്ന തലകറക്കത്തെ പ്രിവെന്റ് ചെയ്യാനോ വരാതിരിക്കാനോ ഉള്ള മെഡിസിൻസ് അല്ല. ഇപ്പോഴത്തെ പ്രശ്നം
1: അല്ല.
0: മാത്രമേ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വരാൻ
1: ആ
0: ടെൻഡൻസി ഉള്ള ആൾക്കാർക്കാണ് എങ്കിൽ എപ്പോഴൊക്കെയാണോ നമ്മുടെ തല തിരിയുന്നത് അത് സാവകാശം ചെയ്യുക. പെട്ടെന്ന് ചാടി എണീക്കരുത്, കോളിംഗ് ബെൽ കേട്ടു എന്ന് പറഞ്ഞ് ചാടി എണീക്കരുത്, കൈയിരിക്കുന്ന ഒരു സാധനം വീണു എന്ന് പറഞ്ഞ് കുനിഞ്ഞെടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ തല എപ്പോഴൊക്കെയാണോ നമ്മൾ കുനിഞ്ഞ് നൂരുന്നത്, വലത്തോട്ടും ഇടത്തോട്ടും തിരിയുന്നത്, കട്ടിലിൽ നിന്ന് എണീക്കുന്നത്, കട്ടിലോട്ട് കിടക്കുന്നത്, ഇത് സാവകാശം ചെയ്യുക. അപ്പോൾ കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ട് എങ്കിൽ ഈ സാവകാശം എപ്പോഴും പ്രായോഗികമാകണമെന്നില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ ഈ തലകറക്കം ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ തലകറക്കം എപ്പോഴാണോ ബുദ്ധിമുട്ടിക്കുന്നത് ആ സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള മെഡിസിൻസും പോകണം. അതുപോലെ തലകറക്കം കാരണം ഒരു വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം 60 വയസ്സ് എത്തിയെങ്കിൽ സ്ത്രീകൾക്ക് എല്ലിന് ബലക്കുറവുണ്ടാവും, കാൽഷ്യത്തിൻ്റെ കുറവുണ്ടാവും ആ പ്രായത്തിൽ. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇനി ഒരു വീഴ്ച വന്നാലുണ്ടാവുന്ന ഹെഡ് ഇഞ്ചുറി, ഈ വീഴ്ച വന്നാലുണ്ടാവുന്ന ഹിപ്പ് ഫ്രാക്ചർ, ഇതൊക്കെയാണ് ഈ തലകറക്കം കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക. തലവേദന പക്ഷെ ഇതിന്റെ തന്നെ ആണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബി പി കൂടിയാൽ തലവേദന വരാം, അതല്ലാതെ മൈഗ്രെയിൻ പോലുള്ള മറ്റ് കാരണങ്ങളും വരാം. തലവേദന ഇതിന്റെ തന്നെയാണ് എന്ന് നമുക്ക് 100% ഫോണിലൂടെ എനിക്ക് പറയാൻ സാധിക്കില്ല.
2: ഓക്കെ, വിളിച്ചതിന് ചില കുട്ടികൾ കളിക്കുന്നതിനിടയിൽ മൂക്കിലോ ചെവിയിലോ ചെറിയ മുത്തുകളോ ഒബ്ജക്റ്റുകളോ ഒക്കെ ഇട്ടാൽ മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ടുന്നതായിട്ടുള്ള പ്രാഥമിക ശുശ്രൂഷ എന്താണ്?
0: പ്രാഥമിക ശുശ്രൂഷ ഇല്ല, ഡയറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ENT ഫെസിലിറ്റി ഉള്ള ഡോക്ടറിനെ തന്നെ കാണിക്കുക. നമുക്ക് യൂട്യൂബിലൊക്കെ കുറേ റീൽസ് കാണുന്നുണ്ട്, ഇപ്പുറത്തെ മുക്കി കൂടെ ബ്ലോ ഫോഴ്സ്ഫുള്ളി ബ്ലോ ഔട്ട് ചെയ്യുക, ബലൂൺ ഉള്ളിലോട്ട് വെച്ച് വീർപ്പിച്ച് വെളിയിലോട്ട് വലിക്കുക. ഇതിലൊക്കെ ആ സാധനം വന്നാൽ ഫൈൻ, പക്ഷെ എല്ലാ പ്രാവശ്യം വരണമെന്നില്ല. ഈ മൂക്കിൽ ഇങ്ങനെ ഒരു സാധനം കുടുങ്ങുന്നതിൻ്റെ റിസ്ക്, അത് മൂക്കിലിരിക്കുന്ന സമയത്ത് അതൊരു ബാറ്ററി അല്ല എങ്കിൽ ഒരു എമർജൻസി അല്ല, പക്ഷെ അത് ബാക്കിലേക്ക് മൂവ് ചെയ്യാം. ബാക്കിലേക്ക് പോയാൽ അത് ശ്വാസകോശത്തിലേക്ക് പോയി, അതൊരു എമർജൻസി ആയി മാറും. പെട്ടെന്നുണ്ടാവുന്ന ഫുൾ ശ്വാസകോശം അടഞ്ഞു പോയാൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും ചിലപ്പം പറ്റണമെന്നില്ല. സോ മൂക്കിലൊരു ഫോറിൻ ബോഡി വന്നാൽ അതൊരു എമർജൻസിയാണ്. അടിയന്തരമായി, സമയം നോക്കാതെ അടിയന്തരമായി ENT ഫെസിലിറ്റി ഉള്ള അല്ലെങ്കിൽ എമർജൻസി കെയർ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോയി കാണിക്കുക. ഇപ്പോൾ ചെവിയൊക്കെ ആണെങ്കിൽ എമർജൻസി അല്ല, ഇൻസെക്റ്റ് ഒക്കെ ആണെങ്കിൽ എമർജൻസി ഉള്ളു. ഒരു മുത്ത് ചെവിയിലിരുന്നു എന്ന് പറഞ്ഞ്, ഒരു ദിവസം ഇരുന്നു എന്ന് പറഞ്ഞ് ഒന്നും പറ്റില്ല. പക്ഷേ ഈ മുത്ത് പോലെയുള്ള പെട്ടെന്ന് ഉരുണ്ടു പോകാൻ സാധ്യതയുള്ളെങ്കിൽ സ്ലിപ്പാവാൻ സാധ്യതയുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക. ബട്ടൺ ബാറ്ററി വളരെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഈ ചൈനീസ് ടോയ്സ് ഭയങ്കര ഈസിലി അവൈലബിൾ ആണ്. ഈ അമ്പലപ്പറമ്പിലൊക്കെ ഉത്സവത്തിന് പോകുമ്പോൾ 10 രൂപ 20 രൂപ ഭയങ്കര കളർഫുൾ, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് വാങ്ങാൻ തോന്നും. എക്സ്പെൻസീവ് അല്ല, നമ്മൾ വാങ്ങി കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിനൊരു ഡ്യൂറബിലിറ്റി ഇല്ല, അത് ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത മെറ്റീരിയൽ ഉണ്ടാക്കുന്നതാണ്. 2 വീക്സ് കഴിയുമ്പോൾ നമുക്കത് പീസ് പീസായിട്ട് കിടക്കും. ഇതിൻ്റെ അകത്തുള്ള ആ ബാറ്ററി ഇവർക്ക് കാണുമ്പം എടുത്ത് കളിക്കാൻ തോന്നും. അത് അറിയാതെ മൂക്കിലോ ചെവിയിലോ വെച്ചാൽ അതിൽ നിന്ന് ആൽക്കലി ലീക്കായി കെമിക്കൽ ബേൺസ് ഉണ്ടാവും. എവിടെയാണോ ഇരിക്കുന്നത് ആ ഏരിയ ഫുൾ അങ്ങ് കരിഞ്ഞു പോകും. നമുക്ക് ഇഷ്ടംപോലെ കേസസ് ആണ് നമുക്ക് കാഷ്വാലിറ്റിയിലും OP-യിലും ഒക്കെ ഇത് വെച്ച് വരിക. അതൊരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ എടുത്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഒരു ദിവസമൊക്കെ ഇരുന്നാൽ ഇരിക്കുന്ന സ്ഥലം അങ്ങ് ചുരുങ്ങിപ്പോവും. അങ്ങനെ അന്നനാളമൊക്കെ ചുരുങ്ങിയ കുഞ്ഞുങ്ങളുണ്ട് ഇത് കാരണം. 3-4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ട് പോലും അത് ശരിയായിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ട് ബട്ടൺ ബാറ്ററി കണ്ടു കഴിഞ്ഞാൽ സമയം നോക്കാതെ അടിയന്തരമായി കാഷ്വാലിറ്റിയിൽ പോവുക.
2: നമുക്ക് അടുത്ത കോളിലേക്ക് വരാം. ഹലോ, ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഓക്കെ,
2: സ്വാഗതം, സംസാരിച്ചോളൂ,
0: പറഞ്ഞോളൂ.
3: ഗുഡ് മോർണിംഗ് സർ.
0: ഗുഡ് മോർണിംഗ്.
3: ഞാൻ ഈ ചെവി മൂക്ക് തൊണ്ട ഇത് മൂന്നിനെ പറ്റി ചോദിച്ചവരാണ്.
0: പറഞ്ഞോളൂ.
3: തൊണ്ടയ്ക്ക് എന്നും രാവിലെ കഴിക്കുമ്പോഴും മിക്കവാറും ദോശയായിരിക്കും, പുളി എല്ലുമ്പോഴും ഒക്കെ എനിക്ക് ഒരുമാതിരി തോന്നുന്നെങ്കിൽ തൊണ്ടയിൽ ആഹാരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഇറക്കാൻ ബുദ്ധിമുട്ട് തോന്നും.
0: അമ്മയ്ക്ക് എത്ര പ്രായമുണ്ട്?
3: 74.
0: ഷുഗർ ഉണ്ടോ?
3: ആ, ഷുഗർ ഉണ്ട്.
0: ടങ് ക്ലീനർ യൂസ് ചെയ്യുന്നുണ്ടോ?
3: ഇല്ല ഇല്ല.
0: നമുക്ക് ഈ പ്രായം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അമ്മയ്ക്ക് ഒരു 15 വയസ്സിൽ അമ്മ ഓടി നടന്നതുപോലെ ഇപ്പം അമ്മയ്ക്ക് ഓടി നടക്കാൻ പറ്റില്ല. കാരണം അമ്മയുടെ കൈയിനും കാലിനും ഉള്ള മസിൽസിനൊക്കെ ഒരു ബലക്കുറവുണ്ടാവും. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലുള്ള ഫെരിഞ്ചിയൽ മസിൽ, അതായത് തൊണ്ടയിലുള്ള മസിൽസ് ചുരുങ്ങിയിട്ടാണ് ഈ ഭക്ഷണം താഴേക്ക് തള്ളപ്പെടുന്നത്. നമുക്ക് മറ്റ് മസിൽസിനുണ്ടാവുന്ന വീക്ക്നെസ് പോലെ, മറ്റ് മസിൽസിനുണ്ടാവുന്ന ബലക്കുറവ് പോലെ ശരീരത്തിലുള്ള എല്ലാ മസിൽസിനും ആ ബലക്കുറവുണ്ടാവും. അപ്പൊ നമുക്ക് അമ്മ ആരോഗ്യത്തോടെ ഇരുന്ന് നമുക്ക് ചെറിയ പ്രായത്തിൽ ഇരുന്ന് ആ

0: മസിലിൻ്റെ സ്ട്രെങ്ത്, ആ മസിലിനുള്ള ബലം ഈ പ്രായത്തിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഈ താഴേക്ക് കട്ടിയാഹാരം ഇറക്കാൻ ശ്രമിക്കുമ്പോൾ ആ മസിലിനൊരു ബലക്കുറവുണ്ട് എങ്കിൽ അതവിടെ പതുക്കെ ഇരിക്കുന്നത് പോലെയും നമ്മളൊന്ന് ആഞ്ഞ് ശ്രമിക്കുകയോ കുറച്ച് വെള്ളം കൂടെ കുടിക്കുകയോ ചെയ്താലേ ചിലപ്പം താഴേക്ക് ഇറങ്ങുകയുള്ളൂ. പക്ഷേ അത് കൂടുതൽ വഷളാവുന്നു എന്ന് തോന്നിയാൽ നമുക്ക് ടെസ്റ്റ് ചെയ്താലേ ഈ മസിൽസിൻ്റെ ബലക്കുറവുണ്ടാക്കാനായിട്ടുള്ള കുറേ ന്യൂറോ അസുഖങ്ങളുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എന്നും ഉറപ്പ് വരുത്തണം. എൻഡോസ്കോപ്പി ചെയ്ത് അന്നനാളത്തിൽ ഈ ഭക്ഷണം പോകാതിരിക്കാനായിട്ടുള്ള നീരോ തടിപ്പോ ചതവളർച്ചയോ ഇല്ല എന്നും ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്.
1: അതുപോലെ ഇത് ഇറക്കുമ്പോഴൊക്കെ ചിലപ്പോ നെഞ്ചിൽ കെട്ടിയിരിക്കും, എന്നിട്ട് ഭയങ്കര ഒരു വിഷമം പോലെ തോന്നും.
0: അത് ഈ അന്നനാളം എന്ന് പറയുന്നത് തൊണ്ട തൊട്ട് വയറ് വരെയുള്ള ഏരിയ, അതായത് നെഞ്ചിലൂടെയാണ് ഈ അന്നനാളം പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ബേരിയം സോളോ എന്ന് പറയുന്ന എക്സ്റേ എടുത്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഈ അന്നനാളം ഫ്രീ ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത്. അന്നനാളത്തിനുള്ളിൽ ഒരു നീരോ ചതവളർച്ചയോ ഉണ്ട് എങ്കിലോ, അന്നനാളം കംപ്രസ് ആവുന്ന രീതിയിൽ ചെസ്റ്റിലൊരു പ്രശ്നമുണ്ട് എങ്കിൽ, ഹാർട്ടിൻ്റെ വലിപ്പം കൂടുതലാണ് അല്ലെങ്കിൽ നെഞ്ചിനുള്ളിൽ തന്നെ ഈ കഴുത്തിലൊക്കെ വരുന്നത് പോലെയുള്ള പതക്കള വരുന്നവരുണ്ട്, ഇതെല്ലാം ഈ അന്നനാളം പ്രസ് ചെയ്യും. അങ്ങനെ മീഡിയ സ്റ്റേണൽ മാസ് എന്നൊക്കെ പറയും, ഇതുമെല്ലാം അതായത് നമ്മുടെ നെഞ്ചിനുള്ളിലുണ്ടാവുന്ന ചതവളർച്ച പ്രസ് ചെയ്യും, ഇതുമെല്ലാം അന്നനാളം ചുരുക്കും. പക്ഷെ അത് എൻഡോസ്കോപ്പിയിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബേരിയം സോളോ എന്ന് പറയുന്ന ഒരു എക്സ്റേ ഉണ്ട്, അതിലും നമുക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കും.
1: അവര് വെള്ളം കുടിക്കുമ്പോൾ ഇപ്പൊ ടാബ്ലറ്റ് ഒക്കെ ഞാൻ എണ്ണാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം പൊക്കി ഒഴിക്കും, അപ്പോഴത്തേക്ക് എനിക്ക് ഇറക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു, ഒരു വിഷമം പോലൊക്കെ.
0: ഞാൻ ഈ ആദ്യം പറഞ്ഞ മോട്ടിലിറ്റി ഡിസോർഡർ എന്നാണ് അതിനെ പറയുക. ഈ മസിൽസിന് ബലക്കുറവ് വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരാം, പക്ഷെ നമുക്കത് പരിശോധിച്ചാലേ ഈ മോട്ടിലിറ്റി, ഈ മൂവ്മെൻറ്റ്, ഭക്ഷണം താഴേക്ക് പോകാനുള്ള മൂവ്മെൻറ്റിന് മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ആൾക്കാരുടെ ഉറക്കം കിടത്തുന്ന ഒരു കാര്യമാണല്ലോ കൂർക്കമ്പലി എന്ന് പറയുന്നത്, അപ്പോൾ അതൊരു ഇഎൻടി സംബന്ധമായ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണോ?
0: മറ്റുള്ളവരുടെ ഉറക്കം കളയുന്നു എന്നുള്ളതിനെക്കാട്ടിയും സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ തിരിച്ചറിയേണ്ടത്. ഈ കൂർക്കം വലി എന്ന് പറയുന്നതിൻ്റെ സൗണ്ടിൻ്റെ സ്ട്രെങ്തിൽ, എത്രമാത്രം സൗണ്ടിൽ കൂർക്കം വലിക്കുന്നു എന്നുള്ളതിനല്ല പ്രസക്തി, അത് ആ പുള്ളിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഫ്രീ ആയിട്ടുള്ള ശ്വാസകോശം, അതായത് മൂക്ക് നല്ല ഓപ്പണാണ്, തൊണ്ടയും വേറെ മിസ്റ്റേക്കൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ലങ്സ് വലിക്കുമ്പോൾ ശ്വാസം ഫ്രീ ആയിട്ട് മൂക്കിലൂടെയും തൊണ്ടയിലൂടെയും അങ്ങ് ശ്വാസകോശത്തിലേക്ക് പോകും. നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഈ പ്രോസസ്സ് അതുപോലെ നടക്കുകയാണ്. പക്ഷേ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ട് എങ്കിൽ, മൂക്കിലോ തൊണ്ടയിലോ മൂക്കിൻ്റെ പിറകിലോ ഒക്കെ ഒരു ബ്ലോക്ക് ഉണ്ട് എങ്കിൽ, ഈ ബ്ലോക്കായ സ്ഥലം വഴി ഉള്ളിലോട്ട് വലിക്കുന്ന ആ കഷ്ടപ്പെടുന്ന സൗണ്ടാണ് ഈ കൂർക്കം എന്ന് പറഞ്ഞ് പുറത്തോട്ട് വരുന്നത്. ആ സൗണ്ടിനല്ല പ്രാധാന്യം, ഈ കഷ്ടപ്പെട്ട് വലിക്കുന്നത് ലങ്സാണ്, ഈ കഷ്ടപ്പെട്ട് വലിക്കുന്ന ലങ്സിനെ ജോലി ചെയ്യിപ്പിക്കുന്നത് ഹാർട്ടാണ്. ഈ അവയവങ്ങളെയൊക്കെ നമ്മൾ ഓവറായിട്ടിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ഉറങ്ങുന്നു, അറിയുന്നില്ല, പക്ഷേ ആ സമയത്തെല്ലാം ശ്വാസം കിട്ടാനായിട്ട് ലങ്സും കഷ്ടപ്പെടുന്നു, ഹാർട്ടും കഷ്ടപ്പെടുന്നു, ഓക്സിജൻ കിട്ടുന്നില്ല എങ്കിൽ ആ ഓക്സിജൻ്റെ കുറവ് മറ്റവയവങ്ങളെയും ബാധിക്കും, തലച്ചോറുൾപ്പെടെ ബാധിക്കും. അതുകൊണ്ട് ആ കൂർക്കം വലിയുള്ള ആൾക്കാരൊക്കെ എണീക്കുമ്പോൾ അവർക്കൊരു ഉന്മേഷം തോന്നൂല, കാരണം ഓക്സിജൻ്റെ അളവ് ബ്രെയിനിന് ആവശ്യത്തിനുള്ളത് കിട്ടിയില്ല എങ്കിൽ അപ്പോഴും ഒരു പകൽ ഉറക്കത്തിലോട്ടൊക്കെ അത് പോവും, ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവും. അപ്പോൾ മറ്റവയവങ്ങളെ ബാധിക്കാതിരിക്കാൻ കൂർക്കം വലി അഡിക്വേറ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പ്രധാന കാരണം അമിത വെയിറ്റാണ്, അമിതഭാരം. പണ്ടത്തെ പോലെ അല്ല ഇപ്പം ഒബീസിറ്റി ഒരു വലിയ പ്രശ്നമാണ്. നമ്മളൊരു ഈയിടയ്ക്കും ഒരു റീല് കണ്ടതാണ് 1990s ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട്, എല്ലാവരും മെലിഞ്ഞിരിക്കുക, അതിൽ അമിതഭാരമുള്ള ആരുമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, അമിതഭാരമാണ് പ്രശ്നം. അപ്പം ഈ അമിതഭാരം തന്നെ കൂർക്കം വലിയുടെ ഒരു കാരണമാണ്. പിന്നെ മൂക്കിലുള്ള പ്രശ്നങ്ങൾ, മൂക്കിൻ്റെ പാലം വളവ്, തണ്ട് വളവ്, ചതവളർച്ച, തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ, അഡിനോയിഡ്, ടോൺസില് പോലെയുള്ളത്, നാക്കിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ, നമ്മുടെ മാൻഡിബിൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിലുള്ള എല്ലുകളുടെ വളർച്ച കറക്റ്റ് അല്ല എങ്കിൽ എല്ലാം കൂർക്കം വലി ഉണ്ടാക്കും. അപ്പം അത് എൻഡോസ്കോപ്പിയും സ്കാനും എടുത്ത് കൂർക്കം വലിയുടെ കാരണം എന്താണെന്ന് കണ്ടെത്തി ആ പ്രശ്നത്തെ പരിഹരിക്കണം. അപ്പം കൂർക്കം വലി ഉണ്ട് എങ്കിൽ സ്ലീപ്പ് സ്റ്റഡിയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുന്ന ലാബുണ്ട്, അതായത് അവിടെ പോയി ഒരു ദിവസം കിടന്ന് ഉറങ്ങുക, രാത്രി 8 മണി തൊട്ട് രാവിലെ 1-8 മണി വരെ. അവർ ECG ഓക്സിജൻ്റെ അളവും വീഡിയോ ക്യാമറ വെച്ച് നമ്മുടെ കാല് എത്ര പ്രാവശ്യം അനങ്ങുന്നുണ്ട്, നമ്മൾ ചാടി എണീക്കുന്നുണ്ടോ എന്നുള്ള കുറേ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്ത് നമുക്കൊരു AHI സ്കോർ എന്ന് പറഞ്ഞൊരു സാധനം തരും. നമ്മുടെ കൂർക്കം വലിയുടെ കാഠിന്യമാണ് അതിൽ മനസ്സിലാക്കുന്നത്. അത് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അത് ആ സ്കോറ് നോർമലാണ് എങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നില്ല എന്നർത്ഥം. അത് 5 താഴെ നിൽക്കണം. 5 to 15 ചെറുതായിട്ട് കുർക്കം വലി നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു എന്നുള്ളതും, 15 to 30 ആണെങ്കിൽ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും.

0: 30-ൽ കൂടുതലാണെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്, അടിയന്തരമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതുമാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുള്ളതിനെക്കാട്ടിയും സ്വന്തം ശരീരം ഇതിലൂടെ പല അസുഖങ്ങളിലേക്കും എൻഡ് അപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയാനുള്ളത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം സർ.
0: നമസ്കാരം,
1: പേര് പറയാമോ?
2: എന്റെ പേര് ബാബുരാജ്, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കരിക്കത്തു നിന്ന് വിളിക്കുകയാണ് സർ.
1: ഓക്കെ, സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാം, പരിപാടിയിലേക്ക് സംസാരിച്ചോളൂ.
0: പറഞ്ഞോളൂ.
2: നമസ്കാരം.
0: നമസ്കാരം
2: ഡോക്ടർ.
0: നമസ്കാരം.
2: എനിക്ക് 63 വയസ്സുണ്ട്, ഒരു പുരുഷനാണ്.
0: പറഞ്ഞോളൂ.
2: എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മൂക്ക് നമ്മുടെ ചില സമയങ്ങളിൽ അടഞ്ഞു പോകുന്നുണ്ട്, അത് ഉറക്കത്തിലായാലും ശരി പകലായാലും ഏതെങ്കിലും ഒരു സമയത്ത്. അപ്പൊ ഇത് വളരെ മുമ്പേ ഉള്ള ഒരു പ്രശ്നമായിരുന്നു. ഒരു 10-15 വർഷം മുമ്പ് അങ്ങനെ ആശുപത്രിയിൽ കാണിക്കുകയും അവരുടെ നിഗമനം അനുസരിച്ച് ഒരു സൈഡിന് ചത വളരുന്നു, അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശരിയാകുമെന്നും പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. അത് ചെയ്തതിന് ശേഷവും എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഒരു 6 മാസം കഴിഞ്ഞാൽ പഴയതുപോലെയായി. അപ്പോൾ അത് പിന്നെ പല ഇങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ അവരിങ്ങനെ അത് പറഞ്ഞു, അവരെന്തെങ്കിലും ഈ സ്പ്രേ അങ്ങനെയൊക്കെയുള്ള ഡ്രോപ്സുകളൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്റെ സംശയം ഈ സൈനസൈറ്റീസിൽ വന്നിട്ട് ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഈ കേസ്? ഇത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴും ഞാൻ ഈ സ്പ്രേ ഉപയോഗിക്കുകയാണ്. ചില തടസ്സങ്ങൾ വരുന്നുണ്ട് എനിക്ക് യാത്രയിലായാലും അങ്ങനെയൊക്കെ. അത് പിരിയൊഴിക്കലും ഇല്ല, ചിലപ്പോൾ തോന്നുന്ന സമയത്ത് മൂക്കടഞ്ഞു പോകും, ആ സമയത്ത് ഞാൻ സ്പ്രേ അങ്ങനെ ഉപയോഗിക്കുകയാണ്.
0: ഈ അലർജി പരമായിട്ടുള്ള ചതവളർച്ചയാണ് എങ്കിൽ അത് സൈനസൈറ്റിസുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. സൈനസിൽ കഫം കെട്ടിക്കിടക്കുന്നതൊക്കെ അതിൻ്റെ ഏറ്റവും ചെറിയ സ്റ്റേജസ് ആയിട്ടും ഈ കെട്ടിക്കിടക്കുന്ന കഫം അത് ഉറഞ്ഞ് അതിൻ്റെ തൊലിപ്പുറം കട്ടിപിടിച്ച് ആ കട്ടിപിടിക്കുന്ന ആ തൊലി പുറത്തോട്ട് വീർത്ത് വരുന്നതാണ് ചതയായി മാറുക. അപ്പം ഈ സാർ ഈ പറഞ്ഞ ഹിസ്റ്ററി അനുസരിച്ചാണ് എങ്കിൽ അത് 6 മാസം 1 വർഷമായപ്പോൾ തന്നെ പിന്നെയും മൂക്ക് അടഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ അലർജി പരമായിട്ടുള്ള പോളിപ്പ് ചതയാണ് എങ്കിൽ അത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ സർജറിയിലൂടെ ആ ചതയെ എടുത്ത് കളയുന്നു എന്നല്ലാതെ ആ ചത ഉണ്ടാവാനുള്ള കാരണത്തെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആ കാരണം അലർജിയാണ്, ചിലവർക്ക് അലർജിയാണ്, ചിലവർക്ക് ഈ എസ്നോഫിലിയ കൂടി നിൽക്കുന്നവർക്കും ഈ ഇതുപോലെ ചത വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ അലർജിക് ചതയുടെ ഒരു പ്രശ്നം, അത് നമുക്കൊരിക്കലും തിരിച്ച് വരാതിരിക്കാൻ നമുക്ക് പൂർണ്ണമായും നമുക്ക് മെഡിക്കേഷൻസ് ഇല്ല. നമ്മൾ ആദ്യത്തെ സർജറി ചെയ്തതിന് ശേഷവും കറക്റ്റ് സാർ അതിനുശേഷം സ്പ്രേ എത്ര ദിവസം ഉപയോഗിച്ചു ആദ്യത്തെ സർജറിക്ക് ശേഷം?
2: ആദ്യത്തെ സർജറിക്ക് ശേഷം ഒരു 3 മാസമുള്ള എനിക്ക് പ്രശ്നമില്ലായിരുന്നു.
0: അല്ല, ആ സമയത്ത് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നോ?
2: ഇല്ല.
0: പലപ്പോഴും മിസ്റ്റേക്ക് വരുന്നത് അങ്ങനെയാണ്, നമുക്ക് അലർജി അതിൽ സസ്പെക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് സർജറിക്ക് ശേഷവും ആ അലർജി കാരണമുള്ള ചത തിരിച്ചു വരാതിരിക്കണമെങ്കിൽ ആ സ്പ്രേ സർജറിക്ക് ശേഷവും കുറച്ച് ദിവസം യൂസ് ചെയ്യുന്ന, കുറച്ച് മാസങ്ങളോളം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ സർജറിയിലൂടെ ആ ചതയാണ് എടുത്ത് കളയുന്നത്. ഞാനീ പറഞ്ഞതുപോലെ അലർജിയാണ് പ്രശ്നമെങ്കിൽ ആ അലർജി ക്ലിയർ ആകണമെങ്കിൽ അതിന് ശേഷവും സ്പ്രേ യൂസ് ചെയ്താലേ അടുത്ത ചത വരാതിരിക്കാൻ സഹായിക്കുകയുള്ളൂ. ഇപ്പം അച്ഛൻ്റെ ഉറക്കത്തെ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞ സ്പ്രേയിൽ അത് ഉറക്കം അനിവാര്യമായി കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ചതയെ പിന്നെയും എടുത്തു കളയാനേ പറ്റുകയുള്ളൂ. അവസാനം എപ്പോഴാവുന്ന എൻഡോസ്കോപ്പി ചെയ്ത് ചതയുടെ സൈസൊക്കെ നോക്കിയത്?
2: 2015.
0: സാറിൻ്റെ ഉറക്കം ബുദ്ധിമുട്ടിക്കുന്നില്ല എങ്കിൽ സ്പ്രേ വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. സാറിൻ്റെ ദൈനംദിന കാര്യങ്ങളെയോ ഉറക്കത്തെയോ ഇത് ബാധിക്കുന്നുണ്ട് എങ്കിൽ തിരിച്ച് എൻഡോസ്കോപ്പി ചെയ്ത് ചതയുടെ സൈസ് വലുതാണോ എന്ന് നോക്കുകയും വലുതാണ് എങ്കിൽ നമുക്കത് സ്പ്രേയിൽ നിൽക്കണമെന്നില്ല എങ്കിൽ എടുത്തു കളയാനേ പറ്റുള്ളൂ.
2: അല്ല, അതെ സാർ. അപ്പൊ അത് ഇപ്പൊ എനിക്കൊരു സംശയം, ഇനിയിപ്പോ വീണ്ടും സർജറി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് സർജറിയോട് അനുബന്ധിച്ച് എനിക്ക് ഇടതുവശത്ത് ഇളവ് മൂക്കിലാണ് ഇത് ചെയ്തിരുന്നത്. ചെവിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടായി, അതായത് ഇടയ്ക്കിടയ്ക്ക് ഊടി അടക്കുക, അങ്ങനെ ചെറിയ മുഴക്കം കേൾക്കുക, അങ്ങനെയൊക്കെ അനുബന്ധ പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അതോടുകൂടി ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ ഇങ്ങനെ ജലദോഷമൊക്കെ വരുമ്പോൾ ഇത് കുറച്ച് കലക്കുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഇങ്ങനെ പറയാം. അപ്പൊ അവര് ഹിസ്റ്ററി ഞാൻ അങ്ങോട്ട് പറയും. ഹിസ്റ്ററി സാധാരണ ഡോക്ടർമാർ ചോദിക്കാറില്ല ജലദോഷം എന്ന് പറയുമ്പോൾ അതിനുള്ള മരുന്ന് അവരുടെ തന്ന് വിടുകയാണ് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ പല സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഇങ്ങനെ പറയാം. അപ്പൊ അവര് ഓരോരുത്തരിങ്ങനെ മാറി മാറി ഈ മൂക്കിലുള്ള സ്പ്രേ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് ഉപയോഗിച്ചാലും എന്റെ കണ്ടീഷൻ അങ്ങനെയാണ്, ഉറക്കത്തിൽ മൂക്കളഞ്ഞിട്ട് എണീച്ചിട്ട്.
0: അപ്പൊ ഏത് സ്പ്രേ ഉപയോഗിക്കുമ്പോഴും വ്യത്യാസം വരുന്നില്ല എങ്കിൽ ആ ചതയുടെ സൈസ് അത്യാവശ്യം വലുതായി എന്നാണ് അർത്ഥം. ആറും ഏഴും അല്ലെങ്കിൽ 10 പ്രാവശ്യം വരെയൊക്കെ മൂക്കിൽ ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരുണ്ട്. കാരണം ഈ ചത അങ്ങനെയാണ്, നമ്മളത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് സർജറിക്ക് ശേഷവും മെഡിക്കേഷൻസ് യൂസ് ചെയ്തില്ല എങ്കിൽ 6 മാസത്തിൽ തന്നെ തിരിച്ചു വന്നവരുണ്ട്. ഈ ചത 6 മാസത്തിൽ തന്നെ തിരിച്ചു വന്നവരുണ്ട്. 8ഉം 9ഉം പ്രാവശ്യമൊക്കെ ഇതിനുവേണ്ടി സർജറി ചെയ്യേണ്ടി വന്നവരുണ്ട്. കാരണം അവസാനം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സ്വസ്ഥമായി മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഉറങ്ങുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അത് നടക്കുന്നില്ല എങ്കിൽ, സ്പ്രേ യൂസ് ചെയ്തിട്ടും ബെനിഫിറ്റ് കിട്ടുന്നില്ല എങ്കിൽ, ചതയുടെ സൈസ് കണ്ട് ചിലപ്പോൾ നമുക്ക് സർജറിയിലോട്ട് തന്നെ പോകേണ്ടി വരും.
2: അതിനോടനുബന്ധിച്ച് വേറെ ഒരു പ്രശ്നം കൂടെ ഉള്ളു സാർ. ഈ ആഹാരം ഇപ്പൊ നമ്മൾ ലോങ് അതായത് ലഞ്ച് അങ്ങനെയൊക്കെ കൂടുതൽ നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മണ്ടയിൽ കഫം വരാറുണ്ട്. അപ്പൊ അത് ഞാൻ ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് തന്നെ ബ്രേക്ക് ചെയ്തിട്ട് പോയി അത് കളയാ തുപ്പിക്കളയാറുണ്ട്. അതിനുശേഷം മൂക്ക് ഓട്ടോമാറ്റിക് കുറച്ച് നേരം അങ്ങ് തുറക്കുകയായിരുന്നു. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ കേസ് എന്ന് അറിയാൻ വയ്യാതെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്.
0: അപ്പൊ എൻഡോസ്കോപ്പി ആണ് ഇതിന്റെ സൊല്യൂഷൻ. എൻഡോസ്കോപ്പിയിലെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം, നമ്മൾ വളഞ്ഞു പോകുന്ന എൻഡോസ്കോപ്പിയാണ്. അപ്പൊ മൂക്ക് മാത്രമല്ല, മൂക്കിന്റെ ഉള്ളിലോട്ട് നമുക്ക് തൊണ്ടയോടും കൂടെ കാണാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നത്തിന്റെ പരിഹാരവും നമുക്ക് എൻഡോസ്കോപ്പി ചെയ്താലേ കണ്ടെത്താൻ പറ്റുള്ളൂ.
2: അതെ സാർ, ശരി,
0: താങ്ക് യു.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, കുട്ടികളിൽ കണ്ടുവരുന്ന അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം എങ്ങനെയൊക്കെയാണ് അവരുടെ ആരോഗ്യത്തെയും പഠനത്തെയൊക്കെ ബാധിക്കുന്നത്?
0: പഠനത്തെ ബാധിക്കുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. പലരും അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കാതിലുണ്ടാവുന്ന വെള്ളക്കെട്ടാണ്. അത് പലരും തിരിച്ചറിയുന്നില്ല. ഈ അഡിനോയിഡ് കാരണം കാതിനുള്ളിൽ വെള്ളം കെട്ടുകയും അത് കേൾവിക്കുറവുണ്ടാക്കുകയും, എന്നാൽ ഇത് നമ്മൾ കുട്ടികളോ പാരൻസോ, കാരണം വലിയ കേൾവിക്കുറവല്ല, ചെറിയൊരു കേൾവിക്കുറവ്, ഒരു 25-30% കേൾവിക്കുറവ്. അപ്പോൾ ബാക്ക് ബെഞ്ചിലൊക്കെയാണ് ഈ കുട്ടി ഇരിക്കുന്നതെങ്കിൽ അവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, കാരണം ടീച്ചർ പറയുന്നത് കുഞ്ഞിന് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പൂവർ പെർഫോമൻസിൻ്റെ അസസ്മെൻ്റായിട്ട് പലപ്പോഴും അഡിനോയിഡ് കണ്ടെത്തിയിട്ടുണ്ട്. അതല്ല എങ്കിൽ അഡിനോയിഡ് ഉണ്ടാക്കുന്നത് കുർക്കം വലി ഉണ്ടാവും, വാതുറന്ന് വെച്ചുറങ്ങുക. അപ്പോൾ ഈ വാതുറന്ന് വെച്ചുറങ്ങുന്നതിൻ്റേതായ കുറേ ചേഞ്ചസ് ഫേസിൽ വരും. പല്ല് തള്ളുക, മോണ തള്ളുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഡയറ്റ് അഡിനോയിഡിന് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സൊക്കെ, ചോക്ലേറ്റ്സ്, ഇതൊക്കെ അഡിനോയിഡിനെ നല്ലപോലെ പ്രതികൂലിക്കുന്നുണ്ട്. ഈ അഡിനോയിഡ് വലുതായി കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. പല്ല് തള്ളുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. മോണ തള്ളിയാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. കാതിനുള്ളിൽ ഈ വെള്ളക്കെട്ട് നിന്നാൽ അത് കേൾവിക്കുറവ് ഉണ്ടാക്കും. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. മാസങ്ങളോളം വെള്ളം കെട്ടി നിന്നാൽ കാതിനുള്ളിലുള്ള എല്ല് ദ്രവിച്ചു പോകാനും അത് കേൾവിക്കുറവ് ഉണ്ടാക്കാനുമുള്ള കാരണവും ആണ്. അതുകൊണ്ട് ഇതിൽ എന്ത് കണ്ടീഷൻ ഉണ്ട് എങ്കിലും അഡിനോയിഡിൻ്റെ ഇവാലുവേഷൻ ചെയ്യുകയും അതിന് പ്രശ്നം കണ്ടെത്തുകയും ചെയ്യണം.
1: അടുത്ത കോളുണ്ട്. ഹലോ, ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
3: സുരേഷ്.
1: നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ.
0: പറഞ്ഞോളൂ.
3: സാർ, എന്റെ മകന് വേണ്ടിയാണ്. അവൻ ഈ ഒരാഴ്ച മുമ്പ് ഈ കടലിൽ കുളിക്കാൻ പോയ സമയത്ത് ഇങ്ങനെ മുങ്ങിയിട്ട് ചെവിയിൽ ഒരു വേദന ഇൻഫെക്ഷൻ വന്നായിരുന്നു. അങ്ങനെ അത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഒരു ആന്റിബയോട്ടിക് കൊടുത്തിട്ട് പറഞ്ഞ് ചെവിയിൽ ഒരു സൂക്ഷിക്കണ്ടെന്നൊക്കെ. അപ്പൊ ഇതില് അത് ബ്ലോക്ക് ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറയാം. പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വേറെ അടുത്തുള്ള ഒരു ഹോളി ക്രിസ്മസ് കൊണ്ടുപോയി അവര് മൊത്തം ടെസ്റ്റ് ചെയ്തപ്പോ അങ്ങനെ ഒരു ഹോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴും വേറെ പ്രശ്നങ്ങളില്ല. കുളിക്കുന്ന സമയത്ത് പഞ്ഞു വെച്ചേക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഭാവിയിലത് എന്തെങ്കിലും
0: ഇല്ല. അത് ഒരു 6 മാസമൊക്കെ 6 ആഴ്ചയാകുമ്പോൾ ഒരിക്കൽ കൂടെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് ആ ചെവി വളരെ നോർമലാണ് എന്നൊന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഈ പറയുന്നത് പോലെ വെള്ളം അടിച്ചു കയറുമ്പം ചെറിയൊരു ഹോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഒരു ഇഞ്ചുറി കാരണം ഉണ്ടാവുന്ന ഹോളാണ് എങ്കിൽ തനിയെ അടഞ്ഞു പോകാനും സാധ്യതയുണ്ട്. 2 ആഴ്ചയിൽ തന്നെ അടഞ്ഞിട്ടുണ്ട് എങ്കിൽ നല്ല കാര്യം. പക്ഷേ അത് പൂർണ്ണമായും ഹീലായി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഒരു നോർമൽ ചെവിയായിട്ട് തന്നെ നമുക്കതിനെ ശ്രദ്ധിക്കാം. ഹോളോ ഉണ്ട് എങ്കിൽ വെള്ളം കയറാതെയും മറ്റു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഒരു 6 ആഴ്ചയാകുമ്പോൾ ഒരിക്കൽ കൂടെ കാതിൽ എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കി ടി വിയിലൂടെ കാണാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ക്യാമറ വെച്ച് കാതിൻ്റെ അടുത്ത് പോയി നോക്കി ആ ഹോള് പൂർണ്ണമായും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ വറി ചെയ്യാനൊന്നുമില്ല. ഒരു 6 വീക്സ് ആകുമ്പോൾ ഒരിക്കൽ കൂടെ ഒന്ന് കൺസൾട്ട് ചെയ്താൽ മതി. താങ്ക് യു.
1: സാർ, അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്. അപ്പം ENT പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നാൽ അത് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധാരണഗതിയിൽ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് ഈ ചെവി, മൂക്ക്, തൊണ്ട എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ചെവി വേദനയൊക്കെ നമുക്ക് ഒരിക്കലും ബെയർ ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പെയിൻ അല്ല. സോ സെൽഫ് ട്രീറ്റ് ചെയ്യാതിരിക്കുക, യൂട്യൂബ് കണ്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുക, ഈ ചെവി പൂർണ്ണമായും പ്രോബ് ചെയ്യാതിരിക്കുക, അതായത് ബഡ്സ്, ചെവിത്തോണ്ടി പോലെയുള്ളത് ഇടാതിരിക്കുക. നമുക്ക് ഈ പലപ്പോഴും ഒരു പ്രീവിയസ് ഡയഗ്നോസിസ്, അതായത് എപ്പോഴെങ്കിലും തലവേദന വന്നിട്ടുണ്ടാവും, അത് സൈനസൈറ്റിസ് ആണ് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് എപ്പോൾ തലവേദന വന്നാലും അത് സൈനസൈറ്റിസ് ആണെന്നങ്ങ് പറയുക. സോ അത് അവോയ്ഡ് ചെയ്യുക. കാലാവസ്ഥ വ്യത്യാസം വരുമ്പം തന്നെ പെട്ടെന്ന് സമ്മർ നല്ല ചൂടായിരുന്നു, അതിനുശേഷം മഴയായി, മഴയായപ്പം കുറേ അസുഖങ്ങൾ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണം വരുമ്പോൾ അത് ഡോക്ടറിനെ കണ്ട് തന്നെ ചികിത്സിക്കുക. ചൂട് എണ്ണ എടുത്ത് ഒഴിക്കാതിരിക്കുക, ടങ് ക്ലീനർ അവോയ്ഡ് ചെയ്യുക, ബാക്കി നേരിട്ട് കണ്ട് തന്നെ ചികിത്സിക്കുക.
1: ഓവർ ദ കൗണ്ടർ മെഡിസിൻസ്,
0: അതെ, ഓവർ ദ കൗണ്ടർ ഈ അസിത്രോമൈസിനൊക്കെ അങ്ങ് മിസ്യൂസ് ആണ്. ഇപ്പം തന്നെ ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ സീസണാണ്. അപ്പം ആ കോവിഡ് കാലം തൊട്ട് തുടങ്ങിയ ഒരു ട്രെൻഡാണ് വൈറൽ ഇൻഫെക്ഷൻ പിടിച്ച അസിത്രോമൈസിൻ കഴിക്കാമെന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ പേഷ്യൻസ് കാണാൻ വരുമ്പോൾ 5 ദിവസമായിട്ട് അസിത്രോമൈസിൻ കഴിക്കുന്നു, കുറവില്ല എന്ന് പറഞ്ഞാണ് ഇവർ വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അസിത്രോമൈസിൻ എന്ന് പറഞ്ഞൊരു ആൻറ്റിബയോട്ടിക്കിന് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസേ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ്, അൺവാണ്ടഡ് ആയിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കാതിരിക്കുക. ഈ വൈറൽ ഇൻഫെക്ഷൻസിനൊന്നും ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇൻഡിക്കേഷൻ ഇല്ല. പക്ഷെ വരുന്നതിൽ പകുതി ആൾക്കാർക്കും ആൻറ്റിബയോട്ടിക് കിട്ടിയാലേ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അതിനും വൈറസിനും ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞാലും അവരത് ഉൾക്കൊള്ളുന്നില്ല. ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക് കൺസംഷൻ ചെയ്യുന്നത് രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള രാജ്യവും ഇന്ത്യയാണ്. ഇങ്ങനെ പോയാൽ ഒരു 30 വർഷമൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ആൻറ്റിബയോട്ടിക് ഉണ്ടാവില്ല. ഒരു ജലദോഷം വന്നാൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ പോലും അതിന് ട്രീറ്റ് ചെയ്യാനുള്ള ആൻറ്റിബയോട്ടിക് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഒരു 40 വർഷം മുമ്പ് നോക്കിയാൽ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ കുറേ പുതിയ ആൻറ്റിബയോട്ടിക് വന്നിട്ടുണ്ട്. പക്ഷേ പുതുതായിട്ട് കണ്ടെത്തുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ നമ്പേഴ്സ് വളരെ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം നോക്കിയാൽ ഇപ്പോഴുള്ള ചില ആൻറ്റിബയോട്ടിക്കിൻ്റെ ചില മോഡിഫിക്കേഷൻസ് അല്ലാതെ വലിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും ആൻറ്റിബയോട്ടിക് ഏറയിൽ വന്നിട്ടില്ല. പക്ഷേ നമ്മളിലും വളരെ അഹെഡാണ് മൈക്രോബ്സ്. അവർക്കുണ്ടാവുന്ന വ്യത്യാസങ്ങളും ആൻറ്റിജനിക് മ്യൂട്ടേഷൻസും ഒക്കെ നമ്മളെക്കാട്ടിയും ഹൈ ആണ്. സോ ഇൻ പാർ നിൽക്കണമെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് തടയുക തന്നെ വേണം. അപ്പോൾ അതിന് ഈ ഓവർ കൗണ്ടർ മെഡിക്കേഷൻസും അവോയ്ഡ് ചെയ്യുക.
1: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയിൽ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടറിനും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
4: സ്റ്റുഡിയോയിൽ ഡോക്ടർ പ്രതീഷ് MCയോട് സംസാരിച്ചത് MS ആശ. പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്. സ്റ്റുഡിയോ സഹായം മഞ്ജു സുരേഷ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 12:15 കോൽക്കളി എൻ വി ചന്ദ്രനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യതിത്തി, ഡെങ്കിപ്പനി വിരുദ്ധ മാസാചരണത്തോടനുബന്ധിച്ച് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സി സച്ചിൻ സംസാരിക്കുന്നതിൻ്റെ ആദ്യ ഭാഗം. 1 മണിക്ക് പല്ലവി അനുപല്ലവി, 2:15 തുടർ നാടകം, 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ,

0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: This is Akashvani, the news read by Anuja Kumar. The India-UK Free Trade Agreement has come into force from today. To celebrate the occasion, the Union Ministry of Commerce and Industry is organizing a nationwide program covering all the states and UTs. The Directorate General of Foreign Trade, in collaboration with the Gems and Jewellery Export Promotion Council and Customs Authority and other stakeholders, will organize a flag-off program at the Netaji Subhash Chandra Bose International Airport in Kolkata this afternoon, in which export consignment will be sent to United Kingdom to commemorate the initiation of India-UK Free Trade Agreement. In this regard, Commerce and Industry Minister Piyush Goyal has written an article in an English daily. He said the FTA will create unique opportunities for the businesses while further accelerating Prime Minister Narendra Modi's vision of Viksit Bharat 2047. He noted that this ambitious agreement will empower every section of society, reflecting the capabilities and aspirations of the people of India. Mr. Goyal said the agreement will benefit women, farmers, youth, MSMEs, innovators, professionals and fisherfolk, creating various opportunities. He also assured that the agreement safeguards sensitive farm products such as dairy, vegetables, apples, edible oils, oats, millets, cooking oils and others by placing them in the sensitive list, and added that no duty concessions have been granted to the UK on these items. Mr. Goyal expressed optimism that more than 75,000 Indian professionals and over 900 companies are expected to be benefited from the agreement. Industry bodies have described the India-UK Free Trade Agreement as a historic milestone in India's free trade agreement journey. Secretary General of FICCI, Anand Swaroop, has said the agreement will go a long way in enhancing India's participation in the global value chains and encouraging innovation-led growth. Mr. Swaroop congratulated Prime Minister Narendra Modi on the operationalization of the India-UK CETA. He said it will also help enhance the competitiveness of Indian industry. ASSOCHAM President Nirmal Kumar Minda said the agreement marks a historic milestone in India's FTA journey, bringing together two of the world's oldest democracies through a comprehensive free trade partnership. He said the agreement is expected to significantly benefit textiles, leather, marine products, gems and jewellery, engineering goods and chemicals sectors. Chairman Trade Promotion Council of India Mohit Singla said the landmark agreement opens a new chapter of opportunity for the Indian exporters. The United States has resumed the blockade of Iranian ports in response to Tehran's recent attacks on commercial ships passing through the Strait of Hormuz. During an interview with a TV news channel, U.S. President Donald Trump said that the Hormuz is open if people want to go through it, but not for Iran. Meanwhile, New Delhi says it is closely following the developments in West Asia, following the renewed escalations of tensions. Briefing media in New Delhi, spokesperson of the Ministry of External Affairs, Randhir Jaiswal, reiterated India's call for a safe and unimpeded navigation and the flow of commerce through the Strait of Hormuz. In a related development, Union Minister for Ports, Shipping and Waterways, Sarbanand Sonowal, has launched a comprehensive Seafarer First initiative to safeguard Indian seafarers operating in the conflict-affected region. In FIFA Cup football, Spain stomped into the final, stunning France by 2-0 in the first semi-final clash at Dallas Stadium in Texas last night. In the other semi-final, defending champions Argentina will face England at Atlanta Stadium tonight. The match is scheduled to begin at 12:30 a.m. Indian time. Benchmark domestic equity indices were trading over 0.5% higher in the forenoon session today. The Sensex rose 495 points to 77,550, while the Nifty gained 139 points to 24,191 when reports last came in. The Met Department has issued a red colour warning for heavy to very heavy rainfall, with isolated extremely heavy rainfall over Odisha today, while in eastern and northeastern states including Chhattisgarh, there is a forecast for heavy to very heavy rainfall till tomorrow. Hot and humid weather conditions are expected over Delhi, Haryana, Chandigarh, coastal Karnataka, north interior Karnataka, Punjab, Rayalaseema and Uttar Pradesh till tomorrow. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. അന്താരാഷ്ട്ര യുവജന ദിനത്തിന് മുന്നോടിയായി കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് കാസർഗോഡ് ജില്ലയിലെ 8, 9, 11 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. 25 രാവിലെ 10:30 മുതൽ കാഞ്ഞങ്ങാട് ദേശീയ ആരോഗ്യ ദൗത്യം കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന മത്സരത്തിൽ ഒരു സ്കൂളിൽ നിന്നും 2 പേർ അടങ്ങുന്ന ഒരു ടീം മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. താൽപ്പര്യമുള്ളവർ 9946105789 എന്ന നമ്പറിൽ 23 മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കണ്ണൂർ തോട്ടടയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ ഭാഗമായ കണ്ണൂർ കോളേജ് ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങിൽ നടപ്പ് അധ്യയന വർഷത്തേക്കുള്ള BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്, BSc ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ഫർണിഷിംഗ് എന്നീ കോഴ്സുകളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 8281574390. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച 30 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9446328483. കെൽട്രോണിൻ്റെ തലശ്ശേരി നോളജ് സെൻ്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 31 മുൻപ് തലശ്ശേരി കെൽട്രോൺ നോളജ് സെൻ്ററിൽ നേരിട്ട് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 9495642722. നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡോക്ടർ, ഫാർമസിസ്റ്റ്, നഴ്സിംഗ് ഓഫീസർ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 20 നടക്കും. ഡോക്ടർ തസ്തികയിലേക്കുള്ള നിയമനത്തിൻ്റെ കൂടിക്കാഴ്ച 20 രാവിലെ 11:30, ഫാർമസിസ്റ്റ് തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 12, നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 12:30 നടക്കും. ഫോൺ നമ്പർ ഇതാണ്: 0467228239. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. യോഗ്യത MBBS TCMC രജിസ്ട്രേഷൻ. കൂടിക്കാഴ്ച നാളെ ജില്ലാ കലക്ട്രേറ്റ് ഹാളിൽ നടക്കും. ഫോൺ നമ്പർ 0498520571. ഫിഷറീസ് വകുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ മറൈൻ ഡാറ്റ കളക്ഷനും ജുവനൈൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച വിവരണ ശേഖരത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്റർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 11 കാഞ്ഞങ്ങാട് മീനാപ്പീസിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. യോഗ്യത ഫിഷറീസ് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദം. പ്രായപരിധി 21-36 മധ്യേ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0467220257. സേവന വാർത്തകൾ കഴിഞ്ഞു.

താമര മുളച്ചിട്ട് മൂന്നും നാലും ചപ്പല വരുമ്പോൾ താമര മുളച്ചിട്ട് മൂന്നും നാലും ചപ്പല വരുമ്പോൾ

0: 자, 딜, 넷, 딜.
1: എൻ വി ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച കോൽക്കളിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് യുവശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാരിസ്ഥിതിക പഠനം നടത്താതെ അതിവേഗ റെയിലിന് ഭൂമി ഏറ്റെടുക്കില്ലെന്നും മുഖ്യമന്ത്രി. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് 5 തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് യുവശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് ബിർള ഇക്കാര്യം പറഞ്ഞത്. യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, നവീകരണം എന്നിവയാണ് വികസിത് ഭാരത് ദർശനം സാക്ഷാത്കരിക്കുന്നതിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്ന് ഓം ബിർള അറിയിച്ചു. സ്വയം പര്യാപ്തതയ്ക്ക് കഴിവുകളും സാങ്കേതികവിദ്യയും അനിവാര്യമാണെന്നും ഇന്ത്യയ്ക്ക് ലോകത്തിലെ ഏറ്റവും കഴിവേറിയ രാജ്യമായി ഉയർന്നുവരാൻ യുവത പര്യാപ്തമാകുമെന്നും ഓം ബിർള വ്യക്തമാക്കി. ഊർജ്ജ സഹകരണവും അതിർത്തി കടന്ന് വൈദ്യുതി വ്യാപാരവും ശക്തമാക്കാൻ ഇന്ത്യയും നേപ്പാളും ചർച്ച നടത്തി. നേപ്പാൾ ഊർജ്ജ ജലവിഭവ മന്ത്രി ബിരാജ് ഭക്ത ശ്രേഷ്ഠ, കേന്ദ്ര ഊർജ്ജ സെക്രട്ടറി പങ്കജ് അഗർവാൾ, അഡീഷണൽ വിദേശകാര്യ സെക്രട്ടറി മുനു മഹാവർ എന്നിവരുമായി കാഠ്മണ്ഡുവിലായിരുന്നു കൂടിക്കാഴ്ച. സ്കിൽ ഇന്ത്യ മിഷന്റെ 11 വാർഷികം ഇന്ന് ആചരിക്കുന്നു. യുവാക്കൾക്ക് വ്യവസായ മേഖലയ്ക്ക് അനുയോജ്യമായ കഴിവുകൾ പകർന്നു നൽകി തൊഴിൽ സംരംഭകത്വം, സുസ്ഥിര ഉപജീവനമാർഗം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രാലയം വിവിധ പദ്ധതികളിലൂടെ രാജ്യത്ത് 6 കോടിയിലധികം യുവാക്കളെ ഇതിനകം ശാക്തീകരിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് കീഴിൽ ഓരോ വർഷവും 1 കോടിയിലധികം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകി വരുന്നുണ്ട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓഹരി കൈമാറ്റം എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുകയാണെന്നും വിഴിഞ്ഞത്തെ സുരക്ഷാ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം തുടങ്ങുമെന്നും ഓരോ ഫയലുകളുടെയും അവസ്ഥ അറിയാൻ കഴിയുമെന്നും പദ്ധതികളുടെ മേൽനോട്ടം സാധ്യമാക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ കൃത്യമായ മാപ്പിംഗ് നടത്തി പദ്ധതി പ്രോട്ടോകോളിലൂടെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2027 പത്മ പുരസ്കാരത്തിന് നാമനിർദ്ദേശം നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവൺമെന്റിന് ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാരിസ്ഥിതിക പഠനം നടത്താതെ പ്രഖ്യാപിച്ച അതിവേഗ റെയിലിന് ഭൂമി ഏറ്റെടുക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിതല സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വരുമെന്നും അറിയിച്ചു. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ നടപടിയിൽ എസ്ഐടി റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ പരിഗണനയിലാണെന്നും ഡി ജി പി റിപ്പോർട്ട് പരിശോധിച്ച് ശുപാർശ നൽകിയാൽ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. പോലീസ് വാഹനമിടിച്ച് മരിച്ച സ്കൂൾ വിദ്യാർത്ഥി ജിനു രാജിന്റെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി. മന്ത്രി രമേശ് ചെന്നിത്തലയും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും തമ്മിൽ കൂടിക്കാഴ്ച ചെന്നൈയിൽ ആരംഭിച്ചു. ലഹരിക്കെതിരായ നീക്കങ്ങളിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായ കൊല്ലം കല്ലുന്താഴം ഫ്ലൈഓവറിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി ഷിബു ബേബി ജോൺ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ഫ്ളൈഓവറും സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലവും യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു. കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 നീട്ടിയതായി കേന്ദ്ര ഗവൺമെന്റ്. രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ടോടെ തീയതി നീട്ടിയത്. പാലക്കാട്ടിൽ നിന്ന് ഫൈസൽ അലിമുത്ത്.
1: കർഷകരുടെ ആവശ്യപ്രകാരമാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. പോർട്ടൽ 6 തുറന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം രജിസ്ട്രേഷൻ 9 ആരംഭിച്ചത്. ഇതിനിടെ 2 അവധി ദിവസങ്ങൾ കൂടി വന്നതോടെ ഒട്ടേറെ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. തീയതി നീട്ടി നൽകിയതോടെ കൂടുതൽ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ അവസരം ലഭിക്കും.

0: സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് പദ്ധതിയിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്.
1: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ ഇന്ന് വിധിച്ചേക്കും. പാലക്കാട്ട് 4 അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമരാക്ഷൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2025 ജനുവരി 27-നായിരുന്നു നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം. ഇപ്പോൾ കിട്ടിയത് പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ വിധിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പാലക്കാട് 4 അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി നിർണയിച്ചത്. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടത്തും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്ത പ്രദേശത്ത് വിദഗ്ധ സമിതിയുടെ പരിശോധന തുടങ്ങി. കാലിക്കട്ട് NITയിലെ പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, NCESS പ്രതിനിധി ശീലേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി വ്യാജ ഫോൺ കോൾ വന്ന സംഭവത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. ഏതാനും ദിവസം മുമ്പാണ് വ്യാജ ഫോൺ കോൾ ലഭിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5 തുറക്കും. നാളെ പൂജകൾ ഉണ്ടാകില്ല. കർക്കിടകം 1 മറ്റന്നാൾ മുതൽ നട അടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ ഉണ്ടാകും. തിരക്കൊഴിവാക്കാൻ വെർച്വൽ ക്യൂ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഭക്തർ ദർശനത്തിനെത്തണം. വിവിധ ഡിപ്പോകളിൽ നിന്ന് KSRTC ബസ് സർവീസ് നടത്തും. ഗ്രാമ പൈതൃകത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കി കോട്ടയത്ത് സംക്രമ വാണിഭ മേളയ്ക്ക് നാളെ തുടക്കമാകും. ഇതോടനുബന്ധിച്ച് സംക്രാന്തി വിളക്കമ്പലത്തിൽ കർക്കിടക സംക്രമ ഉത്സവവും നാളെയാണ്. ചരിത്രപ്രസിദ്ധമായ പാക്കിൽ സംക്രമ വാണിഭം ജൂലൈ 17 ആരംഭിക്കും. കോട്ടയത്ത് നിന്ന് ദേവിക എസ് നായർ.
2: നഗരസഭയുടെ നേതൃത്വത്തിൽ സംക്രാന്തിയിൽ നടക്കുന്ന മേളയിൽ നാളെ ഉച്ചയ്ക്ക് കച്ചവടം ആരംഭിക്കും. ഉച്ച കഴിഞ്ഞ് 3 സംക്രാന്തി AKT ഭവനിൽ കൃഷിഭവനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന കൺവെൻഷൻ മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 സംക്രാന്തി സംക്രമ വാണിഭ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. സംക്രാന്തിയിൽ ഒരു ദിവസം മാത്രമാണ് മേള. അതേസമയം പാക്കിൽ ധർമ്മശാസ്ത ക്ഷേത്രത്തിന് എതിർവശത്തുള്ള പടനിലം മൈതാനത്ത് വെള്ളിയാഴ്ച മുതൽ 1 പാക്കിൽ വാണിഭം നടക്കും. കാർഷിക പണി ആയുധങ്ങൾ, മൺചട്ടികൾ, ഇരുമ്പ് സാധനങ്ങൾ തുടങ്ങിയവയുമായി കച്ചവടക്കാരെത്തും.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ 2 സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്നലെ രാത്രി 1 സെമിയിൽ ഫ്രാൻസിനെതിരെ ആധികാരിക ജയത്തോടെ സ്പെയിൻ ഫൈനലിലെത്തി. ടെക്സസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത 2 സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മത്സരം. കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപമായ നോക്കുവിദ്യാ പാവകളിയെ ലോകശ്രദ്ധയിലേക്ക് നയിച്ച പ്രശസ്ത കലാകാരി മോനിപ്പള്ളി പങ്കജാക്ഷി കോട്ടയത്ത് അന്തരിച്ചു. 90 വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. നോക്കുവിദ്യാ പാവകളി എന്ന അപൂർവ കലാരൂപത്തെ ജീവനോടെ നിലനിർത്തിയ അവസാനത്തെ കണ്ണികളിൽ പ്രമുഖയായിരുന്നു അവർ. സംസ്കാരം പിന്നീട് നടത്തും. കണ്ണൂർ കുടിയാൻമല പൂപ്പറമ്പിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അസം സ്വദേശിയായ ഫിലിപ്പാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരി ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കോഴിക്കോട് ജില്ലയിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായ ബോർഡുകളും ബാനറുകളും കമാനങ്ങളും ഉടൻ നീക്കം ചെയ്യണമെന്ന് തദ്ദേശ ഭരണവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ നിർദ്ദേശം നൽകി. ഫ്ളക്സ് ഉൾപ്പെടെ നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചും അനുമതിയില്ലാതെയും ബോർഡുകൾ സ്ഥാപിച്ചവർക്കെതിരെ പോലീസ് സഹായത്തോടെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകളും ഹോർഡിംഗുകളും സ്ഥാപിച്ചവർ തന്നെ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. സ്വർണവില വർദ്ധിച്ചു. പവന് 560 കൂടി 1,05,280 ഗ്രാമിന് 13,160 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് യുവശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാരിസ്ഥിതിക പഠനം നടത്താതെ അതിവേഗ റെയിലിന് ഭൂമി ഏറ്റെടുക്കില്ലെന്നും മുഖ്യമന്ത്രി. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് 5 തുറക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ആകാശവാണി കണ്ണൂർ.
4: ആരോഗ്യദീപ്തി.
5: എല്ലാ വർഷവും ജൂലൈ മാസം ഡെങ്കിപ്പനി വിരുദ്ധ മാസമായി ആചരിക്കുന്നു. കൊതുകുജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാനും ജനപങ്കാളിത്തം ഉറപ്പാക്കാനുമാണ് മാസം മുഴുവൻ വിപുലമായ ബോധവൽക്കരണവും കൊതുക് നശീകരണ പരിപാടികളും സംഘടിപ്പിക്കുന്നത്. ഡെങ്കിപ്പനി വിരുദ്ധ മാസാചരണത്തോടനുബന്ധിച്ച് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സി സച്ചിൻ സംസാരിക്കുന്നതാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ.
6: കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ വ്യാപകവും അതുപോലെ തന്നെ ഗുരുതരമാകാൻ സാധ്യതയുമുള്ള ഒന്നാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയുടെ വ്യാപനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ലോകമെമ്പാടും പ്രതിവർഷം 5 കോടിയോളം ജനങ്ങളെ ഈ രോഗം ബാധിക്കുന്നതായിട്ടാണ് ലോകാരോഗ്യ സംഘടന തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഏകദേശം 500,000 പേർക്ക് രക്തസ്രാവത്തോടുകൂടിയ ഡെങ്കിപ്പനി ഉണ്ടാകുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ ഈ ഡെങ്കിപ്പനി മാരകമായ ഒന്ന് അല്ല, രോഗം വന്നു പോകാം. എന്നാൽ രക്തസ്രാവത്തോടുകൂടി ഉണ്ടാകുന്ന ഡെങ്കിപ്പനി ഒരുപക്ഷെ മരണകാരണമായേക്കാം. അതുകൊണ്ടാണ് ഡെങ്കിപ്പനിയെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി എന്നുള്ളത്. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ ഡെങ്കിപ്പനി പരത്തുന്നത്. ഡെങ്കിപ്പനിക്ക് കാരണം ആകുന്നത് ഡെങ്കി എന്ന പേരിൽ തന്നെയുള്ള വൈറസാണ്. ഈ വൈറസ് ഈ കൊതുകുകൾ കടിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഈ കൊതുകുകൾ നമ്മളെ കടിക്കുന്നത് ഈ വൈറസിനെ കുത്തിവെക്കാനല്ല, മറിച്ച് ആ പെൺ കൊതുകുകൾക്ക് അതിൻ്റെ അണ്ടോൽപാദനം, പ്രത്യുൽപാദനം തുടങ്ങിയ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് മീൽ കിട്ടാനാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഡെങ്കി വൈറസ് ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കടിക്കുമ്പോൾ, അതായത് ഡെങ്കിപ്പനി ബാധിതനായ രോഗിയെ കടിക്കുമ്പോൾ ആണ് ഈ പറയുന്ന കൊതുകുകളുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് കടക്കുന്നത്. അതിനുശേഷം ഈ വൈറസ് ഇതിൻ്റെ ഉമിനീരിലേക്ക് എത്തുകയും ഈ പറയുന്ന കൊതുക്, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ കൊതുക് മറ്റൊരു ആളെ കടിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് ഈ ഉമിനീർ കുത്തിവെക്കുമ്പോൾ അതുവഴി ഈ വൈറസ് അയാളുടെ ശരീരത്തിലേക്ക് കടക്കുകയും അങ്ങനെ അയാൾക്ക് രോഗം വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ കൊതുകിൻ്റെ വൈറസ് ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് കണ്ടു തുടങ്ങും. ആ തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ പനി, അതുപോലെ തന്നെ കണ്ണിൻ്റെ പിറകിലെ വേദന, വെളിച്ചത്തിലേക്ക് നോക്കാൻ പ്രയാസം, ഒരുപക്ഷെ ശരീരത്തിൽ തൊലിപ്പുറത്ത് തടിപ്പുകളോ പാടുകളോ പ്രത്യക്ഷപ്പെടുക എന്നിവയാണ്. ഇതിൽ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ രീതിയിലുള്ള ശക്തമായിട്ടുള്ള പനി, അതുപോലെ തന്നെ കണ്ണിൻ്റെ പിറകിലെ വേദന, തലവേദന തുടങ്ങിയവയൊക്കെ ഉണ്ട് എങ്കിൽ, അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ അതൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ഡെങ്കിപ്പനിയാണ് എന്ന് സംശയിക്കാം. ഇത്തരത്തിലുള്ള പനി ആരംഭിക്കുകയാണ് എങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നന്നായിട്ട് വിശ്രമിക്കുക എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള വൈറൽ അസുഖങ്ങൾക്കും അത് മറ്റു രീതിയിലുള്ള അസുഖങ്ങൾക്കായി കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് വിശ്രമം ആണ്. അങ്ങനെ 1-2 ദിവസം വിശ്രമിക്കുകയും ഒരുപക്ഷെ പനി കുറയുന്നതിനായിട്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ, ഒരുപക്ഷെ ഒരു പാരസെറ്റമോൾ ഗുളികയൊക്കെ നമുക്ക് കഴിക്കുകയും ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ തരത്തിലുള്ള വിശ്രമത്തിൻ്റെ ശേഷവും പനി കുറയുന്നില്ല എങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും വൈദ്യസഹായം തേടണം. ഇല്ലെങ്കിൽ ഈ രോഗം ഒരുപക്ഷെ ഗുരുതരം ആകാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് ഡെങ്കിപ്പനിയാണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അത് ചെയ്യുകയും വേണം. രോഗം ഒരുപക്ഷെ ഗുരുതരമാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ രോഗം ഗുരുതരമാകുന്ന ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് നേരത്തെ പറഞ്ഞ തൊലിപ്പുറത്ത് വരുന്ന ആ തടിച്ച പാടുകൾ, ചിലപ്പോൾ അത് കൂടുതലാവുക, അതുപോലെ തന്നെ രക്തസ്രാവം, അത് ഒരുപക്ഷെ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ ഒക്കെ രക്തം വരിക, തീവ്രമായിട്ടുള്ള രീതിയിലുള്ള വയറുവേദന, മലം കറുത്ത രീതിയിൽ പോവുക, അതുപോലെ തന്നെ ശ്വാസതടസ്സം, കൈകൾ തണുത്ത് മരവിക്കൽ തുടങ്ങിയവയൊക്കെയാണ്. അതുപോലെ തന്നെ ഇത് മാരകമാവുന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് ഒരുപക്ഷെ മയക്കം, അതായത് ബോധക്ഷയം പോലെയുള്ള കാര്യങ്ങളും ഒരുപക്ഷെ മരണവും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിയുടെ കാര്യത്തിനകത്ത് ചികിത്സ ഒരിക്കലും വൈകിക്കാനായിട്ട് പാടുള്ളതല്ല. നമ്മൾക്ക് ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിർബന്ധമായും നമ്മൾ വൈദ്യസഹായം തേടുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ടെസ്റ്റുകൾ ചെയ്യുക, ഒരുപക്ഷെ അഡ്മിറ്റ് ആയിട്ട് തന്നെ ചികിത്സകൾ ആരംഭിക്കുകയും വേണം. ഇത്തരത്തിലുള്ള ഈ പറയുന്ന രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ പറയുന്ന ഡെങ്കിപ്പനി പരത്തുന്നത്. അതായത് ഡെങ്കി വൈറസിനെ ഒരു രോഗിയുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് ഈ പറയുന്ന ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. അപ്പോൾ ഈ കൊതുകിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ കൊതുകിൻ്റെ കടിയേൽക്കുന്നത് തടയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഈ കൊതുകിൻ്റെ കാര്യത്തിൽ, ഈഡിസ് കൊതുകിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്, ശുദ്ധജലത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകാണ് ഈ പറയുന്ന ഈഡിസ് കൊതുക് എന്ന് പറയുന്നത്. ശുദ്ധജലം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് സാധ്യതയുള്ള ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ ആയ, നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന ചെറിയ ചിരട്ട, മുട്ടത്തോട്, വിറകുകൾ മൂടിവയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റ്, അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന ബോട്ടിലുകൾ എന്നിവിടങ്ങളിലൊക്കെ ഈ പറയുന്ന ഈഡിസ് കൊതുക് വളരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ, നമ്മൾ വീടിൻ്റെ അകത്ത് ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്തുന്ന മണി പ്ലാന്റ് തുടങ്ങിയ ഇൻഡോർ ചെടികൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ട്രേ, അതുപോലെ തന്നെ ചിലപ്പോൾ വീടിൻ്റെ ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഈ പറയുന്ന ഈഡിസ് കൊതുക് വളരാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന ഈഡിസ് കൊതുക് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളിൽ, ചെറിയ വെള്ളക്കെട്ടുകളിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു 7 മുതൽ 10 ദിവസം വരെ കൊണ്ട് തന്നെ അതിൻ്റെ ലാർവ വിരിഞ്ഞ് പുതിയ കൊതുകുകൾ പുറത്തേക്ക് വരും. ഈ പറയുന്ന ഡെങ്കിപ്പനി അതുപോലെ തന്നെ ഈഡിസ് കൊതുകിൻ്റെ കാര്യത്തിനകത്ത് ഒരു കാര്യം ഉള്ളത്, അതിന് ട്രാൻസ് ഒവേറിയൽ ട്രാൻസ്മിഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രോഗബാധിതനായിട്ടുള്ള വ്യക്തിയെ കടിച്ചു കഴിഞ്ഞാലാണ് ആ ഈഡിസ് കൊതുകിൻ്റെ ശരീരത്തിലേക്ക് ഇതിൻ്റെ വൈറസ് കടക്കുന്നത്. ആ കൊതുക് പിന്നീട് മറ്റൊരാളെ കടിക്കുമ്പോൾ അയാൾക്ക് രോഗം വരും, ആ വൈറസ് അയാളുടെ ശരീരത്തിലേക്ക് കടന്നുകൊണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇതിനകത്തൊരു ട്രാൻസ് ഒവൈറൽ ട്രാൻസ്മിഷൻ ഉള്ളത്. അതായത് ഈ പറയുന്ന ഈഡിസ് കൊതുക് അത് പിന്നീട് ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടകളിലേക്കും ഇതിൻ്റെ വൈറസിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ആ കൊതുക് ഇടുന്ന മുട്ടകളിലും ഇതിൻ്റെ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ തന്നെ ആ മുട്ട വിരിഞ്ഞ് വരുന്ന മറ്റ് ചെറിയ കൊതുകുകളിലും ഇതിൻ്റെ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു ഈഡിസ് കൊതുക് അത് ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് ഇടുന്ന എല്ലാ മുട്ടകളിലും ഇതിൻ്റെ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും അത്തരത്തിൽ വിരിഞ്ഞ് വരുന്ന മറ്റ് ചെറിയ കൊതുകുകൾ അത് മറ്റുള്ളവരെ കടിക്കുമ്പോൾ അതിനേക്കും ആ പറയുന്ന വൈറസ് മൂലമുള്ള അസുഖം ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിൽ ഒരു കൊതുക് സാധാരണഗതിയിൽ ഒരുപക്ഷെ 100 മുതൽ 200 വരെ മുട്ടകൾ ഒരു തവണ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഒരു കൊതുകിൻ്റെ ജീവിത കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 28 ഡേയ്സ് വരെയാണ്. ആ ഒരു കാലയളവിനുള്ളിൽ ഒരു 3-ോ 4-ോ തവണ ഈ പറയുന്ന കൊതുക് മുട്ടയിട്ടേക്കാം. അത്തരത്തിൽ ഒരു 300-ോ 400-ോ പുതിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈഡിസ് കൊതുകുകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ പോലും അത് വലിയ രീതിയിലുള്ള ഔട്ട്ബ്രേക്ക് ആയിട്ട് മാറുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഈഡിസ് കൊതുക് മുട്ടയിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊതുകുകൾ പൊതുവെ മുട്ടയിട്ട് കഴിഞ്ഞാൽ 7 മുതൽ 10 ദിവസം കൊണ്ടുവന്ന് തന്നെ അതിൻ്റെ മുട്ട വിരിഞ്ഞ് അത് ലാർവ, പ്യൂപ്പ തുടങ്ങിയ സ്റ്റേജിലേക്ക് പോയിട്ട് പുതിയ കൊതുകുകളായിട്ട് മാറും എന്ന് പറഞ്ഞു. ഈ തരത്തിൽ അതിൻ്റെ ആ ഒരു വെള്ളത്തിലുള്ള ലൈഫ് സൈക്കിൾ നടക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടാതെ വരികയാണ് എങ്കിൽ അതിൻ്റെ ആ പ്യൂപ്പ സ്റ്റേജിൽ നിന്നും അതിന് ഒരു സ്പോർ എന്നുള്ള സ്റ്റേജിലേക്ക് മാറാനായിട്ട് സാധിക്കും. അതായത് വെള്ളമുള്ളപ്പോൾ ഈ കൊതുക് മുട്ടയിട്ടു, പക്ഷേ പിന്നീട് വെള്ളം വറ്റിപ്പോയി, അല്ലെങ്കിൽ വെള്ളം അത് ഉണങ്ങിപ്പോയി എങ്കിൽ ആ പ്യൂപ്പൽ സ്റ്റേജിൽ നിന്നും അതിനകത്തേക്ക് അതിന് ഒരു സ്പോർ എന്നുള്ള സ്റ്റേജിലേക്ക് മാറാനായിട്ട് സാധിക്കും. ആ സ്പോർ എന്നുള്ളത് എക്സ്ട്രീംലി റെസിസ്റ്റൻറ്റ് ടു ഹീറ്റാണ്. അതായത് വളരെയധികം തീക്ഷ്ണമായ ചൂടിനെ പോലും അത് അതിജീവിക്കും. അത് ഏകദേശം 6 ദിവസം മുതൽ 1 വർഷം വരെ അത് അതിജീവിച്ച് ആ രീതിയിൽ നിൽക്കുകയും ചെയ്യും.
5: ഡെങ്കിപ്പനി വിരുദ്ധ മാസാചരണത്തോടനുബന്ധിച്ച് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സി സച്ചിൻ സംസാരിച്ചതിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാം നാളെ ആരോഗ്യദീപ്തിയിൽ. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാറിലൂടെ ലക്ഷ്യമിടുന്നു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18%ത്തോളവും തുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും 12% വരെയും ഈടാക്കിയിരുന്ന തീരുവ ഇതോടെ പൂർണ്ണമായും ഒഴിവായി. യുകെ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിക്കാൻ ഇത് മാർഗമൊരുക്കും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത ഇതിലൂടെ വർദ്ധിക്കുമെന്നും ഐടി, ബിസിനസ് സർവീസ് തുടങ്ങിയ രംഗങ്ങളിലെ ഇന്ത്യൻ നൈപുണ്യത്തിന് കരാർ പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ യുകെയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ചടങ്ങിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: ഇന്ത്യ യുകെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും ഇന്ത്യൻ കയറ്റുമതിക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൈൻ ഹുസൈദ് ചൂണ്ടിക്കാട്ടി. ഈ കരാർ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ കേരളത്തിലെ പ്രധാന മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷ. മറയൂർ ശർക്കര, കപ്പ ചിപ്സ് എന്നീ ഇനങ്ങളാണ് യുകെയിലേക്കുള്ള ആദ്യ ചരക്കിൽ കയറ്റി അയക്കുന്നത്.
0: സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു.
2: പ്രോജക്റ്റ് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്റ്റ് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്റ്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. യുവാക്കളുടെ ഊർജ്ജവും പ്രതിഭയും പുത്തൻ ആശയങ്ങളുമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് ഇന്ന് 11 വർഷം. രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയ്ക്ക് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം നൽകുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. യുവതലമുറയ്ക്ക് പ്രായോഗിക നൈപുണ്യങ്ങൾ ഉറപ്പുവരുത്തി അവരെ തൊഴിൽ ക്ഷമതയുള്ളവരാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ഫോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഹോർമോസിലൂടെ സഞ്ചരിക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും ആക്രമണങ്ങൾ തുടരുമെന്നും അടുത്തയാഴ്ചയോടെ ഇത് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളിലേക്കും പാലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ബഹ്റിനിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി. കുവൈറ്റിലെ അലി സലേം ബേസിൽ AQ-9 ഡ്രോണുകൾ വിന്യസിച്ചിരുന്ന ട്രംപ് ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസിലൂടെ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സംഘർഷ മേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി പ്രത്യേക ദൌത്യത്തിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടക്കം കുറിച്ചു. കപ്പലുകളുടെ തത്സമയ നിരീക്ഷണം ഉറപ്പുവരുത്തുമെന്നും ഉന്നതതല അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. UN രക്ഷാസമിതി പരിഷ്കരിക്കുന്നതിലും ആഗോള സംഘർഷങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിലുമുണ്ടായ പരാജയം ഐക്യരാഷ്ട്രസഭയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കുറച്ചതായി ഇന്ത്യ. നിലവിലുള്ള ആഗോള യുദ്ധങ്ങളിലും തർക്കങ്ങളിലും അർത്ഥപൂർണമായി ഇടപെടാൻ രക്ഷാസമിതിക്ക് സാധിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് കുറ്റപ്പെടുത്തി. ഇത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാനുള്ള സംഘടനയുടെ ശേഷിയെ ചോദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു.
4: The underlying reason for inadequacies of the Security Council is evident. An 80-year-old architecture designed for the 1940s is ill-equipped to address contemporary challenges. As a collective, the UN has not been able to move the needle on reforming the Security Council. The discussions so far have been limited to an endless cycle of prepared statements under the IGN framework. Action points 39 to 41 of the pact have largely remained on paper. This is untenable and must change.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. ജലന്ധർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച മറ്റ് 74 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. അമൃത്സറിനെ വാരാണസിയുമായി ബന്ധിപ്പിക്കുന്ന സന്ത് രവിദാസ് എക്സ്പ്രസ് പ്രധാനമന്ത്രി ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒഡീഷയിലെ വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നാളെ. രഥയാത്രയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളും സുരക്ഷാ നടപടികളും പൂർത്തിയായി. രഥോത്സവത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിനകത്തും വിദേശത്തുനിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ഫ്രാൻസിനെ എതിരില്ലാത്ത 2 സ്പെയിൻ പരാജയപ്പെടുത്തിയത്. രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രകൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:15 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടി

0: പ്രിയ ശ്രോതാക്കളെ, പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ ഗാനാന്വേഷണ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0497295600. മറ്റൊരു നമ്പർ 9495991015. ഇന്നത്തെ വിജയിക്കുള്ള റേഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെല്ലൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ ആ ഹലോ, ഇതാരാണ് വിളിക്കുന്നത്? വിളിക്കുന്നത് ആരാണ്? ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, ആ പേര് പറയൂ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ നിങ്ങളുടെ പേര് പറയൂ. മണി നിലമ്പൂർ, അങ്ങനെയല്ലേ പറഞ്ഞത്? ആദ്യമായിട്ടാണ് ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നത് നിങ്ങൾ അല്ലേ? ആ ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. കിട്ടാറില്ല അല്ലേ? അപ്പൊ നിലമ്പൂരിൽ നിന്നാണ് ഇന്നത്തെ ആദ്യത്തെ കോള്. പല്ലവി അനുപല്ലവി പരിപാടിയിൽ ഞാൻ ഹമ്മിങ് ആണ് കേൾപ്പിക്കുന്നത്. അതെയോ? ആ ആ കേട്ടു. മണി, സഹായത്തിന് ആരെങ്കിലൊക്കെ ഉണ്ടാവില്ലേ വീട്ടില്? സഹായത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് സ്ട്രെയിറ്റ് പ്രോഗ്രാമിലേക്ക് പോവാം. മറ്റ് വിശേഷങ്ങൾ പിന്നൊരിക്കൽ പറയാം. ഇപ്പം ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് ഒരു പാട്ടിൻ്റെ ഹമ്മിങ് ആണ്. അപ്പം ഏതാണ് പാട്ടെന്ന് ഹമ്മിങ്ങിലൂടെ തിരിച്ചറിയണം. ഹമ്മിങ്ങിലൂടെ ആ അതെ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ശ്രമിച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ ഏതായാലും പ്ലേ ചെയ്യട്ടെ. പ്ലേ ചെയ്യാണേ, ഹമ്മിങ് പ്ലേ ചെയ്യാണ്. ഏതാന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കണം, ശ്രമിക്കണം. ഓക്കെ
1: ഓക്കെ,
0: കേൾക്കുന്നുണ്ടോ?

0: ഹലോ മണി, പാട്ട് മനസ്സിലായോ ഏതാന്ന്? ഹമ്മിങ് കേട്ടിട്ട് മനസ്സിലായി. ആ ശബ്ദം ആരുടേതാന്ന് തിരിച്ചറിഞ്ഞോ? ശബ്ദം ആരുടേതാന്ന് തിരിച്ചറിഞ്ഞോ? വരട്ടെ, മണി ഉദ്ദേശിച്ചത് തന്നെയാണ്, പാടു. ഏതാണ് പാടു? ആ പാടു, ഞാൻ ചെറുതായിട്ടേ കേട്ടുള്ളൂ. മണി പാടിയേ. ഇവിടെ ക്ലാപ്പ് വന്നു കഴിഞ്ഞു, അപ്പൊ ഇനി അതൊന്ന് മൂളിക്കൂടെ? അതൊന്ന് പാടു കേൾക്കട്ടെ. മണി പറഞ്ഞത് കറക്റ്റാണ്, അതൊന്ന്
1: പാടിക്കൊള്ളൂ.
0: ആ അതന്നെ പാടു. ചിത്രം അതല്ല, പാട്ടതാണ്. പാട്ട് ഏതായാലും ഐഡന്റിഫൈ ചെയ്തു.
1: ചിത്രം
0: രജനീ കദംബങ്ങൾ മിഴിച്ചിമ്മിയില്ല, മദനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി. മണി ഏതായാലും സോങ് ഐഡന്റിഫൈ ചെയ്തു. അവളുടെ രാവുകൾ എന്നുള്ള ചിത്രത്തിലെ പാട്ടാണിത്. ബിച്ചു തിരുമലയുടെ
1: വരികൾ
0: അതന്നെ അതന്നെ പാട്ട്. ഷുവർ, അതില്ലേ, ഞാൻ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞു, മണി കേട്ടില്ല
1: തോന്നുന്നു.
0: ഓക്കെ ഓക്കെ, ഏതായാലും

0: പറഞ്ഞു.
1: ചാമര അല്ല, ഞാൻ പറഞ്ഞില്ലേ അവളുടെ രാവുകളിലെ പാട്ടാണ്. ഇപ്പൊ ഒക്കെ ക്ലിയർ ആയി എനിക്ക് തോന്നുന്നു. ഫോണിനെന്തോ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായി
0: തോന്നുന്നു.
1: അതെ, അതുകൊണ്ടാണ് അല്ലെ. ഏതായാലും പാട്ട്
0: അവളുടെ
1: രാവുകൾ ഏതായാലും പാട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. കേൾക്കാറുണ്ട്, നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടതല്ലേ അല്ലെ. എത്രയോ പ്രാവശ്യം കേട്ട പാട്ടുകളാണ്, എത്ര കേട്ടാലും മതിവരാത്ത പാട്ടുകളാണ് എസ് ജാനകി പാടി വെച്ചിട്ടുള്ള അല്ലെ. ആ ഒരു സ്വരമാധുര്യം ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് വാത്സല്യമായാലും പ്രണയമായാലും അല്ലെ, കാത്തിരിപ്പായാലും ഇനി താരാട്ടായാലും വിരഹമായാലും ഭക്തിയും എല്ലാം തന്നെ ശരിക്കും ആ ഒരു സ്വരമാധുര്യത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എത്ര
0: കേട്ടാലും
1: ഓ ഉത്തര ശരിയായി. ഇനി നമുക്ക് ലാസ്റ്റ് വരെ ഒന്ന് കേൾക്കൂ പ്രോഗ്രാം ക്ഷമയോടെ, നമുക്ക് നോക്കാം അല്ലേ. റേഡിയോ സമ്മാനമായിട്ട് വരുമോന്ന് അറിയില്ല. ഏതായാലും ഈ പാട്ട് നമുക്കൊന്ന് മുഴുവനായിട്ട് കേൾക്കാം. ഓക്കെ
0: ഓക്കെ
1: ഓക്കെ ബൈ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

അടുത്ത കോൾ എടുക്കട്ടെ. ഹലോ ഹലോ, ഇതാരാണ്? പേര് പറയൂ. ആ, നവാസ് മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഈ പരിപാടിയിലേക്ക്? വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് സമ്മാനമൊക്കെ എങ്ങനെ? അതെയോ? ആ, അതെന്താണാവോ? ആ, അപ്പോഴേ ആ ഇതൊരു ഹമ്മിങ് ആണ് കേൾപ്പിക്കുന്നത്. അപ്പൊ നവാസ് പാട്ട് ഏതാന്നൊന്ന് തിരിച്ചറിയണം, പല്ലവി പാടുകയും ചെയ്യണം. നമുക്കൊന്ന് ശ്രമിച്ചൂടെ? എന്നാ ഞാൻ കൊടുക്കുകയാണേ, പാട്ട് കൊടുക്കുകയാണ്.

0: നവാസ്, പാട്ട് മനസ്സിലായില്ലേ? ആരാ പാടിയെന്ന് മനസ്സിലായിട്ടില്ലേ? പാട്ട് വരട്ടെ.
1: തുറന്ന മുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീ? സ്വപ്നം കാണാറുണ്ടോ? അതല്ലേ?
0: അതന്നെ. അതിന്റെ അടുത്ത വരി വരുന്നില്ല. അതിന്റെ അടുത്ത വരി വരുന്നില്ല അല്ലേ?
1: അത് മനസ്സിലുണ്ട്,
0: മനസ്സിലുണ്ട്. സ്വർണ ചിറകുകൾ ചൊരുക്കിയൊതുക്കി വസന്ത രാത്രിയിൽ സ്വർണമുഖിലെ വീണ്ടും
1: വിളിക്കേ.
0: ഓ, എന്നിട്ടാണോ? പാടിയില്ലേ, പാടിയില്ലേ അല്ലേ? സ്വർണമുഖിലെ പാടി. ചിത്രം ഓർക്കുന്നോ ഏതാണെന്ന്? ഓർക്കുന്നോ? പോട്ടെ, പാട്ട് പാട്ട് ഏതാന്നുള്ളത് പറഞ്ഞല്ലോ അല്ലേ? ഇത് ഞങ്ങളുടെ കഥ. അതിലാണ് ജോൺസൺ മാഷ്, പി ഭാസ്കരൻ മാഷ് ഒരുക്കിയ പാട്ടാണ്. നല്ലൊരു പാട്ട്. എസ് ജാനകി പാടിയ എത്രയോ പാട്ടുകളിലും അല്ലേ? ഏതൊക്കെ പാട്ട് കേട്ടാൽ ഇപ്പോഴും നമ്മൾ പെട്ടെന്നത് തിരിച്ചറിയും, എവിടുന്നാണെങ്കിലും അല്ലേ? നമുക്ക് ഏത് മൂഡ് ക്രിയേഷനിലുള്ള ഗാനമായാലും ശരിക്കും അതിൻ്റെ ഒരു തനിമ ചോരാതെ തന്നെയാണ് ജാനകി മാം പാടി വെച്ചിട്ടുള്ളത്. അത്രയും വളരെ അനായാസം പാടാൻ അല്ലേ? അത് അതൊരു കഴിവ് ജാനകിമയ്ക്ക് സ്വന്തം. അത് ഏത് കാലഘട്ടത്തിലെ പാട്ടുകളും ശരിക്കും നമുക്ക് വിവിധങ്ങളായ ഓർമ്മകൾ തന്നെയാണ് ചില പാട്ടുകളൊക്കെ തരുന്നത് അല്ലേ? അപ്പം നമുക്ക് പാട്ട് മുഴുവനായിട്ടൊന്ന് കേട്ടാലോ? ഏതായാലും പരിപാടി തീരുന്നവരെ കാത്തിരിക്കൂ കേട്ടോ. നമുക്ക് നോക്കാം റേഡിയോ സമ്മാനമായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയാലോ അല്ലേ? ഓക്കെ നവാസ്, വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഓക്കെ, ബൈ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: അടുത്ത കോള്. ആരാ വിളിച്ചിരിക്കുന്നത് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ,
0: ഇതാരാ വിളിക്കുന്നത് പറയൂ.
1: ഞാൻ രാജീവ് ഏഴിലോട് വിളിക്കുന്നത്. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്.
0: ഇപ്പോഴെവിടുന്ന വിളിക്കുന്നത്? പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല.
1: ഇല്ല, പ്രൈസ് ഒന്നും കിട്ടിയില്ല.
0: എവിടുന്ന വിളിക്കുന്നെന്ന് പറഞ്ഞു? ഡൽഹിയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോഴും നാട്ടിൽ വന്നതാണോ? ഇനി എപ്പോഴാണ് തിരിച്ചു പോണത്? അതെയോ, നമുക്ക് റേഡിയോ കിട്ടോ പ്രൈസ്? അല്ല, എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് വളരെ അനായാസം നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് കേട്ടാ. ഞാൻ അധികം പറഞ്ഞിട്ട് എന്താ പറയാ, അതെ അതെ ട്രൈ ചെയ്യാം. അല്ല, അത് ഷുവർ ആയിട്ട് കിട്ടിയിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പൊ നോക്കാം, ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല, അബദ്ധത്തിൽ ഞാൻ പാടിപ്പോയാലോ. അപ്പൊ അതുകൊണ്ട് വേഗം ഞാൻ കേൾപ്പിക്കുകയാണ് കേട്ടോ. ഹമ്മിങ് ആണ്. ഏതാണ് പല്ലവി ഏതാന്നുള്ളത് തിരിച്ചറിയണം. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹമ്മിങ് കേട്ടിട്ട് പാട്ട് ഏതാന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. പാടിക്കോളൂ, അപ്പം തന്നെ പാട്ട് വരും. ഓക്കെ, ട്രൈ ചെയ്യൂ.

हॅलो हॅलो राजीव अवडिल्ले അങ്ങനെ തന്നെയാണ് പാടൂ വരട്ടെ ചിറകുള്ള അല്ല എന്നാലും ആ ചിറകുള്ള വരെത്തി ആ അതിൻ്റെ ഫോർത്ത് ലൈൻ വരട്ടെ ശിശിരങ്ങൾ അതെയോ പക്ഷേ എനിക്ക് നിങ്ങൾ പറയുന്നത് നന്നായിട്ട് കേൾക്കുന്നുണ്ട് ഇപ്പൊ കുഴപ്പമില്ല ആ എനിക്ക് കേൾക്കുന്നുണ്ട് ആ ഏതായാലും അതെയോ പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ ആദ്യത്തെ മ്യൂസിക് വരുമ്പം തന്നെ നമ്മളിത് എത്ര കാലമായി കേൾക്കുന്നല്ലേ അതെ അതെ അല്ല അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഹമ്മിങ് ആണ് ഇതൊക്കെ വളരെ ഈസിയാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് അതിന്റെ അടുത്ത സ്വരം കേൾപ്പിക്കണ്ട അല്ലേ എന്താ വരാ സ്വരങ്ങളാണ് വരാൻ പോണത് അത് കേൾപ്പിക്കുകയേ വേണ്ട ബിജു തിരുമല ശ്യാം ടീം ഒരുക്കിയ പാട്ടാണ് ചിത്രം ഓർക്കുന്നോ ഏതാന്നുള്ളത് ഒരുപാട് ആ ഒരുപാട് പാട്ടുകളൊക്കെ ഉള്ള ഒരു ചിത്രമാണത് മൈനാകം ശ്രുതിയിൽ നിന്നുയരും അതൊക്കെ ഉണ്ട് അതിൻ്റെ അത് തെയ്യാട്ടം ഓക്കേ അതിപ്പോ പാടി ഇനിയിപ്പൊ മാത്രല്ല അതിപ്പോ ഫോണ് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടൊരു നാല് തവണ അവിടെ ഇരുന്ന് എന്തേലും ഉഷാറായിട്ട് പാടും അപ്പൊ ഏതായാലും പാട്ട് പറഞ്ഞു ഇനി നമുക്ക് നോക്കാം ലാസ്റ്റ് വരെ രണ്ടു മൂന്ന് പേരിങ്ങനെ പറയുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം റേഡിയോ കൊണ്ടുപോവാൻ പറ്റുമോ കേൾക്കാറ് എനിവേ നമുക്ക് നോക്കാം ഓക്കെ ഏതായാലും സന്തോഷം പാട്ട് കേൾക്കാം പാട്ട് ഫുള്ളായിട്ട് നമുക്ക് കേൾക്കാം ഓക്കെ ഓക്കെ ബൈ വെൽക്കം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: പല്ലവി അനുപല്ലവി തുടരുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വിളിച്ചിരിക്കുന്നത് ആരാ നോക്കാം. ഹലോ,
1: ഹലോ,
0: പേര് പറയൂ, ആരാ വിളിക്കുന്നത്? പേര് പറയൂ, ആരാ വിളിക്കുന്നത്?
1: സുരേശൻ.
0: ആ, ബക്കളം. ഈ പരിപാടിയിൽ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ?
1: പങ്കെടുത്തിട്ടുണ്ട്.
0: ആഹാ, അതെയോ? അടുത്താണോ അല്ല കുറച്ച് മുമ്പാണോ വിളിച്ചിരിക്കുന്നത്?
1: കഴിഞ്ഞ വർഷം.
0: ആ, കഴിഞ്ഞ വർഷമാണ്. ആ, എന്നിട്ട് പറയാനൊക്കെ പറ്റിയിരുന്നോ? പറയാനൊക്കെ പറ്റിയിരുന്നോ ചോദിക്കോ. അതെയോ? ഓ, റേഡിയോ കിട്ടിയിട്ടാണ് വീണ്ടും ഒന്നും കൂടെ വിളിക്കുകയാണ് അല്ലേ? അയ്യോ, അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാണോ വീണ്ടും ട്രൈ ചെയ്തത്? ആ, അപ്പൊ ഇനി കുറച്ച് പേര്, ഒരുപാട് പേര് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അവർക്കൊക്കെ നമുക്കൊരു റേഡിയോ കൊടുക്കണ്ടേ? എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂലെങ്കിലും അല്ലേ? അപ്പൊ നമ്മൾ സ്വയം ഒന്ന് മാറി നിന്നാൽ അല്ലേ? ഇനി ഒരു ഗ്യാപ്പ് വെക്കണം കേട്ടോ. അപ്പൊ ഞാനിപ്പം ഹമ്മിങ് ആണ് കേൾപ്പിക്കുന്നത്. ഏത് പാട്ടാന്ന് ഐഡന്റിഫൈ ചെയ്യുമല്ലോ, പാടുമല്ലോ. പാട്ട് ഹമ്മിങ് കേൾപ്പിക്കുകയാണേ. ഹമ്മിങ് ആണ്, പാട്ട് ഏതാന്ന് തിരിച്ചറിയണം. കേട്ടോളൂ.

0: हेलो।
1: हेलो। हाँ,
0: हाँ
1: गोपी के नंदन
0: तुम भी वीणयो
1: गोपी के आ
0: ലിറിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അല്ലേ? പക്ഷെ എന്നാലും പാട്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. എന്നു വെച്ചാൽ പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. നമ്മൾ ഈ പാട്ടുകളൊക്കെ എത്രയോ പ്രാവശ്യം ഏത് കാലം മുതൽ കേൾക്കുകയാണ് അല്ലേ? എത്ര ആ പാട്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്തത് എന്ന്
1: പറയുന്നത്.
0: അതെ അതെ, അല്ല അങ്ങനെയല്ല, നമുക്കിപ്പോൾ വേണ്ട പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ. നിങ്ങൾ ട്രൈ ചെയ്യരുത് എന്ന് പറയാനും പറ്റില്ല, എല്ലാം അറിയുന്നതാണ്. അതാണ് വേറൊരാൾക്ക് മനസ്സിലാവും, അയ്യോ എനിക്കായിരുന്നു. അതെ അതെ.

0: ഏതാന്നുള്ളത്.
1: വരുത്തില്ല.
0: ശരിക്കും പറഞ്ഞാൽ
1: പാട്ടിലുള്ള ഏതൊക്കെ എലിമെന്റിന് എല്ലാം
0: അതെ അതെ
1: കേൾക്കുമ്പോൾ
0: അതെ
1: പാടുന്നത്.
0: അതെ എസ് ജാനകിയുടെ ഇപ്പം നമ്മൾ ഏത് പാട്ടാണ് ഇഷ്ടം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അല്ലെ ഒരു വാക്കിലോ അല്ലെ ഒരു ദിവസം പറഞ്ഞാലോ തീരില്ല അല്ലെ. ആ
1: ഇല്ല
0: പാട്ടിന് കൊടുക്കുന്ന എക്സ്പ്രഷൻസ്, ആ ഡയനാമിക്സ്, പിന്നെ ഏതൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഫീലില്ലേ, അത്
1: അതെ
0: എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അല്ലേ.
1: അതെ
0: അപ്പോൾ
1: അതെ
0: ഇനിയും ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്, നമുക്ക് അടുത്ത ഹമ്മിങ്ങിലേക്കും പോകണം. അപ്പോൾ ഏതായാലും ഈ ചിത്രം ഏതാന്ന് അറിയുമല്ലോ അല്ലേ, കാറ്റത്തെ കിളികൂടിലെ പാട്ടാണിത്. കവാലം ജോൺസൺ ടീമൊരുക്കിയ പാട്ടാണ്. പാട്ട് കേൾക്കാം നമുക്ക് മുഴുവനായിട്ട്. ഓക്കെ ശരി, വിളിച്ചതിൽ സന്തോഷം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോടൻ കണ്ണൂർ

0: പല്ലവി അനുപല്ലവി പരിപാടി തുടരുകയാണ്. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്? പേര് പറയൂ.
1: ഹലോ, ശാന്തകുമാരി.
0: എവിടുന്നാ വിളിക്കുന്നേ?
1: കുറ്റിയാടി.
0: കുറ്റിയാടി. കുറ്റിയാടി എന്ന് പറയുമ്പോൾ കോഴിക്കോട് അങ്ങോട്ടാണോ?
1: കുറ്റിയാടി
0: കോഴിക്കോടല്ലേ?
1: ആ, കോഴിക്കോട്. കോഴിക്കോട്.
0: ആ ചേച്ചി, ആദ്യമായിട്ടാണ് ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നേ? ആണോ? സന്തോഷം. ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ?
1: ഒരു തവണ കിട്ടി, പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, കട്ടായി പോയി.
0: അയ്യോ, അപ്പൊ എനിക്ക് തോന്നുന്നു ആ പരിഭവവും സങ്കടവും ഒക്കെ കൂടെ നമുക്കിന്ന് തീർക്കാൻ തോന്നുന്നു അല്ലേ?
1: ഞാൻ കൊറേ തവണ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു. അമ്മയുടെ പാട്ടുകൾ മാത്രല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു.
0: അല്ല, എനിക്ക് തോന്നുന്നു അധികം പരിചിതമായ എന്താ പറയുക, ഹമ്മിങ്സ് ആണ് കേൾപ്പിക്കുന്നത് അല്ലേ? വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാ, കേട്ടുകൊണ്ടിരിക്കുന്നതാ. അപ്പം അതുകൊണ്ട് എന്താ, നമുക്ക് കേട്ടാലും മതിയാവില്ലല്ലോ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ അല്ലേ? അപ്പം ഇനി നിങ്ങളെ കേൾപ്പിക്കുന്നതും ഒരു ഹമ്മിങ് ആണ്, അതും പെട്ടെന്ന് പറയാനാവട്ടെ എന്ന് നോക്കാം. നമുക്ക് കേൾപ്പിക്കണേ.
1: ഓക്കേ.

0: ഹലോ, നന്നായി അല്ലേ?
1: ഹലോ,
0: യാതൊരു സംശയവും കൂടാതെ അങ്ങനെ അങ്ങ് വന്നില്ലേ അല്ലേ? അതിൻ്റെ അടുത്ത മ്യൂസിക് വരെ വരുന്നതിലടക്ക് ഇങ്ങ് വന്നില്ലേ പാട്ട് അല്ലേ?
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാനകിയമ്മേ. ജാനകിയമ്മയുടെ പാട്ടുകളെല്ലാം ഒരുവിധം കേട്ട് കേട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നമുക്ക് എത്ര കേട്ടാലും കേട്ടാലും മതിയാവില്ല അല്ലേ?
1: ഇപ്പം വിളിച്ചാൽ കിട്ടിയതിന്റെ സന്തോഷം അതിലരട്ടിയാ. ജാനകിയമ്മയുടെ പാട്ട് തന്നെ പറയാൻ കഴിഞ്ഞത്.
0: അതെ, അവനവൻ മനസ്സിൽ വിചാരിച്ച ഇഷ്ടം പോലെ തന്നെ ആ പാട്ട് തന്നെ അങ്ങനെ ഒരു പരിപാടിയിൽ പാടി. അതിന്റെ ബാക്കി ഞാൻ പറയുന്നില്ല കേട്ടോ. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് വരെ നിങ്ങൾ കേൾക്കണം അല്ലേ? എസ് ജാനകി എന്ന് പറയുമ്പോൾ നമുക്ക് ദേശത്തിൻ്റെ ഭാഷയുടെയും ശരിക്കുള്ള യാതൊരു അതിർവരും എല്ലാം ഭേദിച്ചിട്ട് നമ്മളെല്ലാവരെയും അല്ലേ, ആസ്വാദകരെ എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു ശബ്ദം അല്ലേ ആ ഒരു സ്വരമാധുര്യം. ഒരുപാട് ഓർമ്മകളാണ് നമുക്ക് ഓരോ പാട്ടിലൂടെ. നമുക്ക് ശരിക്കും കാതിലൊരു കുളിർമഴ പെയ്യുന്ന പോലെ തോന്നും അല്ലേ? അങ്ങനത്തെ ഒരു ദിവ്യ സ്വരം തന്നെ അല്ലേ ഓരോ പാട്ടും? ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയാണ്, അവരവരുടെ അനുഭവം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇല്ലേ, നമുക്ക് ശരിക്കും അത്രയ്ക്കും ഒരു തികഞ്ഞ ഉച്ചാരണ ശുദ്ധിയും അല്ലേ. പിന്നെന്ന് വെച്ചാൽ കുട്ടികളുടെ ശബ്ദത്തിലും ഇല്ലേ, നമുക്ക് ഏതോ ഇതില് കുട്ടികളുടെ ശബ്ദത്തിൽ സ്വരത്തിലും ഉണ്ട്, മെയിൽ വോയിസിലും ഉണ്ട്, എല്ലാം ഒരേപോലെ കൈകാര്യം ചെയ്യാണേ അല്ലേ? ശരിക്കും ഈ പാടിയ പാട്ടുകളിലൂടെ ഒക്കെ എന്നും ജാനകിയമ്മ ജീവിക്കുക നമ്മൾക്കൊപ്പം അല്ലേ?
1: ജാനകിയമ്മ എന്താ പറയാ, അത്രക്ക് എന്താ ഒരു പറയാൻ പറ്റുന്നില്ല. അതെ,
0: അപ്പൊ ഏതായാലും പറഞ്ഞു, ഇനി പ്രോഗ്രാം കഴിയുന്നവരെ കാത്തിരിക്കൂ. ശാന്തകുമാരി എന്നല്ലേ പേര് പറഞ്ഞത് അല്ലേ? ഓക്കെ ഓക്കെ. ആ ബിച്ചു തിരുമല ഇളയരാജ ടീം ഒരുക്കിയ പാട്ടാണ്, നമുക്ക് ഏതായാലും പാട്ട് ഫുള്ളായിട്ടൊന്ന് കേൾക്കാം. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ ചേച്ചി, ഓക്കെ വെൽക്കം.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: പരിപാടിയിലേക്ക് അടുത്തതായി വിളിച്ചിട്ടുള്ളത് ആരാ നോക്കട്ടെ. ഹലോ ഹലോ, ഇതാരാണ്?
1: ഹലോ,
0: പേര് പറയൂ, ആരാ വിളിക്കുന്നത്? കടമ്പേരിന്ന്. ആ അപ്പൊ ഹമ്മിങ് ആണ് കേൾപ്പിക്കുന്നത്, പാട്ട് ഏതാണെന്ന് തിരിച്ചറിയണം, പാടണം. ഞാൻ കേൾപ്പിച്ചേക്കട്ടെ വൈകാതെ അല്ലേ? വല്ലാത്തൊരു ആൻസൈറ്റിയിലായിരിക്കുമല്ലോ നിൽക്കുന്നുണ്ടാവുക അല്ലേ ചേച്ചി? ഇതാ ഞാനിതാ പാട്ട് കേൾപ്പിക്കുകയാണ് കേട്ടോ.

0: ஹலோ.
1: காயல் கரையில் தனித்து வந்தது காணான் நின்னே காணான். அது
0: அதிண்ட அடுத்தது தெட்டி போயிட்ட ஒன்னும் இல்ல, கரெக்டான. அதிண்ட அடுத்த லைனும் கூட ஒன்று வரட்டே, அது முழுவனாய்ட்டு பாடிக்கூட, ஒரு நாலு பேரையல்லே உள்ளூ. ஆ,
1: காயல் கரையில் தனிச்சு வந்தது காணான் நின்னே காணான். கடவின் அருகில் ஒரு நின்னது சொல்லான், பலதும் சொல்லான். காயல் கரையில் தனிச்சு வந்தது காணான் காணான்.
0: ஓகே ஷாமல ചേച്ചി, பாடி, பாட்டு நன்னாய் பாடி. അല്ലേ, കയം എന്നുള്ള ചിത്രത്തിലെ പാട്ടാണ്. എനിക്ക് തോന്നി ഈ പാട്ട് നമുക്ക് മുഴുവനായിട്ടൊന്ന് കേൾക്കാം, അല്ലേ? അല്ലേ, പാട്ട് മുഴുവനായിട്ട് കേൾക്കാം. ഒരുപാട് പാട്ടുകൾ എസ് ജാനകിയുടെയുണ്ട്. ഏത് ഏത് പാട്ടിനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാൻ, സമയവും കുറവാണ്.
1: അതെ,
0: അതെല്ലാം ഇഷ്ടമാണ്. അതെയോ? അതെയോ? ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ നമുക്ക് അത്രയും നമ്മൾ ആഴങ്ങളിൽ തൊടുന്നൊരു അസ്മരിക ശബ്ദം. എത്ര പറഞ്ഞാലും അത് നമ്മൾ മൂളി നടക്കാത്ത പാട്ടുകളും ഇല്ല. അപ്പോൾ ഏതായാലും സമയം കുറവാണ്. ഞാൻ പാട്ട് മുഴുവനായിട്ട് കേൾപ്പിക്കുക, ചേച്ചി പരിപാടി തീരുവോളം കേൾക്കൂ. ഓക്കെ, ശരി. ഓക്കെ.

പല്ലവി അനുപല്ലവി പരിപാടിയുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ആർക്കാണ് റേഡിയോ സമ്മാനമായി കിട്ടുന്നതെന്ന് നോക്കട്ടെ, മറക്കട്ടോട്ടെ. ഓക്കെ, കോഴിക്കോട് കുറ്റ്യാടി നിന്നുള്ള ശാന്തകുമാരി ചേച്ചിയാണ് നറുക്കപ്പിലൂടെ വിൻ ചെയ്തിരിക്കുന്നത്. ശാന്തകുമാരി ചേച്ചി, കൺഗ്രാറ്റ്സ്, അഭിനന്ദനങ്ങൾ കേട്ടോ. പല്ലവി അനുപല്ലവി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയുടെ നിർവഹണം ജിജ ശ്രീഹിദ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ നിഷാ ശിവൻ, സാങ്കേതിക സഹായം PV രമേശൻ, അതുൽ ജന്യ.

0: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കേന്ദ്ര ഗവൺമെന്റ് ആയുർവേദത്തെയും യോഗയെയും ആഗോളവേദിയിൽ പുതിയ ഊർജ്ജത്തോടെ പുനഃപ്രതിഷ്ഠിച്ചതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം 2026 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തലയും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. കോഴിക്കോട് കക്കോടിയിൽ ഭൂഗർഭ വാട്ടർ ടാങ്ക് നിർമ്മാണ പ്രവൃത്തിക്കിടെ തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് പോത്തുണ്ടി നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ഓൾ കേരള LPST റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ മുട്ടുകുത്തി കൈകൂപ്പി നിൽക്കൽ സമരം. വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറച്ച് കൂടുതൽ തസ്തികകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. ഗ്രീൻവേസ് മികച്ച ഹരിതകർമ്മസേന അവാർഡ് കോഴിക്കോട് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക്. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ലോകകപ്പ് ഫുട്ബോളിലെ 2nd സെമിഫൈനലിൽ ഇന്ന് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.
1: Good afternoon. This is Akashvani and I am Anuja Kumar with the midday news. The headlines. India-UK Comprehensive Economic and Trade Agreement comes into effect. Prime Minister Narendra Modi says it will give fresh momentum to India's farmers, entrepreneurs and MSMEs. Commerce and Industry Minister Piyush Goyal

0: forces during clashes in Rawalkot. The India Meteorological Department has issued a red colour warning for heavy to very heavy rainfall, with isolated extremely heavy rainfall over Odisha today. Heavy rainfall is also expected over parts of northeast India, Bihar, West Bengal and Uttarakhand till tomorrow. Furthermore, heatwave conditions are expected over Tamil Nadu, Puducherry and Karaikal for the day. According to the Met Department, hot and humid weather conditions are expected over Delhi, Haryana, Chandigarh, Punjab, Rayalaseema and Uttar Pradesh till tomorrow. In Bihar, due to heavy rainfall in Nepal's catchment area, the water levels of the Gandak, Bagmati, Kamla Balan and Kosi rivers in Bihar have been rising continuously. In Gopalganj, the Gandak river has crossed the danger mark by 2 centimetres. More from our correspondent.
1: As the water level of the Gandak River continues to rise, 1,83,400 cubic water had been discharged from the Valmiki Nagar Gandak Barrage in West Champaran district by 12 noon today. By 11 p.m. last night, the discharge had reached 2,21,000 cubic. In view of the rising river level, the Water Resources Department has issued an alert. It has also cancelled the leave of all engineers until further orders. The district administration had advised people living in nearby areas to remain vigilant and move to safer locations if necessary. Meanwhile, in Shivhar, the rising water level of the Bagmati River has led to riverbank erosion. At several places, water has begun spreading inside both embankments of the river. Savita Parikh, Akashvani News, Patna.
0: And in sports, in FIFA Cup football, defending champions Argentina will take on England in the second semi-final tonight at Atalanta Stadium in US. The match is scheduled to begin at 12:30 a.m. Indian time. Last night, Spain stomped into the final, stunning France 2-0 in the first semi-final clash in Texas last night. And now, before we end the bulletin, the headlines once again. India-UK Comprehensive Economic and Trade Agreement comes into effect. Prime Minister Narendra Modi says it will give fresh momentum to India's farmers, entrepreneurs and MSMEs. Commerce and Industry Minister Piyush Goyal assures sensitive farm products including dairy, vegetables, edible oils are fully safeguarded under CETA. President Draupadi Murmu calls for adopting latest techniques in Ayurveda for greater good. India urges for UN Security Council reforms, warns inaction in eroding global public confidence, and red alert for heavy rain in Odisha today. And with that, we end the midday news.
2: Agashavani. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 12-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ജയദേവ് കോട്ടയം. സംവിധാനം റൂബി ബാബു.
3: നീ ചിദംബരത്തിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ?
4: പോയി, പക്ഷേ പെട്ടെന്ന് തന്നെ ഞാനിങ്ങ് തിരികെ പോന്നു.
3: അതെന്താ, എന്തു പറ്റി?
4: ചിദംബരം എന്നോട് ഡേവിഡിനെ പറ്റി തിരക്കി. ഡേവിഡ് ആരോഗ്യസ്വാമിയെക്കുറിച്ച്.
3: ചിദംബരത്തിന് ആ പേരെങ്ങനെ കിട്ടി?
4: അറിയില്ല, ഞാനും ചോദിച്ചു, പക്ഷേ വ്യക്തമായി അതിന് ഉത്തരം പറഞ്ഞില്ല. മേഘയിലേക്ക് എത്തണമെങ്കിൽ ഡേവിഡിലൂടെ സഞ്ചരിക്കണമെന്നും പറഞ്ഞു.
3: വെറും അസംബന്ധം. 7 വർഷം മുമ്പ് കാണാതായ മേഘയും ആർജെ ഡേവിഡും തമ്മിൽ എങ്ങനെ കണക്ട് ആകുമെന്നാണ്?
4: അതാണ് എനിക്കും മനസ്സിലാവാത്തത്.
3: ചിദംബരം ഡേവിഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നതും അയാൾക്കറിയാമായിരിക്കും.
4: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി അയാൾക്ക് എന്തെങ്കിലും സംശയമുണ്ടായിരിക്കുമോ?

0: അയ്യോ വയ്യ, ചിരിച്ച് ചിരിച്ചൊരു വഴിയായിന്ന് പറഞ്ഞാ മതിയല്ലോ ചിദംബരം.
1: ലേഖ, നിങ്ങൾക്ക് ചിരി. ഞാൻ ഈ കണക്ഷൻസ് ഒക്കെ പറഞ്ഞ് സ്റ്റോറി ബിൽഡ് ചെയ്തപ്പോ താങ്കളുടെ ഇന്ത്യൻ എംപ്ലോയി ശരിക്കും ഞെട്ടിപ്പോയി.
0: എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി പോവുകയല്ലേ ചെയ്തത്?
1: അതെ, ഡേവിഡ് ആരോഗ്യസ്വാമിയെ പറ്റി ചോദിക്കാൻ എനിക്കൊരു ഓപ്പണിങ് ആവശ്യമായിരുന്നു. അതാണ് ഞാൻ മേഘയിലേക്കുള്ള വഴി ഡേവിഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരു കാച്ചു കാച്ചിയത്.
0: പക്ഷേ ഡേവിഡിന്റെ കാര്യം പറഞ്ഞപ്പോ കാർ നിർത്തി ഇറങ്ങി പോകാൻ മാത്രം എന്താണുള്ളത്?
1: അതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അന്വേഷണത്തിനിടെ ഈ ഒരു രീതിയിലുള്ള സിറ്റുവേഷൻ വന്നപ്പോ അത് ഷെയർ ചെയ്യാമെന്ന് കരുതിയെന്നേ ഉള്ളൂ.
0: ഇനി ആ വഴിക്ക് അങ്ങ് പോയേക്കുമോ താങ്കളുടെ സുഹൃത്ത്?
1: സാധ്യതയില്ല. ഡേവിഡ് ഒരു ആർജെ ആയിരുന്നെന്നേ എനിക്കും അറിയുള്ളൂ. അതിൽ കൂടുതൽ അന്നയ്ക്കും ചിത്രയ്ക്കും അറിയുമെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനുമായി രണ്ടുപേരും വരും, അതുറപ്പാണ്.
0: നോക്കാം നമുക്ക്.
1: എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് ഈ ഓഫീസിൽ വെച്ച് അന്ന കാണണ്ട. സി യു ലേറ്റർ.
0: ഓക്കെ ബൈ.
1: എക്സ്ക്യൂസ് മീ, സൗണ്ട് ബോക്സ് സ്റ്റുഡിയോ?
2: ഇത് തന്നെ, കമിൻ.
1: താങ്ക് യു. പുറത്ത് സൈൻ ബോർഡൊന്നും കണ്ടില്ല, അതിനാൽ ചെറിയ സംശയം.
2: ആ, നേരത്തെ ഉണ്ടായിരുന്നു. അത് ഇളകിപ്പോയപ്പോൾ പുതിയത് വെക്കാനൊന്നും മിനക്കെട്ടില്ല.
1: ഓ, അപ്പോൾ മിസ്റ്റർ ധനപതി, റെക്കോർഡിസ്റ്റ്?
2: ഞാൻ തന്നെ. പറയൂ, എന്താണ് ആവശ്യം?
1: പറയാം. ഞാൻ ചിദംബരം, ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. ഒരു ഡോക്യുമെന്ററിക്കായി എനിക്കൊരു വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യണമായിരുന്നു.
2: അതിനെന്താ? ആവശ്യമുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളുമൊക്കെ റെഡിയാണോ? പിന്നെ നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെയാണോ വേണ്ടത്?
1: സ്ക്രിപ്റ്റ് റെഡിയാണ്, പക്ഷേ എൻ്റെ ശബ്ദം തന്നെ നൽകാൻ എനിക്കത്ര ധൈര്യമില്ല. കുറച്ചുകൂടി നല്ല ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റിനെ കിട്ടുമെങ്കിൽ. ആൻഡ് ഐ പ്രിഫർ എ ഫീമെയിൽ വോയിസ്.
2: ഓ, അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്തായാലും റെക്കോർഡിംഗ് നടക്കില്ല.
1: പിന്നെന്ത് ചെയ്യും?
2: ഞാൻ ചില വോയിസ് സാമ്പിളുകൾ കേൾപ്പിക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യൂ. അതിനുശേഷം ആ വോയിസ് ആർട്ടിസ്റ്റിനെ വിളിച്ച് ചെയ്യിക്കാം.
1: അപ്പോ നാളെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ?
2: മിക്കവാറും. വോയിസ് ആർട്ടിസ്റ്റിന്റെ ടൈമും ഒത്തുവരണമല്ലോ.
1: ശരിയാണ്. എങ്കിൽ ആ വോയിസ് സാമ്പിളുകൾ കേൾപ്പിക്കാമോ?
2: വരൂ, കൺസോൾ റൂമിലേക്ക് ഇരിക്കാം. ഇരിക്കൂ, ഞാൻ സിസ്റ്റം ഓൺ ചെയ്യട്ടെ.
1: ശരി. മിസ്റ്റർ ധനപതി, നിങ്ങൾ തന്നെയാണോ ഓണറും റെക്കോർഡിസ്റ്റും എല്ലാം? വേറെ സ്റ്റാഫുണ്ടോ?
2: അതെ, കൂടുതൽ ഷിഫ്റ്റ് ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ റെക്കോർഡിസ്റ്റിനെ ഹയർ ചെയ്യും. അത്ര തന്നെ. മിക്കവാറും ഒറ്റയ്ക്ക് തീർക്കാവുന്ന വർക്കേ ഞാൻ എടുക്കാറുള്ളൂ.
1: ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെയൊരു അഭിപ്രായം കേൾക്കുന്നത്. വർക്ക് വരുമ്പോൾ വാരി പിടിക്കുന്നവരെ പറ്റിയാ ഞാൻ അറിഞ്ഞിട്ടുള്ളത്.
2: ഹാ, എങ്കിൽ ഇതൊരു പുതിയ അറിവാകട്ടെ. ഇതാ കേട്ടോളൂ, ഞാൻ ചില വോയിസ് സാമ്പിളുകൾ പ്ലേ ചെയ്യാം.

0: അത് കൊള്ളാം. ചിദംബരത്തിന് വല്ലതും റെക്കോർഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ പോരായിരുന്നോ? പ്രൊഡക്ഷൻ ഹൗസിലെ സ്റ്റാഫിനെ വിട്ട് ഞാൻ ചെയ്യിച്ചു തരുമായിരുന്നല്ലോ.
1: ഓ ലേഖ, എനിക്കൊന്നും റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നില്ല.
0: പിന്നെ
1: ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത ഒരു വോയിസ് ഓവർ ടെക്സ്റ്റുമായി ഞാൻ ആ സ്റ്റുഡിയോയിലേക്ക് പോയി എന്നേ ഉള്ളൂ.
0: ഓ അങ്ങനെ. ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ, അതല്ലേ?
1: അത് തന്നെ.
0: എന്നിട്ട് ചെയ്തു കിട്ടിയോ?
1: നാളെയാണ് റെക്കോർഡിംഗ്. ആട്ടെ, നിങ്ങൾ മീഡിയക്കാർക്ക് പരസ്പരം അറിയാമായിരിക്കുമല്ലോ.
0: അറിയാം. പണ്ടൊക്കെ ഞങ്ങൾ അയാളെ വെച്ച് റെക്കോർഡിംഗ് ചെയ്യിച്ചിട്ടുള്ളതാണ്. പക്ഷേ
1: എന്താ പക്ഷേ?
0: ഈ റെക്കോർഡിസ്റ്റ് ധനവതിയില്ലേ, കക്ഷി റെഗുലർ അല്ല. ഇടയ്ക്ക് ആശാനങ്ങ് മുങ്ങും, പിന്നെ പൊങ്ങുന്നത് കുറേ നാള് കഴിഞ്ഞിട്ടായിരിക്കും. അത് കാരണം ഞങ്ങൾക്കും ബുദ്ധിമുട്ടായി. പിന്നെ പിന്നെ മറ്റ് സ്റ്റുഡിയോകളിലായി ഞങ്ങളുടെ വർക്കുകൾ കൊടുക്കുന്നത്. എന്നാലും ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല, ധനപതി ആളൊരു കിട്ടിലൻ റെക്കോർഡിസ്റ്റാണ്.
1: അതെനിക്കും തോന്നി. പക്ഷേ കക്ഷിക്ക് അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യണമെന്നൊന്നും ഇല്ലെന്നാ തോന്നുന്നത്.
0: ശരിയായിരിക്കാം. പ്രിയപ്പെട്ട ആരുടെയോ ഒരു മരണമാണ് ആളെ തളർത്തിയതെന്ന് തോന്നുന്നു. മുൻപ് അങ്ങനെ എന്തോ ആരോ പറഞ്ഞു കേട്ടതുപോലെ.
1: ഓ അങ്ങനെയാണോ? ആള് ഉള്ളു തുറക്കുമെന്ന് ഉറപ്പില്ല. എങ്കിലും നാളെ റെക്കോർഡിംഗ് കഴിഞ്ഞ് ഒന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ വേറൊരു കാര്യം, റെക്കോർഡിങ്ങിനൊക്കെ ഒത്തിരി കാശാവോ?
0: ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ഇതൊന്നും അന്വേഷിച്ചില്ലേ? മണിക്കൂറിനാണ് ചാർജ്.

0: ഹാ ചിദംബരം, നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വോയിസ് ഓവർ റെക്കോർഡിംഗ് ഇതാ ഈ പെൻഡ്രൈവിലുണ്ട്.
1: ഓ, പെട്ടെന്ന് ചെയ്തല്ലോ, താങ്ക് യു.
0: അതെ, നിങ്ങൾ ഓക്കെ പറഞ്ഞ ആർട്ടിസ്റ്റ് രാവിലെ എത്തി, അതുകാരണം റെക്കോർഡിംഗ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അത് കേട്ടു നോക്കൂ, എന്തെങ്കിലും ചേഞ്ച് വേണോ?
1: ഓ, ആ എഫ് എം റേഡിയോ ജോക്കി തന്നെ വന്നു അല്ലേ. എന്തായാലും നിങ്ങളല്ലേ റെക്കോർഡ് ചെയ്തത്, പെർഫെക്റ്റ് ആയിരിക്കും.
0: ഓ, ഉറപ്പിക്കണ്ട, നിങ്ങളുടെ ടേസ്റ്റിനൊത്ത് വരിക എന്നതാണ് മുഖ്യം. കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവരെ വീണ്ടും വിളിക്കാം.
1: ശരി, ഞാനിത് എൻ്റെ ഡോക്യുമെന്ററി എഡിറ്റർക്ക് കൊടുക്കാം, എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അറിയിക്കാം.
0: ആ, അത് മതി.
1: ആ, നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ വരൂ, ലഞ്ച് ടൈം ആയല്ലോ, നമുക്കൊരുമിച്ച് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ വല്ലതും പോകാം.
0: ഓ നോ താങ്ക്സ്, ഞാൻ പുറത്തുനിന്നങ്ങനെ കഴിക്കാറില്ല. അതുമല്ല, എനിക്കുള്ള ലഞ്ചുമായി എൻ്റെ ഭാര്യ ഇപ്പോൾ വരും. ഇതാ ബില്ല് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, റെക്കോർഡിംഗ് പ്ലസ് ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ.
1: ശരി ശരി, ഇതാ പൈസ. അല്ല, ചുമരിൽ വച്ചിരിക്കുന്ന ഈ ഫോട്ടോ ആരാണിത്? എവിടെയോ കണ്ടതുപോലെ.
0: ഓ, അത് കാണാൻ സാധ്യതയില്ല, എൻ്റെ മകളുടെ ഫോട്ടോയാണത്.
1: ആ, എങ്കിൽ മുഖസാമ്യം കാരണം എനിക്ക് തോന്നിയതായിരിക്കും. നൈസ്. എത്രാം ക്ലാസ്സിലാ മകൾ പഠിക്കുന്നത്?
0: ഓ, അതൊരു പഴയ ഫോട്ടോയാണ്, ഇപ്പോഴവളില്ല.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പന്ത്രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, ധനപതി ജയദേവ് കോട്ടയം. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 13-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
3: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
5: ആകാശവാണി കണ്ണൂർ. ചിത്രപൂർണിമ, ഒരു ചിത്രത്തിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി. സ്നേഹിതൻ 2002 പുറത്തിറങ്ങിയ മലയാളം കോമഡി റൊമാൻസ് ചിത്രമാണ് സ്നേഹിതൻ. ജോസ് തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ, കൃഷ്ണ, നന്ദന, പ്രീതി, വിജയകുമാർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്നേഹിതൻ, ഈ പടത്തിലെ ഗാനങ്ങളാവാം. ആദ്യം ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര. ഗാനങ്ങൾ പാടിയിരിക്കുന്നത് യേശുദാസ്, ജയചന്ദ്രൻ, സുജാത, ആശാജി മേനോൻ എന്നിവർ.

സ്നേഹിതൻ ഈ ചിത്രത്തിലെ ഗാനങ്ങളെ തുടർന്നിതാ ചിത്രപൂർണിമയിലെ അടുത്ത ചിത്രം ദൈവത്തിൻ്റെ മകൻ. 2000 പുറത്തിറങ്ങിയ ആക്ഷൻ കോമഡി ചിത്രമാണിത്. സംവിധാനം ചെയ്തിരിക്കുന്നത് വിനയൻ. ഇനി ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എസ് രമേശൻ നായരും വിദ്യാസാഗറും ചേർന്നാണ്. പ്രധാന അഭിനേതാക്കൾ ജയറാം, പൂജാഭദ്ര, എൻ സി പ്രേമ, ജഗതി ശ്രീകുമാർ, കലാഭവൻ മണി, രാജൻ പി ദേവ് ഇവരൊക്കെയാണ് ഗാനങ്ങൾ പാടിയിരിക്കുന്നത്. യേശുദാസ്, ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ, സുജാത, കൃഷ്ണചന്ദ്രൻ, നിഖിൽ, ജോമോൻ എന്നിവർ. ആദ്യം കേൾക്കാം ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:30. ഇതോടെ ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം 4:45 ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 27 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം.

യൂറോപ്യൻ ഫുട്ബോൾ പകയുടെ കനലൊടുങ്ങാത്ത പോരിനൊടുവിൽ ലോകകപ്പ് കലാശപ്പോരിലേക്ക് ഗോൾ അടിച്ചുകയറി സ്പെയിൻ. ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച് ആധികാരികമായി ഫൈനലിലെത്തിയ ഫ്രാൻസിനെതിരെ പൂർണ്ണാധിപത്യം പുലർത്തി മറുപടിയില്ലാത്ത രണ്ട് ഗോളിനായിരുന്നു ലാ റോജാസിന്റെ തേരോട്ടം. ലോകസിംഹാസനം തിരിച്ചുപിടിക്കാൻ സ്പെയിനിന് ഇനി ഒറ്റക്കളി ദൂരം മാത്രം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇവർ അർജന്റീന ഇംഗ്ലണ്ട് രണ്ടാം സെമിഫൈനൽ വിജയികളെ നേരിടും. തുടർച്ചയായ മൂന്നാം ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിട്ട് അമേരിക്കയിലെ ഡാലസ് സ്റ്റേഡിയത്തിലിറങ്ങിയ ഫ്രാൻസിന് ഒട്ടും താളം കണ്ടെത്താനായില്ല. സ്പെയിനിന്റെ പ്രതിരോധ തന്ത്രങ്ങൾക്കു മുന്നിൽ അപകടകാരികളായ കിലിയൻ എംബാപ്പെ, ഉസ്മാൻ ഡെംബലെ, മൈക്കൽ ഒലീസെ എന്നിവരടങ്ങുന്ന ആക്രമണ നിര പൂർണ്ണ നിഷ്പ്രഭരായി. 19-ാം പിറന്നാളിന്റെ തൊട്ടുപിറ്റേന്ന് ലമീൻ യമാൽ ഫ്രഞ്ച് പ്രതിരോധത്തിന് നിരന്തരം തലവേദന സൃഷ്ടിച്ചു. ആദ്യ ഗോളിന് വഴിയൊരുക്കിയത് യമാലിന്റെ മികച്ച മുന്നേറ്റമായിരുന്നു. 22-ാം മിനുട്ടിൽ മാർക്ക് കുക്കുറെല്ല നൽകിയ ക്രോസ് നിയന്ത്രിക്കാൻ ശ്രമിച്ച യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡിഗ്നെ ബോക്സിൽ ഫൗൾ ചെയ്തതിനെ തുടർന്ന് റഫറി സ്പെയിനിന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. കിക്ക് എടുത്ത മൈക്കൽ ഒയാർസബാൽ പന്ത് കൃത്യമായി വലയിലെത്തിച്ച് സ്പെയിനിന് ലീഡ് നൽകി. ലോകകപ്പിൽ താരത്തിന്റെ 5-ാം ഗോൾ. സ്പാനിഷ് ഡിഫൻഡർമാരായ പാവോ കുബാർസിയും ഐമെറിക് ലെപ്പോട്ടയും എംബാപ്പയെ വരിഞ്ഞുമുറുക്കിയതോടെ ഫ്രാൻസ് വിയർത്തു. ഡിഫൻഡർ വില്യം സാലിബയ്ക്ക് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നതും ഫ്രഞ്ചുകാർക്ക് വലിയ തിരിച്ചടിയായി. പകരം മാക്സെൻസ് ലാ ക്രൂയിക്സ് ആണ് കളത്തിലിറങ്ങിയത്. 37-ാം മിനുട്ടിൽ ഫാബിയൻ റൂയിസ് നടത്തിയ മുന്നേറ്റം പക്ഷേ എങ്ങുമെത്തിയില്ല. 41-ാം മിനുട്ടിൽ എംബാപ്പയിലേക്ക് വന്ന ഒരു അപകടകരമായ പന്ത് സ്പാനിഷ് ഗോൾ കീപ്പർ ഉനായ് സിമോൺ ഓടിക്കയറി തട്ടിയകറ്റി. ആദ്യ പകുതിയിൽ ഏകപക്ഷീയമായി സ്പെയിനിനൊപ്പം. രണ്ടാം പകുതിയിൽ ഫ്രഞ്ച് കോച്ച് ദിദിയർ ദശാംസ് തന്ത്രങ്ങൾ മാറ്റിനോക്കി. റാബിയോട്ടിന് പകരം മനു കൊനയെയും ബാർക്കോളയെ പിൻവലിച്ച് ഡെസിറെ ഡ്യൂവിനെയും കൊണ്ടുവന്നു. ഇതൊന്നും പക്ഷേ ക്ലച്ച് പിടിക്കാതെ പോയി. 58-ാം മിനുട്ടിൽ സ്പെയിൻ ലീഡ് ഇരട്ടിയാക്കി. പെഡ്രോ പെറോയും ഡാനി ഓൽമോയും തമ്മിലുള്ള മനോഹരമായ ഒരു 1-2 പാസിനൊടുവിൽ പോറോ തൊടുത്ത ഉഗ്രൻ ഷോട്ട് ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈക്ക് മൈനാനെ മറികടന്ന് വലയിൽ പതിച്ചു. 60-ാം മിനുട്ടിൽ യമാൽ പന്ത് വലയിലെത്തിച്ചെങ്കിലും ലൈൻസ്മാൻ ഓഫ്സൈഡ് വിളിച്ചതോടെ സ്പെയിനിന്റെ തോൽവിയുടെ ആഘാതം അല്പം കുറഞ്ഞു. മത്സരം അവസാന മിനുട്ടുകളിലേക്ക് കടക്കവേ ഫ്രഞ്ച് താരങ്ങളിൽ സമ്മർദ്ദമേറി വന്നു. ഇതിനിടെ ഫെറൻ ടോറസ്, നിക്കോ വില്യംസ്, പെഡ്രി, മൈക്കൽ മെറീനോ, മാർക്കോസ് ലോറന്റെ എന്നിവരെയും കളത്തിലിറക്കി സ്പെയിൻ. 85-ാം മിനുട്ടിൽ പന്ത് തട്ടിയെടുക്കാനുള്ള ശ്രമത്തിനിടെ സ്പാനിഷ് ഗോളി സിമോണിനെ ഫൗൾ ചെയ്ത എംബാപ്പയ്ക്ക് മഞ്ഞക്കാർഡ്. 87-ാം മിനുട്ടിൽ അവസാന ശ്രമം. യമാലിൽ നടത്തിയ ഫൗളിൽ നിന്ന് പെനാൽറ്റി ബോക്സിന് തൊട്ടു പുറത്തുനിന്നും എംബാപ്പെ എടുത്ത ഫ്രീ കിക്കും പക്ഷേ പിഴച്ചു. 2010 ശേഷം ആദ്യമായി സ്പാനിഷ് ആർമഡ ലോകകപ്പ് ഫൈനലിൽ. ഈ ലോകകപ്പിൽ കളിച്ച 7-ൽ 6-ലും ഗോൾ വഴങ്ങാത്ത റെക്കോർഡ് കൂടി സൃഷ്ടിച്ചാണ് ഇവർ കളം വിട്ടത്. ഒരു കളിയും തോൽക്കാതെ വിരോചിതമായി ഫൈനലിലേക്ക് കയറിയ സ്പെയിനിനെ നേരിടാൻ ആരാണെത്തുക എന്ന് ഇന്നറിയാം. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 മുതൽ നടക്കുന്ന രണ്ടാം സെമിഫൈനലിൽ മുൻ ലോക ജേതാക്കളായ ഇംഗ്ലണ്ടിനെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നേരിടും. ഫുട്ബോൾ മൈതാനങ്ങളെ എക്കാലത്തെയും തീപിടിപ്പിച്ച ചരിത്രം പറയാനുണ്ട് അർജന്റീന ഇംഗ്ലണ്ട് മത്സരങ്ങൾക്ക്. ഇക്കുറി അപരാജിതരായാണ് ഇരു ടീമിന്റെ സെമിഫൈനൽ പ്രവേശനം. തുടർച്ചയായി 2 ലോക കിരീടങ്ങൾ നേടുന്ന പരിശീലകനെന്ന ചരിത്രം ലയണൽ സ്കലോണിയുടെ വിളിപ്പാടകലെയുണ്ട്. എങ്കിലും അർജന്റീനയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ലെന്നാണ് ഫുട്ബോൾ വിശാരദരുടെ പക്ഷം. ലോകകിരീടവും 2 കോപ്പയും നേടി ജൈത്രയാത്ര തുടരുന്ന ഇവർ ഇക്കുറി അത്ര വമ്പന്മാരോടൊന്നും മുട്ടാതെയാണ് സെമിയിൽ കടന്നിരിക്കുന്നത്. നോക്കൌട്ടിൽ കാബോവേർഡയോടും ഈജിപ്റ്റിനോടും വിറച്ചാണ് ജയിച്ചത്. ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലാൻഡ് ലോക ചാമ്പ്യന്മാരെ എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ലയണൽ മെസ്സി ഉൾപ്പെടെ അണിനിരക്കുന്ന ടീമാണിതെന്ന ഓർമ്മ വേണം. അപ്പുറത്ത് 6-5 ജയവും ഒരു സമനിലയുമാണ് ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന്റെ സമ്പാദ്യം.
ഏത് സാഹചര്യത്തിനനുസരിച്ചും തന്ത്രങ്ങൾ മാറ്റാൻ ശേഷിയുള്ള തോമസ് തുഹേലിന് കീഴിലെത്തുന്ന ഇംഗ്ലീഷ് സംഘത്തിന് അതിവേഗ തീരുമാനങ്ങളുമായി കളിയുടെ ഗതി മാറ്റിയെടുക്കുന്ന സ്കലോണിയെ തളയ്ക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയണം. മെസ്സിയും ഇംഗ്ലീഷ് സൂപ്പർ താരം ഹാരി കെയ്നും ആദ്യമായാണ് ദേശീയ കുപ്പായത്തിൽ മുഖാമുഖമെത്തുന്നത്. പ്രായത്തെയും തോൽപ്പിക്കുന്ന പോരാട്ട വീര്യവുമായി ഇരുവരും ഗോൾ വേട്ട തുടരുകയാണ്. ഈ ലോകകപ്പിൽ ഇതുവരെ കളിച്ച 6-ൽ 5-ലും മെസ്സി സ്കോർ ചെയ്തിരുന്നു. ആകെ നേടിയത് 8 ഗോളുകളും 2 അസിസ്റ്റും. കെയ്നാവട്ടെ 6 ഗോളുമായി തൊട്ടുപിന്നിലുണ്ട്. മുന്നേറിയും ഇറങ്ങിക്കളിച്ചും നട്ടെല്ലാവുന്ന മെസ്സി തന്നെയാണ് അർജന്റീനയുടെ കരുത്ത്. കുതിച്ചുപായുന്ന ജൂഡ് ബെല്ലിംഗ്ഹാമിനൊപ്പം ഏത് പ്രതിരോധവും പൊളിക്കാൻ അപ്പുറത്ത് കെയ്നുമുണ്ട്. തീർന്നില്ല കളിമേനയുന്ന മധ്യനിര 1-1 കേമം. എൻസോ ഫെർണാണ്ടസിനൊപ്പം മാക് അലിസ്റ്ററും ഡിപ്പോളും ലിയാൻഡ്രോ പരേഡസും നയിക്കുന്ന അർജന്റീനയും ഡെക്ലൻ റൈസ്, എലിയറ്റ് ആൻഡേഴ്സൺ, ബെല്ലിംഗ്ഹാം, ബുക്കായോസാഗ എന്നിവരുടെ ഇംഗ്ലണ്ട്, ക്രിസ്റ്റ്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവർക്കൊപ്പം വിങ്ങുകളിൽ മൊളിന ടെഗ്ലിയാഫിക്കോ സഖ്യത്തെയും അർജന്റീനയുടെ പ്ലേയിംഗ് 11-ൽ പ്രതീക്ഷിക്കാം. മാർക്ക് ഗുഹി, എസ്രീ കോൻസ എന്നിവർക്കൊപ്പം റീസ് ജെയിംസ്, നിക്കോ ഒറിലി എന്നിവർ ഇംഗ്ലണ്ടിനായും കോട്ട കിട്ടും. ഗോൾ വലയ്ക്കു കീഴിൽ ചേരാത്ത കൈകളുമായി എമിലിയാനോ മാർട്ടിനസും ഇംഗ്ലീഷ് പോസ്റ്റിൽ ജോർഡൻ പിക്ഫോർഡും ഉണ്ടാവും. ഇതൊരു ഫുട്ബോൾ മത്സരം മാത്രമാണെന്നും അതിനപ്പുറം ഒന്നുമല്ലെന്നായിരുന്നു സെമിഫൈനലിനെക്കുറിച്ച് അർജന്റീന കോച്ച് ലയണൽ സ്കലോണിയുടെ പ്രതികരണം. ഇംഗ്ലണ്ട് മികച്ച കോച്ചുള്ള ശക്തരായ എതിരാളികളാണ്. സെമിഫൈനൽ പോലുള്ള വലിയ വേദിയിലെത്താൻ കഠിനാധ്വാനം അനിവാര്യമാണ്. അവസാന തുള്ളി വിയർപ്പ് വരെ ഒഴുക്കി വിജയിക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ നേരിടുന്നത് കടുത്ത വെല്ലുവിളിയാണെന്ന് ഇംഗ്ലീഷ് കോച്ച് തുഹേൽ സമ്മതിച്ചു. കളിക്കാർ ശാരീരികമായും മാനസികമായും ഈ മത്സരത്തിനായി പൂർണ്ണ സജ്ജരാകേണ്ടതുണ്ട്. ടൂർണമെന്റ് ഫുട്ബോളിൽ ചെറിയ കാര്യങ്ങൾ പോലും നിർണായകമാണ്. മികച്ച പരിശ്രമത്തിലും ടീം സ്പിരിറ്റിലും തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.

0: ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എസ് ജാനകി പാടിയ ഗാനം, ചിത്രം ആ രാത്രി. പൂവച്ചൽ ഖദറിൻ്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

ഇന്ന് 6:50 ഹരിതവീഥിയിൽ ഈ പുരയിടം ഹരിതസ്വർഗം ഇത്തിരി മണ്ണിലും കനകം വിളയിച്ച് കടമ്പൂരിലെ കെ കനകവല്ലി തുടർന്ന് കപ്പയങ്കാന്താരി ഇന്ന് 6:50 ഹരിതവീഥിയിൽ ഇന്ന് 8 മണിക്ക് ട്യൂണിങ് സ്റ്റാർസ് ആഘോഷത്തിൻ്റെ ആവിഷ്കാരം. സംഗീത സംവിധായകൻ ശരത് ഒരുക്കിയ സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു രമ്യ ദിലീപ്. കീബോർഡ് സുശാന്ത് ജെയിംസ്. റിഥം പാഡ് ജെയിംസ് പീറ്റർ. ഇന്ന് 8 മണിക്ക്.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി. കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് അധ്യാപികയായ എൻ ജയ, പഠിക്കുന്നത് വിദ്യാർത്ഥികളായ ആത്മ മരിയ, ജിസ എസ്, അജി.
1: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയി ആപ് സുനത്തെ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ എൻ ജയ, ഛാത്രായം ഹേ ജിസ എസ് അജി ഓർ ആത്മ മരിയ.
2: നമസ്തേ ജീ.
3: നമസ്തേ ബേഠിയെ. പിച്ചലേ ക്ലാസ് മേ ഹെ എക് സുന്ദർ കഹാനി പഠ് രഹേ ഥേ. കഹാനി കാ നാം ഹേ ജൂലിയ ഓർ ലൂന. ദോനോ പക്കേ ദോസ്ത് ബൻ ഗേ. കേസേ കുച്ച് ലോക് പേട് കാട്ടനെ കെ ലിയേ ആനേ പർ ജൂലിയ ഉസ് പേട് പർ ചട് കർ ബേഠി. വ കിത്നേ ദിനോ തക് ഉസ് പേട് പർ ബേഠി? 738
2: ഡേയ്സ്
3: ദിനോ തക് ഉസ് പേട് പർ ബേഠി രഹി. ഓർ അന്ദു മേ പേട് കാട്ടനെ കെ ലിയേ ആയേ ലോക് പരാജിത് ഹോക്കർ ചുപ്ചാപ് വഹാൻ സേ ചലേ ഗേ. ലേക്കിൻ ചലേ ജാനേ പർ ലഡ്കീനേ ഉൻ ആത്മിയോ സേ കഹാ, एक वादा करने के बाद, एक प्रॉमिस करने के बाद यहाँ से चले जाओ. कौन सा वादा था, प्रॉमिस क्या था?
2: यहाँ की कोई भी
3: पेड़ नहीं
2: काटेगा.
3: इस प्रकार कहने के बाद यहाँ से चले जाओ. उस हटे कटे आदमियों के सेठ ने, लड़की ने जो कुछ कहा वह वादा करने के बाद वे लोग वहाँ से चले गए. उस लड़की का नाम था जूलिया, है ना?
2: हाँ जी.
3: उस लड़की का पूरा नाम जूलिया लॉरेन हिल है. उसके बारे में मैं कुछ बातें बताऊंगी. सुनिए, जूलिया लॉरेन हिल का जन्म 18 फरवरी 1974 को मिसौरी के माउंट वेर्नोन यूएस में हुआ. आप जूलिया बटरफ्लाई हिल के नाम से जानी जाती है. जूलिया लॉरेन हिल का जन्म 18 फरवरी 1974 को मिसौरी के माउंट वेर्नोन में हुआ. यह माउंट वेर्नोन कहाँ है? यूएस में है. और जूलिया और एक नाम से भी जानी जाती है. कौन सा नाम है? बटरफ्लाई हिल के नाम से भी यह जूलिया जानी जाती है. आप एक सफल लेखिका है. ये जूलिया

ലതാ മങ്കേഷ്കർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കെ സി കടുങ്ങനും സംഘവും അവതരിപ്പിച്ച ചെറുമകളിപ്പാട്ട് കേൾക്കാം.

0: കെ സി കടുങ്ങനും സംഘവും അവതരിപ്പിച്ച ചെറുമകളിപ്പാട്ടാണ് നിങ്ങൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
11: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ

0: സ്റ്റോറികൾക്ക് സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. പനിനീർ പൂവി എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് PK സുനന്ദരാജ്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രായോജക പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേല പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകറാണ്. കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക, നമുക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ മാഡത്തോട് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: 2018 നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട ചക്ക ഒരു വിശിഷ്ട വിഭവമാണെന്ന് എങ്ങനെ നമുക്ക് കണക്കാക്കാം?
1: കേരളത്തിന്റെ സാഹചര്യത്തിൽ സമൃദ്ധമായി വളരുന്ന ചക്കയ്ക്ക് തീർച്ചയായും ഇവിടുത്തെ മറ്റു പ്രചാരമുള്ള പഴങ്ങളായ പൈനാപ്പിൾ, മാങ്ങ, വാഴപ്പഴം എന്നിവയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളും പല ആരോഗ്യദായക ഘടകങ്ങളുടെ തോതിൻ്റെ കാര്യത്തിലും കുറച്ചുകൂടി മുൻപന്തിയിലുമാണ് ഇവയ്ക്ക് സ്ഥാനമുള്ളത്. ഉദാഹരണത്തിന് പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൻ്റെ കാര്യം തന്നെ നോക്കാം. 100 ഗ്രാം ചക്കയിൽ ഏകദേശം ഒരു 1.72 ഗ്രാം മാംസ്യമുള്ളപ്പോൾ പൈനാപ്പിളിൽ 0.5 ഗ്രാം മാത്രമേ കാണുന്നുള്ളൂ. വാഴപ്പഴത്തിലാണെങ്കിൽ 1 ഗ്രാം. അതുപോലെ തന്നെ വിറ്റാമിനുകളായ തയാമിൻ, നയാസിൻ, പിരിഡോക്സിൻ, ഫോളിക് ആസിഡ് ഇവയെല്ലാം തന്നെ ചക്കയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ധാതുലവണങ്ങളായ പൊട്ടാസ്യം, സിങ്ക്, മെഗ്നീഷ്യം എന്നിവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കൂടാതെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിൽ അണുനാശിനിയായും രക്തത്തിലെ പഞ്ചസാര ക്രമീകരിക്കാനും മുറിവുണങ്ങാനും പ്ലാവിൽ നിന്നുമുള്ള മരപുരി, പ്ലാവിലെ ഇല ഇവയുടെ എല്ലാം സത്ത് അടങ്ങുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഔഷധപരമായും പോഷകപരമായും ചക്കയ്ക്ക് മുതിർന്ന സ്ഥാനം തന്നെയാണ് ഉള്ളത്.
0: പിന്നെ എന്തുകൊണ്ടാണ് മാഡം ചക്കയുടെ പ്രചാരം കുറവായി പോയത്?
1: ചക്കയുടെ വലിപ്പം തന്നെയാണ് ഇവയുടെ ഉപയോഗം കുറയാൻ പ്രധാനമായിട്ടുള്ളൊരു കാരണം. ഇന്ന് നമ്മളിൽ മിക്ക പേർക്കും ചക്ക മുറിച്ചെടുത്ത് ചുള നീക്കാനും അതിൻ്റെ അരക്ക് കൈകാര്യം ചെയ്യാനും നേരെയില്ല. ചക്കച്ചുളകൾ വേർതിരിച്ച് അരിഞ്ഞും കൂടി വച്ചിരുന്നാൽ തീർച്ചയായും നമ്മളത് വാങ്ങാൻ മുതിരും. ഇതുകൂടാതെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചക്കയെ പ്ലാവിൽ നിന്നും താഴേക്ക് ഇറക്കുന്നതൊരു ചിലവേറിയ കർമ്മമാണ്. പ്ലാവിൻ്റെ ഉയർന്ന ശാഖകളിലാണല്ലോ ചക്ക പിടിച്ചിരിക്കുന്നത്. പിന്നീട് ഒരു കാരണം കൂടി കാണുന്നത് ഇവയിൽ നിന്നും വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തതുമാകാം. ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക് പോലത്തെ വിഭവങ്ങളോട് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യത കുറവായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്.
0: ചക്കയുടെ ഒരു ഭാഗവും കളയാനില്ല എന്നാണല്ലോ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാഡം?
1: നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ചക്ക ചുളയും കുരുവും കഴിക്കുന്ന കാര്യമാണ്. മടലും ചകിണിയും കന്നുകാലികൾക്കുള്ളതാണെന്നാണ് കേട്ടിരിക്കുന്നത്. ചക്ക ചുളയുടെ കൂടെയുള്ള ചകിണി ഭക്ഷ്യനാരുകൾ കൊണ്ട് സമൃദ്ധമാണ്. തീർച്ചയായും ഇതിനെ പച്ചക്കറിയായി പാചകം ചെയ്ത് നമ്മുടെ തോരൻ, അവിയൽ എന്നിവയിൽ ഉൾപ്പെടുത്താം. കട്ട്ലറ്റ് വരെ ഉണ്ടാക്കാൻ സാധിക്കും. ചക്കയുടെ നടുവിലത്തെ കൂഞ്ഞുകൊണ്ട് ഇറച്ചിയെ വെല്ലുന്ന വിഭവങ്ങൾ തയ്യാറാക്കാം. ചക്ക മടൽ ജെല്ലി നിർമ്മാണത്തിന് ഉത്തമമായ അസംസ്കൃത സ്രോതസ്സാണ്. പേരക്കയിലും പപ്പായിലും മറ്റും അടങ്ങി കാണുന്ന പെക്റ്റിൻ ചക്ക മടലിലും ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. നിശ്ചിത രീതിയിൽ തയ്യാറാക്കി ഉണക്കിപ്പൊടിച്ച മടലിൻ്റെ മാവ് കൊണ്ട് പപ്പടം, വേഫർ പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ മീതെയുള്ള പാട വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന ഒരു വിഭവം പണ്ട് തൊട്ടേ നമ്മൾ കഴിച്ചു വന്നിരുന്നതാണ്. ചക്കയുടെ മുള്ള് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ഉണക്കി വെച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് ചേർത്ത് കുടിക്കുന്നത് ആദിവാസികളുടെ ആരോഗ്യ

0: പോഷണത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്.
1: അപ്പോൾ ചക്ക കൂടുതൽ ഭക്ഷിക്കാനും അതിന്റെ സ്വീകാര്യത കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
0: ഇപ്പോഴത്തെ റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് വിഭവങ്ങളായി ചക്കയെ മാറ്റിയാൽ ഉപഭോക്താക്കൾ ഏറെ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. പച്ച ചക്ക ചുളകളെ ഇറുത്തെടുത്ത് നീറ്റായി കവറുകളിൽ പാക്ക് ചെയ്തു വെച്ചാൽ തന്നെ ആവശ്യക്കാർ എത്തും. ഒരു ചെറിയ അണുകുടുംബത്തിന് 4-5 ചുള മതിയാകുമല്ലോ. ചക്കച്ചുളയും കുരുവും വാട്ടി ഉണക്കി വെച്ചിരുന്നാൽ ചക്കയില്ലാത്ത കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഉണക്കി പൊടിച്ചു വെച്ചിരുന്നാൽ പ്രാതൽ വിഭവങ്ങളായ പുട്ട്, ദോശ, ചപ്പാത്തി, പൂരി എന്നിവയുടെ മാവിൽ മിശ്രിതപ്പെടുത്തിയാൽ ശരിക്കും ഗുണമേറിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വറക്കുന്ന പലഹാരങ്ങളുടെ കൂട്ടിലിവ ചേർക്കുന്നത് അവ നന്നായി മുരിഞ്ഞു കിട്ടാനും ഇടയാക്കുന്നു. ഗ്ലൂട്ടൻ എന്ന ഘടകം ചക്കയിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റു മാവുകളുമായി മിശ്രിതപ്പെടുത്തേണ്ടി വരുന്നു.
1: ചക്കയിൽ നിന്നും പാനീയങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കപ്പഴത്തിന്റെ പാനീയങ്ങൾ അധികം കമ്പോളത്തിൽ കാണുന്നില്ല. തീർച്ചയായും ഇവ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. കൂഴച്ചക്കയിലെ നാരുകളും വരിക്കച്ചക്കയുടെ ഉറപ്പുള്ള ഘടനയുമാണ് ഇതിന് ശരിക്കും തടസ്സമാകുന്നത്. ചക്കച്ചുള ധാരാളമുള്ളപ്പോൾ അവയെ മിക്സിയിൽ അടിച്ച് കുഴമ്പാക്കി, അതായത് വരിക്കച്ചക്കയെ നമുക്ക് ആവി കയറ്റി കുഴമ്പാക്കേണ്ടി വരും. ഈ പരുവത്തിൽ ഇവയെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. ആവശ്യാനുസരണം പഞ്ചസാരയും സിട്രിക് ആസിഡും ചേർത്ത് പാനിയിൽ ഉണ്ടാക്കി ഈ കൂട്ടിനെ അതുമായിട്ട് മിശ്രിതപ്പെടുത്താവുന്നതാണ്. ഏലക്കയുടെ സത്ത് കൂടി ചേർക്കാവുന്നതാണ്. അപ്പൊ ഇതിന് രുചി ഏറും.
1: അടുത്തിടെയായി ചക്ക പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്?
0: പച്ച ചക്ക പഴുത്ത ചക്കയെ അപേക്ഷിച്ച് പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദം തന്നെയാണ്. ഇവയിൽ 20% മാത്രം പഞ്ചസാര അടങ്ങുന്നുള്ളൂ. എന്നാൽ നാരുകളും മാംസ്യവും ഉയർന്ന തോതിലുമാണ്. ഇത് ദഹന പ്രക്രിയ സാവധാനത്തിലാക്കാനും പഞ്ചസാര രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന തോത് കുറയ്ക്കാനും ഇടയാക്കുന്നു. കൂടാതെ നാരുകളും പ്രോട്ടീനും നിറഞ്ഞ വിഭവങ്ങൾ കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായി അനുഭവപ്പെടും നമുക്ക്. നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ ഇത് ഇടയാക്കുന്നു. ഇത് തടി കുറയാനും HbA1c എന്ന രക്തത്തിലെ പഞ്ചസാരയുടെ പ്രധാനപ്പെട്ട അളവുകോലിനെ കുറയ്ക്കാനും ഇടയാക്കുന്നു. കമ്പോളത്തിൽ ലഭിക്കുന്ന ചക്കപ്പൊടി 30 ഗ്രാം വീതം ദിവസേന കഴിച്ചതുവഴി പ്രമേഹ രോഗികളിൽ ഈ HbA1c കുറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
1: സാധാരണ പറയാറുണ്ടല്ലോ, ചക്ക കഴിക്കുന്നത് ദഹനക്കുറവും ഗ്യാസ് ട്രബിളിനുമൊക്കെ കാരണമാകാറുണ്ടെന്ന്. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ?
0: അമിതമായി കഴിക്കുമ്പോൾ മാത്രമേ ചക്ക ദഹിക്കാൻ ബുദ്ധിമുട്ടാകുന്നുള്ളൂ. ദിവസേന ഒരു 3-4 ചക്കച്ചുള ഗുണമാണ് ചെയ്യുന്നത്. ആയുർവേദ വിധിപ്രകാരം ഏതെങ്കിലും കട്ടിയായി കഴിക്കുന്ന ആഹാരത്തിന് മുൻപായി, അതായത് പ്രാതലിനോ ഊണിനോ മുമ്പായി ചക്ക കഴിക്കുന്നതാണ് നല്ലത്. കുടലിലെ എൻസൈമുകൾ നന്നായി ദഹനത്തെ സഹായിക്കുന്നത് അപ്പോഴാണ്. പച്ച ചക്ക പാചകം ചെയ്യുകയാണെങ്കിൽ ധാരാളം ജീരകം, കുരുമുളക്, ഐമോദകം, മഞ്ഞൾ എന്നിവ ചേർക്കുന്നത് ദഹനത്തെ സഹായിക്കും. ചക്ക ചുളയേക്കാളും കുരുവിലാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒളിഗോസാക്രൈഡുകൾ അടങ്ങുന്നത്. ചക്ക കുരുമാവിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കുന്നത് വഴി ഒളിഗോസാക്രൈഡുകളുടെ തോത് കുറഞ്ഞതായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പഠനത്തിൽ തെളിയുകയുണ്ടായി.
1: ചക്ക കൊണ്ട് നമുക്ക് അച്ചാർ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കയ്ക്ക് തനതായ പുളിരസം ഇല്ലാത്തതുകൊണ്ട് അവയെ നാരങ്ങാ നീരിലോ വിനാഗിരിയിലോ 2 ദിവസം മുക്കി വച്ചതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. അച്ചാറിന് ചക്കയുടെ കൂഞ്ഞാണ് ഉത്തമം. ഇറച്ചി അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ കൂഞ്ഞുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റും വഴറ്റിച്ചേർത്ത് ഇവയുടെ രുചി കൂട്ടാവുന്നതാണ്.
1: ചക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ബേക്കറി ഉത്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും?
0: ചക്കച്ചുളയും കുരുവിൻ്റെയും മാവ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കടലമാവിൻ്റെ കൂടെ ചേർത്ത് മിക്സ്ചർ, പക്കാവട, മുറുക്ക് പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാം. മൈദാമാവിൻ്റെ കൂടെ 30% വരെ ഈ കൂട്ടുകൾ ചേർത്ത് ബ്രെഡ്, ബണ്ണ്, റസ്ക്, പിസ്സ ബേസ് പോലത്തെ വിഭവങ്ങൾ വരെ നിർമ്മിക്കാം. ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ 100% ചക്കമാവ് ചേർക്കാൻ സാധ്യമല്ല. കാരണം ഇതിൽ ഗ്ലൂട്ടൻ എന്ന ഘടകം തീരെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവ ഒന്നുകിൽ ഗോതമ്പ് മാവോ മൈദാമാവിൻ്റെ കൂടെ ചേർത്താണ് ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നത്. പിന്നെ ചക്ക കൊണ്ടുള്ള തേര, ചക്കയുടെ മാവ് ചേർത്ത് നമുക്ക് ബർഫി, ഹലുവ, ചക്കയുടെ ചുള വെളയിച്ച് കാൻഡി തുടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ പരമ്പരാഗത പായസം, ചക്ക വരട്ടി, ചക്കയട എന്നിവയെല്ലാം ഇന്നും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പ്രിയമുള്ള വിഭവങ്ങളാണ്.
1: മേഡം, ഇപ്പം തല്ലൻ ചക്കയ്ക്ക് പ്രചാരമേറുന്നു എന്നത് കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ?
0: ശരിയാണ്. പാലക്കാട് മലപ്പുറം ഭാഗത്തു നിന്നും തല്ലൻ ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക എന്ന് നമ്മൾ പറയുന്ന ഇളം ചക്കകൾ ഗൾഫിലേക്കും മറ്റും പുറം രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ സസ്യാഹാരത്തിനും മേളിൽ വീഗൻ ആഹാരം രീതിയിലേക്ക് നല്ലൊരു ശതമാനം ആൾക്കാർ തിരിയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി വേവിച്ച് ഇറച്ചി തയ്യാറാക്കുന്നത് പോലെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്നത്. അതായത് കട്ട്ലറ്റ്, റോൾസ്, ഹാംബർഗർ, പിസ്സ തുടങ്ങിയതിലെല്ലാം ഇറച്ചിക്ക് പകരം ഈ തല്ലൻ ചക്കയെ വേവിച്ച് മസാല ചേർത്ത് ചേർക്കുന്നതാണ്.
1: ഇത്രയും നേരം നമ്മൾ ചക്കയെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഈ ചക്കക്കുരു നമുക്ക് ആരോഗ്യദായകമാണോ അതോ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഘടകം അതിലുണ്ടോ?
0: മറ്റ് ഏത് പഴങ്ങളുടെ കുരുവിനേക്കാളും ഗുണങ്ങൾ ഏറെ ചക്കക്കുരുവിനാണുള്ളത്. ചക്കക്കുരുവിൻ്റെ സത്ത് ഇന്ന് വളരെയേറെ പഠനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇവയ്ക്ക് അണുനാശക സ്വഭാവം, രോഗപ്രതിരോധ ശേഷി, എന്തിന് ക്യാൻസറിനെ വരെ തടയാൻ കഴിവുള്ളതായി തെളിഞ്ഞിരിക്കുന്നു.
1: കൂഴച്ചക്കയ്ക്ക് നാരുകൾ കൂടിയിരിക്കുന്നത് കൊണ്ട് ഇവയുടെ സ്വീകാര്യത വരിക്ക ചക്കയെ അപേക്ഷിച്ച് കുറവാണല്ലോ. പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ ഇവ തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ?
0: 2018 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ഒരു PhD ഗവേഷണ റിപ്പോർട്ടിൽ കൂഴച്ചക്കയിൽ വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതൽ അന്നജം, മാംസ്യം, നാരുകൾ, കാൽസ്യം, കോപ്പർ, ബീറ്റാ കരോട്ടിൻ വരെ അടങ്ങുന്നതായിട്ടാണ് കണ്ടത്. ഇരുമ്പ്, പൊട്ടാഷ്യം, സിങ്ക് എന്നിവയിൽ കുറച്ച് പുറകോട്ടാണെങ്കിലും താരതമ്യപ്പെടുത്താവുന്ന തോതിൽ തന്നെയാണ് ഇവയിൽ അടങ്ങുന്നത്. കൂടാതെ ഈ പോളിഫീനോളുകൾ, അതായത് ഇപ്പോൾ ആരോഗ്യദായകമായ വിഭവങ്ങളായിട്ടാണ് ഇതിനെയൊക്കെ പറയുന്നത്, പോളിഫീനോളുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകളെല്ലാം ഇവ കൂഴച്ചക്കയിൽ തന്നെയാണ് മറ്റ് വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്.
1: ചക്ക ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി അത് സ്ത്രീകൾക്കൊരു വരുമാനം കൈവരിക്കാവുന്ന ഒരു മേഖലയാക്കി മാറ്റിക്കൂടെ?
0: തീർച്ചയായിട്ടും. സീസണിലുണ്ടാക്കുന്ന ചക്ക പരമാവധി സംഭരിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാതെ ഇവിടെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾക്കായി തരംതിരിച്ച് ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ചു വയ്ക്കാവുന്നതാണ്. ഇടക്കാല സംസ്കരണമുണ്ടെങ്കിൽ, സീസൺ അല്ലാത്തപ്പോൾ ഇവ കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ നിർമ്മിക്കാനും സാധിക്കും. ഉദാഹരണത്തിന് പഴുത്ത ചക്ക കുഴമ്പായും പച്ച ചക്ക ഉണക്കിയും സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് അവയെ ഡിമാൻഡിനൊത്ത് പാനീയങ്ങളോ പലഹാരങ്ങളോ ആക്കി മാറ്റാവുന്നതാണ്.
1: ചക്ക ഭക്ഷ്യസുരക്ഷയ്ക്കായി പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
0: ഒരു കാലത്ത് ചക്ക നെല്ലരിയെപ്പോലെ നമ്മുടെ പ്രധാന ഭക്ഷണമായിരുന്നു. നെല്ലരി, ഗോതമ്പ് എന്നിവ കമ്പോളങ്ങളിൽ സുലഭമായപ്പോൾ ഈ ഭക്ഷണ രീതി മാറി. ചക്കയുടെ പ്രത്യേകത ഇതിനെ നമുക്ക് പച്ചയായിട്ടും പഴുതായിട്ടും ഭക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിലെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. വർഷത്തിൽ മിക്ക ഇടങ്ങളിലും 6 മാസം വരെ ചക്ക ലഭ്യമാകുന്നുമുണ്ട്. ഇവയെ സംസ്കരിച്ച് സൂക്ഷിച്ചു വെച്ചാൽ വർഷം മുഴുവൻ ഇവയെ ലഭ്യമാക്കാനും സാധിക്കും. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ചക്കയെ പ്രചരിപ്പിക്കേണ്ടി വരുന്നത്.
1: ചക്കയെക്കുറിച്ചും ചക്ക ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. കുടുംബശ്രീ പ്രവർത്തകർക്കും വനിതാ കൂട്ടായ്മകൾക്കുമൊക്കെ ഇതൊരു സംരംഭമായി തുടങ്ങി നല്ലൊരു വരുമാനദായക മാർഗമാക്കി മാറ്റാവുന്നതാണ്. ഇത്രയും നേരം ഈ വിവരങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
0: നന്ദി.
1: കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമാ ദിവാകർ.
2: അക്ഷരമുറ്റങ്ങളിൽ ഇനി മുതൽ കനിപ്പന്തലൊരുക്കി കൃഷിവകുപ്പ്. പച്ചക്കറികൾക്കൊപ്പം ഫലപോഷണ തോട്ടങ്ങളിലൂടെ വിഷരഹിത ഫലവർഗ്ഗങ്ങളും സ്കൂൾ അങ്കണങ്ങളിൽ വേരോട്ടം കുറിക്കുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 17 രാവിലെ 10:30 വയനാട് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നു. മധുരം കിനിയുന്ന ഫലവർഗ്ഗങ്ങൾക്കായി കലാലയമുറ്റങ്ങളിൽ കനിപ്പന്തലുകൾ ഒരുങ്ങുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ 14,447 കോടിയിലധികം രൂപയുടെയും 10,998 കോടി രൂപയുടെയും രണ്ട് എലിവേറ്റഡ് കോറിഡോറുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഒഡീഷ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കും യൂറിയ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോർ യൂറിയ 2026 നയത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സെക്രട്ടേറിയറ്റിൽ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും ഫയൽ തീർപ്പാക്കൽ വേഗത്തിലാക്കുന്നതിനുമായി ഡാറ്റ അധിഷ്ഠിത ഗവേണിംഗ് സംവിധാനം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2027 പത്മ പുരസ്കാരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ നാമനിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പോലീസ് വാഹനമിടിച്ച് മരിച്ച സ്കൂൾ വിദ്യാർത്ഥി ജുവിൻ രാജിന്റെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന് ആലപ്പുഴ നൂറനാട് കേന്ദ്രീയ വിദ്യാലയം ആരംഭിക്കാൻ IDBP ക്യാമ്പിനോട് ചേർന്ന് 1.73 ഏക്കർ സ്ഥലം അനുവദിക്കണമെന്നുള്ള ആവശ്യം മന്ത്രി കെ മുരളീധരൻ അംഗീകരിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലാണ് ഭാഗികമായി വൈദ്യുത നിയന്ത്രണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസും സംഘവും പാടിയത്, ചിത്രം പാഥേയം. ഗാനരചന കൈതപ്രം, സംഗീതം രവി ബോംബെ.

0: Union Minister of Agriculture and Farmers Welfare Shivraj Singh Chauhan today said the government is making efforts through various schemes to provide the benefits of scientific research directly to the farmers. The minister said this while addressing the ICAR Technology Portfolio for Corporate Social Responsibility Conclave 2026 in New Delhi. External Affairs Minister Dr. S. Jaishankar today met with European Union Commissioner for Startups, Research and Innovation, Ekaterina Zaharieva, at Brussels in Belgium. In a social media post, Dr. Jaishankar said during the meeting they discussed opportunities for research in clean and green energy technologies. The U.S. reimposed a naval blockade on Iran and intensified its airstrike campaign today in retaliation for Tehran's attacks on ships trying to pass through the Strait of Hormuz. Iran's paramilitary Revolutionary Guard threatened today to halt all energy exports from West Asia over the blockade. In FIFA World Cup football, defending champions Argentina will take on England in the second semi-final match at Atlanta in the US tonight. The match is scheduled to begin at 12:30 a.m. Indian time. And with that, we end this news bulletin.
1: Agashavani, Kozhikode. Lakshadweep Vruttantham.
2: ലക്ഷദ്വീപിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലവിലുണ്ടായിരുന്ന ഭൂമി കൈമാറ്റ നിയമങ്ങളിൽ വിപുലമായ ഭേദഗതികൾ വരുത്താൻ ലക്ഷദ്വീപ് ഭരണകൂടം ഔദ്യോഗികമായി നീക്കം ആരംഭിച്ചു. 1964 ലക്ഷദ്വീപ് മിനിക്കോയ് അമന്തിവി ദ്വീപുകളുടെ നിയന്ത്രണ നിയമത്തിലാണ് പുതിയ മാറ്റങ്ങൾ വരുത്താൻ ലക്ഷ്യമിടുന്നത്. ഇതിനായി തയ്യാറാക്കിയ ഭേദഗതി നിയമാവലി ലക്ഷദ്വീപ് ഭരണകൂടം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിനും വിജ്ഞാപനത്തിനുമായി സമർപ്പിച്ചു. ലക്ഷദ്വീപ് ഡിസ്ട്രിക്ട് കളക്ടർ ശിവം ചന്ദ്ര ഒപ്പുവച്ച കത്തിലൂടെയാണ് ശുപാർശകൾ കൈമാറിയത്. കാർഷിക ഭൂമിയുടെ വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യതകൾ കൊണ്ടുവരാനും ഭൂമി തുണ്ടുതുണ്ടുകളായി പോകുന്നത് തടയാനുമാണ് ഈ നീക്കമെന്നാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഔദ്യോഗിക വിശദീകരണം. പുതിയ ഭേദഗതി പ്രകാരം ലക്ഷദ്വീപിലെ കാർഷിക ഭൂമികൾ വിൽപ്പന നടത്തണമെങ്കിൽ ഇനി മുതൽ ജില്ലാ കളക്ടറുടെ മുൻകൂർ അനുമതികൾ നിർബന്ധമാകും. വ്യവസായ സംരംഭങ്ങൾ, വിദ്യാഭ്യാസപരമോ ജീവകാരുണ്യപരമോ ആയ സ്ഥാപനങ്ങൾ, സഹകരണ കൃഷി സംഘങ്ങൾ എന്നിവയ്ക്കോ അല്ലെങ്കിൽ അംഗീകൃത കാർഷികേതര ആവശ്യങ്ങൾക്കായോ വേണ്ടി ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ ജില്ലാ കളക്ടറുടെ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി മുതൽ അനുമതികൾ ലഭിക്കുകയുള്ളൂ. പ്രസ്തുത ഭൂമി കൈമാറ്റ നിബന്ധനകൾ ഉദ്യോഗസ്ഥർക്ക് അമിതമായ അധികാരങ്ങൾ നൽകുന്നവയാണെന്നും ഇത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും ദ്വീപിലെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചു. ലക്ഷദ്വീപിൽ ഭിന്നശേഷിയുള്ളവർക്കായി ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപ് സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ സഹായസഹകരണത്തോടെ നാഷണൽ ഷെഡ്യൂൾ ട്രൈബ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സാമൂഹിക ഉത്തരവാദിത്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷിയുള്ളവർക്കായി അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത്. സോഷ്യൽ വെൽഫെയർ വകുപ്പ് ഡയറക്ടർ ശ്രീമതി സുഷിത ബൈജു മുഖ്യ അതിഥിയായി വീൽ ചെയറുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രാഥമികമായി 16 വീൽ ചെയറുകൾ വിതരണം ചെയ്യാൻ സാധിച്ചതായും തുടർന്ന് 19 കൂടി നൽകുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും തണൽ ചെയർമാൻ മൗലാന പറഞ്ഞു. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓഫീസർ പി കോയ, തണൽ ഓർഗനൈസർ പി സലീം ഉൾപ്പെടുന്നവർ ചടങ്ങിൽ സംസാരിച്ചു. ലക്ഷദ്വീപിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ദ്വീപുകളിലും ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. നിലവിൽ ലക്ഷദ്വീപിൽ 200 ഡെങ്കിപ്പനി രോഗബാധിതർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും നിലവിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പ് അറിയിച്ചു. കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതിനായി വിപുലമായ ശുചീകരണ ക്യാമ്പയിനുകൾ, രോഗനിർണയ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയിലൂന്നിയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്ന് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റേറ്റ് നോഡൽ ഓഫീസറായ ഡോക്ടർ നിഷാദ് ഖാൻ അറിയിച്ചു. ഭാരതത്തിൽ ചരക്കു സേവന നികുതി അഥവാ GST നടപ്പിലാക്കിയതിന്റെ 9 വാർഷികം പൂർത്തിയാക്കുന്ന വേളയിൽ രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നിന്നും നൽകിയ നികുതി സംഭാവനകൾ ശ്രദ്ധേയമാവുന്നു. കഴിഞ്ഞ 9 ഔദ്യോഗിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലക്ഷദ്വീപിൽ നിന്നും ശരാശരി വാർഷിക GST വരുമാനം 21.11 crore രേഖപ്പെടുത്തിയത്. 2011 സെൻസസ് പ്രകാരം വെറും 64,473 മാത്രം ജനസംഖ്യയുള്ള ലക്ഷദ്വീപിലെ പ്രതിശീർഷ നികുതി സംഭാവന ജനസംഖ്യാ അനുപാതം വച്ചു നോക്കുമ്പോൾ മറ്റിതര വലിയ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന തോതിലാണെന്ന് വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം വിനോദസഞ്ചാര മേഖലയിൽ വന്ന പുതിയ ഉണർവും ഡിജിറ്റൽ ബില്ലിംഗ് സംവിധാനങ്ങളുടെ കൃത്യമായ നടത്തിപ്പ് ാണ് ഇത്രയും മികച്ച നികുതി സമാഹാരം സാധ്യമാക്കിയതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ നിലവിൽ

0: ഉണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ പരിവർത്തനം വരുത്തി പുതിയ കോഴ്സുകൾ അനുവദിച്ചുകൊണ്ട് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കടമത്തുദ്വീപിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ് കൂടാതെ അന്ത്രോത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് BSc സൈക്കോളജി, BVOC ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ എന്നീ പുതിയ കോഴ്സുകളാണ് അനുവദിച്ചിരിക്കുന്നത്. ഉത്സവ ലഹരിയാർന്ന ആവേശത്തോടെയാണ് ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആരാധകരും ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ 2026 വരവേറ്റത്. പ്രിയ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ എന്നിവരുടെ കൂറ്റൻ കട്ടൌട്ടുകളും മഴക്കാല മുൻകരുതലുകളുടെ ഭാഗമായി വലിയ സ്ക്രീനുകളിൽ മത്സരങ്ങൾ പ്രദർശിപ്പിക്കാൻ വിശാലമായ പന്തലുകളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. വേൾഡ് കപ്പ് ആരംഭിച്ചതോടെ കവരത്തിദ്വീപിലെ എല്ലാ ടർഫുകളും ബീച്ചുകളും ദ്വീപിലെ ഏക ഗ്രൗണ്ടായ സ്കൂൾ സ്റ്റേഡിയവും എല്ലാ പ്രായത്തിലുള്ള ഫുട്ബോൾ താരങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഫുട്ബോളിൽ ആൺകുട്ടികളെക്കാൾ ഒട്ടും മോശമല്ല തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് കവരത്തി ഫുട്ബോൾ ടീമിലെ പെൺതാരങ്ങളും പരിശീലനത്തിന്റെ തിരക്കിലാണ്. വനിതാ ഇന്റർനാഷണൽ സുബ്രതോ മുഖർജി ക്വാളിഫൈയിങ് മത്സരങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇവരുടെ തയ്യാറെടുപ്പ്.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ആകാശവാണി കണ്ണൂർ. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി. ഈ പുരീടം ഹരിത സ്വർഗം, ഇത്തിരി മണ്ണിലും കനകം വിളയിച്ച് കടമ്പൂരിലെ കെ കനകവല്ലി. തുടർന്ന് കപ്പയങ്കാന്താരി. 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം. മായിൻ ഡോക്ടർ ടി ജി മനോജ്കുമാർ അവതരിപ്പിക്കുന്ന ചെറുകഥ, തങ്കമണി കണ്ണൻ്റെ കവിത, യെല്ലോ ലീവ്സ് കെ ആർ സീമ അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:00 ട്യൂണിൻ സ്റ്റാർസ്, ആഘോഷത്തിൻ്റെ ആവിഷ്കാരം. സംഗീത സംവിധായകൻ ശരത് ഒരുക്കിയ സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു രമ്യ ദിലീപ്. കീബോർഡ് സുശാന്ത് ജെയിംസ്, റിഥം പാഡ് ജെയിംസ് പീറ്റർ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, തുടർന്ന് ആശാഭോസ്ലെ പാടിയ ഗസൽ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന വിജയൻ. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ അക്കിത്തത്തിൻ്റെ ഭാരതീയൻ്റെ ഗാനം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം, മണ്ണൂർ രാജകുമാരനുണ്ണി, ലൈല രാജകുമാരനുണ്ണി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, കരുതലിൻ്റെ സാന്ത്വന സ്പർശം. തളിപ്പറമ്പ് സഞ്ജീവനി പാലിയേറ്റീവ് കെയറിലെ പി ശോഭന സംസാരിക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ. ITI കണ്ണൂർ, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 നാട്ടിപ്പാട്ട്, അവതരണം എൻ കാർത്യായനിയും സംഘവും. 12:40 ആരോഗ്യദീപ്തി. ഡെങ്കിപ്പനി വിരുദ്ധ മാസാചരണത്തോടനുബന്ധിച്ച് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ സംസാരിക്കുന്നതിൻ്റെ അവസാന ഭാഗം. 1:00 2:30 വാട്സാപ്പ് പ്രിയഗീതം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:00 6:40 രാത്രി 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 തായമ്പക, അവതരണം PV രാമകൃഷ്ണ മാരാരും സംഘവും. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം കാസർഗോഡ്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 കിസാൻ വാണി, വരൂ സംരംഭകനാകാം, ജീവിത വിജയത്തിലും വരുമാന വർധനവിനും. പാനൂർ മൊകേരിയിലെ ഡോക്ടർ ശശിധരൻ കുനിയിൽ, മകൻ വൈഷ്ണവ് എന്നിവർ ചേർത്ത് നടത്തുന്ന കാർഷിക സംരംഭകത്വ വിശേഷങ്ങൾ. 7:20 കമ്പോള വില നിലവാരം, 8:00-7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ട്. ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും, കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൺ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നതിന്റെ അവസാന ഭാഗം. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ലളിതഗാനങ്ങൾ. ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: എന്നിവ സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് പൂർണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്താതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും ഫയൽ തീർപ്പാക്കൽ വേഗത്തിലാക്കുന്നതിനുമായി ഡാറ്റ അധിഷ്ഠിത ഗവേണിംഗ് സംവിധാനം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ദൌത്യവുമായി സഹകരിക്കാൻ മുഖ്യമന്ത്രി വിജയ് ഉടൻ തന്നെ കേരളത്തിലെത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു.
1: കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോലീസിനെ വിന്യസിക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ഷെയറിംഗും ഇൻഫർമേഷൻ ഷെയറിംഗിനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം. മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചു.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരാർ പ്രകാരം പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും മാത്രമാണ് അദാനി ഗ്രൂപ്പിനുള്ളതെന്നും തുറമുഖം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലാണെന്ന വസ്തുത വിസ്മരിക്കരുതെന്നും മുഖ്യമന്ത്രിക്കെഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ രണ്ട് അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. അടുത്ത ബുധനാഴ്ച സർക്കാരിന്റെയും വഖഫ് ബോർഡിന്റെയും വാദം കോടതി കേൾക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. കർക്കടകം ഒന്നായ മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: ഇന്ന് രാത്രിയിലെ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലുതും കടുത്തതുമായ വൈരങ്ങളിലൊന്നിന്റെ പുതിയ അധ്യായമാണ്. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ ചിറകിലേറി ഒരു കിഡിലൻ സ്ക്വാഡ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ജൂലിയൻ അൽവാരസ്, എമിലിയാനോ മാർട്ടിനസ്, ലോകത്തെ വിറപ്പിച്ച പോരാളിക്കൂട്ടം. മറുവശത്ത് ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക, കോൾ പാൽമർ ഇംഗ്ലണ്ടിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്താകുന്ന സൂപ്പർ താരനിര. മൂന്ന് ലോക കിരീടങ്ങളുമായി അർജന്റീന. 1966 ശേഷം വീണ്ടും ലോകം കീഴടക്കാൻ കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട്. ഈ മത്സരം ലോകകപ്പ് ഏറ്റവും ഉയർന്ന സുരക്ഷാ ഭീഷണിയുള്ള മത്സരങ്ങളൊന്നായി അധികൃതർ കണക്കാക്കി കഴിഞ്ഞു. കാരണം ഇത് രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, രണ്ട് രാജ്യങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട ഫുട്ബോൾ ബലാബലം വീണ്ടും കൊമ്പ് കോർക്കുകയാണ്.
0: വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ലൌനി ദമ്പതികളുടെ സംസ്കാരം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ നടന്നു. ജൂബിലി മന്ദിരത്തിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോചാരം അർപ്പിച്ചു. കോഴിക്കോട് കക്കോടിയിൽ രണ്ടാൾ താഴ്ചയുള്ള ഭൂഗർഭ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസതടസ്സമുണ്ടായി ഒരു തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക്

0: മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. ദേശീയ തലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നൌ സൈനിക് ക്യാമ്പിൽ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചി സതേൺ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. മഹാരാഷ്ട്രയിലെ ലോണാവലിയിൽ 17 NCC ഡയറക്ടറേറ്റുകൾ തമ്മിൽ നടന്ന മത്സരങ്ങളിലാണ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റണ്ണേഴ്സ് അപ്പ് സ്ഥാനം കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 കീഴിൽ 2.0 അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. നയതന്ത്ര മികവിൽ ത്രിരാഷ്ട്ര സന്ദർശനം, പങ്കാളിത്തം ശക്തമാക്കി ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ. അവതരണം അമൃത വൈശാഖ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ കഴിഞ്ഞതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ, ന്യൂസിലാന്റ്, ഇന്തോനേഷ്യ സന്ദർശനം. പസഫിക് ഏഷ്യൻ മേഖലയിലെ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക, പ്രതിരോധ, സാംസ്കാരിക സഹകരണം വർദ്ധിപ്പിക്കുക എന്നത് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഉഭയകക്ഷി ചർച്ചകളും പ്രവാസി കൂടിക്കാഴ്ചകളും വഴി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്വാധീനവും സൌഹൃദവും പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ സന്ദർശനങ്ങൾ സഹായകമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായി നിലവിലുള്ള വ്യാപാര കരാറുകൾ കൂടുതൽ ശക്തമാക്കാനും ന്യൂസിലാന്റുമായി പുതിയ വാണിജ്യ സാധ്യതകൾ തുറക്കാനും സന്ദർശനം വഴിയൊരുക്കി. ഉഭയകക്ഷി ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഘട്ടത്തിൽ എത്തിനിൽക്കുന്ന അവസരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ സന്ദർശനം. ജനാധിപത്യ മൂല്യങ്ങൾ, പൊതുവായ താൽപര്യങ്ങൾ, സ്വതന്ത്രവും സുരക്ഷിതവുമായ ഇൻഡോ പസഫിക് മേഖല എന്നിവയിലാണ് ഈ ബന്ധം കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ തന്റെ 3-ാമത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിലൂടെ പ്രധാനമന്ത്രി നയതന്ത്ര തലത്തിൽ ഒരു ഹാട്രിക് നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രം മുൻനിർത്തി ഭാവി സജ്ജമായ ഒരു വികസിത ഭാരതത്തിനായുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് അദ്ദേഹം ഈ സന്ദർശനത്തിൽ പങ്കുവച്ചത്. മെൽബണിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആതിഥേയത്വം വഹിച്ച 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന ദൌത്യം. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, സൈബർ നൂതന സാങ്കേതിക വിദ്യകൾ, ബഹിരാകാശം, സിവിൽ ആണവോർജ്ജം, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാൻ ധാരണയായി. ഓസ്ട്രേലിയയിൽ നിന്ന് ദീർഘകാലത്തേക്ക് യുറേനിയം ലഭ്യമാക്കാനുള്ള നിർണായക കരാറുകൾ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത് ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് കരുത്തുപകരുന്ന വലിയ വഴിത്തിരിവായി. ആണവോർജ്ജ സഹകരണ കരാറിന്റെ അന്തിമ ഭരണ ക്രമീകരണങ്ങൾ പൂർത്തിയായതോടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ദീർഘകാല യുറേനിയം ഇറക്കുമതിക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇതിനു പുറമെ പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി. ഓസ്ട്രേലിയയിലെ പുതിയ സർവകലാശാല ശാഖകൾ ബംഗളൂരുവിലും ഗുരുഗ്രാമിലും പ്രവർത്തനം ആരംഭിച്ചതോടെ വിദ്യാഭ്യാസ സംയോജന രംഗത്ത് അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഊർജ്ജസ്വലരായ ഇന്ത്യൻ പ്രവാസികളാണ് ഭാവിയിലേക്കുള്ള ഈ പങ്കാളിത്തത്തിന്റെ ജീവനാഡിയെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൽബനീസി വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള LNG വിതരണത്തിൽ ഓസ്ട്രേലിയയും ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ധന വിതരണത്തിൽ ഇന്ത്യയും വഹിക്കുന്ന പ്രധാന പങ്ക് ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്നു. ഊർജ്ജ മേഖലയുടെ എല്ലാ തലങ്ങളിലും നിക്ഷേപാവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഇരു രാജ്യങ്ങളും ആവർത്തിച്ച് വ്യക്തമാക്കി. പ്രമുഖ നിക്ഷേപക സ്ഥാപനമായ ഓസ്ട്രേലിയൻ സൂപ്പർ ഇന്ത്യയിൽ നടത്തുന്ന 500 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മെൽബണിൽ കമ്പനി CEO പോൾ സ്ട്രോഡാണ് ഈ വലിയ നിക്ഷേപം പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും പരിഷ്കാരങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലുള്ള വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. മെൽബണിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനൊപ്പം ഓസ്ട്രേലിയ ഇന്ത്യ സിഇഒ ഫോറത്തെയും ഇക്കണോമിക് റോഡ് മാപ്പ് ബിസിനസ് പരിപാടിയെയും അഭിസംബോധന ചെയ്യവേ ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തം വലിയ മാറ്റങ്ങളോടെ ഹൈടെക് യുഗത്തിൽ

ത്തിലേക്ക് കടന്നതായി നരേന്ദ്രമോദി വ്യക്തമാക്കി. 2030 ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു റോഡ് മാപ്പും അദ്ദേഹം അവതരിപ്പിച്ചു. ഇന്ത്യയിലെ ദീർഘകാല നിക്ഷേപക സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ നിക്ഷേപകരെ ക്ഷണിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം കേവലം സമാന്തരമായ ഒരു സൌഹൃദത്തിനപ്പുറം ആഴത്തിലുള്ള പങ്കാളിത്തത്തിലേക്കും ഭാവിക്കനുയോജ്യമായ സഖ്യത്തിലേക്കും മാറിയതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കി. ഓസ്ട്രേലിയയിലെ മാൽവൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി എന്ന ചരിത്രം കുറിച്ച സ്വീകരണ ചടങ്ങിൽ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാബോ സുബിയോന്തോയുമായി ജക്കാർത്തയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ ഇരു രാജ്യങ്ങളുടെയും ഭാവി സ്വപ്നങ്ങൾക്ക് കരുത്തുപകരുന്നതായിരുന്നു. ഇന്തോനേഷ്യയുടെ സുവർണ ഇന്തോനേഷ്യ ദർശനവും ഇന്ത്യയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യവും ഒരുമിച്ച് കൈകോർത്ത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യസുരക്ഷ, സമുദ്ര സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ എന്നിവ ചർച്ചയിൽ പ്രധാനമായിരുന്നു. പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനും ഇരു നേതാക്കളും ധാരണയായി. ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിലെ സഹകരണത്തിലൂടെ എയർ ടു എയർ മിസൈൽ സഹകരണ കരാറിലൂടെയുമുള്ള രാജ്യരക്ഷാ സഹകരണത്തിന്റെ പുരോഗതിയെ അവർ സ്വാഗതം ചെയ്തു. ഭീകരവാദത്തിന്റെ എല്ലാ രൂപങ്ങളെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. 2026-27 ഇന്ത്യ ഇന്തോനേഷ്യ സാംസ്കാരിക വിദ്യാഭ്യാസ നയതന്ത്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂരിന്റെ ആദ്യ വിദേശ ക്യാമ്പസ് ഇന്തോനേഷ്യയിൽ സ്ഥാപിക്കുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ആസിയാൻ മേഖലയിലുടനീളമുള്ള വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ക്യാമ്പസ് പ്രയോജനം ചെയ്യും. ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദം ശക്തമാക്കുന്നതിനും സ്വതന്ത്രവും സുഗമവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും നിയമാധിഷ്ഠിതവുമായ ഒരു ഇൻഡോ പസഫിക് മേഖലയ്ക്കായി ഇന്തോനേഷ്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി അറിയിച്ചു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം നരേന്ദ്രമോദി സ്വന്തമാക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാബോ സുബിയോന്തോയിൽ നിന്ന് പ്രധാനമന്ത്രി ബിൻ താങ് ആദിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള യോഗ്യകാർത്തയിലെ പ്രബനൻ ക്ഷേത്ര സമുച്ചയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ക്ഷേത്ര സമുച്ചയത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണ പുനരുദ്ധാരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഫലകം ഇരു നേതാക്കളും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ന്യൂസിലാൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡിലേക്കുള്ള തന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു നാഴികക്കല്ലാണെന്നും അത് ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ഉണർവ് നൽകുമെന്നും വിശേഷിപ്പിച്ചു. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണിന്റെ സാന്നിധ്യത്തിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനാണ് ഈ കരാറുകൾ. 2030 ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യം. ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങളും കടന്നുവന്നു. അന്താരാഷ്ട്ര വേദികളിൽ പരസ്പര സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ഇരു പ്രധാനമന്ത്രിമാരും ഉറപ്പു നൽകി. 1982 ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് സമുദ്ര വ്യോമപാതകളിലെ സഞ്ചാര സ്വാതന്ത്ര്യവും കടലിന്റെ മറ്റ് നിയമപരമായ ഉപയോഗങ്ങളും ഉറപ്പാക്കണമെന്ന് ഇരു പ്രധാനമന്ത്രിമാരും ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും ന്യൂസിലാൻഡും നിലപാട് കടുപ്പിച്ചു. 2025 ഏപ്രിലിൽ പഹൽഗാമിലും നവംബറിൽ ചുവപ്പുകോട്ടയ്ക്ക് സമീപവുമുണ്ടായ ആക്രമണങ്ങളെ ഇരു നേതാക്കളും കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഭീകരവാദത്തോട് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രിമാർ ഭീകരതയുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഓൺലൈൻ ശൃംഖലകളും ഇല്ലാതാക്കാൻ ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും സംയുക്തമായി പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായും ബിസിനസ് പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൌകര്യ വികസനം, സിവിൽ വ്യോമയാനം, ഹരിത ഊർജം, ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാൻ ന്യൂസിലാൻഡ് നിക്ഷേപകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഓക്ലൻഡിലെ സ്പാർക്ക് അരീനയിൽ 10,000+ ഇന്ത്യൻ പ്രവാസികൾ പങ്കെടുത്ത കൂട്ടായ്മയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ പ്രധാന ആകർഷണം. ചടങ്ങിൽ സംസാരിച്ച ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ന്യൂസിലാൻഡിന്റെ വളർച്ചയ്ക്ക് ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകളെ പ്രകീർത്തിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനവും രാഷ്ട്ര നേതാക്കളുമായുള്ള ശക്തമായ ആശയവിനിമയവും നൂതന കരാറുകളും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് പുതിയ ഊർജം പകരും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തയ്യാറാക്കിയത് KC അനിൽകുമാർ. അവതരണം അമൃത വൈശാഖ്.

പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ ഹരിത വീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം.
2: വിയറ്റ്നാം അർലി നമ്മളെ കടമ്പൂർ കൃഷിഭവൻ തന്നെയാന്ന്. 3 വർഷമായി നട്ടിട്ട് 2 വർഷം ഇത് കായ് ചക്ക ഉണ്ടായി. ഇത് ചില സ്ഥലത്ത് നനക്കേങ്ങ് എന്ന് പറയൂ, അല്ലാതെ നമ്മളെ നാട്ടില് പൊടിക്കിഴങ്ങ് എന്ന് പറയും.
1: കടമ്പൂർ കണ്ണോത്ത് സ്കൂളിന്റെ സമീപത്ത് കനകവല്ലി ചേച്ചിയുടെ 18 സെന്റ് പച്ചക്കറിയുടെയും പഴങ്ങളുടെയും ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. അഭിമുഖത്തിലേക്ക് കടക്കും മുൻപ് ഈ 18 സെന്റിലൂടെ ഞങ്ങളെ കൂട്ടി കനകവല്ലി ചേച്ചി ഒരു നടത്തം നടന്നു.
2: സാധാരണ മഞ്ഞൾ, ആട മാങ്ങ മഞ്ഞളുണ്ട്.
1: ഓരോ പച്ചക്കറി ചെടിയെയും പഴച്ചെടിയെയും പറ്റി പറയാൻ 100 നാവാണ് ഇവർക്ക്. 1 ഇഞ്ച് മണ്ണ് ബാക്കിയില്ലാതെ 18 സെന്റ് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. ഇടതടവില്ലാതെ ചേച്ചി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചതാണ്, ഇവർക്ക് 1 ദിവസം 24 മണിക്കൂർ തന്നെ അല്ലേ എന്നത്. ഈ പുരയിടം ഹരിത സ്വർഗം. ഇത്തിരി മണ്ണിലും കനകം വിളയിച്ച് കടമ്പൂർ കണ്ണോത്ത് സ്കൂളിന് സമീപത്തെ ശ്രീമതി കെ കനകവല്ലി.

0: ഞങ്ങൾ വന്ന സമയത്ത് ഈ എനിക്കിങ്ങനെ മണിച്ചിത്രത്തായിട്ടുള്ള ശോഭനയുടെ ആ രംഗം ഓർമ്മ വരുന്നത്, മുല്ല പൊട്ടുമല മാങ്ങാമല എന്ന് പറഞ്ഞിട്ട് ഓരോ നമ്മുടെ ഈ ജ്വല്ലറി ബോക്സ് എന്ന് ഓരോന്ന് എടുത്തിട്ട് പറയുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, ആ ഒരു ആവേശത്തിലാണ് ചേച്ചി പറമ്പിൽ ഞങ്ങളെ കൊണ്ട് കാണിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെയോ കണ്ടു, ഒരു മായാലോകം കണ്ടു എന്നല്ലാതെ എന്തൊക്കെയൊന്നും മനസ്സിൽ ഓർമ്മയില്ല. കൊറേ തരം മുളകുകളുണ്ട്, കൊറേ തരം ഇഞ്ചി കണ്ടു, കർമൂസ് കണ്ടു, പലതരം പഴങ്ങൾ കണ്ടു, പലതരം ചേമ്പുകളും ചേനയും എന്തൊക്കെയോ കണ്ടു. ഇപ്പൊ സത്യം പറഞ്ഞാലും മായാലോകത്ത് നിക്കണ പോലെയാണ്. എവിടുന്ന് തുടങ്ങണം ചേച്ചി, ഏതായിട്ടതും തുടങ്ങണം?
1: മഞ്ഞളിന്ന് തുടങ്ങാം. മഞ്ഞള് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞള് കളച്ചപ്പോ 107 കിലോ മഞ്ഞളാണ് ഉണ്ടായത്.
0: 107 കിലോ
1: 107 കിലോ
0: എത്ര സ്ഥലത്തുനിന്ന് കൂടി പറയണം?
1: ഈ 10 സെന്റ് സ്ഥലത്തുനിന്ന്.
0: 10 സെന്റിൽ നിന്ന് 107 കിലോ മഞ്ഞൾ.
1: അത് ഫുള്ളായി നട്ടില്ല, കുറച്ച് ഭാഗം വെണ്ടിയും പച്ചക്കറികളാണ് നട്ടത്.
0: 10 സെന്റും ഇല്ല.
1: 10 സെന്റും ഇല്ല.
0: 8 സെന്റ് പിടിക്കാം.
1: ആ ഞാൻ അതില് നടുന്നത് ഹൈബ്രിഡ് വിത്താണ് വാങ്ങുന്നത്. അതില് ഞാൻ കമ്പോസ്റ്റ് വളം ചേർത്തിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത്. വേനൽക്കാലം തുടങ്ങി ചപ്പടിയുന്ന സമയമായാല് ചാക്കുമായിട്ട് ചപ്പിനിറങ്ങി 10-30 ഇപ്രാവശ്യം 40 ചാക്ക് ചപ്പ് കിട്ടി.
0: ചാക്കായിട്ട് ചപ്പിനിറങ്ങി എങ്ങോട്ടായി പോണത്?
1: റോഡടിച്ചു വരും, മരത്തിന്റെ കീഴിലെല്ലാം ഇവിടെയെല്ലാം വന്നടിച്ചു വരും.
0: നാട്ടുകാർ പറയില്ലേ ഇറങ്ങി?
1: അറിയാം, ഞാൻ പകല് തിരക്കുള്ള ഒരാളാണ്, അതുകൊണ്ട്

0: ഞാൻ രാത്രിയാണ് കൃഷിക്ക് അധികം മെനക്കെടാറുള്ളത്. രാത്രിയാണ് ക്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുക, അല്ല ബാക്കി എന്തെന്നാലും എല്ലാ സമയവും ഒരു സെക്കൻഡ് സമയം വിടാതെ എനിക്ക് കൃഷിയാണ് എന്റെ ജീവിതം.
1: അത് മനസ്സിലാവുന്നുണ്ട്. ഓരോ ചെടിയുടെ അടുത്ത് പോകുമ്പോഴും സ്വന്തം മക്കളെ പരിചയപ്പെടുത്തുന്ന സ്നേഹത്തിലാണ്, ഇത് കണ്ടോ ഇത് കണ്ടോ എന്ന് കൊണ്ട് ചേച്ചി പരിചയപ്പെടുത്തുന്ന ചേച്ചിയുടെ മുഖത്തുണ്ട്. എന്നിട്ട് ഇതെന്ന് പറയും, ഈ ചപ്പ് ഇങ്ങനെ പെറുക്കിക്കൊണ്ട്
0: ചപ്പ് വാങ്ങി, അതിൽ ഒരു ചാക്ക് ചപ്പില് അര ചാക്ക് ചാണകപ്പൊടി ഇട്ട് ടൈറ്റായി കെട്ടി അട്ടി വെച്ച് അതിൽ കല്ല് വെക്കും.
1: അതിന്റെ മേലെ
0: കല്ല് വെക്കും. അത് ഏകദേശം നമ്മൾ നടണ്ട ഒരു സമയമാകുമ്പോഴൊക്കെ ഏകദേശം പൊടിഞ്ഞു.
1: ശേഖരിക്കുന്ന സമയം ഏത് മാസം?
0: ഡിസംബർ ജനുവരി മുതൽ നന്നായി ചപ്പടിയും.
1: വേനലിന്റെ സമയമാണല്ലോ.
0: ആ വേനലിന്റെ സമയം ചപ്പടിയും, അതടിച്ചു കൊണ്ടുവന്നിട്ട് ആടെ നമ്മളെ ബാക്കിൽ ഒരു ആള് പണിതീരാത്ത വീടുണ്ട്, ആടെയാന്ന് ഞാൻ അട്ടി വെക്കുക ചാക്ക്. അവരോട് ചോദിക്കാനില്ല, അവര് സമ്മതിക്കും.
1: എത്ര ചാക്ക് കിട്ടും?
0: 40 ചാക്ക് മിനിമം എടുക്കും ഞാൻ.
1: ഈ 40 ചാക്ക് കളക്ട് ചെയ്യാൻ എത്ര ദിവസം കൊണ്ട്?
0: ദിവസം അങ്ങനെ
1: നിറയും
0: വരെ. അത് രാവിലെ പോകാം, ഉച്ചക്ക് പോകാം, വൈകുന്നേരം പോകാം, ഏത് സമയമാണോ എനിക്ക് ഒരു 10 മിനിറ്റ് കിട്ടുന്ന ആ സമയം മാച്ചിലും ചാക്കുമായി ഞാൻ പുറപ്പെടും.
1: അപ്പൊ വളത്തിന്റെ ഒരു കാര്യം അവിടെ ഇത്രയും
0: വില കൊടുത്ത് വളം വാങ്ങല് പുണ്ണാക്ക് മാത്രം.
1: അപ്പൊ ഈ ചാണകപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ള
0: ചാണകപ്പൊടി പൈസ കൊടുത്ത് വാങ്ങും. പിന്നെ ഫിഷിന് അമിനോ ആസിഡാക്കും, ജീവാമൃതാക്കും, ഹരിത കഷായാക്കും, അതെല്ലാം തന്നെയാണ് കൊടുക്കല്.
1: ഇതിപ്പോ വളമായി മാറാൻ എത്ര മാസം പിടിക്കും?
0: നടണ്ട സമയമാകുമ്പോഴൊക്കെ ഏകദേശം ആവും. പിന്നെ അതിനൊന്ന് തട്ടിക്കൂട്ടിയെല്ലാം ഒരു 3-4 മാസം പോണം. 3-4 മാസം നമുക്ക് നല്ലോണം പൊടിയും.
1: അപ്പൊ നമ്മള്
0: ജൂണിലല്ലേ, മാർച്ച് ഏപ്രിൽ മാസം മഞ്ഞൾ നടും, സംഗതി കറക്റ്റ് ആയിരിക്കും. അപ്പൊ മഞ്ഞള്, ചകിരിപ്പൊടി, കുമ്മായം, ഈ കമ്പോസ്റ്റ് അതെല്ലാം ചേർത്താ മഞ്ഞൾ നടുക. പിന്നെ ഞാൻ മഞ്ഞൾ നടുമ്പോ എനിക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു ചെറിയ മോനുണ്ട്, ഏത് കൃഷി നടുമ്പോ ഞാൻ എന്റെ മക്കളെ ഞാൻ എങ്ങനെയാന്നോ മണ്ണില് കൈകുത്തി ചെയ്യുന്ന അതുപോലെ അവരെ കൊണ്ടും ചെയ്യിക്കും.
1: ചേറിൽ കൈകുത്തിയവനെ ചോറിൽ കൈകുത്താൻ അവകാശമുള്ളെന്ന് പഠിപ്പിക്കുകയാണ്
0: തീർച്ചയായും.
1: മോനെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ
0: മോളെ
1: മോനെ.
0: ആ അപ്പൊ നമ്മളെ തലമുറ കയ്യാനായി, നമ്മളെ ആരോഗ്യം സംരക്ഷിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ മക്കള് ഇന്ന് നമ്മൾ മണ്ണ് കൈകുത്തി കഴിഞ്ഞാല് കുറച്ചുമ്പോ അവരത് ചെയ്യൂല. ഓനി ഇപ്രാവശ്യം കടമ്പൂർ പഞ്ചായത്തിന്റെ കാർഷിക അവാർഡ് കുട്ടികർഷകനുള്ള ഓനായിരുന്നു. പിന്നെ RCCന്റെ ഇതിന്റെ അടുത്ത് കുട്ടികളെ ഒരു ക്ലബ്ബ് നടത്തുന്നുണ്ട്, കുട്ടികളും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞ്. അതിന് പൂർണ്ണ സപ്പോർട്ടുണ്ട് ഞാൻ.
1: മഞ്ഞളിലേക്ക് വരികയാണെങ്കിൽ അപ്പൊ നമ്മുടെ സെറ്റ് ആക്കി. ഏത് ഏപ്രിലാണോ നടുന്നത്?
0: ഏപ്രിൽ മെയ് മാസം ആകുമ്പോ നട്ട് അതിന് 2-3 മാസം ആകുമ്പോ പച്ചില വളോ ചാണകം പുണ്ണാക്കും കലക്കി ഒഴിക്കും. വേറെ ഒന്നും കൊടുക്കൂല, കലക്കി ഒഴിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അതിന് മണ്ണിട്ട് കൊടുക്കും. എത്രത്തോളം നമ്മൾ മണ്ണിടുന്ന് അത്രത്തോളം നമുക്ക് കിഴങ്ങ് ഇറങ്ങിയതായിട്ട് കാണാൻ
1: പറ്റും.
0: ഇടയിലേ കൂടി കിഴങ്ങ് ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എപ്പോഴും ഇങ്ങനെ പോയി അതിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും.
1: ഈ മണ്ണ് കേറ്റാനൊക്കെ ആരുടെ സഹായമാണ്?
0: ഞാൻ തന്നെ ചെയ്യും എല്ലാം. ഞാൻ കൊത്തലും നടലും എല്ലാം ഞാൻ തന്നെ ചെയ്യും. മോളെ ഭർത്താവ് ആർമിയിലാന്ന്. മോളെ ഭർത്താവ് വന്നാല് കൃഷിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും, കൃഷി നടണ്ട എല്ലാം ഒരുക്കി വെച്ചാൽ ലീവ് കഴിഞ്ഞ് പോവാ.
1: ഈ വേര് ചീച്ചില്, ഇതിന്റെ ഒരു മൂട് ചീച്ചില് ഒരു വിഷയമല്ലേ ഇഞ്ചിക്ക്? അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ നേരിടേണ്ടി വന്നു?
0: ഒരിക്കലും അത് നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ
1: അത് നീർവാർച്ച കൃത്യമായിട്ട് ഉറപ്പാക്കിയിട്ടായിരിക്കും.
0: ആ ഞാൻ ഇത് ഈ സഞ്ചിനെ തിരിച്ച് വെക്കും.
1: സഞ്ചിയിലാണോ?
0: അല്ല ഇത് ഇഞ്ചി.
1: അതിവിടെ അല്ല, ഇത് നമ്മള് ഇപ്പൊ ചേച്ചി ഇത്ര സെന്റ് സ്ഥലത്ത് നിന്ന് ഇത്ര ഇഞ്ചി എന്ന് പറഞ്ഞാൽ അത് ഗ്രോ ബാഗിലല്ലോ.
0: അല്ല
1: അതാ ഞാൻ പറഞ്ഞത്.
0: അല്ല പിന്നെ അത് എനിക്കൊരിക്കലും അങ്ങനെ ചീച്ചല് രോഗം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചീച്ചല് രോഗമൊന്നും ഉണ്ടായിട്ടില്ല.
1: പിന്നെ നമ്മള് ഗ്രോ ബാഗിൽ നട്ടിട്ട് ഇഞ്ചി വേറെ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ 8 സെന്റിന് പുറമെയാണ് ഈ ഗ്രോ ബാഗിൽ വേറെ നട്ടിട്ടുള്ളത്?
0: അതെ, അത് ശരിക്കും ഒരു 8 സെന്റ് സ്ഥലം തേച്ച് ഈ പറമ്പിന്റെ അതിർത്തി ഫുള്ളായിട്ടും സാധനം നടന്നിട്ട് നമുക്ക് നിലത്ത് നടുന്നതിനേക്കാൾ കൂടുതൽ
1: മതിൽ
0: ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ഒരു 36 സെന്റ് തന്നെ പറയാം.
1: കാരണം വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ഥലം കൂട്ടിക്കഴിഞ്ഞു.
0: വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ഥലം. പിന്നെ മുറ്റം, വീട്ടിന്റെ മുറ്റം തീരെ ഒഴിവാക്കുന്നില്ല, കണ്ടില്ലേ? അപ്പൊ കൃഷി ചെയ്യാൻ സ്ഥലം വേണോ ചോദിച്ചാ വേണ്ട വേണ്ട. ഇപ്പൊ നിങ്ങളിപ്പം കണ്ടു എനിക്ക് ഇത്ര സ്ഥലമുള്ള എത്ര കൃഷി കണ്ടു.
1: അതാ ഞാൻ പറഞ്ഞ മനസ്സിൽ നിൽക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇഞ്ചി

0: ഓരോന്നോരോന്ന് വേഗം പറഞ്ഞു പോവാ അല്ലേ. ഇഞ്ചി കഴിഞ്ഞു, ഇനി നമുക്ക് മുളകിന്റെ എന്തൊക്കെയോ വെറൈറ്റികൾ, പച്ച കണ്ടു, വയലറ്റ് കണ്ടു, കറുപ്പ് കണ്ടു, വെള്ള കണ്ടു, മഞ്ഞ കണ്ടു, ഒന്ന് പറഞ്ഞു മുളകിന്റെ വെറൈറ്റി.
1: മുളക് സിറ മുളക്, ബുള്ളറ്റ് മുളക്, നാടൻ പച്ചമുളക്, ഉജ്ജ്വല മുളക്, പിന്നെ ബ്ലാക്ക് മുളക്, അത് മേലോട്ട് വന്നി താഴോട്ട് വന്നു, ഭാസ്കര, പിന്നെ
0: മഞ്ഞക്കളർ
1: അസുരപ്പറങ്കി, ബ്ലാക്ക് മുളക്.
0: എന്തൊരു സന്തോഷമാണ്, ഞാൻ അതാണ് ആസ്വദിക്കുന്നത്, ആ മുഖത്ത് നമ്മൾ നമ്മുടെ മക്കളെ പരിചയപ്പെടുത്തുന്ന ഒരു സന്തോഷമാണ്.
1: അല്ല, ഞാൻ കൃഷിക്കൂട്ടത്തിന്റെ സെക്രട്ടറിയും കൂടിയാണ്. ഞാൻ ഈ എന്റെ പരിസരത്തുള്ള എല്ലാവർക്കും ഞാൻ പറയുമ്പോ പൈസ കായാലും നന്ന വിഷമമുണ്ട്, ഞാൻ പൈസ വാങ്ങലുണ്ട്, അല്ലെങ്കിലും പറിച്ച് ഞാൻ കൊടുക്കും.
0: ഈ വെറൈറ്റി മുളകുകൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്?
1: ഞാൻ ഓൺലൈനായിട്ട് വാങ്ങുന്ന അതെല്ലാം വിത്തുകൾ വാങ്ങി ട്രേലിൽ ഇട്ട് മുളപ്പിക്കും.
0: ഈ കയ്യും നോക്കട്ടെ, കൈപ്പുണ്യുണ്ടോ? അങ്ങനെയുണ്ട്, ചിലർ നട്ടു കഴിഞ്ഞാൽ ഭയങ്കര
1: ഐശ്വര്യം പറയുന്നുണ്ട്. ചിലപ്പോ ചില ആള് പറയും ഞാൻ നട്ടിട്ടൊന്നും തേക്കുന്നില്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ വിളിച്ചു ചോദിക്കും, നിങ്ങൾക്ക് ഇന്ന തൈ വേണോ അല്ലെങ്കിൽ വിത്ത് വേണോ എന്ന് പറഞ്ഞാൽ, ആ വേണം, കൂടെ നീയും വരണം എന്ന് പറയും.
0: വിത്ത് മാത്രം കിട്ടിയിട്ട് കൈപ്പുണ്യല്ലേ, കയ്യും കൂടി വേണം നടാൻ.
1: നീ ഏത് ദിവസം വരുന്ന ആ ദിവസം നമുക്ക് എടുത്തോന്നു. അങ്ങനെ കേട്ടാ ഞാൻ വീട്ടിൽ ട്രെയിലിട്ടിട്ട് ഓട്ടോം പിടിച്ച് ട്രെയിലിൽ തയ്യോ ആയിട്ടാ പോവുക. അങ്ങനെ പറയുന്നവർക്ക് ഇപ്പം നമ്മളെ കൃഷിദീപത്തില് ഒരുപാട് ആള് വിത്തിന് ചോദിക്കും, വിത്ത് ആ വിത്ത് വള. ഇപ്പൊ ഹോപ്പിന്റെ ഒരു കണ്ണൂർ മീറ്റ് കഴിഞ്ഞ് പോകുമ്പോ ഒരുപാട് സാധനം കൊണ്ടുപോയി ഞാൻ. അവർക്ക് വേണ്ടുന്നവർക്ക് കൊടുത്ത അവര് കൃഷി ചെയ്യല്ലോ.
0: ഇപ്പൊ നമ്മള് ഇറങ്ങിയ സമയത്ത് നമ്മള് വീട്ടിന്റെ അവിടെ മുൻപിൽ വണ്ടി നിർത്തിയ സമയത്ത് അവിടെ മുഴുവൻ തൈകൾ വെച്ചിട്ടുണ്ട് നടാൻ വേണ്ടിട്ട്. ഈ പറമ്പിൽ ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ല, ഇത് ഇനി എവിടെ നടാനാ പോണത്?
1: അത് ഈ വീട്ടിന്റെ ഇങ്ങേ ഭാഗത്തെ ഗഡങ്ങ് നടും, ബാക്കി ടെറസ് കേറ്റും.
0: ആ ടെറസിലുണ്ട്, അകത്തുണ്ടോ?
1: അകത്തുണ്ട്, തേനീച്ച.
0: അല്ല, വീടിന്റെ അകത്ത് കൃഷി ഉണ്ടോ?
1: അകത്തില്ല,
0: അവിടെ ബാക്കിയുള്ളൂ.
1: ഇനി ഗതികെട്ട് പോയാ ചിലപ്പോ
0: അതും ചെയ്തേക്കാം അല്ലേ. പിന്നെ നമ്മള് പഴവർഗ്ഗങ്ങൾ,
1: ഇത് സീതപ്പഴമുണ്ട്, രണ്ടു മൂന്ന് തരം പേരിയുണ്ട്, ഫ്രഷൻ ഫ്രൂട്ട് ഉണ്ട്,
0: പിന്നെ മറ്റേ ഹൈബ്രിഡ്
1: പിന്നെ വിയറ്റ്നാമർലി റെഡും യെല്ലോ കളറ്, പിന്നെ ആപ്പിൾ ചാമ്പ, സപ്പോട്ട, പിന്നെ ഇങ്ങനെ കൊറേ ഉണ്ട്. ആമിനപ്പിലാവ്,
0: ആമിന,
1: ആമിനപ്പിലാവ് കൊറേ കയ്യണ ചക്ക ഉണ്ട്. നമ്മളെ സാധാരണ ചക്ക പോലെയല്ല, ഒരു മുള്ളു പോലെയല്ല ഉണ്ടാവും. അതെനിക്ക് ഞാൻ
0: ഇത് ഓൺലൈനിൽ ഏർപ്പാടാക്കിയതാണ് ഈ തൈകളൊക്കെ?
1: അല്ല, ഇത് എനിക്ക് ഒരിടത്തു നിന്ന് ഒരു അവാർഡായി കിട്ടിയതാണ്. അപ്പോ എനിക്ക് ഒരു നെല്ലിമരോ ഒരു പേരമരോ, ഇത് ഞാനൊരു കർഷക എന്നുള്ള ഇതിൽ എനിക്ക് അവര് തന്നത് ഇതാണ്.
0: പഴവർഗ്ഗങ്ങളും കഴിഞ്ഞു, പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റേന്തായിരുന്നു,
1: കാച്ചിലല്ല, അഞ്ചു കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങാണ്
0: ഏതാത്? ഇത്
1: ഇത് നമ്മള് ഇവിടെ ഇത് കീരിക്കാട് അങ്ങനെ ഉണ്ട്, ഞാൻ കാസർഗോഡ് നിന്ന്.
0: കുരുമുളക്,
1: കുരുമുളക് പന്നിയൂർ ഒന്ന്, പന്നിയൂർ എട്ട്, കുറ്റിക്കുരുമുളക് പന്നിയൂർ ഏഴ്, അതെല്ലാം ഞാൻ RATTC പോയാ വാങ്ങുന്ന കരിമ്പത്തുനിന്ന്. ഞാൻ എല്ലാടിയും കൃഷിന്റെ ക്ലാസ് കൃഷി ഓഫീസർ ഏത് നിമിഷാന്നോ പറയുന്ന, എത്ര ദൂരെയായാലും അത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും.
0: അപ്പൊ കൃഷിഭവൻ വളരെ ആക്റ്റീവ് ആണെന്ന്?
1: ആ കൃഷിഭവൻ, അതിനനുസരിച്ച് ഒരു കൃഷി ഓഫീസറും, പൂജാ വർമ്മ എന്നാണ് മേഡത്തിന്റെ പേര്, എല്ലാരും കൃഷി ഓഫീസിലുള്ള ഇന്ന് നിലവിലുള്ള എല്ലാരും, ഇതിന് മുന്നേ ഉള്ളവരും എല്ലാം നല്ല ഇതന്നെയാണ്. പക്ഷെ എന്ത് കൃഷിനെ പറ്റി തൈ വന്നാലോ വിത്ത് വന്നാലോ വിളിച്ചത് ചെയ്യിക്കാം കർഷകരെ, അതുകൊണ്ട് അവരെ കൂടുതൽ ഇഷ്ടം.
0: അപ്പൊ എവിടൊക്കെ പോയിണ്ടാവും കൃഷി കാണാൻ വേണ്ടിട്ട്?
1: കൃഷി വയനാട് രണ്ടു മൂന്ന് പ്രാവശ്യം പോയിന്, പേരെല്ലാം മറന്നുപോയി. ഇപ്പൊ വയനാട്ടിനെ പോയത്, വയനാടാ പോയത്, ഇനി പോണെന്ന് പറയുന്നുണ്ട്, ഇതായില്ല.
0: അപ്പൊ നമ്മള് മുളക് പറഞ്ഞു, പിന്നെ ചേമ്പ്, ഒരു പാൽ ചേമ്പ്. അതെന്തായിരുന്നു
1: പാൽ ചേമ്പ് എന്ന് വെച്ചാൽ, നമ്മള് ഒരു താളിന്റെ ആകൃതിയാണ് ഉണ്ടാവുക, പക്ഷെങ്കിൽ അത് അതിന്റെ കണ്ടയാണ് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുക. അത് തോളി, നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ തോളി കളഞ്ഞ അത് ലൈറ്റ് റോസ് കളറാണ് ഉണ്ടാവുക. പിന്നെ നാടൻ ചേമ്പാന്ന്.
0: ചേനയുണ്ടല്ലോ കുറെ?
1: ചേന ഇഷ്ടം പോലെയുണ്ട്. ചേനയൊന്നും പന്നിയൊന്നും കണ്ടിട്ടില്ല, പന്നി കാണാൻ ഞാൻ അതിനെ അനുവദിക്കൂല. ഈ വീട്ടിന് മൊത്തം കടങ്ങാന്ന്, പക്ഷേങ്കിൽ വീട്ടിന്റെ മുറ്റത്തേക്ക് എന്റെ വക ഞാൻ രാത്രി ഒരു രണ്ട് കടങ്ങ് ഉണ്ടാക്കും.
0: അല്ല, ഈ പന്നി അനുവദിക്കില്ല എന്നറിയ, പന്നി അനുവാദം വാങ്ങിയിട്ടല്ലോ വരിക. എങ്ങനെയാണ് അത്, എങ്ങനെയാ അവരെ കണ്ടപ്പെടാതെ എങ്ങനെയാ സൂക്ഷിക്കുന്നത്?
1: സൂക്ഷിക്കുന്നെന്ന് വെച്ചാ, ഞാൻ രാത്രി ഉറങ്ങാൻ ഒരു മണി ഒന്നരയാവും.
0: അതുവരെ എന്ത് ചെയ്യും?
1: രാത്രി അന്ന് കൃഷി ഇങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ രാത്രി ചെയ്യും. ഞാൻ ഒരു ബാങ്കിന്റെ ഡയറക്ടറും കൂടിയാണ്. അപ്പൊ ആടെ രാത്രി 9 വരെ അവരെ സൂപ്പർ

0: പിന്നെ തേനീച്ചയായിട്ട് പലതും ഉണ്ട്. നമുക്ക് കൂണിനെ പറ്റി പറയാം.
1: കൂണ് ഗ്രാമം നമ്മളെ ധർമ്മട മണ്ഡലത്തിലേനു. അപ്പോ കൃഷി ഓഫീസർ വിളിച്ചു പറഞ്ഞു ചേച്ചി എന്തായാലും ചെയ്യണമെന്ന്. ഞാൻ പൂർണ്ണ മനസ്സോടെ അത് ഏറ്റെടുത്ത് ചെയ്യാന്ന് പറഞ്ഞു.
0: എത്ര ബെഡാണ് ഇപ്പം?
1: ഞാൻ 80 ബെഡ് ആദ്യ ഒന്നാമതായിട്ട് 80 ബെഡ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 30 ബെഡോളായി, പിന്നെ 10 ചെയ്ത്. ഇനിയിപ്പം തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന വിത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. 5.5 ഒരു ചിത്രലേഖ എന്ന് പറയുന്ന കർഷകന്റെ അടുക്കുന്നാണ് വിത്ത് വാങ്ങൽ.
0: അവിടെ ഈ കൂണിന്റെ ആ ഒരു ചേംബറിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു തരം കൂളർ സിസ്റ്റം ഉണ്ട്, അത് നല്ല അടിപൊളിയാണല്ലോ, ഒന്ന് പറയൂ. അതായത് എങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് എന്ന് പറയൂ.
1: അത് ഒരു ഫാനാണ്, ശരിക്കും ഫാനും ഒരു മെഷീന് ആ ബക്കറ്റിലെ വെള്ളത്തിൽ ഇടലാണ്. എന്നിട്ട് പിന്നെ മറ്റേത് പൈപ്പ് ഇട്ടിട്ട് സാധാരണ സ്വിച്ച് ഇടുന്ന പോലെ ആകുമ്പോ അത്
0: ആർദ്രത ഹ്യൂമിഡിറ്റി നിലനിൽക്കും. ഇതിനടുത്തുള്ള
1: ഒരു നിതീഷ് എന്ന് പറയുന്ന ഒരു കർഷകനാണ് എനിക്ക് ആക്കി തന്നത്. ഓട്ടോ ഡ്രൈവറും കൂടിയ അവൻ ആർമിയിലേനു. അപ്പൊ പിന്നെന്തോ നാട്ടിൽ വന്ന് ഓട്ടോ എടുത്ത് അങ്ങനെയല്ല.
0: പിന്നെ ചെറുതേനുകളുടെ ഒരു വലിയ കോളനി, എത്ര പെട്ടിയുണ്ട് ഇവിടെ?
1: 20 പെട്ടിയുണ്ട് ചെറുതേൻ, 20 പെട്ടിയുണ്ട് 10 പെട്ടി വലിയ ഈച്ചയുണ്ട്. അത് വീടിന്റെ സിറ്റ് ഔട്ടിൽ വരെ വലിയ ഈച്ചന്റെ കൂടുണ്ട്, നമുക്ക് കാണാം.
0: ശരി, ഇവിടെ ഞങ്ങളൊന്നും അത്യാവശ്യം ഒന്ന് കഷ്ടപ്പെടുത്തി ചെറുതേനീച്ച പിന്നാലെ നടന്നിട്ട്. ചേച്ചി, ഈ ചെറുതേനീച്ചയുടെ കോളനി, ചെറുതേനീച്ച പിടിക്കുന്നു, കോളനി സെപ്പറേറ്റ് ചെയ്യാൻ അറിയാം, ഇതൊക്കെ എവിടെ നിന്നാണ് ട്രെയിനിങ് കിട്ടിയത്?
1: ഞാൻ മൗവഞ്ചേരി രതീശ മാഷ അടുത്തൊരു ക്ലാസ്സിന് പോകുന്നുണ്ട് നാച്ചുറൽ കണിയില്.
0: അതുകൂടാതെ
1: അതൊരു കൂട്ടായ്മ, നല്ല ഏറ്റവും എന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു കൂട്ടായ്മ. പിന്നെ ഇത് ഗഫൂർ ഡോക്ടർ അങ്ങനെയുള്ള ഒരു അശോക് മാഷ അങ്ങനെയുള്ളവര്. പിന്നെ RATTC എന്നാണ് ഞാൻ ഇതിന്റെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ട്രെയിനിങ് അയച്ചത്. അത് കൃഷിഭവനാന്ന് അയച്ച. പിന്നെ കാഞ്ഞങ്ങാട് ഒരു ചാർലി ചേട്ടൻ എന്ന് പറയുന്ന ഒരു കർഷകന്റെ അവിടുന്നാണ് പ്രാക്ടിക്കൽ ചെയ്തത്.
0: ഇത് വിൽപ്പന ഇല്ലേ തേന്?
1: ആ ഇപ്രാവശ്യം 43 കിലോ വിറ്റു.
0: ഇത് ചെറുതേനാണോ?
1: ചെറുതേന് 3 കുപ്പിയേ വിറ്റുള്ളൂ.
0: മറ്റേത്
1: 40. 450 രൂപയായിട്ടാ നോക്കുന്നത്. പക്ഷെ ഞാനിവിടെ 400 രൂപയ്ക്കെല്ലാം കൊടുക്കും, നമുക്ക് അങ്ങനെ 450 രൂപ കൊടുത്ത് വാങ്ങി.
0: എന്തുകൊണ്ട് കൊടുത്തൂടെ വാങ്ങിക്കൂടാ ചേച്ചി? ഇത്രയും അധ്വാനിച്ച് 24 മണിക്കൂറും ഇങ്ങനെ അധ്വാനം ചെയ്യുന്ന ചേച്ചിക്ക് വാങ്ങാൻ പറ്റില്ല, പിന്നെ വേറെ ആർക്കാ വാങ്ങണ്ട? വാങ്ങണം.
1: നമ്മളെ ഒരു സ്വന്തക്കാരാകുമ്പോ അങ്ങനെ വാങ്ങൂ.
0: ചേച്ചിയുടെ സ്വന്തക്കാർ എന്ത് ലക്കിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്.
1: എല്ലാവർക്കും എന്നോട് നല്ലൊരു ഇഷ്ടാന്ന്, എല്ലാരോടും ഞാൻ അങ്ങനെയാന്ന്, എല്ലാരോടും തിരിച്ചും അങ്ങനെയാന്ന്, ആർക്കെന്ത് ഒരു സഹായ ഘട്ടത്തിലും.
0: ഈ നാട്ടിലുള്ളവർ ഇങ്ങനെ പറയില്ലേ കനകവല്ലിയെ പോലെ എന്നൊരു ഉപമ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ?
1: തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കാർഷിക അവാർഡ് കിട്ടുന്ന സമയത്ത് രാത്രി ഞാൻ ഇവിടെ ഒരു ലൈറ്റ് ഫിറ്റാക്കിയ ഈ പറമ്പത്ത് കൃഷി ചെയ്തത്. സമയമില്ല, പലരും റോട്ടിലോട്ടാണ്, പാമ്പുള്ള സ്ഥലാന്ന്, നീയല്ലേ ഈ വർഷത്തെ കാർഷിക അവാർഡ് നേടുക, അതുകൊണ്ട് നീ പറമ്പെന്ന് രാത്രി അകത്തേക്ക് കയറണം, തീർച്ചയായിട്ടും രാത്രി പറമ്പത്ത് വരണം. പക്ഷെ അതാ ഞാൻ ഇപ്പൊ പോകുന്നേന്ന് പറഞ്ഞാലും പിന്നെയും രാത്രി 10 മണിവരെ ഞാൻ ഇപ്പറമ്പത്തുണ്ടാവും. പലരും വിലക്കിയിട്ടുണ്ടെന്ന് വീട്ടിൽ. ഇനി ഈടുന്ന് പോയാൽ വീട്ടിലെത്തിയാല് കുട്ടീനെയും കൊണ്ട് കമ്പോസ്റ്റ് ആക്കിയിട്ട് മാറ്റും.
0: അല്ല, ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ രണ്ടാമത്തെ വട്ടായി ഒരു സുഹൃത്ത് വിളിക്കുന്നു, എന്തൊരു സമ്മാനം വാങ്ങാൻ പോണ കാര്യം പറഞ്ഞു, എന്തെന്ന് പറയും, ചെലവുണ്ട്?
1: അത് പാഠ്യസ്മാരക വായനശാലയില് ബഷീർ ദിനത്തോടനുബന്ധിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നു,
0: അതിലും പങ്കെടുത്തിട്ടുണ്ട്.
1: ആ അതിൽ
0: എന്താണ് പങ്കെടുത്തത്?
1: പോയിട്ടുണ്ട്, പക്ഷെ എന്റെ മോളെ ചെറുതിനാന്ന് പ്രൈസ്. അതെ, ബഷീറിന്റെ പാത്തുമ്മനെ ആക്കിയിട്ടാന്ന്.
0: ശരി, അങ്ങനെ ചേച്ചിയായിരിക്കും പിന്നണിയില്?
1: അതെ, മോള് ക്ലാസ്സിന് പോകുമല്ലോ, അപ്പൊ ഞാനന്ന് കുട്ടികളെയെല്ലാം ആക്റ്റീവ് ആക്കുക ഞാൻ തന്നെയാന്ന്. ഞാനും കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കുന്ന ഒരാൾക്ക് കുറച്ചെല്ലാം ഒരു അറിവ് കിട്ടുമല്ലോ. അറിവാന്നല്ല, നമ്മള് പലരെടുക്കുന്ന സമ്പാദിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മരണം വരെയല്ലേ, അതിന് പ്രായവും ഇല്ലല്ലോ.
0: ഈ 1 മണിവരെയൊക്കെ ഇവിടെ തോട്ടത്തിൽ പണിയെടുത്ത ഒരു മനുഷ്യൻ ഒരു മിനിമം ഒരു 6-7 മണിക്കൂർ ഉറങ്ങണ്ടേ? അത് നടക്കാറില്ല.
1: ഉച്ചക്ക് 5 മണിക്ക് എണീക്കും മോന്, 7:20
0: 4 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ.
1: അത് അതിന്റെ ഒരു ശീലാണ്.
0: എന്തിനാ 5 മണിക്ക് എണീറ്റ് പിന്നെ അങ്ങ് തുടങ്ങണം?
1: ഒരു 10, 11, 12 മണിക്ക് ശേഷം ഞാൻ എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായിക്കും, അങ്ങനെയെല്ലാം കുറച്ച് സമയമെല്ലാം അകത്തായിരിക്കും.
0: രാവിലെ എണീറ്റ് തുടങ്ങും, പിന്നെ നോൺ സ്റ്റോപ്പ് ആണ്.
1: നമുക്ക് അറിയണ്ടേ, പത്രം രാവിലെ ഇട്ടാ രാത്രിയാ ഞാൻ വായിക്കുക. പിന്നെ മരിച്ചതെല്ലാം ആരെയെങ്കിലും പത്രത്തെ കണ്ടാ പിറ്റേന്നാന്ന് പോവുക.
0: ശരി, അത് പിന്നെ അവരത്ര പ്രതീക്ഷിക്കുള്ളൂ, പറമ്പിലല്ലേ ഫുൾ ടൈം. എന്തൊക്കെ അവാർഡ് കിട്ടിയെന്ന് പറയൂ.
1: എനിക്ക് കാർഷിക അവാർഡ് കിട്ടിയിട്ടുണ്ട്, 10, 11 എടുക്കുന്ന ആദരവ് കിട്ടിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ച്.
0: ഈ ആദരവൊക്കെ കിട്ടുന്ന സമയത്ത് സ്റ്റേജിൽ കയറി ഇന്ന് സംസാരിക്കുമ്പോൾ വല്ലാത്ത

0: അവനവനോട് വല്ലാത്ത സ്നേഹം തോന്നും ചില സമയങ്ങളിലെ. ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത് ഈ കാർഷിക ഗാഥയ്ക്ക്?
1: കടപ്പെട്ടിരിക്കുന്നത് ഞാൻ ജനിച്ചതും വളർന്നതും ഒരു കൃഷി കുടുംബത്തിൽ തന്നെയാണ്. എന്റെ അമ്മമ്മ എന്റെ മാമൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു.
0: പിന്നെ ഇവിടെ വന്ന സമയത്തോ സ്വന്തം നാട് ഇവിടെ തന്നെയാണോ?
1: സ്വന്തം നാട് തോട്ടട.
0: അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോ ഇവിടെ ചേച്ചിയുടേതായിട്ടുള്ള കൃഷി സാമ്രാജ്യം സ്വന്തം അങ്ങ് ഉണ്ടാക്കി.
1: ഞാൻ മോളെ ഭർത്താവോട് പറഞ്ഞ് എനിക്ക് കുറച്ച് കൃഷി നടാൻ സ്ഥലം എടുത്തരണമെന്ന്.
0: അല്ല, മോളാവുന്നതിന് മുമ്പേ ഇതൊക്കെ ഉണ്ടാവില്ലേ? കൃഷി ചെയ്യാതിരിക്കാൻ പറ്റുമോ ചേച്ചിക്ക്?
1: ഞാൻ വീട്ടില് കൃഷി ഇങ്ങനെ തന്നെയാ ചെയ്യാ. എനിക്ക് കൃഷി ചെയ്യാൻ വലിയൊരു സ്ഥലമൊന്നും എനിക്ക് ഒരിക്കൽ അത്യാവശ്യമായി തോന്നില്ല.
0: മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായി.
1: ഞാൻ ഏടിയും കൃഷി ചെയ്യും. ആ, ഇവിടെ 7 കൊല്ലമായി.
0: അതൊന്നും പറയാ, കണ്ടിന്യൂഷൻ പറയും മോന്റെ.
1: ആ, മോളെ ഭർത്താവ് വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും കൃഷി ചെയ്യണം ദിൽജിത്തെ, അപ്പൊ എന്തെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങണം എന്ന് പറഞ്ഞപ്പോ നിങ്ങക്ക് ഇത്രയെല്ലാം കൃഷി പോരേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അത് പറ്റൂല, കുറച്ചും കൂടി വേണേനും. സ്ഥലത്തിന് ഇപ്പൊ 3-4 ഇടത്ത് നോക്കിയിട്ടുണ്ട്. 20 സെന്റ് സ്ഥലം ഈ തൊട്ട ഇപ്പുറം നോക്കിയിട്ടുണ്ട്.
0: അല്ല, അപ്പൊ അവിടെയും കൂടി കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സമയം എന്ന് പറഞ്ഞത് ഒരു ഫിക്സഡ് അല്ലേ? അപ്പൊ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നില്ല?
1: കൃഷി ചെയ്യാൻ നമ്മൾ സമയം ആക്കലാണ്.
0: അതാണ് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അവിടെയാണല്ലേ. എങ്ങനെ നമ്മളിപ്പോ സ്ഥലത്തിനെ ചേച്ചി ഉപയോഗിച്ചു? എത്ര സെന്റ് സ്ഥലം ഉള്ളത് ഇപ്പൊ വീട്ടിൽ?
1: 18 സെന്റിൽ
0: ഒരു സൂപ്പർ മാർക്കറ്റിന്റെ വേണ്ട എല്ലാ ഐറ്റംസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ലേ? അതാണ് ഒരാളുടെ ക്രിയേറ്റിവിറ്റി. സമയത്തിന് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ.
1: ആ, ഞാൻ ഒന്നിനോട് ഒന്ന് മുട്ടുന്നുണ്ടെങ്കിൽ ആ മുട്ടുന്നില ആടെ നിന്നെല്ലാം ഞാൻ ഒന്ന് ഒടിച്ചു കൊടുക്കും മറ്റേതിനെ മുട്ടാണ്ടിരിക്കാൻ.
0: എന്തായാലും ഇപ്പൊ എത്ര വയസ്സ് പറഞ്ഞൂടെ?
1: പറയുന്നതെന്നുണ്ടോ, എനിക്ക് 61 വയസ്സ്.
0: എന്റെ അമ്മോ, 61 വയസ്സ്! അപ്പൊ
1: യോഗമൊന്നും ഇല്ലല്ലോ എനിക്ക്.
0: അതാണ്, അത് ഈ ആക്റ്റീവായിട്ട് നടക്കണ എന്റെ ഗുണാണ് അല്ലേ.
2: കടമ്പൂർ കണ്ണോത്ത് സ്കൂളിന് സമീപത്തെ ശ്രീമതി കെ കനകവല്ലി ഒരു വിസ്മയമാണ്. എത്ര കേട്ടാലും കണ്ടറിഞ്ഞാലും ഇനിയും കേൾക്കാനും കാണാനും കുറേയേറെ ബാക്കിയുള്ള കൃഷി വിസ്മയം. അഭിമുഖം ദീപാ കൃഷ്ണൻ.

0: ഞാൻ വിചാരിച്ചു ഇന്ന് ഷീന വരുമായിരിക്കുന്ന്.
1: രണ്ടു മൂന്ന് ദിവസമായി വരണം വരണം എന്ന് വിചാരിക്കുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അടുത്തേ?
0: ഓ അങ്ങനെ തന്നെ.
1: അമ്മേ അമ്മേ, ഞാനമ്മേ ഷീന.
0: ഇപ്പൊ ആര് വിളിച്ചാലും തലയാട്ടലേ ഉള്ളൂ. മിണ്ടാനൊക്കെ ഭയങ്കര മടിയാ. ഷീനയ്ക്ക് കുടിക്കാൻ എന്താ വേണ്ടത്?
1: എനിക്ക് ഉപ്പിട്ട് കുറച്ച് കഞ്ഞിവെള്ളം മതി അടുത്തേ. ബസ്സിൽ നിറങ്ങിയപ്പോ മുതൽ ഒരു തലകറക്കം പോലെ.
0: വാ ചോറ് കഴിക്കാം, സമയം ഒന്നേകാലായില്ലേ.
1: അമ്മ കഴിച്ചു എന്തേലും?
0: വെജിറ്റബിൾ സൂപ്പാക്കി കൊടുത്തു. ചില സമയം കുറേ വർത്താനൊക്കെ പറയും, തോന്നണം.
1: എന്തായാലും ഞാൻ അന്ന് കണ്ടതിലും കുറച്ച് ഉഷാറായിട്ടുണ്ട് കേട്ടാ.
0: വാ നമുക്ക് ഊണ് കഴിക്കാലോ.
1: എവിടത്തെ കഴിച്ചാ? ഏട്ട ഷോപ്പിൽ പോയതാ? ഉച്ചക്ക് വരലണ്ടാ?
0: എവിടെ, ഇനി എത്തുമ്പോ 10:10 ആകും.
1: കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറയണ്ടേ അടുത്ത്.
0: ബെസ്റ്റ് ആരോട് പറയാൻ? എന്റെ ആരോഗ്യം ഇതാന്നാ പറയല്. ഓട്ടവും പാച്ചിലും.
1: ശരിക്കും ഞാൻ ബസ്സിൽ വരുമ്പോ അടുത്ത് ഉണ്ടാക്കുന്ന ഈ കറിയെ കുറിച്ച് ഓർമ്മിച്ചിട്ടേ ഉള്ളൂ.
0: ഈ വർഷം ഇത് ആദ്യമായിട്ടാ കശുവണ്ടി കറി വെക്കുന്നത്.
1: പണ്ട് മഴക്കാലായാല് എത്ര തവണയാ അമ്മ കശുവണ്ടി കറി വെക്കുമെന്നറിയാ?
0: അതെ, ഞാനിവിടെ വന്നിട്ടാ ഇതൊക്കെ കൂട്ടിയത്. നമ്മുടെ അമ്മ ഉണ്ടാക്കിയിട്ട്
1: മഴ നനഞ്ഞ കുതിർന്ന് ചെറിയ മുള വന്ന് തുടങ്ങിയ കശുവണ്ടി പണ്ട് ഞാനും ഏട്ടനും പോയി പേർക്ക് കൊണ്ടുവരും. അമ്മ അത് പിളർന്ന് ചൂടുവെള്ളത്തിലിടും.
0: ഞാൻ ഓർക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറൊക്കെ കൈക്കിട്ടിട്ടല്ലേ പിളർക്കുന്നത്.
1: അതെ അതെ, അന്ന് ഗ്ലൗസൊന്നും വീട്ടിലുണ്ടാവൂലല്ലോ. തിളച്ച വെള്ളത്തിലിട്ട കശുവണ്ടിയുടെ തോല് കളയില് ഞങ്ങള് കുട്ടികളുടെ പണിയായിരുന്നു. ഇടയ്ക്ക് ഓരോന്നും വയറ്റിലേക്കും പോകും കേട്ടോ. എടുത്ത് ഇതിൽ ചക്കക്കുരു ഇട്ടു അല്ലേ?
0: കശുവണ്ടി ചക്കക്കുരുവും ചേർത്ത് വറുത്തരച്ച് ഇവിടുത്തെ അമ്മ ആക്കിയ ഭയങ്കര ടേസ്റ്റാ.
1: അത് പിന്നെ പറയണോ. എടുത്ത് എങ്ങനെ ഇത് വെച്ചത്?
0: അത് നീ പറഞ്ഞ പോലെ ആദ്യം കശുവണ്ടി പിളർന്ന് ചൂടുവെള്ളത്തിൽ തൊലി കളഞ്ഞെടുക്കുക.
1: അതാ

0: നടത്തി? അതുപോലെ ചക്കക്കുരു അല്ലേ?
1: ചക്കക്കുരു തോല് കളഞ്ഞ് പിളർക്കാതെ വട്ടം വട്ടം മുറിച്ചിടണം. ഒരു ചക്കക്കുരു മൂന്നോ നാലോ കഷ്ണാക്കുക. എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു രണ്ട് വിസിൽ അടിക്കുന്നത് വരെ വേവി.
0: വെള്ളം എത്ര ചേർക്കേണ്ടി വരൂ?
1: വെള്ളം കഷ്ണം മൂടിക്കിടക്കുന്ന അത്രയും മതി.
0: തേങ്ങ വറുത്തരച്ചപ്പോ എന്തൊക്കെ ചേർത്തതെടുത്തി?
1: സാധാരണ ചിക്കൻ കറിക്കൊക്കെ പിറക്കുന്നത് പോലെ തേങ്ങ, മല്ലി, പെരിഞ്ചീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ, കുരുമുളക് എല്ലാം കൂടി നന്നായി വറുത്ത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക.
0: അപ്പോ വറക്കുമ്പോ വറ്റൽമുളക് ഇടണ്ടേ?
1: ആദ്യം കുറച്ച് മുളക് പൊടി ചേർത്തല്ലോ.
0: അതെ.
1: അതുകൊണ്ട് രണ്ടോ മൂന്നോ മുളക് തേങ്ങ വറക്കുമ്പോ ചേർത്താ മതി.
0: കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇതില്.
1: കറിവേപ്പില നല്ലതാ. പിന്നെ ചിലവര് കഷ്ണം വേവിക്കുമ്പോ സവാള ഒക്കെ ഇടും. ഞാനതൊന്നും ഇടാറില്ല.
0: എന്തായാലും എടുത്തി, കശു വണ്ട് ചക്കക്കുരു കറി സൂപ്പർ.
1: പിന്നെ വെള്ളം അധികം ആയാലേ കൊള്ളൂല. ഇത്രേ ആകാവൂ, ഒരു കുഴമ്പം പോലെ.
0: വറുത്തിടുന്നത് സാധാരണ ഇടുന്ന പോലെയല്ലേ? കടുക്, കറിവേപ്പില, പിന്നെ ഒന്നോ രണ്ടോ ഉണക്കമുളകും ചേർത്ത്. എന്റെ അടുത്ത് ഞാൻ എത്രയാ ചോറ് കഴിച്ച്.
1: വേണോ കുറച്ചുകൂടി?
0: കണക്കായി.
2: അവതരണം കെ കെ ശ്രീജ, ഷേണി രഞ്ജിത്ത്.

0: കർഷകരുടെ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇനി വിദഗ്ധരുടെ സഹായം വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന കിസാൻ ഹെൽപ്പ് ലൈൻ സേവനം ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ തന്നെ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കുക എന്നതാണ് ഈ സേവനത്തിന്റെ പ്രധാന ലക്ഷ്യം. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി വില വിവരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വിദഗ്ധരുടെ ഉപദേശം ലഭിക്കുന്നതാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനും നിലവിലുള്ള സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനും കിസാൻ ഹെൽപ്പ് ലൈൻ സഹായകരമാകും. സേവനം ലഭ്യമാക്കുന്നതിനായി കർഷകർക്ക് ടോൾ ഫ്രീ നമ്പറായ 1800 1801551 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ സേവനം ലഭ്യമാണ്. ഫോൺ മുഖേന നൽകിയ നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ SMS വഴിയും ലഭ്യമാക്കുന്നതാണ്. കൂടാതെ ഹെൽപ്പ് ലൈൻ സെന്റർ വഴി നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തിരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരത്തെ ആനയറ വേൾഡ് മാർക്കറ്റിനോടനുബന്ധിച്ചാണ് കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഓർക്കുക, കർഷകരുടെ പുരോഗതിക്കായി കൂടുതൽ ശാസ്ത്രീയവും ഫലപ്രദവുമായ കൃഷിരീതികൾക്ക് പിന്തുണയുമായി കിസാൻ ഹെൽപ്പ് ലൈൻ.
1: ഹരിതവേദി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ രമ്യ രാജു.

പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: ഇന്ന് 7:35 അങ്കണം പരിപാടിയിൽ മായിൻ ഡോക്ടർ ടി ജി മനോജ് കുമാർ അവതരിപ്പിക്കുന്ന ചെറുകഥ, തങ്കമണി കണ്ണന്റെ കവിത, യെല്ലോ ലീവ്സ് കെ ആർ സീമ അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം ഇന്ന് 7:35 അങ്കണം പരിപാടിയിൽ. എട്ട് മണിക്ക് കേൾക്കാം ട്യൂണിൻ സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. സംഗീത സംവിധായകൻ ശരത് ഒരുക്കിയ സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു രമ്യ ദിലീപ്. കീബോർഡ് സുശാന്ത് ജെയിംസ്, റിഥം പാഡ് ജെയിംസ് പീറ്റർ. ഇന്ന് 8 ട്യൂണിൻ സ്റ്റാർസിൽ ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാരം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ 26,000 രൂപ, കാഞ്ഞങ്ങാട് 25,000 രൂപ, കാസർഗോഡ് 30,000 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 14,500 രൂപ, കാസർഗോഡ് തലശ്ശേരി എന്നിവിടങ്ങളിൽ 13,000, തളിപ്പറമ്പ് 13,400 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തുണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,700 രൂപ, തലശ്ശേരി 5,200 രൂപ, കാസർഗോഡ് 4,700 രൂപ, തളിപ്പറമ്പ് 5,000 രൂപ. കുരുമുളക് ക്വിന്റലിന് കണ്ണൂർ, തലശ്ശേരി, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 23,500 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,500 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 3,800 രൂപ, കാഞ്ഞങ്ങാട് 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 705 രൂപ, തളിപ്പറമ്പ് 740 രൂപ, തലശ്ശേരി 715 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഇന്ന് 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. കേൾക്കാം സേവന വാർത്തകൾ. വിദ്യാഭ്യാസ രംഗം. സംഗീത കച്ചേരി. ഇന്ന് 10:30 കേൾക്കാം നിശാ സുരഭി. തുടർന്ന് ആശാ ഭോസ്ലെ പാടിയ ഗസലുകൾ. ഇന്ന് 10:30.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൗഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ വിശദമായി. സമൂഹത്തിന്റെ നന്മയ്ക്കായി ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൗഹൃദം 2026 സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആയുർവേദത്തിന്റെ ആഗോള നിലവാരത്തിനായി ആയുഷ് മന്ത്രാലയം ലോകാരോഗ്യ സംഘടനയുമായി സഹകരിക്കുന്നുണ്ടെന്നും ഡിജിറ്റൽ ഹെൽത്ത് സംയോജനവും കൃത്യമായ ഡോക്യുമെന്റേഷനും ആയുർവേദത്തിന്റെ ആഗോള അംഗീകാരം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: यहाँ उपस्थित युवा विद्यार्थियों तथा प्रोफेशनल लाइफ की शुरुआत कर रहे शोधकर्ताओं से मैं ये कहना चाहूंगी कि आयुर्वेद का भविष्य आपके हाथों में है. आप सभी को जिज्ञासा, सत्यनिष्ठा और वैज्ञानिक दृष्टिकोण के साथ व्यवहारिक शोध और अपने क्षेत्रों में श्रेष्ठ साक्ष्य निर्माण के मार्ग पर आगे बढ़ना.
0: ഇന്ത്യയും യുകെയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും നിലവിൽ വന്നത് ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സാമ്പത്തിക പങ്കാളിത്ത കരാറെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാങ്കേതിക വിദ്യ, സേവനം എന്നീ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താനും ഇന്ത്യൻ പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനും ഇത് സഹായിക്കും. യുകെയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ വലിയ പിന്തുണയാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഈ കരാറുകൾ വിപണി വികസനത്തിനും വ്യാപാര സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പ്രൊഫഷണലുകൾക്ക് കൂടുതൽ തൊഴിൽ സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്നതിനും സഹായകരമാകുമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുകെയിലുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സുപ്രധാനമായ ഇളവുകൾ നൽകുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്ക് ആദ്യ ദിനം തന്നെ തുടക്കമായി. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന ചരക്കുകളാണ് ആദ്യമായി യുകെയിലേക്ക് അയച്ചത്. യുകെയിലെ മലയാളി സാന്നിധ്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം ഭക്ഷ്യ സംസ്കരണം, സമുദ്രോൽപ്പന്നം, ടെക്സ്റ്റൈൽസ്, പാദരക്ഷ തുടങ്ങിയ മേഖലകൾക്ക് ഈ കരാർ വൻ നേട്ടമാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി മുംബൈയിലെ നവശിവ തുറമുഖത്ത് നിന്നും യുകെയിലേക്ക് കയറ്റുമതി ചരക്കുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. 7 പ്രമുഖ കയറ്റുമതിക്കാരുടെ ചരക്കുകളായ രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, പ്ലാസ്റ്റിക്കുകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, എൻസൈമുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയാണ് കയറ്റിയച്ചത്. ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് യുകെയിലേക്ക് വിവിധ ചരക്കുകൾ കയറ്റിയച്ചു. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കും.

0: ത്തിനായി 1,27,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷം കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കൂടാതെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ 14,447 കോടിയിലധികം രൂപയുടെയും 10,998 കോടി രൂപയുടെയും 2 എലിവേറ്റഡ് കോറിഡോറുകൾക്ക് അനുമതിയായി. ഒഡീഷ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കും യൂറിയ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോർ യൂറിയ 2026 നയത്തിനും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം ഇസ്മേ 62,500 കറോഡ് രൂപീസ് കാ ലേ ഔട്ട് ഹുവാ. ആപ് സബ് ജാൻതേ ഹൈ കി ഇൻ 10 വർഷോ മേ मैसिव चेंज आया इलेक्ट्रॉनिक्स मैन्युफैक्चरिंग में. 7 गुना मैन्युफैक्चरिंग बढ़ी, प्रोडक्शन बढ़ा और 11 गुना एक्सपोर्ट बढ़ा 2014 के कंपैरिजन में. और भारत जो मोबाइल फोन इम्पोर्टर था आज नेट एक्सपोर्टर बन गया है और सेकेंड लार्जेस्ट मैन्युफैक्चरर बन गया है भारत मोबाइल फोन का.
0: ഇന്ത്യയിലെ ആദ്യ മലിനീകരണ രഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിന്ദിനും സോണിപത്തിനുമിടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർവികസിപ്പിച്ച ജിന്ദ് റെയിൽവേ സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ്, അംബാല ഡിവിഷനിലെ മറ്റ് 4 സ്റ്റേഷനുകൾ എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൂടാതെ കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക് രാജ്യത്തിന് സമർപ്പിക്കുകയും സിഖ് മ്യൂസിയത്തിന് തറക്കല്ലിടുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ചണ്ഡിഗഡ് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം ജലന്ധറിലേക്ക് തിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിലെ ലഹരിവിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഇരു സംസ്ഥാനങ്ങളും ധാരണയായി. ദൌത്യത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന മെഗാ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ, നടൻ മോഹൻലാൽ എന്നിവർക്കൊപ്പം വിജയും പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ യൂറോപ്യൻ പാർലമെന്റിന്റെ അന്താരാഷ്ട്ര വ്യാപാര സമിതി അധ്യക്ഷൻ ബെൻഡ് ലാംഗയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷത്തെയും വ്യവസായങ്ങൾക്കും ജനങ്ങൾക്കും വൻ അവസരങ്ങൾ നൽകുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ബെൽജിയം സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യൂറോപ്യൻ യൂണിയൻ കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി. ഹരിത ഊർജ്ജ സാങ്കേതിക വിദ്യകളിലെ സഹകരണം ചർച്ച ചെയ്തു. തുടർന്ന് ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രിവോട്ടുമായി ചേർന്ന് പ്രഥമ ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയ്ക്ക് അദ്ദേഹം സഹ അധ്യക്ഷത വഹിച്ചു. പ്രതിരോധം, തുറമുഖങ്ങൾ, സെമി കണ്ടക്ടറുകൾ എന്നിവയിലെ സഹകരണവും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളും ഇതിൽ ചർച്ചയായി. സുതാര്യതയിലൂടെയും ഉത്തരവാദിത്തത്തിലൂടെയും നല്ല ഭരണം ഉറപ്പാക്കുന്നതിൽ നിയമനിർമ്മാണ സഭകൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മികച്ച നേതാക്കളെ രൂപപ്പെടുത്തുന്ന ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിദ്യാലയങ്ങളാണ് നിയമനിർമ്മാണ സഭകളെന്ന് അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75th വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച വിധായി ഗൌരവ് യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഓം ബിർള. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. US നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സൈനിക ബാരക് തകർന്ന് 7 സൈനികർ കൊല്ലപ്പെട്ടതായും 200-ലധികം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രത്യാക്രമണങ്ങളിൽ 30-ലധികം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനുമേൽ US നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എല്ലാ ഊർജ്ജ കയറ്റുമതിയും തടയുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. പലസ്തീനിൽ സ്പെഷ്യാലിറ്റി ആശുപത്രി, കൃത്രിമ അവയവ ഫിറ്റ്മെന്റ് സെന്റർ, വൊക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ 3 പ്രധാന പദ്ധതികൾ ആരംഭിക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തെ ഫലസ്തീൻ സ്വാഗതം ചെയ്തു. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലെ ഈ പ്രഖ്യാപനത്തിനും ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീന് പൂർണ്ണ അംഗത്വം നൽകാൻ

0: നൽകുന്ന പിന്തുണയ്ക്കും ഡൽഹിയിലെ പലസ്തീൻ എംബസി നന്ദി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സൌഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: ഇന്നത്തെ അങ്കണം പരിപാടിയിൽ ആദ്യം ഡോക്ടർ ടി ജി മനോജ് കുമാർ അവതരിപ്പിക്കുന്ന ചെറുകഥയാണ് മായിൻ.
1: അയാൾക്ക് എത്ര ടിപ്പ് കൊടുത്തു? 200 ഞാൻ പറഞ്ഞു. 500 കൊടുക്കാമായിരുന്നു. ഇനി വിളിച്ചു കൊടുക്കണോ? അല്ലെങ്കിൽ വേണ്ട, അതയാൾക്ക് ചിലപ്പോൾ അപമാനമായി തോന്നിയേക്കാം. അനുകമ്പ തേടി പറഞ്ഞതല്ല അയാൾ സ്വന്തം ജീവിതകഥ. ഈ ഓഫ് റോഡ് യാത്ര ബോറടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ തന്ത്രപൂർവം കൊരുത്തെറിഞ്ഞ ചോദ്യത്തിൽ അയാൾ കൊത്തിയപ്പോൾ ഞാൻ വലിച്ച് പുറത്തിട്ട പെരുമീനാണ് അയാളുടെ കഥ. 2 വർഷം കൊണ്ട് 700,000 രൂപ കടബാധ്യത തീർക്കുക, അതും യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഒഴിവാക്കാമായിരുന്ന ഒന്ന്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്നൊരാളും വിശ്വസിക്കില്ല. എൻ്റെ കൂടെ യാത്രക്കാരായി ആ ജീപ്പിൽ വേറെ 5 പേർ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങളും ഒരുപക്ഷെ വിശ്വസിച്ചേക്കാം. കാരണം അവരും കേട്ടതാണ് അയാളുടെ ജീവിതകഥ. മായിൻ എന്നാണ് അയാളുടെ പേര്. ഭൂമിയിലെ ഏറ്റവും സുന്ദരമെന്ന് തോന്നും വിധത്തിൽ വയനാട്ടിൽ ഒരു സ്ഥലമുണ്ട്, 900 കണ്ടി. അങ്ങോട്ടുള്ള യാത്രയിലാണ് ജീപ്പ് ഡ്രൈവറായ ഇയാൾ ഞങ്ങളുടെ സാരഥിയാകുന്നത്. കാർ പോകുന്ന വഴിയിൽ നിന്ന് 4 കിലോമീറ്ററോളം ഓഫ് റോഡ് യാത്രയുണ്ട്. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. വലിയ പാറക്കല്ലുകളും നീർച്ചാലുകളും ചേർന്ന് പുഴയാണോ വഴിയാണോ എന്നുപോലും തിരിച്ചറിയാനാകാത്ത ദുർഘടമായ പാത. വാഹനത്തിലിരിക്കുന്നവർ ആടി ഉലയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് മികവ് കൊണ്ട് താരാട്ട് പോലെ തോന്നിയിരുന്നു. മുകളിലേക്ക് കയറുമ്പോൾ എല്ലാവരും നല്ല ഉന്മേഷത്തിലായിരുന്നു. മലകയറ്റവും കണ്ണാടിപ്പാലത്തിൻ്റെ കാഴ്ചയും മനം നിറഞ്ഞതുകൊണ്ടാവാം മടക്കയാത്രയിൽ സഹയാത്രികരെല്ലാം അർദ്ധ മയക്കത്തിലാണ്. വണ്ടി ഒട്ടും അലറിക്കാതെ അനായാസമായി ഹൈ ഗിയറിൽ ഓടിക്കുന്നത് കണ്ട് ആദരവ് തോന്നിയാണ് ഞാൻ അയാളെ പരിചയപ്പെടാൻ ശ്രമിച്ചത്. 42 വർഷമായത്രേ ഇതേ വഴിയിലൂടെ എന്നും അയാൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏകദേശം 20 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ? ഈ പ്രായത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? ഞാൻ ലോഹ്യം ചോദിച്ചു. അന്ന് ഏലത്തോട്ടത്തിലേക്ക് ജീപ്പിൽ വളം കൊണ്ടുപോവുകയായിരുന്നു പ്രധാന ജോലി. അക്കാലത്ത് 1-2 വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇന്ന് എണ്ണിയാ തീരാത്തത്രയും ജീപ്പുണ്ട്. 1 മകനും 2 പെൺമക്കളും. എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. മകന് 4 കൊല്ലം മുമ്പ് ഒരു ജീപ്പ് മേടിച്ചു കൊടുത്തു. അവനും ഇവിടെ ഓടുന്നുണ്ട്. മരുമോന് കുറച്ച് കടം വന്നു, അത് വീട്ടണം. അതാണിപ്പോൾ ലക്ഷ്യം. അയാൾ എന്ത് ചെയ്യുന്നു? ആരായാലും ചോദിച്ചു പോകുമല്ലോ. സുബൈർ നല്ലവനായിരുന്നു. ഒരു കാലത്ത് നല്ലവനായിരുന്ന അയാൾ പിന്നീട് മോശപ്പെട്ടവനായി കാണും. എന്നും ഒരേ രീതിയിൽ ജനസമ്മതനായി നടക്കാൻ പറ്റണമെന്നില്ലല്ലോ. അടുപ്പമുള്ളവരുടെ ചൂഷണം തിരിച്ചറിഞ്ഞ് കടം കൊടുപ്പ് നിർത്തിയപ്പോൾ, നിർബന്ധപൂർവം തിരിച്ചു ചോദിച്ചപ്പോൾ കൂട്ടുകാർക്കിടയിൽ ഞാനും മോശപ്പെട്ടവനായി കാണും. അവനിപ്പോൾ മെച്ചപ്പെട്ടു എന്ന് പറയാൻ മടിക്കുകയും പണ്ട് നല്ലവനായിരുന്നു എന്ന് സഹതപിക്കുവാനോ ആണല്ലോ എല്ലാവർക്കും എളുപ്പം. എന്നിങ്ങനെ അയാളുടെ നിശ്വാസ ഇടവേളയിൽ ഞാൻ കടന്നു കയറി ചിന്തിച്ചു. പിന്നെന്താ പ്രശ്നം? ഞാനയാളുടെ ദീർഘനിശ്വാസം തീരും മുമ്പ് ചോദിച്ചു. മരിച്ചുപോയി. അത് കേട്ടതും അർദ്ധമയക്കത്തിലായിരുന്ന മറ്റ് സഹയാത്രികർ ഉഷാറായി നേരെയിരുന്നു കാത് രാഗി മിനുക്കി. അവൻ നല്ല മനുഷ്യനായിരുന്നു, അയാൾ തുടർന്നു. നല്ല ഈമാനത്തുള്ള മോനായിരുന്നു. ശുദ്ധനായതുകൊണ്ട് കള്ളത്തരവും ചതിയും ഒന്നും സുബൈറിന് മനസ്സിലായില്ല. അവനൊരു ബിസിനസ്

തുടങ്ങാനായി പലരിൽ നിന്നും കടം വാങ്ങി. ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പായിരുന്നു. ഓരോരുത്തരും അവരുടെ വീടെന്ന സ്വപ്നം വന്നു പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അവൻ കടം കൊടുക്കും. എന്നാൽ പലരും അവരുടെ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാറില്ല, ഓർക്കാറുകൂടിയില്ല. സുബൈറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ വിറ്റുകൊണ്ടിരിക്കുന്നത് സിമൻറ്റും കമ്പിയും ഒന്നുമായിരുന്നില്ല, മറ്റുള്ളവരുടെ വീടെന്ന പട്ടുസ്വപ്നത്തിൻ്റെ നൂലരകളായിരുന്നു. കച്ചവടം വളർന്നു വരുന്നതിനോടൊപ്പം അവൻ്റെ പോക്കറ്റും നഫീസയുടെ കഴുത്തും കൈയും ഒഴിഞ്ഞുകൊണ്ടിരുന്നു. കമ്പിയും സിമൻറ്റുമൊക്കെയല്ലേ, തിരിച്ചെടുത്ത് കൊണ്ടുവരാനും പറ്റില്ലല്ലോ. പറ്റുമെങ്കിലും അവനങ്ങനെ ചെയ്യുകയുമില്ല. കമ്പനിക്കാർ പണം കൊടുത്തില്ലെങ്കിലും മെറ്റീരിയൽസ് ഇറക്കി കൊടുക്കും. പലിശയ്ക്ക് വാങ്ങിയാലും അവൻ അവർക്കുള്ള പണം കൊടുക്കുകയും ചെയ്യും. ഒടുവിൽ കടം കയറി പിടിച്ചു നിൽക്കാൻ വയ്യാന്ന് തോന്നിയപ്പോൾ ഒരു ദിവസം ഒരു മുന്നറിയിപ്പ് പോലും തരാതെ അവൻ അങ്ങ് പോയി. അയാൾ ദീർഘമായി നിശ്വസിച്ചു. എങ്ങനെയെന്ന് വണ്ടിയിലിരുന്ന ഞങ്ങളാരും ചോദിച്ചില്ല. പാവം കഷ്ടമായിപ്പോയി എന്ന മുഖംമൂടി എടുത്തണിയുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. എന്നിട്ട് പിന്നെ കടക്കാരുടെ വരവായി. അവൻ്റെ അനിയന്മാർ കടത്തിൻ്റെ കണക്കെടുത്ത് നോക്കി. ആര് വീട്ടിൽ ഇത്രയും കടം? അതുമാത്രമായിപ്പോയി അവിടുത്തെ ചർച്ച. കുട്ടികളുടെ പഠനം, അവൻ തറകെട്ടിയിട്ട വീട്, ഇതൊന്നും ആരും ചർച്ച ചെയ്തില്ല. കടയിൽ ബാക്കിയുണ്ടായിരുന്ന സാധനങ്ങൾ കിട്ടിയ വിലയ്ക്ക് വിറ്റ് കടക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഞങ്ങളോട് പറഞ്ഞിട്ട് കൊടുത്ത കടമല്ലല്ലോ, കൂടുതലായി ഒന്നും തരാൻ പറ്റില്ല എന്ന് അനിയന്മാർ കൈയൊഴിഞ്ഞു. പിന്നീട് പിള്ളേർക്കൊരു മുട്ടായ കടലാസ് കൊണ്ടുപോലും ആ വഴിയാരും വന്നിട്ടുമില്ല. പിന്നെയും ബാക്കി 14 ലക്ഷം കടം. ഓൻ എൻ്റെ വീട്ടിലും നാട്ടിലുമായിരുന്നല്ലോ താമസം. പിന്നെ കടക്കാർ എൻ്റെ പുരയിലേക്ക് വരാൻ തുടങ്ങി. നഫീസയെ, എൻ്റെ മോളെ ഫോൺ വഴിയും നേരിട്ടും പല രീതിയിലും അസമയത്തും വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഓളുടെ മുഖം കാണുമ്പോൾ എനിക്കും പേടിയായി തുടങ്ങിയിരിക്കുന്നു. സുബൈറിൻ്റെ മുഖത്ത് അവസാന കാലത്തുണ്ടായിരുന്ന ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയ ഒരു ഗൂഢസ്മിതം നഫീസയുടെ മുഖത്തും തെളിഞ്ഞു തുടങ്ങിയിരുന്നു. കടം കൊടുത്തവരെയും കുറ്റം പറയാൻ പറ്റില്ലെന്നേ, എല്ലാവരും നയിച്ചുണ്ടാക്കുന്ന പണമല്ലേ. അവർ പണം തിരികെ കിട്ടാൻ വേണ്ടി പല വഴിയും നോക്കും. അയാൾ സ്വയം ഒന്ന് മൂളി. അയാൾ തുടർന്നു, പിന്നെ ഒന്നും നോക്കിയില്ല. പഴയ കാലം പോലെ ഞാൻ ജീപ്പുമെടുത്ത് മുഴുവൻ സമയം ഡ്രൈവറായി. എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഏറെ കണ്ടതാണ് ഈ വണ്ടി. ഊണും ഉറക്കവും ഇതിൽ തന്നെ. എൻ്റെ കല്യാണ വണ്ടിയും ഈ ജീപ്പ് തന്നെയായിരുന്നു. ഭാര്യയെ പ്രസവിക്കാൻ കൊണ്ടുപോയതും നഫീസയുടെ പ്രസവത്തിന് പോയതും ഈ വണ്ടിയിൽ തന്നെ. ഞങ്ങളിതൊക്കെ വീട്ടും. ജീപ്പിനോട് സംസാരിക്കും പോലെ അയാൾ അത് പറയുമ്പോൾ സ്റ്റിയറിങ്ങിൽ മൃദുവായി തലോടുന്ന പോലെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. അങ്ങനെ 2 വർഷം കൊണ്ട് 7 ലക്ഷം രൂപ കൊടുത്തു തീർത്തു. ഇനിയുമുണ്ട് 7 ലക്ഷം. അതാണോ ഇത്രയധികം ലോട്ടറി ടിക്കറ്റുകൾ എടുത്തിരിക്കുന്നത്? വണ്ടിയിൽ ഒരു വെളുത്ത പ്ലാസ്റ്റിക് ബോക്സിൽ വച്ചിരിക്കുന്ന ലോട്ടറി ടിക്കറ്റ് ചൂണ്ടിക്കാണിച്ച് ഞാൻ ചോദിച്ചു. ഏയ് അല്ലല്ല, ഒരു തവണ ട്രിപ്പ് കിട്ടിയാൽ അടുത്ത ട്രിപ്പ് കിട്ടാൻ വേണ്ടി 3 മണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ആ സമയം ക്യൂവിൽ വച്ചിട്ട് ഞാൻ ലോട്ടറി വിൽപ്പനയ്ക്ക് ഇറങ്ങും. ഏതെങ്കിലും അർഹമായ ഒരാൾക്ക് ലോട്ടറി ലഭിക്കാൻ ഞാൻ വഴി കാരണമായാൽ അത് നല്ലതാണല്ലോ. ആർക്കെങ്കിലും ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ അതിൻ്റെ കമ്മീഷൻ എനിക്ക് കിട്ടും. കടം വിട്ടാനുള്ള അധ്വാനത്തിന് എനിക്ക് ചെറിയൊരു ആശ്വാസവുമാകും. അതുമാത്രമല്ല, ഇവിടെ കഷ്ടപ്പെടുന്ന ധാരാളം ഏലത്തൊഴിലാളികളുണ്ട്. അവർക്ക് വല്ലപ്പോഴും ഞാൻ സഹായം ചെയ്യുന്നത് ചെറിയ തുകയുടെ കൂടെ ഫ്രീ ആയിട്ട് ലോട്ടറി ടിക്കറ്റ് കൂടി കൊടുത്തിട്ടാണ്. കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയത് ഓർമ്മയില്ലേ? ആ വീട് കണ്ടോ, എൻ്റെ കൂടെ ഇവിടെ വണ്ടി ഓടിക്കുന്ന ജോസിൻ്റെ വീടാണ് അത്. അതിൻ്റെ തൊട്ടരികിലൂടെയാണ് ഉരുൾപൊട്ടിപ്പോയത്. അവൻ്റെ വീടിനൊന്നും പറ്റിയില്ല. മകളാണെങ്കിൽ പ്രസവിച്ച് കിടക്കുകയുമായിരുന്നു. അയാൾ ദൂരെയുള്ള ഒരു വീട് ചൂണ്ടിക്കാണിച്ചു. ഓഹ്, മഹാഭാഗ്യം തന്നെ, വണ്ടിയിലിരിക്കുന്ന സ്ത്രീകൾ പറഞ്ഞു. അതെ അതെ, ഞാൻ പിറ്റേന്ന് തന്നെ അവൻ്റെ വീട്ടിൽ ചെന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് കീശയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അവൻ പറയുക, ഇതിലും വലിയ ലോട്ടറി എനിക്ക് എന്ത് അടിക്കാനാണോടോ എന്ന്. അയാൾ ഒന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. അന്ന് ഉരുൾപൊട്ടിയപ്പോൾ ഒഴുകിവന്ന കൂറ്റൻ പാറകളെ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അതൊക്കെ ഒരു വീടിൻ്റെ മുകളിൽ വീണാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. അന്നത്തെ ഉരുൾപൊട്ടലിലാണ് അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തട്ടിപ്പറിച്ചുകൊണ്ട് മലവെള്ളം പോയത്. പത്രത്തിൽ കണ്ടിരുന്നല്ലോ. പിറ്റേന്ന് JCB വന്ന് ആ മോളുടെ കളിപ്പാട്ടവും കുഞ്ഞു സൈക്കിളും എല്ലാം നഖത്തിൽ കോർത്തെടുത്തു. ഒടുവിൽ മോളെയും ആ ചെളിയിൽ നിന്ന് അടർത്തിയെടുത്ത് തന്നപ്പോൾ ഈ വണ്ടിയിലാണ് താഴ്വാരത്തേക്ക് കൊണ്ടുപോയത്. പ്രായാധിക്യവും അമിതധ്വാനം കൊണ്ട് നീരുവറ്റി തോലുപോലെയായ അയാളുടെ ഉന്തിയ കവിളുകൾ ഓഫ് റോഡിലെ പാറക്കൂട്ടങ്ങളെയും അതിലൂടെ ഊർന്നു വരുന്ന കണ്ണീർ തർക്കമുള്ള നീർച്ചാലിനെയും ഓർമ്മിപ്പിച്ചു. ഇയാൾ എത്ര പെട്ടെന്നാണ് ചിരിക്കുകയും കരയുകയും ചെയ്യുന്നത്! എനിക്ക് അത്ഭുതം തോന്നി. അതാ അപ്പുറത്ത് അവധയുടെ വീടിരുന്ന സ്ഥലം നോക്ക്, തറക്കല്ല് പോലും ബാക്കിയില്ല. ഇവിടെ ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്നയാളാ. ഇത്തിരി മാറിയിരുന്നെങ്കിൽ ആ തൊഴുത്ത് മാത്രമേ പോകുമായിരുന്നുള്ളൂ. ഇതിപ്പോൾ 9 മാസം ചോനയുള്ള 2 പശുക്കളും പോയി, വീടും പോയി. അവർ
ഉരുൾപൊട്ടുന്ന ശബ്ദം

0: കേട്ട് ഓടി മല കയറിയതുകൊണ്ട് തടിക്കൊന്നും പറ്റിയില്ല. ആ പാവത്തിനെയൊക്കെ ആരാ ഒന്ന് സഹായിക്കാനുണ്ടാവുക? ഞാൻ അന്ന് അവനും ഒരു ടിക്കറ്റ് സ്വയം തിരഞ്ഞെടുത്ത് അവൻ്റെ പിന്നിൽ ഔദ പൂളക്കുറ്റി എന്നെഴുതി രണ്ടായി മടക്കി പോക്കറ്റിലിട്ട് കൊടുത്തു. അല്ലാതെ എന്ത് ചെയ്യാനാവും എനിക്ക്? അയാൾ ദൂരെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, അല്ല നിങ്ങൾ ഇവിടെയല്ലേ വണ്ടി വെച്ചത്? ഇറങ്ങിക്കോ, ഞാൻ ജീപ്പ് ക്യൂവിൽ വെച്ചിട്ട് ഇപ്പോൾ വരാം. എൻ്റെ വണ്ടിയുടെ അടുത്ത ഊഴത്തിന് ഇനിയും ഉണ്ട് കുറച്ച് സമയം. അയാൾ ഞങ്ങളെ അവിടെ ഇറക്കി ജീപ്പ് നിരയുടെ വാലറ്റം തേടിപ്പോയി. ഞങ്ങളൊരു കാലിച്ചായ കുടിക്കുമ്പോഴേക്കും കൂടെയുണ്ടായിരുന്ന പീലിമോൾക്ക് ഒരു ചോക്ലേറ്റും വാങ്ങി കയ്യിൽ പിടിച്ച് അയാൾ മടങ്ങി വന്നു.
1: മായിൻ, ഡോക്ടർ ടി ജി മനോജ് കുമാർ അവതരിപ്പിച്ച ചെറുകഥ കേട്ടല്ലോ. ഇനി ഒരു കവിതയാണ്.
2: നഷ്ടസ്വപ്നങ്ങൾ,
1: ചൊല്ലുന്നത് തങ്കമണി കണ്ണൻ.
2: ഇന്നു ഞാനറിയുന്നു സുഖമായിരുന്നെനിക്കന്ന്, തല്ലുകൂടി പിണങ്ങിയ ബാല്യവും പ്രണയം തലോടിയ കൗമാരവും പിന്നെ വിരഹമാർന്നെൻ്റെ യൗവനവും സുഖമായിരുന്നെനിക്കന്ന്. മത്സരപരീക്ഷകൾ ജയപരാജയങ്ങൾ വെല്ലുവിളിക്കുന്ന കാലവും ജോലി തേടുന്ന യാത്ര തന്നൊടുവിൽ കുടുംബമായി കുട്ടികൾ ജോലിഭാരങ്ങൾ നെട്ടോട്ടമോടുമ്പോഴും ഞാനറിയുന്നു സുഖമായിരുന്നെനിക്കന്ന്. നേരമില്ലൊന്നിനും മിണ്ടുവാൻ സുഖമാണോന്നറിയുവാൻ ഓർക്കുവാനൊന്നിനും നേരമില്ല. കണ്ണാടി കാണാത്ത മുഖവും അവിടവിടെ എത്തി നോക്കുന്ന നരകളും മനസ്സിനോടൊപ്പം പായാൻ ശ്രമിക്കുന്ന ഞാനും മത്സരിക്കുന്നു ശരീരം. തോൽക്കുവാൻ പാടില്ല, മക്കളൊന്നു വളരട്ടെ ജോലിയൊന്നു ശരിയാവട്ടെ എന്നു ചിന്തിച്ചാശ്വസിക്കുമ്പോഴും സുഖമായിരുന്നെനിക്കന്ന്. ഇന്നു ഞാനെൻ്റെ നാലു ചുവരുകൾക്കുള്ളിൽ ചിന്തിച്ചിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുമ്പോൾ ആരുമേ കൂട്ടില്ല, ജോലി തിരക്കില്ല, പുലർച്ചയ്ക്കെണീക്കണ്ട, മക്കളെയോർക്കേണ്ട, ഒന്നിനുമില്ലെനിക്കാവലാതി. സമയമുണ്ടെല്ലാത്തിനും മിണ്ടുവാനാളില്ല. പക്ഷെ ഒച്ച വെക്കാത്ത ഞാനും എൻ്റെ ഈ നാലു ചുവരും മാത്രം. ആശയൊന്നു കാണുവാൻ മക്കളെ, മരുമക്കളെ, ബന്ധുജനങ്ങളെ, തിരക്കാണവർക്കെല്ലാം മരവിച്ച മനസ്സും ശരീരവും നഷ്ടസ്വപ്നങ്ങളും ബാക്കിയായി. ഇന്നു ഞാനറിയുന്നു സുഖമായിരുന്നെനിക്കന്ന്.
1: നഷ്ടസ്വപ്നങ്ങൾ, സ്വന്തം കവിത ചൊല്ലിയത് തങ്കമണി കണ്ണൻ. അങ്കണം പരിപാടിയിൽ ഇനി ഒരു ചെറുകഥ കൂടി കേൾക്കാം. യെല്ലോ ലീവ്സ്. ഈ കഥ പറയുന്നത് കെ ആർ സീമ.
3: ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ബാഗിൽ നിന്നും ധൃതിയിൽ അവളത് പുറത്തെടുത്തു. ഹലോ മനുവേട്ടാ, ഞാൻ ഇറങ്ങി, ബസ്സിലാ. ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ടെന്ന് കീർത്തന പറഞ്ഞു. എന്തായിരിക്കും അവിടെ എത്തിയാൽ? ഒരു പിടിയും കിട്ടുന്നില്ല. തമ്മിൽ തമ്മിൽ കണ്ടാൽ എന്തായിരിക്കും ആദ്യം ചോദിക്കാനുണ്ടാവുക, പറയാനുണ്ടാവുക? ഒന്നും അറിയില്ല. എന്തായാലും നീ തകർക്ക്. പിന്നെ ഞാൻ നിങ്ങൾ ഓൺലൈൻ വാങ്ങിച്ചു തന്ന ആ സെറ്റ് സാരിയും പച്ച ബ്ലൗസുമാണ് ഇട്ടിരിക്കുന്നത്. ആണോ? ഫോട്ടോ അയക്കണേ. ഷുവർ. പിന്നെ മുടിയിൽ നിറയെ മുല്ലപ്പ് വച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മലയാളി മങ്കിയായി അല്ലേ? രണ്ടുപേരും ചിരിച്ചു. കണ്ണൂരിൽ നിന്നും കൂത്തുപറമ്പിലേക്കുള്ള യാത്രക്കിടെ നൂറുകൂട്ടം കാര്യങ്ങളങ്ങനെ സുസ്മിത പറഞ്ഞു തുടങ്ങി. ചെറുതും വലുതുമായി സ്നേഹവും സഹകരണവും. ഏതു പെണ്ണാണ് ഭർത്താവിൽ നിന്നും മോഹിക്കാത്തത്? അങ്ങനെയുള്ളവർക്ക് പറഞ്ഞാലൊടുങ്ങില്ല ഒന്നും. ബസ്സിറങ്ങി വേഗം എത്താൻ വേണ്ടി ഓട്ടോയിൽ കയറിയെങ്കിലും വേഗത കുറഞ്ഞോ എന്നവൾ പരിഭ്രമിച്ചു. എന്തായാലും പരാതിയും പരിഭവവും ഉള്ളിലൊതുക്കി പറഞ്ഞു പറഞ്ഞവൾ മനീഷയുടെ വീട്ടിലെത്തി. ഓണം ഏഴാം ദിവസം ആയതുകൊണ്ടാവാം വീടിൻ്റെ കോലായിൽ തീർത്ത ഏഴ് നിറത്തിലുള്ള പൂക്കളം നോക്കി. പിന്നെ കുടുംബവിശേഷങ്ങൾ കൈമാറി. പതുക്കെ 30 വർഷം പഴക്കമുള്ള ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഓർമ്മകളിലേ കൂളിയിട്ടു പലരും. അങ്ങനെയാണല്ലോ കാലങ്ങൾക്കിപ്പുറം വീണ്ടും ഒത്തുചേരൽ. മേക്കപ്പ് ഉടയും മുമ്പ് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ അങ്ങ് ചാമ്പിയാലോ? നാദിറയാണ് ചിരിക്ക് തീ കൊളുത്തിയിട്ടത്. ആഡംബര വീട് ആയതിനാൽ ഫോട്ടോ എടുക്കാനായി വേറെ സ്ഥലം തേടി പോകേണ്ടിയും വന്നില്ല. ഗെറ്റ് ടുഗദർ പരിപാടിക്ക് മുൻകൈ എടുത്ത് ആറടി ഷാജിദ പറഞ്ഞു, നമുക്ക് കലാപരിപാടി ആദ്യത്തെ ഐറ്റം സുന്ദരിക്ക് പൊട്ടു തൊട്ടുകൊണ്ടാവാം. എന്തേ, ഇവിടെയുള്ളവരെല്ലാം 45 കഴിഞ്ഞ സുന്ദരികൾ കൂടിയാണെന്ന് നിഷ ഉടനടി പറഞ്ഞത് കൂട്ടച്ചിരിയായി ഉയർന്നു. നിർത്താതെയുള്ള ആർപ്പും ചിരിയും കൈകൊട്ടലും ഉയർന്നു. എല്ലാവരും ഒരേ തരം ഡ്രസ്സിൽ വന്നതു കാരണം കാണാനും ഏറെ ചന്തമുള്ളതായി. പാട്ടുകളും ഡാൻസും ഒച്ചയും ചിരിയുമായി അങ്ങനെ വീട് സന്തോഷമുഖരിതമായി. സമയം ഉച്ചയായത് അറിഞ്ഞില്ല. ഈ ഭൂമിയിൽ സൗഹൃദത്തെക്കാൾ വലിയൊരു സമ്പാദ്യമോ സായുജ്യമോ ഉള്ളതായി സുസ്മിതയ്ക്ക് തോന്നിയില്ല. 19 പേരുള്ളത് കാരണം 5-6 പേർ സദ്യയ്ക്ക് ഇലയിടാനും വിളമ്പാനുമായി നീങ്ങി. ഉപ്പിനു പിറകെ ഉപ്പേരിയും പഴവും തുടങ്ങി സദ്യവട്ടങ്ങൾ നാക്കിലയിൽ നിറയാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞ് ഇല മടക്കും മുമ്പേ രണ്ടു തരം പായസവും മനീഷ ഓരോരുത്തർക്കും കൊടുത്തു. കുറച്ചുപേർ സംസാരം എവിടെയും എത്താത്തത് കാരണം ആദ്യ പന്തിക്ക് ഇരുന്നില്ല. എങ്കിലും പിന്നീടവർ ഭക്ഷണം കഴിച്ചു. മുറികളിലായി വിശ്രമം തുടങ്ങി. കമ്പവലി തുടങ്ങാൻ നേരമായി എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ആവേശത്തിൽ സാരി ഒന്നുകൂടെ മുറുക്കിയൊടുത്തു. സുസ്മിതയും ആവേശത്തോടെ കമ്പയിൽ പിടുത്തം മുറുക്കിയപ്പോഴാണ് ഭർത്താവ് വിളിച്ച് ഓർമ്മപ്പെടുത്തിയത്, നീ ലേറ്റ് ആവരുത് മോളുടെ കാര്യം. ഇല്ല മനുവേട്ടാ, അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങും, സുസ്മിത പറഞ്ഞു. പരിപാടികൾ ഇനിയും ബാക്കി നിൽക്കെ തന്നെ വാച്ചിൽ നോക്കിയപ്പോൾ മണി 3:30 കടന്നിരിക്കുന്നു. എല്ലാവരോടുമായി പറഞ്ഞു, മോൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വീട്ടിലെത്തണം, ഞാൻ ഇറങ്ങിക്കോട്ടെ, സോറി. വേഗത്തിൽ അകത്തെ റൂമിലെത്തി ബാഗെടുത്തു. മനസ്സില്ലാ മനസ്സോടെ യാത്ര പറഞ്ഞു. വീണ്ടും കാണാം എന്ന് പറഞ്ഞ് പിരിയുമ്പോൾ ഇടിഞ്ഞു തൂങ്ങിയാടിയ കണ്ണുനീർ മറച്ചുവെച്ചു. ഗേറ്റ് കടന്ന് റോഡിലിറങ്ങി നടക്കുന്നതിനിടയിൽ കുറേ നല്ല ഓർമ്മകൾ തിരിച്ചു കിട്ടിയ സന്തോഷത്താൽ അവൾ ഓരോന്നോർത്ത് പിടഞ്ഞു. പരസ്പരമുള്ള ഈ സ്നേഹം ഇതിനേക്കാൾ വലിയതെന്നിനി കിട്ടാനാ? അതോ ഇതൊക്കെ കാപട്യമടക്കം ചെയ്ത കാട്ടിക്കൂട്ടലായിരിക്കുമോ? ആകില്ല, ഞാൻ എവിടെയും പോകാറില്ലല്ലോ. പുറത്തിറങ്ങാത്തത് കൊണ്ടാവാം ആരുടെയും മനസ്സും അൻപും അറിയാത്തതെന്ന് സ്വയം സമാധാനിച്ചു. പാട്ട് ആസ്വദിക്കാൻ മാത്രം അറിയുന്ന എനിക്ക് എങ്ങനെ അന്താക്ഷരിയിൽ പാടാൻ പറ്റി? ആ, ചിലപ്പോൾ ഞാനെന്നും അടുക്കളപ്പണിക്കിടെ പാട്ടുകളൊക്കെ കേൾക്കുന്നത് കൊണ്ടാവാം രസങ്ങൾ വിടാനാവുന്നില്ല. കല്യാണമേ വേണ്ടെന്നു പറഞ്ഞവളാണ് ഹാജിറ. അവൾക്ക് 4 കുട്ടികളാണുള്ളത്. ഇപ്പോൾ എന്ത് മര്യാദയിലാണ് സംസാരിക്കുന്നത്? ക്ലാസ് ലീഡർ ആയപ്പോൾ എന്നും എൻ്റെ പേരെഴുതാൻ മടി കാണിക്കാറില്ലായിരുന്നു. ഓ, എന്തോരം കാര്യങ്ങളാണ്! ഇപ്പോൾ ആ കാലം ഓർക്കുമ്പോൾ വഴിയിലെവിടെയോ നഷ്ടപ്പെട്ട ചില്ലറ തൊട്ടു തിരയുന്ന കൗമാരക്കാരിയുടെ നൊമ്പരങ്ങളാണ്. ഓർമ്മകളെ ഓടിച്ചു കളഞ്ഞു ഫോൺ. ആ കുന്ത്രാണ്ടം ഒരു ശല്യമായി അന്നേരം അവൾ കരുതാതിരുന്നില്ല. കൂട്ടുകാരികൾ ആരെങ്കിലും ആണെന്ന് കരുതി പെട്ടെന്ന് എടുത്തു. ഹലോ ഹലോ, ഇത് സുസ്മിതയല്ലേ? അതെ എന്നവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. പിന്നീടുള്ളതിനെല്ലാം എന്നു മാത്രം മൂളിയോ എന്നു പോലും അവൾക്ക് ഓർമ്മയില്ല. പക്ഷേ ചിന്തകൾ തലങ്ങും വിലങ്ങും പാഞ്ഞു കൂട്ടിയിടിച്ച് അവളെ ഭ്രാന്തിയാക്കി. 4 കെട്ടിനുള്ളിൽ വളർന്നപ്പോഴും ഭക്ഷണത്തിൽ ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കാതിരുന്ന അമ്മയെ കണ്ടു വളർന്നതിനാൽ ഒരാൾക്ക് അന്നം കൊടുക്കാൻ ഇതുവരെ മടി തോന്നിയിട്ടില്ല. രാവിലെ ഇറങ്ങും മുമ്പ് കൂടി കവലയിലെ വൃദ്ധനായ യാചകനുള്ള പൊതിച്ചോർ ഏൽപ്പിച്ചിട്ടാ പോന്നത്. ഇനി അതിൽ വല്ല കുഴപ്പോ സംഭവിച്ചോ? എന്തു നന്മ ചെയ്താലും കടൽത്തിര പോലെ പിന്നെയും പിന്നെയും കുഴപ്പങ്ങളായി ആഞ്ഞടിക്കുന്ന കലികാലമാണ്, അറിയില്ല. അതോ എൻ്റെ മോൾക്ക് എന്തെങ്കിലും അപകടം? അതും അറിയില്ല. ചുറ്റിലും കഴുകൻ കണ്ണുകളാണ്. കണ്ണിൽ ഇരുട്ടു പടർന്ന് പന്തലിച്ചു. അതും പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒറ്റ ഫോൺ വിളിയിൽ. ഒടുവിൽ കലങ്ങിയ മിഴികളുമായവൾ സ്റ്റേഷനിലേക്ക് ഓടിക്കയറി വെപ്രാളപ്പെട്ട് തിരക്കി. സാർ, ഞാനാണ് സുസ്മിത. എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത്? നീയാണല്ലേ അവൾ? സുസ്മിത എവിടെ പോയി വരികയാണിപ്പോൾ? കൂട്ടത്തിലുള്ള ഒരു വനിതാ പോലീസ് ചോദിച്ചു. സുഹൃത്തുക്കളുമായി ചെറിയൊരാഘോഷം. എന്നിട്ട് നീ എന്താ നേരത്തെ പോയത്? എന്തോ കാര്യമായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ ഇറങ്ങിയത് ഇവരെങ്ങനെ അറിഞ്ഞു? സുസ്മിത വിഭ്രാന്തിയിൽ കരയാൻ തുടങ്ങി. എന്താടി നിന്റെ മുഖത്തൊരു കള്ളത്തരം, ഇങ്ങോട്ട് മാറി നിൽക്ക്. കയ്യിലുണ്ടായിരുന്ന ബാഗ് അവർ പിടിച്ചു വാങ്ങി. എന്തിനാണ് ഇതൊക്കെ എന്ന നിലയിൽ പിടിവരാതെ നിന്നു അവൾ. നിന്റെ ബാഗൊന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. നിനക്ക് കാശിൻ്റെ നല്ല ആവശ്യമുണ്ടല്ലേ. കഞ്ചാവിൻ്റെ കച്ചവടം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. പരിഹാസച്ചിരിയോടെ മറ്റുള്ളവരെ നോക്കി. എസ് ഐ, ഇവളാണ് കഞ്ചാവ് സുസ്മിത. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ആ നേരമാണ് ഇരുവശവുമായി ഓണരാവിൻ്റെ സന്തോഷങ്ങളെല്ലാം അസ്തമിച്ചകന്ന മുഖങ്ങളുമായി സുഹൃത്തുക്കൾ ദേഷ്യത്തോടെ പിന്നിൽ നിൽക്കുന്നതവൾ കണ്ടത്. കണ്ണിനെയും കാതിനെയും വിശ്വസിക്കാനാവാത്ത വിധം അവൾ എല്ലാവരുടെയും മുഖത്തു നോക്കി. അവർ ആരും തന്നെ ഒരക്ഷരം മിണ്ടിയില്ല. അവരിൽ അവജ്ഞതയുടെ തീപന്തങ്ങൾ സുസ്മിത കണ്ടു. നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്? എന്ത് പണം? ഏത് പണം? ഒരു വെപ്രാള തിരച്ചിലും കരച്ചിലും ഒരുമിച്ചായിരുന്നു. എപ്പോഴാണ് എവിടെയാണ് നഷ്ടമായത്? അതിൽ പിന്നെ എല്ലാവരും അവരവരുടെ ബാഗുകൾ തപ്പി നോക്കി. പണം പലരുടെയും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ചെറുതും വലുതുമായി. എവിടെ പോകാൻ? ഇങ്ങോട്ടാരും വന്നില്ലല്ലോ, മനീഷ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് ആ വാക്കുയർന്നത്. ആരും വരണ്ട, എടുത്തോണ്ട് പോയതല്ലേ അവൾ. ഉറപ്പാ, സുസ്മിത തന്നെ. അടുത്ത ആഴ്ച അമ്മയെ യൂട്രസ് നീക്കാനുള്ള ഓപ്പറേഷന് അഡ്മിറ്റാക്കാനുള്ളതാ. അക്കൗണ്ടിലുള്ളത് നുള്ളിപ്പെറുക്കിയിട്ടാ ഞാൻ വരുന്നത്. നിമ്മിയിരുന്ന് തലയ്ക്ക് കയ്യും വെച്ച് മോങ്ങാൻ തുടങ്ങി. ഇതിനിടെ മേരി തോമസ് അവളുടെ പോലീസുകാരനായ ഭർത്താവിനെ വിളിച്ചു, വിവരം പറഞ്ഞു. പോലീസ് വീട്ടിൽ കയറിയാൽ, ഭർത്താവ് അതറിഞ്ഞാൽ, നാട്ടുകാർ കണ്ടാൽ എനിക്കാകെ പ്രശ്നമാണെന്ന് അതുവരെ സന്തോഷത്തിലായിരുന്ന മനീഷ അതൃപ്തിയിൽ പറഞ്ഞു. അതിൽ പിന്നെയാണ് ഈ സ്റ്റേഷനിലെ വാടിയ നിൽപ്പ്. ഞാൻ ഒന്നും എടുത്തില്ല. ബ്ലൗസിനുള്ളിലും അടിവസ്ത്രത്തിനകത്തും പരിശോധിക്കാൻ വനിതാ പോലീസ് പറഞ്ഞു. നല്ല കുടുംബം എന്നു മാത്രമല്ല, തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിലും ചിലർ ഇങ്ങനെയാണ് സർ. മോഷണം അവർ നിർത്തില്ല. എരിത്തിയിൽ ഏതോ പോലീസുകാരൻ എണ്ണ പകർന്നു. ഇതോടെ സുസ്മിത നിലയില്ലാ കയത്തിലേക്ക് വഴുതിവീണ മിണ്ടാപ്രാണിയുടെ അവസ്ഥയിലായി. ബാഗിൽ മേക്കപ്പിനുള്ള കുറച്ചു സാധനങ്ങളൊഴിച്ച് ചില്ലറക്കാശ് മാത്രമേയുള്ളൂ. എല്ലാവരും മുൾമുനയിൽ നിൽക്കെ സുസ്മിതയോടായി വീണ്ടും ചോദ്യമുയർന്നു. ആ 10,000 ഇത്ര പെട്ടെന്ന് ചെലവാക്കിയോ? കിട്ടിയ ശ്വാസത്തിൽ ഏത് 10,000 എന്ന് ചോദിക്കാൻ നിൽക്കുമ്പോൾ വനിതാ എസ് ഐ മുഖത്തടിച്ചു. അപ്രതീക്ഷിത പ്രഹരത്തിൽ കാഴ്ച മങ്ങി മറയുന്നതായി പോലും അറിയാനായില്ല അവൾക്ക്. ശരിക്കും ഹിമശിലയായി മാറിയവൾ. വിളിക്കുമ്പോൾ ഹാജരാവാമെന്ന് പറഞ്ഞത്, അവർ പറഞ്ഞ ഏതൊക്കെയോ കടലാസുകളിൽ ഒപ്പുവെച്ചോടിയിറങ്ങിയത്, എല്ലാം വീട്ടിലെ ഒറ്റയ്ക്കായി പോകുന്ന മോളായിരുന്നു അകന്നിറയെ എന്നതുകൊണ്ടാണ്. എല്ലാവരുടെയും മുന്നിൽ ഞാൻ കള്ളി, കുറ്റവാളി. ഈ ലോകത്ത് ഞാൻ ഇനി ജീവിക്കണോ? ആത്മഹത്യയാണ് ഏറ്റവും നല്ലതെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ എൻ്റെ മകൾ, അവൾ അമ്മയില്ലാത്തവളാകില്ലേ? വീടിൻ്റെ പടിയേറുമ്പോൾ അകത്ത് ടിവിയിൽ കാർട്ടൂൺ ശബ്ദങ്ങൾ. അവളിലെ അമ്മയുണർന്നു. മോളെ, അമ്മ പെട്ടെന്ന് കാപ്പിയെടുക്കാം. അടുക്കളയിൽ കയറിയപ്പോൾ പഞ്ചസാര ഏത്, ഉപ്പേത് എന്ന് തിരിച്ചറിയാത്ത വിധം സങ്കടത്താൽ സമനില താറുമാറായതവൾ അറിഞ്ഞു. ഒടുവിൽ കാപ്പി മോളുടെ കയ്യിൽ കൊടുത്തു. അടുത്തായിരുന്നു. ക്ലാസ് ഡയറി നോക്കാൻ വേണ്ടി മോളുടെ ബാഗിനുള്ളിൽ കൈയിട്ടപ്പോൾ രാവിലെ കൊടുത്തുവിട്ട പൊതിച്ചോറ് ബാഗിനുള്ളിൽ അതേപടി കിടക്കുന്നു. നേരെ നീട്ടിയിട്ട് ചോദിച്ചു, ഇത് അയാൾക്ക് കൊടുത്തില്ലേ ധ്വനിമോളെ? ഇല്ല, ധ്വനി പറഞ്ഞു. അവളുടെ മുഖത്ത് നേരിയ വിഷാദം തളം കെട്ടിയിരുന്നുവോ? അമ്മ, കവലയിൽ ആരോ മരിച്ചിട്ടുണ്ട്. ചുറ്റും ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അയാളെ ഞാൻ ഇന്ന് അവിടെ എവിടെയും കണ്ടില്ല. ആ സാധു മനുഷ്യനായിരിക്കുമോ മരിച്ചത്? അടുത്ത പ്രഹരമോ? ഇന്നത്തെ ദിവസം എന്തേ ഇങ്ങനെ? പൊതിച്ചോറിൻ പുറത്തേക്ക് ഉറ്റിവീഴുന്ന സുസ്മിതയുടെ അശ്രുകണങ്ങൾ കണ്ടതും ധ്വനി. അമ്മ എന്തിനാണ് കരയുന്നത്? നമ്മുടെ പട്ടിക്ക് കൊടുത്താൽ പോരെ, ചോറ് വേസ്റ്റാവില്ലല്ലോ എന്നു പറഞ്ഞവൾ മുറ്റത്തേക്ക് കളിക്കാനോടി. ഈ കണ്ട പുണ്യമൊക്കെ ഞാൻ ചെയ്തിട്ടും ദൈവം അത് കാണാതെ പോയില്ലേ എന്ന് ചിന്തിച്ച് ഒഴിഞ്ഞ കാപ്പിക്കോപ്പയുമായി അടുക്കളയിലേക്ക് നടക്കവേ ഫോൺ വിറച്ചു അവളും. ഭീതിയോടെ അവൾ ഫോണിനെ നോക്കി. മനീഷയാണ്. സുസ്മി, കാശ് കിട്ടിട്ടോ? സോറിഡാ, എല്ലാവരും നിന്നെ സംശയിച്ചു പോയി. സാരമില്ല, നമ്മുടെ കൂട്ടത്തിലെ ആ ആളെ പറഞ്ഞാൽ നീ ഞെട്ടും. എനിക്കറിയണമെന്നുമില്ല. ആരാണെടുത്തതെന്നോ എന്തിനാണ് നിങ്ങളെന്നെ സംശയിച്ചതെന്നോ ചോദിക്കാൻ പോയില്ല. പകരം സൗഹൃദം എന്നതൊരു വലിയ വിശ്വാസം കൂടിയല്ലേ എന്ന് പറയണമെന്നുണ്ടായി. പക്ഷേ പറഞ്ഞില്ല. പിന്നെ സൗഹൃദത്തിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല എന്ന പ്രശസ്ത ബോക്സിംഗ് താരം മുഹമ്മദ് അലിയുടെ വാക്കുകൾ എവിടെയോ വായിച്ചതോർമ്മയിൽ ഭാവിക്കത് ശരിയെന്നുറപ്പിച്ചു. കലങ്ങിത്തെളിച്ചിലുകൾക്കപ്പുറം തൻ്റെ നന്മകൾ കണ്ടറിഞ്ഞ ദൈവത്തിനു നേരെ കൈകൾ കൂപ്പി അവൾ. പക്ഷേ എന്നത്തെയും പോലെ നയനങ്ങൾ നിറഞ്ഞിരുന്നതിനാൽ അവൾക്ക് ദൈവത്തെ കാണാനായില്ല അന്നേരവും.
4: യെല്ലോ ലീവ്സ് കെ ആർ സീമ അവതരിപ്പിച്ച ചെറുകഥ കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ അങ്കണം പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, സംഗീത സംവിധായകൻ ശരത് ഒരുക്കിയ സിനിമാ ഗാനങ്ങളുമായി ഇന്നത്തെ ട്യൂൺ ഇൻ സ്റ്റാർസിൽ നമ്മളോടൊപ്പം രമ്യ ദിലീപ്, കൂടെ കീബോർഡിൽ സുശാന്ത് ജെയിംസ്, റിഥം പാഡിൽ ജെയിംസ് പീറ്റർ. സുജിത് വാസുദേവൻ എന്ന ശരത്തിന്റെ സംഗീത വഴിയിൽ നാഴിക കല്ലായി പറയേണ്ടത് അദ്ദേഹം ഭാരതീയ സംഗീത ലോകത്തിലെ ചക്രവർത്തിമാരിൽ ഒരാളായ സാക്ഷാൽ ബാലമുരളീകൃഷ്ണയുടെ ശിഷ്യനാണ് എന്നുള്ളതാണ്. മംഗളങ്ങൾ അരുളും എന്ന ഗാനമാകാം ആദ്യം. 1990 പുറത്തിറങ്ങിയ ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. ക്ഷണക്കത്ത് എന്ന ഈ ചിത്രത്തിന് സംഗീതം നൽകിയാണ് ശരത് മലയാള ചലച്ചിത്ര ഗാനലോകത്തേക്ക് തന്റെ വരവറിയിക്കുന്നത്. കൈതപ്രത്തിൻ്റെതാണ് വരികൾ.

1995 പുറത്തിറങ്ങിയ ചിത്രമാണ് സിന്ദൂരരേഖ. ചിത്രത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും സത്യത്തിൽ ഡിവൈൻ എന്നൊക്കെ പറയാൻ പറ്റുന്നത് പോലെയല്ലേ. കേൾക്കാം എന്റെ സിന്ദൂരരേഖയിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ആലാപനം രമ്യ ദിലീപ്, കൂടെ കീബോർഡിൽ സുശാന്ത് ജെയിംസ്, റിഥം പാഡിൽ ജെയിംസ് പീറ്റർ.

തികഞ്ഞ ഒരു ഇളയരാജ ഫാനാണ് ശരത്. ഇളയരാജയുടെ സ്റ്റുഡിയോയിൽ ചെന്ന് ഒരു പാട്ടു പാടുകയും അതിഷ്ടപ്പെട്ട സംഗീതരാജ ഒരു നവരത്ന മോതിരം ശരത്തിന് നൽകിയതുമൊക്കെ സംഗീത പ്രേമികൾക്ക് ഇടയിലെ ഒരു കഥയാണ്. കേൾക്കാം മായാമഞ്ചലിൽ എന്ന ഗാനം, ചിത്രം ഒറ്റയാൽ പട്ടാളം. തീർച്ചയാണ് സംഗീതത്തിൻ്റെ മായാമഞ്ചലിലേറ്റിയാണ് ശരത് കേൾവിക്കാരെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകുന്നത്.

ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഒരു ഗാനം ദേവസഭാതലം എന്ന് തുടങ്ങുന്നു. ഈ ഗാനത്തിൽ നെടുമുടി വേണുവിന് പാട്ടുപാടിയത് ശരത്തായിരുന്നു.

സാഗരം സാക്ഷി എന്ന ചിത്രത്തിലെ ഒരു ഗാനം. ആലാപനം രമ്യ ദിലീപ്, കൂടെ കീബോർഡിൽ സുശാന്ത് ജെയിംസ്, റിഥം പാഡിൽ ജെയിംസ് പീറ്റർ.

ഒരുപക്ഷെ കൈനിറയെ പാട്ടുകളൊന്നും ശരത്ത് ചെയ്തു കാണില്ല. എന്നാൽ തന്നിടത്തോളം നാം മലയാളികൾക്ക് മനം നിറയെ ആസ്വദിക്കാൻ വകയുള്ള പാട്ടുകളാണു താനും. പവിത്രം, രുദ്രാക്ഷം, സാഗരം സാക്ഷി, കവർ സ്റ്റോറി, അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു, തിരക്കഥ, അങ്ങനെ എത്രയെത്ര സംഗതികളുടെ സൗന്ദര്യം കൊണ്ടും കൃത്യത കൊണ്ടും ശുദ്ധി കൊണ്ടുമൊക്കെ വേറിട്ടു നിൽക്കുന്ന ഈ സംഗീത രീതിക്ക് ഉടമയായ ശരത് സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളായിരുന്നു പ്രിയരെ ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസിൽ നമ്മൾ കേട്ടത്. ആലാപനം രമ്യ ദിലീപ്, കൂടെ കീബോർഡിൽ സുശാന്ത് ജെയിംസ്, റിതം പാഡിൽ ജെയിംസ് പീറ്റർ. ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ആതിര രാജൻ, മീര ആര്യോ, ഉഷ.

പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. സമൂഹത്തിന്റെ നന്മയ്ക്കായി ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സൗഹൃദം 2026 സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയും UKയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും നിലവിൽ വന്നത് ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സാമ്പത്തിക പങ്കാളിത്ത കരാറെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്ക് ആദ്യ ദിനം തന്നെ തുടക്കമായി. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന ചരക്കുകളാണ് ആദ്യമായി UKയിലേക്ക് അയച്ചത്. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിന്ദിനും സോണിപ്പത്തിനുമിടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ധാരണയായി. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയുടെ ലഭ്യത, യാത്രക്കാരുടെ സാധ്യത, സാമ്പത്തിക സാധ്യത എന്നിവ സംബന്ധിച്ച സമഗ്ര വിവരങ്ങളില്ലാത്തതിനാൽ ഇത് പൂർണ്ണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിന് എതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. കർക്കിടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി T.സിദ്ദീഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ വൈകുന്നേരം 5:30. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിനാണ് വിജയിച്ചത്. നെല്ല് സംഭരണത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും 90.91 കോടി രൂപ ലഭിച്ചതിനെ തുടർന്ന് ജൂലൈ 16 മുതൽ കർഷകർക്ക് PRS വായ്പാ പദ്ധതി പ്രകാരം നെല്ല് സംഭരണത്തിനായുള്ള തുക വിതരണം SBI കാനറ ബാങ്കുകൾ മുഖേന പുനരാരംഭിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ച തുക ബാങ്കുകൾക്ക് സപ്ലൈകോ തിരിച്ചടച്ചതിനെ തുടർന്നാണ് കർഷകർക്കുള്ള തുക വിതരണം പുനരാരംഭിക്കാനായത്. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ

0: സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. അന്താരാഷ്ട്ര യുവജന ദിനത്തിനു മുന്നോടിയായി കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് കാസർഗോഡ് ജില്ലയിലെ 8, 9, 11 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു. 25 രാവിലെ 10:30 മുതൽ കാഞ്ഞങ്ങാട് ദേശീയ ആരോഗ്യ ദൗത്യം കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന മത്സരത്തിൽ ഒരു സ്കൂളിൽ നിന്നും 2 പേർ അടങ്ങുന്ന ഒരു ടീം മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. താല്പര്യമുള്ളവർ 99 46 10 57 89 എന്ന നമ്പറിൽ 23 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. കണ്ണൂർ തോട്ടടയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ ഭാഗമായ കണ്ണൂർ കോളേജ് ഫോർ കോസ്റ്റ്യൂംസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങിൽ നടപ്പ് അധ്യയന വർഷത്തേക്കുള്ള BSSC കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്, BSSC ഇൻറ്റീരിയൽ ഡിസൈനിങ് ആൻഡ് ഫർണിഷിംഗ് എന്നീ കോഴ്സുകളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2. ഫോൺ നമ്പർ 82 81 57 43 90. വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച 30 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9446 32 8483. കെലട്രോണിൻ്റെ തലശ്ശേരി നോളജ് സെൻ്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസറി ടീച്ചർ ട്രെയിനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 31 മുൻപ് തലശ്ശേരി കെലട്രോൺ നോളജ് സെൻ്ററിൽ നേരിട്ട് എത്തണം. ഫോൺ നമ്പർ 94 95 64 27 22. നീലേശ്വരം താലൂക്ക് ആശുപത്രിയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ ഡോക്ടർ, ഫാർമസിസ്റ്റ്, നഴ്സിംഗ് ഓഫീസർ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 20 നടക്കും. ഡോക്ടർ തസ്തികയിലേക്കുള്ള നിയമനത്തിൻ്റെ കൂടിക്കാഴ്ച 20 രാവിലെ 11:30, ഫാർമസിസ്റ്റ് തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 12, നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 12:30 നടക്കും. ഫോൺ നമ്പർ 04672 28 293. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ കരാറടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്ന യോഗ്യത MBBS TCMC രജിസ്ട്രേഷൻ കൂടിക്കാഴ്ച നാളെ രാവിലെ ജില്ലാ കളക്ടറേറ്റ് ഹാളിൽ നടക്കും. ഫോൺ നമ്പർ 04985205716. ഫിഷറീസ് വകുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ മെറൈൻ ഡാറ്റ കളക്ഷനും ജുവനൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച വിവരണ ശേഖരണത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്റർ നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 11 കാഞ്ഞങ്ങാട് മീനാപ്പിച്ചിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. യോഗ്യത ഫിഷറീസ് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദം. പ്രായപരിധി 21-36 ഇടയിൽ. ഫോൺ നമ്പർ 04672 25 37. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇന്ന് 9:30 സംഗീത കച്ചേരി. പത്ത് 10:30 കേൾക്കാം നിശാ സുരഭി, തുടർന്ന് ആശാ ബോസ്ലെ പാടിയ ഗസൽ. ഇന്ന് 10:30.

0: ആ ആനി ടീച്ചറേ, ആ ബിന്ദു ടീച്ചറും ഉണ്ടോ? എന്താ ഇത് ഫയലൊക്കെ ആയിട്ട്? പുതിയ എന്തോ പരിപാടി തുടങ്ങാനുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു.
1: ഇത് എന്റെ ഫയലല്ല സാറേ, ഇതെന്റെ ഫ്രണ്ട് തന്ന ഫയലാ. അവരൊരു സംരംഭം തുടങ്ങുന്നുണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് സമയം കിട്ടുമ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞു.
0: ആ ബിന്ദു ടീച്ചറിന്റെ കയ്യിലുണ്ടല്ലോ ഫയല്.
2: അയ്യോ, ഇതും ആനി ടീച്ചറുടെ കൂട്ടുകാരിയുടെ തന്നെയാ. ടീച്ചർക്ക് എല്ലാം കൂടി നോക്കാൻ സമയം കിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നോടും കൂടി നോക്കാനായിട്ട് ഏൽപ്പിച്ചതാ.
1: എന്നാലും പറ്റിയ ആളെ കിട്ടി, സാർ ഇതൊന്ന് നോക്കി പറഞ്ഞേ.
0: ആ കൊള്ളാലോ. ആദ്യത്തേത് എന്താ ടീച്ചറേ? ആ റോബോട്ടിക് ആൻഡ് സയൻസ് ലാബ് കിറ്റ്. കൊള്ളാം, നല്ല ഐഡിയ ആണ്. മറ്റേ നോക്കട്ടെ, കെമിക്കൽ ഫ്രീ ഹോം മെയ്ഡ് സോപ്പ് ആൻഡ് ഫേസ് ക്രീം, അതും കൊള്ളാം. പക്ഷേ ഇതിൻ്റെ പ്ലാനിൽ എഴുതിയിരിക്കുന്നത് 800,000 രൂപ എടുക്കണം, ബാങ്ക് ലോൺ എടുക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. ഈ ക്രീമിനാണെങ്കിൽ ബ്രാൻഡ് നെയിം ഉണ്ടാക്കണം, ലോഗോ രജിസ്റ്റർ ചെയ്യണം, അതുവഴി വിപണി പിടിക്കണം. ഈ ഒരു ബിസിനസ് രീതി ഒരു ട്രഡീഷണൽ ബിസിനസ് രീതിയാണ്. അതായത് നമ്മൾ ആദ്യം പ്ലാൻ ഉണ്ടാക്കുന്നു, പിന്നീട് ലക്ഷക്കണക്കിന് രൂപ ലോൺ ഉണ്ടാക്കുന്നു, കൂട്ടുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴി കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നു, പ്രോഡക്റ്റ് മൊത്തത്തിലുണ്ടാക്കി വിപണി പിടിക്കാൻ നോക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് വിപണിയിൽ എത്തിക്കഴിയാൻ നേരത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ആളുകൾക്ക് ഇതൊന്നുമല്ല ആവശ്യം. അപ്പോൾ നമ്മളിത് തിരിച്ചറിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സമയവും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും.
2: അയ്യോ, അപ്പോൾ ഈ പ്ലാൻ കുഴപ്പമാണോ സാറേ? ഇനി സാർ എന്താ പറയുന്നത്, ഇതെങ്ങനെ ചെയ്യണം എന്നാണ്?
0: അതായത് ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലീൻ സ്റ്റാർട്ടപ്പ് മോഡൽ ഒരു മെത്തേഡാണ്. എല്ലായിടത്തും ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യാൻ ശ്രമിക്കുന്ന സാധനം ലീൻ സ്റ്റാർട്ടപ്പ് മോഡലാണ്.
1: ലീൻ സ്റ്റാർട്ടപ്പ് അതെന്താ സാറേ?
0: അതായത് നമ്മൾ ഏറ്റവും കുറഞ്ഞ പണവും സമയവും ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് ഐഡിയ വിപണിയിൽ വിജയിക്കുമോ എന്ന് വാലിഡേറ്റ് ചെയ്യുന്ന രീതിയാണ്.
1: സാറേ, ഈ ചെലവ് ചുരുക്കി പ്രോഡക്റ്റ് ഇറക്കിയാലേ അതിന് ക്വാളിറ്റി ഒക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ? അതൊക്കെ നമ്മുടെ ബ്രാൻഡ് അപ്പം ആളുകൾ വാങ്ങിക്കുമോ?
0: അങ്ങനെയല്ല ആനി ടീച്ചറേ, ലീൻ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറയ്ക്കുക എന്നല്ല. നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ കുറേ അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കും, അതൊഴിവാക്കുക എന്നുള്ള രീതിയാണ് ലീൻ സ്റ്റാർട്ടപ്പ്. ലീൻ സ്റ്റാർട്ടപ്പിൽ എറിക് റീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന ബിൽഡ് മെഷർ ലേൺ എന്നൊരു ലൂപ്പുണ്ട്. ഒരു വലിയ ഫാക്ടറി ആയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു MVP, അതായത് മിനിമം വയബിൾ പ്രോഡക്റ്റ്.
2: മിനിമം വയബിൾ പ്രോഡക്റ്റോ, അതെന്താ സാറേ?
0: അതായത് മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ടീച്ചർ കാണിച്ച സോപ്പിൻ്റെ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഈ സോപ്പിനകത്ത് ഏറ്റവും മുന്തിയ ബ്രാൻഡ് ഇറക്കുന്ന ഒരു സോപ്പിൽ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അവർ പറയുന്നു. കണ്ടോ, ഇതിൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോപ്പ്, ഫേസ് ക്രീമിൽ പാരബൻ ഫ്രീ ആയിട്ടുള്ളത്, പല ഫ്രേഗ്രൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞ പ്രൊജക്റ്റിലുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എന്നാൽ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ രൂപം. അതായത് ടീച്ചർ ലക്ഷങ്ങൾ മുടക്കി 10 തരത്തിലുള്ള ക്രീമുകളും സോപ്പുകളും ഉണ്ടാക്കി വലിയ പാക്കേജിങ്ങിൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ നോക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ വിറ്റഴിയാൻ സാധ്യതയുള്ള മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ എന്നാൽ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ രൂപം. ഇപ്പോൾ ടീച്ചർ തന്ന സോപ്പിൻ്റെ കഥ ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇതിനകത്തൊരു 10-20 സോപ്പുകളുടെ ശ്രേണി പറയുന്നുണ്ട്, പലതരം നിറത്തിലുള്ളത്, മണത്തിലുള്ളതൊക്കെ. നമുക്കതൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ ആൻറ്റി ഓക്സിഡൻറ്റ് സോപ്പ്, ഇത് മാത്രം ആദ്യം നിർമ്മിക്കാൻ നോക്കും. ഇതിനായി വലിയ പരസ്യങ്ങളോ മെഷീനറിയോ ഒന്നും ആവശ്യമില്ല. സാധാരണ ലളിതമായ കവറുകളിൽ പാക്ക് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും ഒക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തു നോക്കുക. ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ MVP.
1: സാർ, ഇങ്ങനെ ചെയ്താലേ നമ്മുടെ ബിസിനസ് വളരുമോ?
0: അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിൽ മെഷർ ലേൺ എന്ന് പറയുന്ന ലൂപ്പിൻ്റെ രണ്ടാമത്തെ ഘട്ടം. നമ്മളിത് നിരീക്ഷിക്കണം. നമ്മൾ കൊടുത്ത സാമ്പിളുകളിനെ പറ്റി ആളുകൾ എന്ത് പറയുന്നോ നോക്കുക. അവർ വെറുതെ പുകഴ്ത്തുകയാണോ, അതോ അവർ റിപ്പീറ്റ് കസ്റ്റമേഴ്സാണോ, അതായത് അവർ പിന്നെയും അത് മേടിക്കുന്നുണ്ടോ, അവരുടെ യഥാർത്ഥ ഫീഡ്ബാക്ക് എന്താണ്, ഇതിനെയാണ് നമ്മൾ കസ്റ്റമർ വാലിഡേഷൻ എന്ന് പറയുന്നത്. ആളുകൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയും വീണ്ടും ചോദിച്ചു വരികയും

0: ചെയ്താൽ മാത്രം ഇത് പതുക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക. ആ പോയിന്റിൽ നമ്മൾ ഈ ആശയത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. ചിലർക്ക് ചിലപ്പോൾ മറ്റൊരു നിറം വേണമെന്നുണ്ടാവാം, പെട്ടെന്ന് കീറാൻ പാകത്തിന് വേണമെന്നുണ്ടാകാം. അങ്ങനെ എന്താണോ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന കാര്യം, ആ ദിശയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. ഇതിനെ ബിസിനസ് ഭാഷയിൽ പിവറ്റ് എന്ന് പറയും.
1: നമ്മുടെ ഫിസിക്സിലെ പിവറ്റ് പോലെ തന്നെ ഒരു വസ്തു തിരിയുന്ന കേന്ദ്ര ബിന്ദു. അതായത് സാർ, വിപണിയുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ബിസിനസിന്റെ ഡയറക്ഷൻ മാറ്റണം അല്ലേ?
0: കറക്റ്റ്
1: സാർ. ഈ ബിസിനസ് പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന സയൻസ് കിറ്റിന്റെ കാര്യത്തിലെ MVP എന്താണ്?
0: ഞാൻ നോക്കുകയാണെങ്കിൽ ടീച്ചർ, ഇത് വളരെ എളുപ്പമാണ്. ടീച്ചറിന്റെ സുഹൃത്ത് 500,000 രൂപ മുടക്കി 50 പരീക്ഷണങ്ങളുള്ള വലിയൊരു ബോക്സ് കിറ്റ് ഉണ്ടാക്കുന്നതിന് പകരം കുട്ടികൾക്ക് ഏറ്റവും കൗതുകം തോന്നുന്ന വെറും 2 പരീക്ഷണങ്ങൾ മാത്രമുള്ള ഒരു മിനി കിറ്റ് ഉണ്ടാക്കുക. അതിനായിട്ട് വലിയ കാർഡ്ബോർഡ് ബോക്സുകളോ ലക്ഷങ്ങൾ വിലയുള്ള ബ്രാൻഡിങ്ങുകളോ ഒന്നും വേണ്ട. സാധാരണ സിപ്ലോ കവറുകളിൽ ആവശ്യമായ സാധനങ്ങൾ കൃത്യമായ അളവിൽ വയ്ക്കുക. എന്നിട്ടൊരു 5 മിനിറ്റുള്ള ഞാനാണെങ്കിൽ ഒരു ഫ്രീ വീഡിയോ ലിങ്ക് കൊടുക്കും, ഒരു QR കോഡോ ഒക്കെ ചേർത്ത് കൊടുക്കും. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് അയച്ചു കൊടുക്കും, താല്പര്യമുള്ളവർ ഇത് മേടിക്കുമോ എന്നറിയാനായിട്ട്.
2: ഓ, അപ്പോൾ അവരത് കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ കുട്ടികൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർക്കത് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം അല്ലേ?
0: കറക്റ്റ്, ടീച്ചർ പറഞ്ഞതാണ് ശരി. അതായത് പാരൻസ് ഇത് മേടിച്ച് നൽകാൻ താല്പര്യം കാണിക്കുകയും കുട്ടികൾ അടുത്ത കിറ്റ് എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുകയും ചെയ്താൽ നമ്മുടെ ഐഡിയയ്ക്ക് ഒരു മാർക്കറ്റുണ്ട്. അതിന് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയും. ഈ പോയിന്റിൽ നമുക്ക് ധൈര്യമായിട്ട് ബാങ്കിൽ പോയി ലോൺ എടുക്കാം. ബാങ്കിനോട് പറയും, എൻ്റെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, എൻ്റെ ആവശ്യക്കാരുണ്ട്, ഞാൻ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ സാധനം ആരും മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടം തുച്ഛമായ പൈസയാണ്. നമ്മൾ ലക്ഷങ്ങൾ ലോൺ എടുത്ത് വലിയൊരു ബിസിനസ് തുടങ്ങിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ പിവറ്റ് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു കിറ്റിലേക്ക് ഇത് പിവറ്റ് ചെയ്യാം. ആദ്യത്തെ കിറ്റ് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് 2-ാമത്തെ കിറ്റിലേക്ക് പിവറ്റ് ചെയ്യാം.
1: ഷോ, സൂപ്പർ ഐഡിയ ആണ് സാറേ. സാറിനെ ഇപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ കാര്യം ഒന്നും മനസ്സിലാവില്ലായിരുന്നു. ഈ ലീൻ മോഡൽ അനുസരിച്ച് ചെയ്യുമ്പോ എന്തായാലും ബിസിനസ് പരാജയപ്പെട്ടാ പോലും വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാം.
2: പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ വലിയ പരസ്യങ്ങളോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോ ഒന്നും നമ്മൾ വലിയ തുക ചെലവാക്കേണ്ടി വരില്ലേ? തുടക്കത്തിൽ ആളുകൾ എങ്ങനെ നമ്മളെ വിശ്വസിച്ച് ഇത് വാങ്ങിക്കും?
0: അങ്ങനെയല്ല ടീച്ചറേ, നമ്മൾ ലീൻ മാർക്കറ്റിംഗ് മോഡലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ലക്ഷ്യം വയ്ക്കേണ്ടത് ഏർലി അഡോപ്റ്റേഴ്സിനെയാണ്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും, അതുകൊണ്ടാണ് ഞാൻ സുഹൃത്തുക്കളും പരിചയക്കാരും എന്ന് ആദ്യമേ തന്നെ പറഞ്ഞത്, അവരാ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരും. ഇവർ നൽകുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റിനെ മെച്ചപ്പെടുത്തുക.
1: ഈ ലീൻ സ്റ്റാർട്ടപ്പ് മോഡൽ ആക്ച്വലി ചെറുകിടക്കാർക്ക് മാത്രമാണോ അനുയോജ്യം? വലിയ കമ്പനികൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: വലിയ വലിയ കമ്പനികൾ ഇത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മോഡലിന് ഇത്രയും വാലിഡേഷൻ കിട്ടിയത്. നമുക്ക് പരിചയമുള്ള ലോകം ഭരിക്കുന്ന ഇപ്പം മെറ്റ, അതായത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാരന്റ് കമ്പനി, ഡ്രോപ്പ് ബോക്സ്, ഊബർ, Airbnb, ഇങ്ങനത്തെ ഭീമൻ ആഗോള കമ്പനികളൊക്കെ ലീൻ മോഡലിലൂടെ ഉണ്ടാക്കിയതാണ്. ഡ്രോപ്പ് ബോക്സ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഈ പ്രോഡക്റ്റിൻ്റെ കോഡിംഗ് പോലും പൂർത്തിയാക്കിയിരുന്നില്ല. ഒരു 3 മിനിറ്റ് ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കി ആളുകളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വന്നാൽ നിങ്ങൾ ഉപയോഗിക്കുമോ? അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ഞങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞ് സൈൻ ചെയ്തപ്പോഴാണ് ആ എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവർ പൈസ മുടക്കിയത്. അതായത് മാർക്കറ്റിന് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോവുക.
2: ഷേ, ഇത് അതിശയം തന്നെ അല്ലേ? എന്ന് മാത്രമല്ല, ആലോചിച്ച ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് എന്നും തോന്നും.
0: അതെ. അപ്പോ ടീച്ചർമാരുടെ ഇപ്പൊ 2 ഫയലുണ്ടല്ലോ. നിങ്ങള് വീട്ടിൽ പോയിട്ട് ഈ ബിസിനസിന്റെ MVP എന്തായിരിക്കണം, ഇതുപോലെ എന്തായാലും പറ്റില്ല, അപ്പോൾ സുഹൃത്തുക്കളോട് സംസാരിച്ച് ഇത് മാറ്റി പ്ലാൻ ചെയ്ത് ലളിതമായ ഒരു MVP എഴുതി ഉണ്ടാക്കിയാൽ ഈ പ്രശ്നം നമുക്ക് തീർന്നു.
1: ഉറപ്പായിട്ട് സർ. എന്തായാലും ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു.
0: അതാണ്, നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ട് അന്ധമായിട്ടുള്ള റിസ്കുകളൊന്നും എടുക്കാൻ പാടില്ല. ഇത് പഠിച്ച് തന്നെ ചെയ്യുക. ഫെയിൽ ഫാസ്റ്റ് ലേൺ ഫാസ്റ്റർ, അതായത് വേഗത്തിൽ പരാജയപ്പെടുക, അതിൽ നിന്ന് അതിവേഗം പഠിച്ച് മുന്നേറുക. അപ്പോൾ സുഹൃത്തിൻ്റെ സ്റ്റാർട്ടപ്പുകൾക്ക് എല്ലാവിധ ആശംസകളും. വിജയിച്ച് എനിക്കെന്തെങ്കിലും തരണേ.
3: തുടങ്ങാം ചെറുതായി. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, സെവിൽ ജിഹാൻ, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ. ഇന്റർവെൽ.
4: സപ്ത സഹോദരിമാർ.
3: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
4: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തുകൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് 11-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 നൂറ്റാണ്ടോളം ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കേറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം.

0: ആകാശവാണി കണ്ണൂർ. നിശ സുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ. നിശാസുരഭിയിൽ പ്രിയ ഗാനങ്ങളുമായി വീണ്ടും എത്തുന്നത് എഴുത്തുകാരിയും ആകാശവാണിയിലെ മുൻ പ്രക്ഷേപകയുമായ വി എം ഗിരിജ.
1: പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി വന്ദനം. നിശാസുരഭിയിലൂടെ ആകാശവാണിയിലെ അനൗൺസറായി 38 വർഷം പ്രവർത്തിച്ചിട്ട് വിരമിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് ശ്രോതാക്കളോടൊപ്പം ചെലവഴിക്കുന്ന സമയമാണ്. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രോതാക്കളോടൊപ്പം ഇരിക്കാൻ കഴിയുന്നത് ഒരു സൗഭാഗ്യമായി ഞാൻ കരുതുന്നു.

മാരിമലർ ചൊരിയുന്ന കറുമ്പിപ്പെണ്ണെ, മുകളിലേക്ക് നോക്കി മഴ എന്ന താലോലം കിളിയെ, മേഘലോകത്തിൽ നിന്ന് താഴേക്ക് വരാൻ വിളിക്കുന്ന ഒരു പാട്ട്, തണ്ണീരിത്തിരി ഇത്തിരി തായോ എന്ന ഒരു അപേക്ഷ കൂടിയാണത്.

കടല് പെറ്റ കറുകറുത്ത പെണ്ണ്, ഇങ്ങനെ നാടൻ ശീലുകളുടെ ലളിത സൗന്ദര്യം ആവഹിക്കുന്ന രചന യൂസഫലി കേച്ചേരിയുടേത്. ചിത്രം മരം. ചിട്ടപ്പെടുത്തിയത് ദേവരാജൻ. ഗായിക

പ്രിയപ്പെട്ട കവി അൻവറലി രചിച്ച ഒരു മനോഹര ഗാനമാണ് അടുത്തത്. ചിത്രം മായാനദി. സംഗീതം നൽകിയത് റെക്സ് വിജയൻ, പാടിയത് ഷഹബാസ് അമൻ, കൂടെ നേഹ നായർ. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞുപോയി, മഴ അറിയാതെ ഇരവറിയാതെ, അതായത് മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞു പോകുന്ന യാത്രയിൽ മഴ ഉണ്ട്, രാത്രിയുണ്ട്, പക്ഷേ അലിയുന്നത് മാത്രം മാത്രം നാം അറിയുന്നു. മനോഹരമായ പ്രണയഗാനം കണ്ണുകളടച്ച് ശ്രദ്ധിച്ചാൽ ഇതിലൂടെ ഒഴുകുന്നു മഴ, നദി, മായാ നദി.

60കളിലെ പഴയ ഒരു ഗാനം. കറുത്ത പെണ്ണെ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു. വയലാർ എഴുതി, ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഒരു ഗാനമാണിത് ചിത്രം.

ഇന്ന് നമ്മൾ കൊള്ളുന്ന തരം മഴയല്ല മുൻപ് ഗ്രാമീണർ മണ്ണിലും വെള്ളത്തിലും പുഴയിലും തോട്ടിലും പണിയെടുത്തിരുന്ന ഗ്രാമീണർ അനുഭവിച്ചിരുന്നത്. ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്.

ആരായിരിക്കാം ഈ കറുത്ത പെണ്ണ്, ഈ കരിങ്കുഴലി? കുഴൽ എന്ന് പറഞ്ഞാൽ മുടിയാണ്. കരിങ്കുഴലി കറുത്ത മുടിയുള്ളൊരു സുന്ദരിയാണ്, ഒരു കറുത്ത പെണ്ണുമാണ്. അതാരായിരിക്കാം? രാത്രി ആയിരിക്കുമോ? കിഴക്കുതിച്ചത് സൂര്യനായിരിക്കുമോ? പിന്നെ മാനം നിറഞ്ഞ മഴക്കാറേ കോരിക്കെട്ടി പെയ്യരുതേ എന്ന് പറയുന്നുണ്ട്. മാനം നിറഞ്ഞ മഴക്കാറ് കോരിക്കെട്ടി പെയ്താൽ, കോരിക്കോരി മഴ ചൊരിഞ്ഞാൽ ആ നാട്ടിൻ പുറത്ത് എന്ത് സംഭവിക്കും? എല്ലാ പ്രവൃത്തികളും തടസ്സപ്പെടും. അതിന് സമാന്തരമായി മനസ്സ് നിറഞ്ഞ നൊമ്പരത്തെ കൊണ്ട് ചെന്ന് വെക്കുന്നുണ്ട്. മാനം നിറഞ്ഞ മഴക്കാറാണ് മനസ്സ് നിറഞ്ഞ നൊമ്പരം. മഴപ്പെയ്ത്താണ് ആ വിങ്ങിപ്പൊട്ടി കരയിൽ. കാറ്റിന് മുൻപേ കോളിന് മുൻപേ കരയിൽ തോണിയെടുത്തോട്ടെ. ഒരു പാട്ടിന് തന്നെ ഒരു തോണിപ്പാട്ടിൻ്റെ ഈണം.

പ്രിയ കവിസുഹൃത്ത് റഫീഖ് അഹമ്മദിൻ്റെ ഒരു മഴഗാനം. ശരിക്കും പറഞ്ഞാൽ മഴയെപ്പറ്റിയാണോ ഈ പാട്ട്? വിരഹമോ അനുരാഗമോ എന്താണ് ഈ പാട്ടിൻ്റെ ഉള്ളടക്കം? ഇപ്പോൾ നമുക്ക് പലപ്പോഴും കവിതകളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും കിട്ടാതിരിക്കുന്ന, കിട്ടൽ അസാധ്യമായ ഒരുതരം അലിവ്, അടുപ്പം, ചേർത്ത് നിർത്തൽ, അതെ ശരിക്കും ഹൃദയം അലിഞ്ഞൊഴുകൽ, അതാണ് പാട്ടിനെ എനിക്ക് പ്രിയതരം ആക്കിയിരിക്കുന്നത്. രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനമാണ് ഇതും. മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല, അതേ എഴുതിയത് റഫീഖ് അഹമ്മദ്, ചിത്രം ഡോക്ടർ പേഷ്യൻ്റ്, പാടിയത് ഹരിഹരൻ, ബെന്നറ്റ് വീത്രാഗ് ഇവരുടെ സംഗീതം.

റഫീഖ് അഹമ്മദ് എഴുതി ഹരിഹരൻ പാടിയൊരു പാട്ടാണ് നാം കേട്ടത്. മഴയും പ്രണയവും അലിവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രിയപ്പെട്ടൊരു പാട്ട് പറയാൻ മറന്ന പരിഭവങ്ങൾ. ഈ ഗാനത്തിൽ മഴയുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പരിഭവിക്കുമോ എന്ന് എനിക്കറിയില്ല. വിരഹം കൊണ്ട് നനഞ്ഞ മിഴികൾ ഓർക്കുന്ന മഴ പോലെ പൊതിയുന്നൊരു പാട്ടാണ് ഇത് എനിക്ക്.

നിശാ സുരഭിയിൽ ഇതുവരെ പ്രിയ ഗാനങ്ങൾ അവതരിപ്പിച്ചത് എഴുത്തുകാരിയും പ്രക്ഷേപകയുമായ വി എം ഗിരിജ. നിശാ സുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ. നിശാ സുരഭി വീണ്ടും അടുത്ത ബുധനാഴ്ച രാത്രി 10:30.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ആശാ ഭോസ്ലെ പാടിയ ഗസലുകൾ കേൾക്കാം. ഖാലി ഹാത് ശ്യാം എന്നാരംഭിക്കുന്നു ആദ്യ ഗസൽ.

ആശാ ബോസിലെ പാടിയ ഗസലുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ, ഇപ്പോൾ സമയം 11:15. ഇതോടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കളെ, ശുഭരാത്രി. ജയ് ഹിന്ദ്.